നമസ്കാരം പ്രിയമുള്ളവരെ, ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5:53:25. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 4, കൊല്ലവർഷം 1202, ചിങ്ങമാസം 10. 2026 ഓഗസ്റ്റ് മാസം 26 ബുധനാഴ്ച. 102.3 MHz FM ബാൻഡിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സ്നേഹപൂർവം സ്വാഗതം പ്രഭാത പരിപാടികളിലേക്ക്. പ്രിയരെ, ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണം, മലയാളത്തിന്റെ ഉത്സവനാൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊച്ചി FM നിലയത്തിന്റെ സമ്പൽ സമൃദ്ധമായ തിരുവോണാശംസകൾ.

0: സുഭാഷിതം.
1: ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ഹാർദമായ തിരുവോണാശംസകൾ. മലയാളികൾ മടികൂടാതെയും മനസ്സറിഞ്ഞും മാറോട് ചേർക്കുന്ന മഹോത്സവമായ ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. സർവ വിവേചനങ്ങൾക്കും വേർതിരിവുകൾക്കുമപ്പുറം മലയാളികൾ ഓണാഘോഷത്തിൽ ആമഗ്രരാകുന്നത് ഹൃദയകാരിയായ ഒരു ദൃശ്യാനുഭവമാണ്. ഓണാഘോഷം കാണാനും അതിൽ പങ്കുചേരാനും വിദേശീയർ പോലും എത്തുന്നത് നാം കാണുന്നുണ്ടല്ലോ. ഓണത്തിൻ്റെ ബാഹ്യ പൊലിമയെപ്പറ്റി എത്ര വേണമെങ്കിലും വർണ്ണിക്കാം. ഓണത്തിൻ്റെ സൗന്ദര്യം തന്നെ വർണ്ണപ്പൊലിമയിലാണല്ലോ. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഭാവ അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല, അങ്ങനെ ഭവിക്കുന്നതാണ് എന്നു പറയാം. നാടുമായുള്ള നാഭീനാളി ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന മഹോത്സവമാണ് ഓണം. അന്യനാട്ടിൽ കഴിയുന്ന മലയാളികൾ ഓണക്കാലത്താണ് സാധാരണ നാട്ടിലെത്തുന്നതും ഉറ്റവരെയും ഉടയവരെയും സന്ദർശിക്കുന്നതും. അതിന് പറ്റാത്തവർ അതതു രാജ്യങ്ങളിൽ അവരുടെ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം പൊടിപൊടിക്കും. നവമാധ്യമങ്ങൾ അവയെല്ലാം ഒപ്പിയെടുത്ത് കോളാന്തര വിശേഷങ്ങളായി പ്രചരിപ്പിക്കുന്നു. ഓണം അങ്ങനെ നാട്ടിലും മറുനാട്ടിലും ഏവരും കാത്തിരിക്കുന്ന ഉത്സവമായി തുടരുന്നു. ഓണസദ്യ, ഓണക്കോടി, ഓണക്കാഴ്ച, ഓണക്കളി, ഓണമേള എന്നിങ്ങനെ ഓണത്തെ കൂട്ടുപിടിച്ച് പൊലിപ്പിക്കുന്ന സംഗതികൾ ഓണത്തിന്റെ വിവിധ തലങ്ങളിലുള്ള സാധ്യതകൾ കാട്ടിത്തരുന്നു. സാംസ്കാരിക മേഖലയിൽ വിവിധ ഇനം കലാരൂപങ്ങൾ ജനങ്ങളുടെ കണ്ണിനും കാതിനും വിരുന്നൊരുക്കുന്നു. ഉത്രട്ടാതി വള്ളംകളി പതിനായിരങ്ങളെയാണ് ആകർഷിക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന എത്രയോ കലാപരിപാടികൾ. കൈത്തറി മേഖലയ്ക്ക് പുതുജീവൻ വയ്ക്കുന്നത് ഓണക്കാലത്താണ്. കേരള വസ്ത്രധാരിണികളായ വനിതകൾ ധാടിയിലും മോടിയിലും മികച്ചു നിൽക്കുന്ന നാളുകളാണ് ഓണക്കാലം. പുലിക്കളിയുടെ ജനപ്രീതി ഓണനാളുകളിൽ മാനം മുട്ടേ ഉയരുന്നു. ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് അത്താഘോഷത്തോടെ.

0: ആണ്. തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദുക്കളായി മാറുന്നു. ആധുനിക കാലത്തും മലയാളികൾ ഓണാഘോഷത്തിൻ്റെ അവിഭാജ്യ ഭാഗമായ പൂക്കളം തയ്യാറാക്കുന്നതിൽ വിമുഖതയുള്ളവരല്ല. വിവിധ ക്ലബ്ബുകളിൽ പൂക്കള മത്സരങ്ങൾ നടക്കുമ്പോൾ സ്വർണത്തിൻ്റെ വിലയുള്ള പൂക്കളാണ് കളങ്ങളിൽ നിറയുന്നത്. അത്ര ആത്മഹർഷത്തോടെയാണ് പൂക്കള നിർമ്മിതി. ഓണത്തിൻ്റെ ജനകീയത എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഗതകാല സ്മരണകളിൽ ദീപ്തമായവ നമ്മെ മാടി വിളിക്കും. മാതൃകാ ഭരണമെന്ന് നിസ്സംശയം പറയാവുന്നതായിരുന്നു മാവേലി ഭരണം. ആമോദത്തോടെ വസിക്കാൻ എന്തെല്ലാം സാഹചര്യങ്ങൾ വേണം എന്ന് നാം മനസ്സിലാക്കുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും ഉൾപ്പെടെ കള്ളത്തരങ്ങളില്ലാത്ത കാലം, മാനവസമത്വം എന്ന നിത്യസുരഭില സങ്കല്പം, സ്വർഗസന്നിഭമായിരുന്ന കാലം, ദേവന്മാരെ അസൂയപ്പെടുത്തിയ കാലം, നൈതികതയ്ക്കു മേലൊരു ചോദ്യചിഹ്നമായി മാവേലി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടു. പ്രജാവത്സനായ മാവേലി ആണ്ടിലൊരിക്കൽ നാട് കാണാൻ വരുമ്പോൾ ആമോദത്തോടെ തന്നെ എതിരേൽക്കണമല്ലോ എന്ന ചിന്ത സ്വാഭാവികവുമാണല്ലോ. സമൂഹ ജീവിതം എപ്രകാരം ആയിരിക്കണമെന്നതിൻ്റെ മകുട ഉദാഹരണവുമാണ് മാവേലിക്കാലം. സഹോദരൻ അയ്യപ്പൻ മാവേലി നാടു വാണിടും കാലം എന്ന ഗീതം എഴുതിയത് ആ സമത്വഭാവന ഉൾപ്രേരണ കൊണ്ടാവണം. ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവും എഴുതിയിട്ടുണ്ടല്ലോ. നമ്മുടെ സഞ്ചിത സ്മരണകളിൽ അവയൊക്കെ പുനർജനിക്കാൻ കാത്തുകിടക്കുന്നു. ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ട ഓണമാണ് എന്ന പരിദേവനം എവിടെയും കേൾക്കാം. വാണിജ്യം നാടിൻ്റെ സമ്പദ്സ്ഥിതിയെ പരിപോഷിപ്പിക്കുമെന്ന് ചിന്തിച്ചാൽ അല്പം ആശ്വാസം കിട്ടും. പക്ഷേ മനുഷ്യത്വം മറക്കുന്ന, കാപട്യം ആഭരണം പോലെ അണിയുന്ന മനുഷ്യരെ ക്രുദ്ധനായ സർപ്പത്തെക്കാളും പേടിക്കുകയും വേണം. ഓണക്കാല ചിന്തകളിൽ നിറയേണ്ടത് അപരസ്നേഹവും കാരുണ്യവും പരസ്പര വിശ്വാസവുമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് NK വിജയൻ, കിഴക്കമ്പലം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇന്ന് തിരുവോണം. കള്ളവും ചതിയുമില്ലാത്ത, മലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിലാണ്. സമ്പന്ന സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ഓണക്കാലത്തെ പൂഴ്ത്തിവയ്പ്പും വിലവർദ്ധനയും തടയാൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി T സിദ്ദിഖ്. കോഴിക്കോട് ഭട്ട് റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പുമുണ്ടാകും. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് TO മോഹനൻ MLA, മന്ത്രി സണ്ണി ജോസഫ്, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് എന്നിവരും അപകടസ്ഥലം സന്ദർശിച്ചു. മലങ്കര സഭയുടെ 4 മെത്രാപ്പൊലീത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷന് മുന്നോടിയായി നസ്രാണി പള്ളിയോഗത്തിന് വെട്ടിക്കലിൽ കൊടിയേറി. മലങ്കര സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതുലിക്ക ബാവ കൊടിയേറ്റി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്ത ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു.
4: ആകാശവാണി FM വാർത്തകൾ.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ്.

0: കവിധാര എൻ എൻ കക്കാടിൻ്റെ നന്ദി തിരുവോണമേ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 എഫ് എൻ ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 ഓണം കവിതാ നേരം, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം, ഓർമ്മകളിൽ നിറയുന്ന ഓണ നിറവ്, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, RCR കായം എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ BPS ലെക്ചർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഓണഗീതികൾ, ലളിതഗാനമേള. ഉച്ചയ്ക്ക് 12:05 ലളിതഗാനങ്ങൾ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 3:00 ഫീച്ചർ, ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, രചന VM ഗിരിജ. 4:00 കോർഡിനേറ്റഡ് പ്രോഗ്രാം, ജലാശയത്തിന്റെ നാട്ടിലൂടെ ചിത്രീകരണം. 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരംഗീതം, സേവന വാർത്തകൾ. 6:50 കാർഷിക ജീവനം, ഓർമ്മകളിലെ ഓണം, വിളവെടുപ്പുകൾ, കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ. രാത്രി 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം. രാത്രി 9:15 ഓണം കഥാവേള, എസ് സിതാര എഴുതിയ കഥ സെന്ന. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:30 ചില്ലുജാലകം. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെല്ലറിലെ
3: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സായിറ മുജ്തബ. Prime Minister Narendra Modi has stressed the need to explore common utility corridors for infrastructure services wherever feasible, particularly while planning major transport and infrastructure projects. Chairing the 53rd meeting of Pragati at Seva Teerth, Mr. Modi called upon ministries and states to examine such integrated approaches at the planning stage itself, keeping in view their technical and economic feasibility. He said that the speed of execution must be accompanied by uncompromising quality. He called upon ministries, states and implementing agencies to adopt modern technologies and strengthen quality assurance and supervision at every stage. During the meeting, Mr. Modi reviewed 6 key infrastructure projects across the railway, road and power sectors spanning 9 states with a cumulative cost of more than 30,000 crore rupees. The projects significant for strengthening connectivity, supporting industrial and economic activity and improving public services were reviewed with particular emphasis on adherence to timelines, inter-agency coordination, resolution of pending issues and expeditious completion. Home Minister Amit Shah has said that to emerge as a leader in every sector, India must further strengthen its internal security. Addressing the concluding session of National Security Strategies Conference, NSSC, in New Delhi, Mr. Shah said Prime Minister Narendra Modi has set the goal of a Viksit Bharat by 2047 and the primary prerequisite for a developed India is robust internal security. He said had the previous governments foreseen the issues of narcotics, Naxalism and the challenges in the Northeast before they escalated into massive crisis, the country would not have had to bear their brunt for decades. The Home Minister said the government has eliminated the formidable challenges across these 3 internal security hotspots and the entire credit for this goes to the state police forces, central agencies and the CAPFs. He said this NSSC forum should analyze trends for the next 15 to 20 years to identify potential emerging issues and devise strategies to preempt them. മിസ്റ്റർ ഷാ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: തൃക്കാക്കരയപ്പന് തിരുവാക ചാർത്തുവാൻ തിരുവോണമൊരുങ്ങി. എന്നാർ വ്യാസൻ പാടിയത്, രചന സിന്ധു, സംഗീതം പെരുമ്പാവൂർ ഓമനക്കുട്ടൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: തിരുവോണം ഇങ്ങു വന്നെത്തിയെന്ന് ചിങ്ങവയിൽ കിളി ചൊല്ലി. ഗാനം പാടിയവർ സുദീപ് കുമാർ, രാജലക്ഷ്മി. വരികൾ കെ ജയകുമാർ, സംഗീതം വിദ്യാധരൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: നിറപുത്തിരി. സംഗീതം നൽകി പാടിയത് ജി ശ്രീറാം. ഗാനരചന ഏഴുമാവിൽ രവീന്ദ്രനാഥ്.

0: നിങ്ങളിതുവരെ കേട്ടത് പ്രഭാതഗീതം. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ അടുത്ത വർഷം മാർച്ച് വരെ പരമാവധി 10 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രൊമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ അടുത്ത മാസം 14 രാവിലെ 10 മണിക്ക് നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 5 ശനിയാഴ്ച വൈകിട്ട് 3 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862220999, 04862220999. എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. നാളികേരത്തിന്റെ ഗുണങ്ങൾ എന്നതാണ് വിഷയം. സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ അടുത്ത മാസം 20 വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842376265, 04842376265. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും അടുത്ത മാസം 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത പരിശീലകൻ സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 09447237868 എന്ന നമ്പറിൽ വിളിക്കുക. 94 47 23 78 68. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500 രൂപ, കൊപ്ര 16,200, കുരുമുൾക്ക് ഗാർബിൾഡ് 71,700 രൂപ, അൺഗാർബിൾഡ് 69,700 രൂപ, റബ്ബർ RSS 4 27,400, RSS 5 27,100 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു

0: മാറ്റം. അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നതാണ് ഓണാഘോഷത്തിന്റെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് കേരള എന്ന പേരിന് പകരം കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നു. ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രാബല്യത്തിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമം തുടരുന്നു. പ്രതിസന്ധി കൂടുതൽ കാസർഗോട്ട്. നിയമപരമായ തടങ്കലും അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ വ്യക്തത വരുത്തി ഹൈക്കോടതി. ചില നിയമങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്താതെയും കസ്റ്റഡിയിൽ വയ്ക്കാമെന്ന് കോടതി. രാജ്യത്തെ എല്ലാ കൊമേഴ്സ്യൽ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നടത്തുന്നതിന്റെ സാധ്യത തേടി കേന്ദ്ര സർക്കാർ. ചർച്ച നടക്കുന്നതായി വ്യോമയാന മന്ത്രി അറിയിച്ചു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ സാങ്കേതിക വിദ്യ പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. മഹാരാഷ്ട്രയിലെ മതപരിവർത്തന നിരോധന നിയമം വിശ്വാസികളിൽ നിന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് വ്യക്തമാക്കിയുള്ള സമ്മതപത്രം തേടി പള്ളികൾ. കായികം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ്. ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യയുടെ പ്രസിദ്ധ് കൃഷ്ണയ്ക്കും മാനവ് സുധറിനും 3 വിക്കറ്റ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെ പരാജയപ്പെടുത്തി കൊല്ലം സെയിലേഴ്സ്. ഹോക്കി ലോകകപ്പ് സെമിയിലെത്താതെ ഇന്ത്യൻ ടീമുകൾ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: ആകാശവാണി കൊച്ചി FM 102.3.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് എൻ എൻ കക്കാടിന്റെ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത കേൾക്കാം.

0: നന്ദി.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് എൻ എൻ കക്കാടിന്റെ കവിത നന്ദി തിരുവോണമേ നന്ദി, ആലപിച്ചത് ആർ വിമലസേനൻ നായർ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
6: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
10: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
11: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
12: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ നിങ്ങൾക്കൊപ്പം ബിജിബാൽ. പ്രായോജകർ മൈഡോപ്പ. പാർക്കിൻസൺസിനെ പ്രതിരോധിക്കാം നാച്ചുറലായി.

കമ്പനിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ

0: നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്?
0: നല്ല തീറ്റ കൊടുത്താൽ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും. വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
2: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-4200-223.
0: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
1: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പ ചെയ്യാ?
0: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്?
0: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും. വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
2: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് തിരുവോണം. കള്ളവും ചതിയുമില്ലാത്ത, മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിലാണ്. പൂക്കളങ്ങളിലെ നിറവൈവിധ്യം പോലെ ഒരുമയുടെ നിറച്ചാർത്തുമായി വീണ്ടുമൊരു തിരുവോണമെത്തുമ്പോൾ സ്നേഹസൗഹാർദ്ദങ്ങളുടെ വിളനിലമായി മാറുകയാണ് നാടെങ്ങുമുള്ള ഓണാഘോഷം.
1: പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ വസന്തമണിയുന്ന ചിങ്ങമാസത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധികളുടെ പുണ്യവുമായി തിരുവോണ ദിനമിത പുലർന്നിരിക്കുന്നു.
2: പരസ്പര വിശ്വാസത്തിന്റെയും പങ്കിടലിന്റെയും ഗതകാല പ്രൗഢിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം.
1: അത്തം പത്തുവരെ പൂവിളിയും പൂക്കളവും തിരുവോണൊരുക്കത്തിന്റെ പരിസമാപ്തിയായി ഉത്രാടപ്പാച്ചിൽ പിന്നാലെ പുതുവസ്ത്രമണിഞ്ഞ് സദ്യയൊരുക്കി തിരുവോണവും.
2: പുലിക്കളിയുടെ ഗാംഭീര്യവും വള്ളംകളിയുടെ ആവേശവും തുമ്പിത്തുള്ളലിന്റെ ലാളിത്യവും ഓണപ്പാട്ടുകളുടെ മധുരവും മലയാളിക്ക് നിറമുള്ള ഓണക്കാഴ്ചകളാണ്.
1: ഹൃദയങ്ങളെ ഒരുമിപ്പിച്ച് പൈതൃകത്തെ ആഘോഷിക്കുന്ന, മനുഷ്യ മനസ്സുകളിലെ അതിർവരമ്പുകളെ അലിയിപ്പിക്കുന്ന ഒരുമയുടെ സന്ദേശ പകർച്ച കൂടിയാണ് തിരുവോണം.
2: തുമ്പയും മുക്കുറ്റിയും തെച്ചിയുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന വയൽവരമ്പുകളിലൂടെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റായി മറ്റൊരു തിരുവോണം കൂടി വന്നണയുമ്പോൾ മായാത്ത നന്മകളുടെ നിറച്ചാർത്തുമായി പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസ നേർന്നു. പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നൽകുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന നൽകാൻ പൌരന്മാർക്ക് പ്രചോദനമാകുമെന്നും

0: രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ സദ്യവിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. മങ്ങാട്ട് അനൂപ് ഭട്ടതിരിയെയും 18 നായർത്തറവാട്ടിലെ അംഗങ്ങളെയും വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെ സ്വീകരിച്ചു. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ എത്തുമെന്നാണ് വിശ്വാസം. ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങിയ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കും.
0: ഓണത്തിന് ഉത്തരകേരളത്തിന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ഓണേശ്വരൻ. ഗ്രാമീണ ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഓണേശ്വരൻ ഓണദിനത്തിലെ പതിവുകളിലൊന്നാണ്. 3 പതിറ്റാണ്ടാളുമായി കോഴിക്കോട് ഉള്ളിയേരി ഒള്ളൂർ സ്വദേശി രജീഷ് പണിക്കർക്ക് ഓണക്കാലമായാൽ ഓണേശ്വരന്മാർക്ക് കിരീടം ചമയ്ക്കുന്ന തിരക്കാണ്. കോഴിക്കോട്ടുനിന്ന് AC നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഉത്തരകേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലാണ് ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിൽ ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണേശ്വരൻ വീടുകളിൽത്തോറും കയറിറങ്ങുന്നത്. ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നതെന്നാണ് വിശ്വാസം. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിലെ ഉടുപ്പ് എന്നീ ആഡയാഭരണങ്ങളുമാണ് വേഷവിധാനം. കോഴിക്കോട് ഉള്ളിയേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായ തിരക്കാണ്. പലകളിലെയും മുളയും കൊണ്ട് തലക്കുടയും ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമയ്ക്കാനും 30 വർഷത്തോളം ഓണേശ്വരനായി വീടുകൾ തോറും പോകുന്ന സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഓലക്കുട മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്.
0: പ്രധാന ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേവാതീർത്ഥത്തിൽ 53rd പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യത കണക്കിലെടുത്ത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിന് സംയോജിത സമീപനങ്ങൾ പരിശോധിക്കാൻ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നിർവഹണ വേഗവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും നിർവഹണ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. 9 സംസ്ഥാനങ്ങളിലെ 30,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന റെയിൽവേ, റോഡ്, വൈദ്യുതി മേഖലകളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: സർവമേഖലകളിലും മുൻനിരയിലെത്താൻ ഇന്ത്യ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യ കേവലം പങ്കാളി മാത്രമല്ലെന്നും മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സംസ്കാരവും ജീവിതരീതികളും കലാരൂപങ്ങളും നേരിട്ടറിയാൻ അവസരമൊരുക്കുന്ന എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4th ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. ഇന്നലെ 3rd ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഇന്നലെ രാവിലെ 1st ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസെടുത്ത

0: ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. തൃശൂരിന്റെ മുഹമ്മദ് ഇനാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിലിടിച്ചുണ്ടായത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ടി ഒ മോഹനൻ എം എൽ എ ആരോപിച്ചു. നേരത്തെ തന്നെ പരാതി ഉയർന്നതാണെങ്കിലും പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവോണ ദിനമായ ഇന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ അരങ്ങേറും. ബട്രോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. മലങ്കര സഭയുടെ 4 മെത്രോപൊലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷൻ മുന്നോടിയായി നെസ്രാണി പള്ളിയോഗത്തിന് വെട്ടിക്കലിൽ കൊടിയേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 12 സെക്കൻഡ്.

സുപ്രഭാതം പ്രിയമുള്ളവരെ, മലയാളത്തിൻ്റെ മഹോത്സവമാണ് തിരുവോണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞിരുന്നതിൻ്റെ ദീപ്തസ്മരണകൾ അയവിറക്കുന്ന സമത്വസുന്ദരകാലം. വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ഈ പ്രഭാതത്തെ തുമ്പപ്പൂ പോൽ മനോഹരമാക്കുന്നു. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കട്ടെ. ഒപ്പം രുചികരമായ വിഭവങ്ങളുമായി നിങ്ങളുടെ കാതോരത്ത് ആകാശവാണി കൊച്ചി FM 102.3 അറിവ് ആനന്ദം. FM ഡയറിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ. അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
1: ആദ്യം ചിന്താശകലം. വഞ്ചനയുടെ കാലത്ത് സത്യം പറയുന്നത് തന്നെ ഒരു വിപ്ലവകരമായ പ്രവൃത്തിയാണ്. വഞ്ചനയുടെ കാലത്ത് സത്യം പറയുന്നത് തന്നെ ഒരു വിപ്ലവകരമായ പ്രവൃത്തിയാണ്. ജോർജ് ഓർവെൽ. എഫ് എൻ ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഉത്തരം വിശദമായി പറയാം പതിവ് പോലെ. എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, 8:30 തൊട്ടു മുൻപ്.

0: 5000 വിജയികളുമായി പിട്ടാമ്പളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: സേവന വാർത്തകൾ.

0: എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്ന് നിർദ്ദിഷ്ട ഫോറത്തിലെ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻ വർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. ഈ പദ്ധതിയുടെ കീഴിൽ ജൈവ വൈവിധ്യ സംരക്ഷണം, ഗവേഷണം, അപൂർവ തദ്ദേശീയനം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കുളങ്ങൾ ശുദ്ധീകരിക്കൽ, ജന്തുജീവികളെ സംരക്ഷിക്കൽ, ജൈവവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. താൽപ്പര്യമുള്ള വ്യക്തികൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, വിസ്തൃതി, ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ ഒരു റിപ്പോർട്ട് എന്നിവ സഹിതം അടുത്ത മാസം 10 മുൻപായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, 682024. വിലാസം ഒരിക്കൽ കൂടി പറയാം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, 682024. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അടുത്ത മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484242239, 0484242239. ഇപ്പോൾ സമയം 7 മണി.
1: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
2: 1550.
3: ഓണം കവിതാ നേരം.
2: ഓണം കവിതാ നേരത്തിൽ ഇന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന കവിത നിലാവിന്റെ നാലുകെട്ട്.
4: നാലുകെട്ട് പൊളിക്കും മുമ്പാവണി തിരുവോണനാൾ, നിലാവിൽ മഴ പെയ്യുന്ന നടുമുറ്റത്തു നിന്നു ഞാൻ. നാലുകെട്ട് പൊളിക്കും മുമ്പാവണി തിരുവോണനാൾ, നിലാവിൽ മഴ പെയ്യുന്ന നടുമുറ്റത്തു നിന്നു ഞാൻ. അകന്നുപോയി രക്തബന്ധ കളിക്കൂട്ടുകളൊക്കെയും നെഞ്ചിൽ വീണ് കിടക്കുന്നു പണ്ടു കണ്ട കിനാവുകൾ. അകന്നുപോയി രക്തബന്ധ കളിക്കൂട്ടുകളൊക്കെയും നെഞ്ചിൽ വീണ് കിടക്കുന്നു പണ്ടു കണ്ട കിനാവുകൾ. ഇനി വഴിയെത്തില്ല പെരുമാളുടെ തേരൊലി, പാട്ടുപാടി കളിക്കില്ല നടുമുറ്റത്ത് കന്യമാർ. ഇനി വഴിയെത്തില്ല പെരുമാളുടെ തേരൊലി, പാട്ടുപാടി കളിക്കില്ല നടുമുറ്റത്ത് കന്യമാർ. പൂവേ പൊലി നിലയ്ക്കാത്തൊരുത്രാടത്തേരിലീ വഴി, ഓണത്തപ്പൻ വരില്ലല്ലോ പൂമുഖപ്പടിയോളവും.

ഇല്ലല്ലോ പൂമുഖപ്പടിയോളവും ഉത്രാടപ്പതിരാക്കാറ്റിൽ പണനാരുടെ പാട്ടുകൾ തുയിലുണർത്തും പൂമുറ്റം വിജനം വർണ്ണശൂന്യമായി ഉത്രാടപ്പതിരാക്കാറ്റിൽ പണനാരുടെ പാട്ടുകൾ തുയിലുണർത്തും പൂമുറ്റം വിജനം വർണ്ണശൂന്യമായി.

പാദയാത്രയായി നാട്ടുശീലുകൾ തൃക്കാക്കര വിളക്കിൻ്റെ നാളം ദൂരെ മറഞ്ഞുപോയി. മടങ്ങിയെത്താനാവാതെ യാത്രയായി നാട്ടുശീലുകൾ പൊലിഞ്ഞു പാടവും കാവും പൊളിഞ്ഞു നാലുകെട്ടുകൾ നടവരമ്പേറിപ്പോയി നാട്ടുപൊന്നോണശീലുകൾ പൊലിഞ്ഞു പാടവും കാവും പൊളിഞ്ഞു നാലുകെട്ടുകൾ നടവരമ്പേറിപ്പോയി നാട്ടുപൊന്നോണശീലുകൾ.

ദുക്കൾ പോയ വീഥിയിൽ കിനാവിൽ വഴികൾ തെറ്റി വന്നുവോ ഭൂതവീഥിയിൽ. കാലമെത്ര കഴിഞ്ഞു, ഞാനിന്നും നിൽക്കുന്നു ചന്ദനപ്പൂനിലാവു പരക്കുന്ന നാലുകെട്ടിൻ തളങ്ങളിൽ.

0: പരക്കുന്ന നാലുകെട്ടിൻ തളങ്ങളിൽ.
1: നിലാവിന്റെ നാലുകെട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിച്ച കവിതയാണ് ഓണം കവിതാ നേരത്തിൽ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: നാട്ടുവിശേഷം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ തിരുവോണത്തോടനുബന്ധിച്ച് ഇന്ന് തൃപ്പുത്തരി. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
5: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം. നാളെ അവിട്ടം നാൾ വൈകുന്നേരം 4 മണിക്ക്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ കയർ ബോർഡ് .gov.in.
1: കയർ.

0: പ്രകൃതിയുടെ ഉപഹാരം.
1: കോയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8:15. ഇനി
3: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
4: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
4: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത് 1975 പുറത്തിറങ്ങിയ ചിത്രമാണ് തിരുവോണം. പ്രേം നസീർ, ശാരദ, കമൽ ഹാസൻ, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് MK അർജുനൻ, പാടിയത് വാണി ജയറാം.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
3: ഓണർ ഷോപ്പിംഗോ?
2: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സേവന വാർത്തകൾ തുടരുന്നു. കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്ന്, വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9447103395 എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com. ഫോൺ നമ്പർ 9447101535.
6: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
7: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്, അതിനകത്ത്
8: കുളിച്ചു കുറിയിട്ട് കുപ്പിവളയിട്ട് കുമ്മിയടിക്കാൻ വാ പുല.

0: എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 3 രാവിലെ 10 നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക. www.maharajas.ac.in.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ഫോൺ 8129110087.
5: ഹിതവും മിതവുമായ ആഹാരം കൃത്യസമയങ്ങളിൽ കഴിക്കണം എന്നുള്ളതാണ് ആഹാരം സംബന്ധിച്ച് ആയുർവേദത്തിന്റെ ഒരു മുഖ്യമായ സന്ദേശം.

0: അതേസമയം ഭക്ഷണം എന്നുള്ളത് ഒരു സംസ്കാരം കൂടിയാണ്. അത് സാമൂഹികമായ ഒരു ഒത്തൊരുമയ്ക്ക് വേണ്ടിയും അതുപോലെ കുടുംബത്തിന്റെ സന്തോഷം മറ്റെല്ലാവരുമായിട്ട് പങ്കിടാൻ വേണ്ടിയും എല്ലാത്തിനും കൂടി ചേർന്ന ഒരു ഉപാധി കൂടിയാണ് ഭക്ഷണം. അപ്പോഴങ്ങനെ വരുമ്പോൾ അത് എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ, പാകത്തിന് വൈവിധ്യത്തോട് കൂടിയ വിഭവങ്ങൾ ചേർന്ന് ഒരു സദ്യ ഒരുക്കുക എന്നുള്ളത് എല്ലാ സംസ്കാരത്തിന്റെയും ഒരു ഭാഗമാണ്. കേരളീയ ഒരു സദ്യയിലെ വിഭവങ്ങളൊക്കെ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ശാസ്ത്രീയമായി ആവിഷ്കരിച്ചതാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോ നമ്മള് ഇലയിൽ വിളമ്പുന്ന രീതി തന്നെ നമ്മൾ ഇരിക്കുന്നതിന് നേരെ അഭിമുഖമായിട്ട് വിളമ്പുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കാനുള്ളത്. നമ്മുടെ നേരെ വിളമ്പിയതാണ് നമുക്ക് അനായാസമായിട്ട് എടുക്കാവുന്നത്. അതുപോലെ ഇലയുടെ വലതുവശത്ത് വിളമ്പിയതും നമുക്ക് ഏറെക്കുറെ അനായാസമായിട്ട് എടുക്കാം. എന്നാൽ ഈ കൂർത്തറ്റത്തെ ഇടതുവശത്ത് വിളമ്പുന്നത് ഏറ്റവും കുറച്ച് മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. അത് തന്നെ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് വിളമ്പുന്നതൊക്കെ കുറച്ച് മാത്രമേ കഴിക്കാവൂ എന്നുള്ള ഒരു സൂചന കൂടി ഉണ്ട്. അത് അങ്ങനെയാണ്, വയററിഞ്ഞുകൊണ്ടാണ്, നമ്മള് ഒരു പഴമൊഴി പറയാറുണ്ടല്ലോ, അതിനവന്റെ വയറ് അറിഞ്ഞിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ. അതേസമയം എല്ലാ വിഭവങ്ങളും ചെറിയ അളവിലെങ്കിലും കഴിക്കണം. ആയുർവേദം പറയുന്നത് എല്ലാ രസങ്ങളും ഉപയോഗിക്കണം എന്നുള്ളതാണ്. മധുരം, പുളി, ഉപ്പ്, അതുപോലെ ചവർപ്പ്, കയ്പ്പ് എന്നുള്ള 6 രസങ്ങളുണ്ട്. ഉപ്പ് 6 രസങ്ങളും അനുഭവിച്ചു തന്നെ വേണം ഉണയിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ചതുർവിഭവങ്ങൾ, 4 തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ട്. ചവച്ചരച്ച് കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്, അതുപോലെ കടിച്ച് പൊട്ടിച്ച് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, മക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്, രസം സംഭാരം പോലെ കുടിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ അതും ഒരു അനുഭവമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആസ്വദിച്ച് തന്നെ വേണം നമ്മൾ ഉണ്ണാൻ. അതുകൊണ്ട് കിട്ടുന്ന തൃപ്തി തന്നെയാണ് ഏറ്റവും പ്രധാനം. അവനവന്റെ ശരീരത്തിന്റെ അവസ്ഥ, ഏതെങ്കിലും പ്രത്യേക രോഗമുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ, അതിനെ കൂടിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സദ്യ ഉണ്ണുകയാണെങ്കിൽ ഒരിക്കലും അപകടമൊന്നും പറ്റില്ല.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഡോക്ടർ കെ മുരളി.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
9: കണ്ടീഷൻസ് അപ്ലൈ.

0: മറക്കാതെ കേൾക്കുക ഈ വരുന്ന ചതയ ദിനത്തിൽ രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9188219863 9188219863.

0: ചിത്രപതംഗം നാളെ രാവിലെ 8:05 ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു.
1: ഈ മലയാള ഭാഷയിൽ രണ്ട് സംസ്കാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു രണ്ട് കരയിലാണ്. ഇപ്പുറത്ത് തുഞ്ചൻ, അപ്പുറത്ത് മോയിൻകുട്ടി വൈദ്യർ, ഇപ്പുറത്ത് കുഞ്ചൻ നമ്പ്യാർ, അപ്പുറത്ത് ഈ മോയിൻകുട്ടി വൈദ്യരിൽ ഇവരെ എല്ലാം കാണാം, ഇവരുടെ രീതികൾ കാണാം. കുഞ്ചൻ നമ്പ്യാരുടെ കവിതയെഴുത്തിന്റെ രീതി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഇശലുകൾ കൊണ്ട് അദ്ദേഹം.
0: നാളെ രാവിലെ 8:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാത്രി 9:30 ചിത്രപതംഗം.
2: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക വർഷത്തേക്ക് തായ്ക്കോണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവോടിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30 നടക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 6238-59-9660. 6238-59-9660. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ ആദ്യഭാഗം സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങളുമായി FM ഡയറി തുടരും വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53rd പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി 53rd പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നിർവഹണത്തിൽ വേഗതയും ഗുണനിലവാരവും പുലർത്തണമെന്ന് മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ മേൽനോട്ടത്തിന് പ്രാധാന്യം നൽകണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റെയിൽവേ, റോഡ്, ഊർജ മേഖലകളിലെ 30,000 crore ിലധികം രൂപ ചെലവ് വരുന്ന 9 സംസ്ഥാനങ്ങളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബീജിംഗിൽ 25th പ്രതിനിധിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ തുറന്ന ചർച്ച നടത്താനും പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും ചർച്ചയിൽ പങ്കെടുത്തു. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തി വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം വിലയിരുത്തി. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുന്നതിന് ജപ്പാനീസ് കമ്പനികളുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ജപ്പാനീസ് വ്യവസായ മന്ത്രി അകസാവ റയോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $200 billion നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയെ പ്രധാന ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
4: We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementarity between Japan and India makes it a very strategic opportunity, and I do hope that working

0: together, we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story.
1: എല്ലാ മേഖലകളിലും മുന്നേറുന്നതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ സ്ട്രാറ്റജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും നൊഴിഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ടൊറന്റോയിലെത്തി. ആദ്യ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കും. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ധനമന്ത്രി USAയിലേക്ക് പോകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട് പാർലമെന്ററി സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. കോൺഗ്രസ് അംഗം മുകുൽ വാസ്നിക് അധ്യക്ഷനായ സമിതി 6ാം തവണ യോഗം ചേർന്നാണ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കരട് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. രക്ഷാബന്ധൻ പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൗജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. വാർത്തകൾക്ക് ആധാരമായ വീഡിയോ തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ജാതിമത ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: മലയാളമാസമായ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. പഞ്ഞകർക്കിടകം മാറി നാടൊട്ടുക്കും സമൃദ്ധി നിറയുന്ന വിളവെടുപ്പ് കാലം. അസുര രാജാവായിരുന്ന മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്ന ഐതിഹ്യവുമുണ്ട്. മഹാബലിയുടെ ഭരണകാലത്തെ സമത്വസുന്ദരമായ അന്തരീക്ഷമാണ് മാവേലി നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ടിൽ പ്രകീർത്തിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും കൊണ്ടു തീർക്കുന്ന അത്തപ്പൂക്കളങ്ങൾ, വിഭവ സമൃദ്ധമായ ഓണസദ്യ, പുത്തൻ ഓണക്കോടികൾ എന്നിവയാണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പുലികളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടന്റെ വരവ് തുടങ്ങിയ പരമ്പരാഗത കലാപരിപാടികൾ നാടെങ്ങും അരങ്ങേറുകയാണ്. മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ട് പാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. 2ാം ദിവസമായ ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കായി സൂര്യ ബണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബാൽ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് പടരുന്ന

0: ഇൻഫ്ലുവൻസ വൈറസുകൾ സമീപ വർഷങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അനുബന്ധ പരിചരണം എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളിലും ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻസിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിലെ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53rd പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റും 8 സെക്കൻഡും. പ്രിയമുള്ളവരെ, FM ഡയറി തുടരുകയാണ്. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്.
2: ഓണം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ആഘോഷം മാത്രമല്ല, ഒരുപാട് ഓർമ്മകൾ കൂടിയാണ്. പണ്ട് വീടിന്റെ മുറ്റത്ത് പൂക്കളം ഒരുക്കിയിരുന്ന ആ ദിവസങ്ങൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്ന ആ നിമിഷങ്ങൾ, ഓണത്തുമ്പികളും ഊഞ്ഞാലാട്ടവും ഓണക്കളികളും. കാലം മാറിയപ്പോൾ ഓണത്തിന്റെ ആഘോഷ രീതികളും മാറി. എങ്കിലും മനസ്സിന്റെ ഏതോ കോണിൽ ഇന്നും ഒരു പഴയ ഓണം ജീവിച്ചിരിപ്പുണ്ട്. ആ പഴയ ഓണത്തിന്റെ ഓർമ്മകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ സമകാലികത്തിൽ. എരൂർ സ്വദേശിനി വാസന്തിയമ്മ.
3: ഒപ്പമറ്റൊരരജൻ വരുന്നു വരകൽപ്പനാമകുടവും ധരിച്ചി പ്രഭാതരുചി പൂക്കളിട്ടരമണീയ കേരളധരയ്ക്കകം. പുഷ്പതാലവുമെടുത്തു നൽകുരവ വാദ്യഘോഷമൊടുമോണനാൾ സൽപ്രജാപ്രണയമുഗ്ധനാമവനെ ഹൃത്തിലേറ്റി വരവേറ്റിടാം. ഓണത്തപ്പനെ എതിരേക്കുന്ന കാര്യമാണ് ആ പറയണത്. കൂടാണ്ട് എല്ലാ നാളുകളും സാധാരണ സ്ത്രീലിംഗത്തിലാണ് പറയണത്. സ്ത്രീലിംഗത്തിൽ പറയുമ്പോഴെങ്ങനെയാണ്? വാർമുടി തഴപകുത്തു പാതി നിറമാറിനൊട്ടു മറയാക്കിയും താമര കരവിരൽക്കു മിന്നലണി മോതിരമ്പുതുരു ചാർത്തിയും നീലനീഴ്മിഴികളിൽ വിലോകന സുഖം പകർന്നു മണയുന്നിട ജ്യോതി മാരുതരഥൻ തെളിച്ചു മലയാള നാട്ടിൽ മധുരാംഗിയായി. അപ്പൊ ജ്യോതി രണ്ടു ദിവസം ഉണ്ടെന്ന് പറയണ്ട. ഇത്തവണ തിരുവോണത്തിനെന്നാണ് നമ്മൾ ഭഗവാനെ ഓണത്തപ്പനെ എതിരേക്കുന്നത്. ഓണത്തപ്പനെ എതിരേക്കുമ്പോ ആദ്യം നമ്മൾ വാമന സ്വാമിക്കാണ് ആദ്യത്തെ ഇവിടെ വെള്ളത്ത് വെച്ചിട്ട് അദ്ദേഹത്തെയാണ് നമ്മൾ എതിരേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മഹാബലി വരണത്. അദ്ദേഹം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ഉച്ചയ്ക്ക് പപ്പടവും കാച്ചി കഴിഞ്ഞാണ് എരിശേരിക്ക് നാളികേരം വറുത്തിരണേ. ആ വാസന കേൾക്കുമ്പോഴത്തേക്കും ഓരോ വീടിന്റെ ഉമ്മർത്തും ഓണത്തപ്പൻ എത്തുമെന്നാണ് പറയണതൊക്കെ. അങ്ങനെ അതുമൊക്കെ ഒരു ചൊല്ലലുണ്ട്. പിന്നെ പൂക്കളെല്ലാം ഓരോ ദിവസവും ഓരോ തരം വട്ടത്തിലിട്ടാൽ മൂലത്തിൻ്റെ മൂല തിരിച്ചു പൂവിടുക എന്നൊരു ചൊല്ലുണ്ട്. മൂല തിരിച്ചു പൂക്കിടുമ്പോൾ മൂല തിരിച്ചു പൂവിടുക, അങ്ങനെയുണ്ട്. തൃക്കേട്ട നാളെ മക്കളെ വയ്ക്കുക എന്നുണ്ട്. അത് കൂടെ പൂവിട്ട് കഴിഞ്ഞിട്ട് തൃക്കേട്ടിടന്ന് അവിടുന്ന് ഇങ്ങനെ ഓരോ പൂവ് ഇങ്ങനെ വെച്ച് വെച്ച് നമ്മൾ അറവാദക്ക് വരെ നിങ്ങൾ കൊണ്ടുപോയി വെക്കും തൃക്കേട്ടിടന്ന്. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ. പിന്നെ തെങ്ങിന്റെ ചൊട്ടയാണ് നടുക്ക് ഭാഗത്ത് കുത്തിയിട്ട് ചുറ്റിനും ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് മണ്ണും പ്രസാദപ്പിഴ വെച്ച് സന്തോഷിപ്പിച്ച് എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ. പിന്നെ സദ്യ വട്ടങ്ങള് ഓണക്കോടി തന്നെ ഉടുക്കുക എന്നത് ദിവസം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓണം. പക്ഷെ ഇത്തവണത്തെ ഇവിടുത്തെ ഓണങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.

0: ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സമയത്തോട് എന്താ ആറാതെ എല്ലാവർക്കും എന്ത് ജനങ്ങളാണ്.
1: കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ് കേരളത്തിൽ മിക്കവയും എന്ന് കേരള ജൈവ കർഷക സമിതി പ്രസിഡന്റും അധ്യാപകനുമായ ചന്ദ്രൻ മാഷ്.
2: കൃഷിയും കാർഷിക ജീവിതവും ഗ്രാമ സംസ്കൃതിയും പ്രകൃതിയും മണ്ണും മനുഷ്യനും തമ്മിൽ ഇണങ്ങിക്കഴിഞ്ഞ കാലത്തിന്റെ ആ കാലത്തിന്റെ ഉർവരതയിൽ രൂപമെടുത്തിട്ടുള്ളതാണ് എല്ലാ ഉത്സവങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓണം തന്നെയാണ്. വലിയൊരു ഗ്രീഷ്മ കാലത്തിന് ശേഷം മഴ പെയ്ത് വർഷഋതു, കേരളത്തിലെ വർഷഋതു പറഞ്ഞാൽ ഇടവും മിഥുനം കർക്കിടകം, ഈ വർഷഋതുവിന് ശേഷം ശരിക്കും മാനം തെളിഞ്ഞ് പൂക്കളും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ ആയിട്ട് വസന്ത ഋതുവിന്റെ തുടക്കമാണ് ചിഹ്നം. അതുകൊണ്ട് ഈ പുതുമഴയിൽ പൊട്ടി മുളച്ചിട്ടുള്ള തുമ്പയും മുക്കുറ്റിയും തിരുതാളിയും അപ്പയും കുറുന്തോട്ടിയും തുടങ്ങി എല്ലാ സസ്യങ്ങളും 3 മാസവും ചിലപ്പോൾ അതിലും കുറവുള്ള സസ്യങ്ങൾ പോലും പൂവിട്ട് അവയുടെ ജീവിത ദൗത്യം പൂർത്തിയാക്കുന്ന ഒരു കാലമാണ് ഓണം. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ഒരു വസന്തോത്സവമാണ്. പ്രകൃതി അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അക്കാലത്തെ നമ്മളിപ്പോ ഓണം കഴിഞ്ഞു, കന്നിമാസം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ചെടികളും വിത്ത് വിതരണം നടത്തി അവസാനിക്കും. അപ്പൊ കാലം എഴുതി വെച്ച, പ്രകൃതി എഴുതി വെച്ച ചില സംഭവങ്ങളാണ് ഇതിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഏകദേശം ഒരു 10,000 കൊല്ലത്തെ പഴക്കമാണ് നമ്മുടെ കാർഷിക സ്ട്രക്ചറിന് ഉണ്ടാവുക. ആ കാർഷിക സ്ട്രക്ചർ ഉണ്ടായതിന്റെ ഇതിൽ നിന്നും ആ കാർഷിക ജീവിതത്തിൽ നിന്നും വളരെ സ്വാഭാവികമായിട്ട് ഉടലെടുത്തിട്ടുള്ള ഒരു ഉത്സവമാണ് ഓണം. അപ്പോ നമ്മളിപ്പോ അത് പഴയകാലത്ത് കേരളത്തിൽ പറഞ്ഞാൽ കൃഷി പറഞ്ഞാൽ പ്രധാനമായും നെൽകൃഷിയാണ്. ശരിക്കും നമ്മുടെ വിരിപ്പ് പറഞ്ഞാൽ നെൽകൃഷി 3 വിളകളാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. 1 വിരിപ്പ്, 2 മുണ്ടകൻ, 3 പുഞ്ച. പുഞ്ചകൃഷി വേനൽക്കാലത്ത് കൃഷിയാണ്, അത് കായൽ നിലങ്ങളിലാണ്. നമ്മുടെ ഈ ഇടനാടൻ ഗ്രാമങ്ങളിലൊക്കെ പ്രധാനമായിട്ടും വിരിപ്പും മുണ്ടകനുമാണ്. വിരിപ്പ് പറഞ്ഞാൽ ഏകദേശം അശ്വതി ഭരണി കാറ്റുകാലങ്ങളിൽ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്തിട്ട് പുതുമഴയ്ക്കനുസരിച്ച് വളർന്ന് പുല്ല് പറിച്ച് അങ്ങനെ ആ നെല്ല് കതിരായി കൊയ്യുന്ന സമയമാണ് ഏകദേശം ചിങ്ങമാസം. കർക്കിടമാസം അവസാനം കഴിഞ്ഞ് ചിങ്ങത്തിൽ ആദ്യം ചിങ്ങ മധ്യത്തിലായിട്ട് കൊയ്യും. അപ്പൊ അങ്ങനെ കൊയ്ത് 10,000 പുന്നല്ല് കൊണ്ട് നിറയുമ്പോൾ വലിയൊരു വറുതിരിയുടെയും പട്ടണിയുടെയും കാലത്തിന് ശേഷം കള്ളക്കർക്കിടകം എന്ന് പറയാം. കള്ളക്കർക്കിടകം പറഞ്ഞാൽ രോഗാതുരത കൊണ്ടും രോഗപീഠ കൊണ്ടും അതുപോലെ ഭക്ഷണ കമ്മി കൊണ്ടൊക്കെ ആയിട്ട് ഉള്ള ഏറ്റവും വലിയ രൂക്ഷമായ ഒരു കാലാവസ്ഥാ കാലമാണ് ഈ കർക്കിടകം. കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കൃഷിയിൽ നിന്ന് വ്യതിചലിച്ച് അങ്ങാടികളിൽ ചേക്കേറിയ ആധുനിക മലയാളത്തിന് ഇത്തരം പ്രയോഗങ്ങൾ തന്നെ അറിഞ്ഞോളുന്നില്ല. അപ്പോ ഈ വിരിപ്പ് കൊയ്ത് പുന്നല്ലുകൊണ്ട് പുന്നല് ചോറ്, ശരിക്കും പുത്തരി എന്ന് പറയാം, അതിന് പുത്തരി കഴിക്കുക, ഒരു ചടങ്ങാണത്. മാത്രമല്ല മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ചെയ്തു തന്ന നന്മകളെ ഓർക്കുകയും അവർക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് തന്നെ ഉണ്ട് പുത്തരിയിൽ. അങ്ങനെ പുതിയ നെല്ല് കൊയ്ത് വന്ന് ഇപ്പോഴും ഇല്ലം നിറ വല്ലം നിറയായിട്ട് ക്ഷേത്രങ്ങൾ മുതൽ അത് എല്ലാ സ്ഥലത്തും ഇപ്പോഴും കൊണ്ടാടുന്നുണ്ട് ആചാരമായിട്ട്. കൃഷി പോയാലും ആചാരങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 1-ാം വിള വിരിപ്പ് കൊയ്തു വരുന്ന സമയം. അപ്പൊ വിരിപ്പ് കൊയ്തു കഴിഞ്ഞാൽ ഉടനഞ്ഞ് മുണ്ടകപ്പണിക്കുള്ള തുടക്കമാണ്. മുണ്ടകം പറഞ്ഞാൽ 2-ാം വിള ഡിസംബറിൽ കൊയ്യുന്നത്. ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, ചിങ്ങം കന്നി മാസങ്ങളിൽ പണിത്, പിന്നെ ഏകദേശം വൃശ്ചിക മാസം, വൃശ്ചികം ധനു എല്ലായിട്ട് കൊയ്യും. അതാണ് 2-ാം വിള, അതിന് മുണ്ടകൻ എന്ന് പറയും. അപ്പൊ ആ വിളക്ക് വിളയെടുപ്പിന് തയ്യാർ, അതിന്റെ കൃഷിപ്പണികൾ നടക്കുക, പൂട്ടുക, അരുക്കളക്കുക, അതുപോലെ തന്നെ പൂട്ടിക്കണ്ടം ശരിയാക്കിയിടുക. അങ്ങനെ പഴയകാലത്ത് ഈ ഉഴവുമാടുകൾ ആണല്ലോ നമ്മുടെ ഒപ്പം, നമ്മുടെ മുന്നിലും പിന്നിലും സഞ്ചരിച്ചിരുന്നത്. അവരാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ചാണകം മൂത്രം കൊണ്ട് നമ്മുടെ നിലങ്ങളെയും സമ്പുഷ്ടമാക്കിയിരുന്നത്, മണ്ണിന് ഉഴുത് നമ്മളെ കൃഷിക്ക് പരിവപ്പെടുത്തിയിരുന്ന കുഴവ്. അപ്പൊ ആ ഉഴവു മൃഗങ്ങൾക്ക് പോലും വിശ്രമം ഇടവേള, അതായത് വിരിപ്പ് കൊയ്ത് കഴിഞ്ഞ് താളുവലി എന്ന് പറയും. താളുവലി പറഞ്ഞാൽ ഈ നെല്ലിന്റെ ബാക്കിയുള്ള അത് താള് വലിച്ച് ചെയ്യാൻ വേണ്ടി വെള്ളം കെട്ടിയിടും. അങ്ങനെ പണി കഴിഞ്ഞ് പണി കൂടി വരുമ്പോ സമയത്ത് ഇവർക്കും ഒരു വിശ്രമമാണ്. അതുകൊണ്ട് അത്തം കഴിഞ്ഞാൽ ചിത്തിര ചോതി വിശാഖം അനീഴം തൃക്കേട്ട നാളിൽ കന്നുനിർത്തും. കന്നുനിർത്തുക പറഞ്ഞാൽ പിന്നെ പൂട്ടില്ല, പിന്നെ ഉത്രട്ടാതിര എന്നാണ് കന്നിറക്കുള്ളൂ, അതുവരെ പൂട്ട് പാടില്ല. അങ്ങനെയാണ്, അതിന്റെ അർത്ഥം ഒരു 8 ദിവസം കാലി കന്നുകാലികൾക്കും വിശ്രമമാണ്. അങ്ങനെ നല്ല ഭക്ഷണവും പുന്നല്ല് അതുപോലെ പച്ചക്കറികള് ഒക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് വിളവെടുത്ത് നമ്മൾ ഭക്ഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ലോറികളെ കാത്തിരിക്കുന്നവരായി മാറിയപ്പോ ഇത്തരം ഉത്സവങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് നമ്മള് കണ്ടില്ല എന്ന് അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കൃഷിയും ഉത്സവവും തമ്മിലുള്ള ഒരു വലിയ ആത്മബന്ധം, ഗൃഹാതുരത്വ ബന്ധമായി മനസ്സിൽ സൂക്ഷിക്കുകയും എങ്ങാണ്ട് നാട്ടിൽ പോയാൽ പോലും ഓണക്കാലത്ത് നാട്ടിലെത്തണം, പ്രകൃതി വരെ സമ്പന്നമായി ജലവും പൂവും കായും നെല്ലും ഒക്കെ ആയി നിൽക്കുന്ന ഈ കാലം വളരെ ഉർവരമായ ഒരു കാലമായിട്ടാണ് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ പക്ഷിമൃഗാദികളെയും കന്നുകാലികളെയും നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന എല്ലാവരെയും ഇതിൽ പങ്കാളികളാക്കുക. അത് ഈ കന്നുനിർത്തലിൻ്റെ ഒരു ചടങ്ങ് വളരെ രസമാണ്. കന്നുകളെ അവനവൻ്റെ കണ്ടത്തിൽ കൊണ്ടുവന്നിട്ടാണ് നിർത്തുക, വേറെ ആർക്ക് പൂട്ടാൻ

ഉണ്ടായാലും ആ കന്ന് നിർത്തുന്ന തൃക്കേട്ട നാളിൽ കന്ന് കരിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ടത്തിൽ പൂട്ടിയിട്ട് ഒരു ഒരു പുളി പൂട്ടും, ഒരു പുളി പറഞ്ഞാൽ ഒന്ന് റൗണ്ട് അടിക്കും, എന്നിട്ട് കിഴക്കോട്ട് തിരിച്ചു നിർത്തിയിട്ട്

0: ഇരുന്ന് ടി വിയും കണ്ട് ടി വിയുടെ മുമ്പിൽ നിന്ന് മാറൂല. പണ്ട് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഓണം ആഘോഷിക്കാൻ തന്നെ എല്ലാ സാധനങ്ങളും ഓടി നടന്ന് ഉണ്ടാക്കണം. ഉത്തരാടപ്പാച്ചിൽ എന്ന് പറയും പണ്ട്. അതായത് ഓണത്തിനുള്ള സാധനങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയുള്ള മനുഷ്യരുടെ ഒരു തിരക്ക്. പൂക്കളമിടൽ ഒരു പ്രധാന പരിപാടിയാണ്. അതിനുള്ള പൂ സംഘടിപ്പിക്കണം. അത് കുട്ടികളാണ് അതിൻ്റെ പ്രധാന ആൾക്കാർ. കുട്ടികൾ കൂട്ടം കൂടി നടന്ന് പൂക്കൂടയുമായിട്ട് പറമ്പുകളെല്ലാം നടന്ന് പൂക്കൾ ശേഖരിക്കും. ഇന്നത്തെ പോലെ പൂ കാശ് കൊടുത്ത് വാങ്ങിക്കണ ഇടപാടേ ഇല്ല. ചെമ്പരത്തി, കലമ്പട്ട, വീണ്ട, കൊളമ്പി ഇതൊക്കെ നടന്ന് പറിച്ചെടുക്കും. പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വച്ച് പിറ്റേ ദിവസം രാവിലെ വരി വരിയായിട്ടിടും. അത്തം ചിത്തിര ദിവസങ്ങളിൽ വെളുത്ത പൂ മാത്രമാണ്, വെള്ള പൂവും തുമ്പപ്പൂവും തുളസിയിലയും മാത്രമാണ് ഇടാറ്. അന്നൊരു ചെറിയ വട്ടം മെഴുകി നടുക്കൊരു തുളസിക്കതിരും കുത്തി ഈ തുമ്പപ്പൂവും തുളസിയിലയും നിരത്തും. പിന്നെ ചോതി മുതൽ പൂക്കളം തറ കെട്ടി പൂവിട്ട് തുടങ്ങുന്നത്. വട്ടത്തിൽ ആണ് തറ കെട്ടുള്ളൂ. എല്ലാ തരത്തിലുള്ള പൂക്കളും ഇടും അതിൻ്റെ അകത്ത്. അങ്ങനെ വരി വരിയായിട്ടിട്ട് ദിവസവും വരി കൂടി കൂടി വരണം. അതിന് എല്ലാവരും മത്സരമാണ്, ആരുടെ പൂക്കളാണ് കൂടുതൽ വലിപ്പം എന്നറിയാൻ വേണ്ടി. ഉത്തരാടം വരെ പൂക്കളം ഇടും. ഉത്തരാടത്തിൽ ചെന്ന് വൈകുന്നേരവും ഒരു കിണ്ടിയിൽ വെള്ളവും നിലവിളക്കും പിടിച്ച് ഓണത്തപ്പനെ എതിരേക്കാൻ പോവും. പടി വരെ പോകും. ഓണത്തപ്പവും മാവേലി ഞാനിട്ട പൂക്കളം കാണാൻ വായോ എന്ന് ആറപ്പുവേട്ടോറോ എന്ന് കൂവി ആർത്ത് ആർപ്പും കുരവയോടും കൂടി പടി വരെ പോകും. പടിയിൽ ചെന്ന് പടിക്ക ചെന്നിട്ട് തുമ്പക്കുടം പടി മുതൽ വരിയായിട്ട് പൂക്കളം വരെ ഇട്ട് പോരും. പൂക്കളത്തിൽ വന്ന് ഒരു പലക വച്ച് അതിൽ തൃക്കാക്കരെ ഇരുത്തി തുമ്പപ്പൂവിട്ട് ഉണ്ടാക്കിയ പൂവട ചാരി വയ്ക്കും. രാത്രി മാവേലി വന്ന് പൂവട തിന്നും എന്നാണ് സങ്കല്പം. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാവരും കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സദ്യയ്ക്കുള്ള ഒരുക്കം തുടങ്ങും. ഒരു കൊട്ടയിൽ കുറച്ച് പുല്ലൊക്കെ ഇട്ട് ഒരു നാളികേരം കൊണ്ടുവന്ന് തൊഴുത്തിൻ്റെ മുമ്പിൽ വച്ച് ഉടച്ചൊഴിച്ച് അതിലേക്ക് തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് പശുവിന് ഉണം കൊടുക്കും. പിന്നെ നമ്മൾ വീട്ടിലെ എല്ലാവരും കൂടി സദ്യ ഒരുക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് സദ്യ ഒരുക്കുന്നത്. സദ്യ എല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ദൂശനിലയിൽ സദ്യ വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണത്തിൻ്റെ ശേഷം വിശ്രമം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ഇഷ്ടമുള്ള കളികളിൽ ഏർപ്പെടും. ഊഞ്ഞാലാട്ടം, ഓണക്കളി, വട്ടക്കളി, അങ്ങനെ എല്ലാ കളികളും കഴിഞ്ഞ് അങ്ങനെ ചതയം വരെ ആഘോഷത്തോടു കൂടി കഴിച്ചു കൂട്ടും. ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഉറുമ്പിനും ഓണം കൊടുക്കും. അരി വറുത്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വിളയിച്ച് നറുക്കല മുറിച്ച് നറുക്കലയിൽ വീടിൻ്റെ നാല് മൂലയ്ക്കും നടുവാതുക്ക നേരെ അമ്മയ്ക്കലിൻ്റെ ചുവട്ടിലും വെച്ച് വിളമ്പി എണ്ണത്തിരി കത്തിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കും.
1: കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്ന ഗീതാ നായർ.

ഓണം ഇതെല്ലാമാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ഓർമ്മകൾ അയവിറക്കിയാൽ ഒരു 10 കൊല്ലം മുൻപ് വരെ ഓണം ഇങ്ങനെയെല്ലാം ആയിരുന്നു. ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഓണക്കോടി വാങ്ങി ആർക്കെല്ലാം കൊടുക്കണോ, അതായത് അപ്പൂപ്പൻ മുതൽ വീട്ടിലെ കുഞ്ഞു കുട്ടി വരെയുള്ളവർക്ക് കൊടുക്കാനുള്ളത് അലമാരയിലെത്തും. പെണ്ണുങ്ങൾ ഒരു ഭാഗത്തു കൂടിയിരുന്ന് ഉപ്പേര് പറ തുടങ്ങും. കുഞ്ഞുങ്ങൾ തൊടിയിൽ പൂ പറിക്കുന്ന ബഹളത്തിലായിരിക്കും. മറുനാടുകളിലുള്ള ഉറ്റവരും ഉടയവരും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവും. പരസ്പരം ലോഹ്യം പറച്ചിലും തമാശ പറച്ചിലും അതൊരു ബഹളം തന്നെ. അങ്ങനെ ഓണത്തിൻ്റെ വരവ് ഒരു വരവ് തന്നെയായിരുന്നു. അത്തത്തിന് തുടങ്ങി എല്ലാവരും കൂടി കൂടുന്ന പൂക്കളം വീടുകൾ തോറും. അതിനു മുമ്പേ സ്കൂളിലും കോളേജിലും പൂക്കള മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും. തിരുവോണത്തിന് നിവേദ്യം എന്ന സങ്കല്പത്തിൽ ഒരു അടയുണ്ടാക്കും. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാനാവില്ല. ഏതെല്ലാം സദ്യ ഉണ്ടാക്കിയാലും ഓണത്തിൻ്റെ സദ്യയെ വെല്ലുന്നൊരു സദ്യ ഉണ്ടായിരുന്നില്ല അന്നൊന്നും.

0: മാത്രമല്ല, ഏതൊരു വിശേഷവും ഒരു നാൾ വരും അന്ന് തന്നെ തീരും. എന്നാൽ ഓണം മാത്രമാണ് 4 ദിവസം നീണ്ടു നിൽക്കുകയും ഈ ദിവസങ്ങളിലെല്ലാം സദ്യ ഒരുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഉത്സവം. അങ്ങനെ ഒരു ഉത്സവ പ്രതീതി തരുന്ന മലയാളിയുടെ ഒരു അഹങ്കാരമായിരുന്നു ഓണം. ആ ഓണത്തിനെ നമുക്ക് ഇന്നു മുതൽ വരവേൽക്കാം.
1: പ്രതീക്ഷയോടെ നമ്മൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി എന്ന് നാട്ടറിവ് പഠന കേന്ദ്രം നിർവാഹക സമിതി അംഗം വി കെ ശ്രീധരൻ.
2: കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന മോഹം അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാക്കാൻ തിരുവോണത്തലേന്ന് നേരത്തെ മണ്ണുകൊണ്ടുണ്ടാക്കി ഉണക്കിയെടുത്ത ഓണത്തപ്പനെ ഓട് അരച്ച് തേച്ച് ചുമപ്പിക്കും. പിന്നെയാണ് അരിമാവ് ഇർക്കിലിയിൽ മുക്കി അണിയിച്ചൊരുക്കുന്നത്. ശേഷം തൃക്കാക്കരയപ്പൻ്റെ മുകൾ വശത്ത് കൃഷ്ണകിരീടമോ ചെത്തിപ്പൂക്കലയോ വയ്ക്കും. 4 വശത്തുള്ള ദ്വാരങ്ങളിൽ ഈർക്കിലിയിൽ കൊരുത്ത മറ്റു പുഷ്പങ്ങളും. ഓണം വെളുപ്പിന് മണ്ണുകൊണ്ടുണ്ടാക്കിയ മുറ്റത്തെ തറയിൽ അല്ലെങ്കിൽ മുട്ടിപ്പലകയിൽ ഒരു തൂശനില വെച്ച് അണിഞ്ഞ് മാവേലിയെ പ്രതിഷ്ഠിക്കും. തുമ്പയും തുളസിയും കൊണ്ട് പുഷ്പവൃഷ്ടി. ചെറിയ ചടങ്ങുകൾ. ആറപ്പോ ഇറോ എന്നത് മാവേലി മനനുള്ള വരവിളി.
3: ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്.
4: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ.
5: സമകാലികം.
6: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
7: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
6: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
8: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
9: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
10: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
11: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
10: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
12: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
13: എഫ് എൻ ഡയറിയിൽ ഇനി നോവൽ പാരായണം.
14: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
15: വലിയങ്ങാടിയിൽ നിന്നും അരി വരാതായതോടെ തക്ഷൻകുന്നിലെ ഒരു പീടികയിലും അരി കാണാതായി. വിശപ്പ് പതുക്കെ പതുക്കെ അവരെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു. പകരം എന്ത് കഴിക്കണമെന്നറിയില്ല. ഭക്ഷണമില്ലാതായതോടെ പലർക്കും രോഗം വന്നു. റൂറൽ ഡിസ്പെൻസറിയിൽ മരുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണാൻ വരുന്നവർ നിരാശരായി മടങ്ങുന്നത് കുഞ്ഞിക്കേളുവിനെ ദുഃഖത്തോടെ നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ. കോഴിക്കോട്ട് നിന്നും മരുന്ന് എത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമായിരുന്നു. വിശപ്പും രോഗവും നാട്ടുകാരെ എവിടെ എത്തിക്കുമെന്ന് ആർക്കും അറിയില്ല. ആദ്യമൊക്കെ വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ പലരും ഉറക്കെ കരഞ്ഞിരുന്നു. പിന്നെ പിന്നെ അതിനും കഴിയാതെയായി. അരിക്ക് പകരമായി ചോളവും മക്രോണിയും പീടികകളിൽ വന്നുവെങ്കിലും നാട്ടുകാർക്ക് അതിനോടൊട്ടും പ്രിയം തോന്നിയില്ല. ചോളം വറുത്തു പൊടിച്ച് കഴിക്കുവാനും മക്രോണി വേവിക്കുവാനും വലിയ കഷ്ടപ്പാട് തന്നെയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. വറുത്ത ചോളം ചവച്ചതുകൊണ്ട് പലരുടെയും പല്ലുകൾ അടർന്നുപോയി. ചോളം പൊടിക്കാനും ഏറെ പ്രയാസമായിരുന്നു. മക്രോണി വേവിച്ചാൽ കുഴമ്പ് രൂപത്തിലാവും. അത് കഴിച്ച് പലർക്കും വയറിളക്കം പിടിപെട്ടു. മക്രോണി ദീനം എന്ന പേരിലാണ് ഇതറിയപ്പെട്ടത്. ഈ ദീനം പിടിപെട്ടവർക്ക് വീട്ടിനകത്തേക്ക് കയറാൻ കഴിയാതെ പറമ്പിന്റെ മൂലയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. മോന്തായം ചുവന്ന വീടുകൾക്ക് മുമ്പിൽ പലപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാമായിരുന്നു. ഓടിട്ട വീടുകളിൽ കഴിയുന്നവരിൽ പലർക്കും കൃഷിയുണ്ടായിരുന്നു. നെല്ല് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. മിക്കവാറും ദിവസങ്ങളിൽ അവിടെ കഞ്ഞിയോ ചോറോ വേവുന്നുമുണ്ടാകുമെന്നും നാട്ടുകാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിശന്നു വലഞ്ഞവർ അതിനു മുമ്പിൽ കൂടിയിരുന്നത്. ഉപ്പിട്ട കുറച്ച് കഞ്ഞിവെള്ളം തരൂ എന്നാണ് അവർ വിളിച്ചു ചോദിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ നിന്നും അവർക്ക് കഞ്ഞിവെള്ളം കിട്ടി. അത് കുടിച്ച് അവർ വയറു നിറച്ചു. രാമറിന്റെ വീടിന് മുന്നിലെത്തുന്നവർക്ക് ഉപ്പിട്ട വെറും വെള്ളം മാത്രമല്ല കല്യാണി കൊടുത്തിരുന്നത്. വെള്ളത്തിൽ അല്പം വറ്റുമിടും. കഞ്ഞിയായി കിട്ടിയാൽ കുടിക്കുന്നവർക്ക് വലിയ സന്തോഷം തോന്നും. ഇത് കണ്ടപ്പോഴാണ് ഒരു നാൾ രാമറിന് ഒരാശയം തോന്നിയത്. നെല്ലുള്ളവരിൽ നിന്നും കുറച്ച് അരി വാങ്ങി കഞ്ഞിയാക്കി നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക. വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത്. തൻ്റെ ഉള്ളിലുള്ള കാര്യം ഉടൻ തന്നെ അയാൾ കല്യാണിയെ അറിയിച്ചു. എന്തു തോന്നിയാലും

0: അത് അന്നേരം തന്നെ കല്യാണിയെ അറിയിച്ചില്ലെങ്കിൽ രാമറിന് സ്വസ്ഥത തോന്നില്ല. നാട്ടുകാർക്ക് കുറച്ചീസം കഞ്ഞി കൊടുത്താൽ എന്താ അപ്പോ? ഭാര്യയെ എന്ത് വിളിക്കണമെന്ന് ഒരുപാട് നാളായി ആലോചിച്ച ശേഷം കിട്ടിയതാണ് അപ്പോ എന്നുള്ള വിളി. അതിൽ ഒരു ഓമനത്തമുണ്ട്. കല്യാണിക്ക് സന്തോഷം.
1: നിങ്ങൾക്ക് ഒറ്റക്കാവോ? പത്തായത്തിൽ വിത്തിനു വെച്ച നെല്ല് മാറ്റിവെച്ച പിന്നെ അധികമൊന്നും ഉണ്ടാവില്ല,
0: ഭാര്യ അറിയിച്ചു. തന്റെ ആശയത്തോട് ഭാര്യയ്ക്ക് എതിർപ്പില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രാമർക്ക് ആശ്വാസമായി. അയാൾ പറഞ്ഞു,
1: ഒറ്റയ്ക്കല്ല ചെയ്യാൻ വിചാരിച്ചത്, അത്
0: കൂട്ടിയാൽ കൂടുകയുമില്ല. കണ്ണച്ചനോടും ഗോയിന്ദൻ അടിയോടിയോടും പോക്കറാജിന്റെ മോനോടും കൂടെ ആലോചിച്ചതിന് ശേഷം ചെയ്യാന്നാ വിചാരിക്കുന്നത്. പൈച്ചും കൊണ്ട് നിലവിളിച്ച് നടക്കുന്ന നാട്ടുകാരെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഓരൊന്നുമില്ലാതെ നടക്കുക. നമ്മളാണെങ്കിൽ മൂന്ന് നേരം ഇല്ലെങ്കിലും ഒരു നേരമെങ്കിലും അന്നത്തിന്റെ ഭക്ഷണം കഴിക്കുക, അതൊരു പാപല്ലേ?
1: രാമറിന്റെ നിലപാടിനെ കല്യാണി പിന്തുണച്ചു.
0: ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിന്റെ പുണ്യം ചെയ്യുന്നവർക്ക് കിട്ടും. വൈകിട്ട് കുഞ്ഞിക്കേളുവിനെയും ചേക്കുവിനെയും കണ്ടപ്പോൾ രാമർ ഈ ആശയം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അവരുടെ വീടുകളിൽ അരിഭക്ഷണം വെച്ചിട്ട് എത്രയോ നാളുകളായി. ഇടയ്ക്ക് രാമർ കൊടുത്തയക്കുന്ന നെല്ലുകുത്തിയാണ് കഞ്ഞി വയ്ക്കുന്നത്. ചോറ് വയ്ക്കുകയാണെങ്കിൽ അരി പെട്ടെന്ന് തീരുമെന്നുള്ളതുകൊണ്ടാണ് കഞ്ഞിയാക്കുന്നത്. കുഞ്ഞിക്കേളുവും ചേക്കുവും പറഞ്ഞു,
1: രാമർ പറഞ്ഞത് വലിയൊരു കാര്യമാണ്, എന്നാൽ അതിഞ്ഞി ഒറ്റക്ക് ചെയ്യണ്ട.
0: നെല്ലുള്ള വേറെയും പുരക്കാരിവിടെ ഉണ്ടല്ലോ, നമുക്ക് ഓരെയും ബന്ധപ്പെട.
1: ഞാനും അത് ആലോചിച്ച്,
0: രാമർ പറഞ്ഞു. അയിനും രാമർ മെനക്കെടേണ്ട, ഓരെ കാണുന്ന കാര്യം ഞാനേറ്റും,
1: ചേക്കു അറിയിച്ചു.
0: ചേക്കു ഒന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് മറ്റൊരാൾ ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. നാട്ടുകാരെ അറിയിക്കുക, കഞ്ഞിവെക്കാൻ ആളുകളെ വിളിക്കുക, വിതരണക്കാരെ ഏർപ്പാടാക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ചുമതല കുഞ്ഞിക്കേളു ഏറ്റു. ആഴ്ചയിൽ ഒരു ദിവസം വീതം കഞ്ഞി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അരി വേണ്ടത്ര കിട്ടുകയാണെങ്കിൽ അത് രണ്ട് ദിവസം വരെ ആകാമെന്നും തീരുമാനിച്ചു. കഞ്ഞി ഏറ്റുവാങ്ങാൻ എല്ലാവരോടും പാത്രങ്ങളുമായി വരാനാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഞ്ഞി ഉണ്ടാക്കി പകരാൻ നോക്കിയപ്പോഴാണ് ആരുടെയും കയ്യിൽ പാത്രമുണ്ടായിരുന്നില്ലെന്ന് കണ്ടത്.
1: എന്താ പാത്രം കൊണ്ടുവരാത്തത്?
0: ഞാളെന്ത് പാത്ര കൊണ്ടുവരിക? അങ്ങനത്തേതൊന്നും ഞാളെ പൊരയിലില്ല. എന്തു ചെയ്യണമെന്നറിയാതെ രാമറും കുഞ്ഞിക്കേളുവും ചേക്കുവും പരസ്പരം നോക്കി. കഞ്ഞി കുടിക്കുവാൻ പറ്റിയ ഒരൊറ്റ പാത്രവും നാട്ടിലെ പാവപ്പെട്ടവരുടെ വീടുകളിലില്ല എന്ന അറിവാണ് അവരെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയത്. ആകെയുള്ളത് മൺചട്ടികളാണ്. ആന്തൂരാൻ കുന്നിൽ വെച്ച് മൺചട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വേവ് കഴിഞ്ഞ് പുറത്തെടുക്കുന്ന മൺചട്ടികളിൽ ചിലതിൻ്റെ വക്കിലോ അരികിലോ എന്തെങ്കിലും പൊട്ടുകൾ ഉണ്ടെങ്കിൽ ചന്തയിൽ കൊണ്ടുപോവില്ല, പാവപ്പെട്ട നാട്ടുകാർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും. അത്തരം ചട്ടികളാണ് വീടുകളിലുള്ളത്. അവരത് കഞ്ഞി കുടിക്കുവാൻ കൊണ്ടുവന്നിരുന്നുമില്ല.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: RCR കായം, എന്ത് പഠിക്കണം, എന്താകണം?
11: കരിയർ ഗൈഡൻസ്, ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
12: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
13: ഹലോ, സാറേ പേര് ശ്രീജ, സ്ഥലം ആലപ്പുഴ. സാറേ മോള് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, പ്ലസ് ടുവിൽ 98

0: 0.5% ഉണ്ടായിരുന്നു.
1: സിവിൽ സർവീസ് തയ്യാറാക്ക്, CBSE സ്റ്റേറ്റാ?
0: സ്റ്റേറ്റ് ആയിരുന്നു. സോഷ്യോളജി മെയിൻ എടുത്തിട്ടാണ് താല്പര്യം പുള്ളിക്ക്. സോഷ്യോളജി പോയാല് നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്?
1: സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് നമുക്ക് ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ എന്താ വെച്ചാൽ ഒരു കോഴ്സിന് പഠിക്കുമ്പോ കോഴ്സ് പഠിച്ച ആൾക്കാരെ എവിടേക്കാണോ പോണത് അതായിരിക്കും നമുക്ക് ഒരു ഫസ്റ്റ് ചാൻസ്. അപ്പൊ സോഷ്യോളജി പഠിച്ചാൽ ശരിക്കും ഒരു അക്കാഡമിക് സബ്ജക്ട് ആണ്. വെച്ചാൽ പഠിപ്പിക്കാൻ പോവാം, പിന്നെ കുറച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ജോലി കിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻഡസ്ട്രീസിലൊക്കെ ജോലി കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ കിട്ടണമെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജുകളിൽ കിട്ടണം. ആ കോളേജ് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. കുറച്ചധികം ഇന്റേൺഷിപ്പ് ചെയ്യണ കോളേജ് ആയിരിക്കണം. ഒന്നും പറയണ്ട, അമ്മ CUET പറഞ്ഞില്ലേ, അതിന്റെ ലിസ്റ്റ് വരുന്ന 90% സൂപ്പർ കോളേജസ് ആണ്. ഫോർ എക്സാമ്പിൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി ഇതിന് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആണ്. ഹൈദരാബാദ് സ്പെഷ്യലൈസ്ഡ് ആണ്. ചെന്നൈ സ്പെഷ്യലൈസ്ഡ് ആണ്. FLU സ്പെഷ്യലൈസ്ഡ് ആണ്. നമുക്ക് ജോലി കിട്ടും. അപ്പൊ
0: എന്തായാലും
1: പിന്നെന്താ
2: ചേട്ടാ, ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
3: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
2: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം RCR തന്നെ വേണം. RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
4: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
5: RCR കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 38 സെക്കൻഡ്.
7: ആകാശവാണി FM വാർത്തകൾ.
6: കള്ളവും ചതിയുമില്ലാത്ത മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നു. സ്നേഹസൗഹാർദ്ദങ്ങളുടെ നിറവിലാണ് നാടെങ്ങും ഓണാഘോഷം. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാതീർത്ഥത്തിൽ 53rd പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോഴും ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയ്ക്കാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ UPI സേവനം 10 പൂർത്തിയാക്കി. ലോകത്തെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ്. OBC ക്രിമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് 11 മുൻ വിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. രക്ഷാബന്ധൻ പ്രമാണിച്ച് എല്ലാ സ്ത്രീകൾക്കും 1 സൗജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുത പരിശോധന വിഭാഗം അറിയിച്ചു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ് കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ നടക്കും. ഭട്ട് റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവ അരങ്ങേറും.
7: ആകാശവാണി FM വാർത്തകൾ.
8: ശാസ്ത്രദീപ്തി.
9: പ്ലാസ്റ്റിക് ഇന്ന് ലോകം കീഴടക്കാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയിലും ഏറ്റവും ആഴമുള്ള മരിയാന ട്രെഞ്ചിലും പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒറ്റത്തവണ ഉപയോഗത്തിലുള്ളതും കനം കുറഞ്ഞതുമായ പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉത്പാദനവും സംഭരണവും രാജ്യവ്യാപകമായി നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു ശ്രമം ഉണ്ടായെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ അതിനെ ദുർബലമാക്കി. നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുമ്പോൾ

0: യാതൊരു നിലയിലും കഴിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനുള്ളത്. സർവ്വ മേഖലകളിലും പടർന്നു പിടിച്ച പ്ലാസ്റ്റിക്കിന്റെ അംശം മനുഷ്യന്റെ രക്തത്തിൽ വരെ സ്ഥിരീകരിച്ചത് അടുത്തിടെയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് വിക്ടർ വിസ്കാവോ എന്ന കടൽ യാത്രികൻ ലോകത്തെ ഏറ്റവും ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ മരിയാന ട്രെഞ്ചിൽ എത്തുകയുണ്ടായി. തണുപ്പുള്ളതും ഇരുമ്പിനെ പോലും പരത്തിയെടുക്കാൻ കഴിയുന്ന മർദ്ദവുമുള്ള അവിടെ വിചിത്രമായ ചില മത്സ്യങ്ങളെ കണ്ടതിനൊപ്പം അദ്ദേഹം കണ്ട മറ്റൊരു വസ്തു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മറ്റൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് ആയിരുന്നു അദ്ദേഹം അവിടെ കണ്ടത്. ആധുനിക ലോകത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരേ സമയം വലിയ ഉപയോഗമുള്ള വസ്തുവും അതേസമയം തന്നെ തലവേദനയും ആയി മാറിയ പ്ലാസ്റ്റിക് 11,000 മീറ്റർ വരെ ആഴത്തിൽ എത്തിപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. പ്ലാസ്റ്റിക് ഭൂമിയിൽ അഴുകാൻ 5,000 വർഷങ്ങളോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൾ. പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത ഭൂമിയിൽ കെട്ടിക്കിടക്കുന്നത് മാത്രമല്ല പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങൾ, അതിലേറെ അവ ജീവജാലങ്ങളുടെ ഭക്ഷ്യ ശൃംഖലയിൽ എത്തിച്ചേരുകയും ജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ജലജീവികളാണ് ഇവിടെ ഏറ്റവും ഭീകരമായ മുഖം കാണേണ്ടി വരുന്നത്. 2019 നവംബർ മാസത്തിൽ ഇറ്റലിയിലെ സഫാലു ബീച്ചിൽ ചത്തടിഞ്ഞ 22 അടി നീളവും ഏകദേശം 7 വയസ്സ് പ്രായവുമുള്ള നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. ഷെൽ മത്സ്യങ്ങൾ, ഉപ്പ്, കുടിവെള്ളം, ബിയർ എന്നിങ്ങനെ മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ വരെ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ അംശങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് മനുഷ്യരിലെ രക്തത്തിലും മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര ജേണലായ എൻവയോൺമെന്റ് ഇന്റർനാഷണലാണ് 22 പേരുടെ രക്തപരിശോധനയിൽ 17 പേരിൽ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇത് മനുഷ്യ ശരീരത്തിലെ പോളിമർ സാന്നിധ്യത്തിന്റെ പ്രാഥമികമായതും നിർണായകവുമായതുമായ സൂചനകളാണ്. കൂടുതൽ ആളുകൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അന്തിമമായി ഇതിന്റെ കാഠിന്യം ഉറപ്പിക്കാൻ കഴിയൂ. 700-500 നാനോമീറ്ററിനും ഇടയിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. 700 നാനോമീറ്റർ എന്നാൽ ഒരു മുടിയിഴയുടെ വീതിയുടെ 140 തവണ ചെറിയ വലിപ്പം എന്നർത്ഥം. 50% ആൾക്കാരിലും ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിമറായ പോളി എത്തിലീൻ ടാർഫ്താലേറ്റ് അടങ്ങിയതായാണ് കണ്ടെത്തിയത്. 2 കണ്ടെത്തിയതാവട്ടെ ഭക്ഷണം പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന പോളിസ്റ്റൈറിനും ആയിരുന്നു. കൂടാതെ നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് കിറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന പോളി എത്തിലീൻ കൂടി രക്തത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. പരീക്ഷണം നടത്തിയവരിൽ വായു, ജലം, ഭക്ഷണം എന്നീ മാർഗങ്ങളിലൂടെ അല്ലാതെ അവരുപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റുകൾ, ലിപ് ബാമുകൾ എന്നിവ അറിയാതെ വിഴുങ്ങുന്നതിലൂടെയും മൈക്രോപ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തിയേക്കുമെന്നാണ് നിഗമനം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി
2: FM ഡയറി തുടരുകയാണ്. ഇനി നിയമവേദി.
3: നിയമവേദിയുടെ പരാതികൾക്കും മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. പരാതി അയച്ചിരിക്കുന്നത് KV ജോസഫ്, മഞ്ഞപ്രയിൽ നിന്ന്.
4: ഞാനും ഭർത്താവും മകളും കൂടി താമസിച്ചിരുന്ന വീട് സൗകര്യം കുറവായതിനാൽ മറ്റൊരു വീട്ടിലേക്ക് മാറുകയുണ്ടായി. മകളുടെ വിവാഹ ആവശ്യത്തിനു കൂടിയാണ് ഈ വീടെടുത്തത്. ഞങ്ങൾ എടുത്ത വീട് ഒരു ഒറ്റപ്പെട്ട വീടായിരുന്നു. തൊട്ടടുത്ത് വീടുകൾ വളരെ കുറവായിരുന്നു. രാത്രികാലങ്ങളിൽ പാമ്പിന്റെ ശല്യവും ഉണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. ഞങ്ങൾ 10 ദിവസത്തിൽ താഴെ മാത്രമേ ആ വീട്ടിൽ താമസിച്ചിരുന്നുള്ളൂ എങ്കിലും ഞങ്ങളിൽ നിന്ന് 1 മാസത്തെ വാടക തുക മുഴുവനായും വീട്ടുടമ വാങ്ങുകയുണ്ടായി. ഇത് ശരിയാണോ? ഇത് വീട്ടുടമയുടെ അവകാശമാണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ നിജസ്ഥിതി എന്താണ്?
3: വാടക കരാർ സംബന്ധിച്ച ഈ കത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷക ലെക്സി TA.
5: ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുകയും അവിടെ 3 ദിവസം മാത്രം താമസിക്കാൻ സാധിക്കുകയും ചെയ്തിട്ട് പിന്നീട് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിപ്പോകാൻ നിർബന്ധിതരായിട്ടും കെട്ടിട ഉടമസ്ഥൻ 1 മാസത്തേക്കുള്ള എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചു വെച്ചു എന്നും അത് നീതിപരമായി നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് ഈ കത്തിന്റെ ചുരുക്കം. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഒരു കെട്ടിടത്തിലേക്ക് നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ കെട്ടിടത്തിനകത്ത് നമുക്ക് താമസിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് ആദ്യമേ തന്നെ ഓരോ വ്യക്തിയും പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നീട് കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം. ഇനി ഈ കേസിന്റെ കാര്യം പറയാം. ഇതില് കെട്ടിട ഉടമസ്ഥൻ കെട്ടിടത്തിന്റെ പരിസരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാതിരുന്നത് കൊണ്ടോ മറ്റുമാണ് അവിടെ പാമ്പിന്റെയും മറ്റും ശല്യമുണ്ടായത്, അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യർ താമസിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്ന് ആണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നതെങ്കിൽ അത് കാണിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജോ മറ്റോ അദ്ദേഹത്തിന് അയക്കുക.

0: അതല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം ഒരു വക്കീൽ നോട്ടീസ് അയക്കുക. ഇങ്ങനെ ആ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻസിൽ താങ്കള് അനധികൃതമായിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 15,000 രൂപ വാടക പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും താങ്കൾക്ക് ആ എമൗണ്ട് കൈപ്പറ്റാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നും കാണിച്ചുകൊണ്ടായിരിക്കണം ഈ ലെറ്റർ എഴുതേണ്ടത്. ഈ ലെറ്ററിന്റെ അകത്ത് കൃത്യമായിട്ടൊരു ക്ലെയിം കൂടെ വെക്കണം. ഈ ലെറ്റർ കൈപ്പറ്റി ഒരു 15 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് തിരികെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതാണ് എന്ന് പറയുക. ആ ലെറ്റർ കിട്ടുമ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം ആ പൈസ തിരികെ തരും. തരുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് സിവിലായിട്ടാണ് നടപടി എടുക്കേണ്ടി വരിക. ആ പൈസ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു സിവിൽ നടപടി എടുക്കാനായിട്ട് ആ താങ്കളുടെ അറിയുന്ന ഏതെങ്കിലും വക്കീലിനെ സമീപിക്കുക. ക്രിമിനൽ രീതിയിൽ ഈ കേസിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. കാരണം ഇതിലൊരു ക്രിമിനൽ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. ഇനി ഇദ്ദേഹം ഇതേപോലെ മനഃപൂർവ്വമായിട്ട് പലരെ ഈ വാടക കൊടുത്ത് അവർക്ക് 2 ദിവസം താമസിക്കാൻ സാധിക്കുന്ന ഒരു വീട് മാത്രം കൊടുത്ത് അവരെല്ലാവരും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓടിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. അല്ലാത്ത സ്ഥിതിയിൽ ഇത് തികച്ചും സിവിൽ നടപടികൾ എടുത്ത് പണം തിരികെ മേടിക്കുന്ന ഒരു സൊല്യൂഷൻ മാത്രമേ ഇതിലുള്ളൂ.
1: ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം. ഈ പരാതി അയച്ചിരിക്കുന്നത് പുഷ്പ ബാബു, ഗാന്ധിനഗറിൽ നിന്നും.
2: പെൻഷൻ സംബന്ധിച്ച ഒരു പരാതിയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2,000 രൂപ നിരക്കിലും മറ്റൊരു പെൻഷൻ 600 രൂപ നിരക്കിലുമാണ് ലഭിക്കുന്നത്. 600 രൂപ നിരക്കിൽ ലഭിക്കുന്ന പെൻഷന്റെ 300 രൂപ ധനലക്ഷ്മി ബാങ്കിലേക്ക് നേരിട്ടാണ് വരുന്നത്. എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റൊരു പെൻഷന്റെ 300 രൂപയും എനിക്ക് നേരിട്ട് വീട്ടിൽ കൊണ്ടുവന്നാണ് തരുന്നത്. എനിക്ക് കാഴ്ചശക്തി ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആയതിനാൽ നേരിട്ട് ലഭിക്കുന്ന പെൻഷൻ തുകകൾ ബാങ്കിലേക്ക് മാറ്റുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ കത്തിൽ പെൻഷൻ തുക ബാങ്കിൽ വരുന്നതിന് എന്തു ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൻഷൻ ബാങ്കിലൂടെ ലഭിക്കുന്നതിന് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഒരു അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് ആധാർ കാർഡിന്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി സഹിതം ഏൽപ്പിക്കുക. വിവരങ്ങൾ സൈറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ പെൻഷൻ തുക ബാങ്കിൽ വരുന്നതാണ്. കൂടാതെ ഇപ്പോൾ കെ സ്മാർട്ട് വഴിയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ആയതിനാൽ അക്ഷയ കേന്ദ്രം വഴിയും ഇക്കാര്യം ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പരാതി വായിക്കാം. പരാതി അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും കൃഷ്ണേന്ദു.
2: ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തി പെർമിറ്റ് ഇല്ലാതെ മണ്ണെടുത്ത് ഒരു നിലം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പരാതി കൊടുത്തവരെ ഈ വ്യക്തി ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്യുന്നു. മൈനിംഗ് ജിയോളജിക്കൽ വകുപ്പിലും പരാതി കൊടുത്തിട്ടും നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. ആയതിനാൽ ഇക്കാര്യത്തിന് ഇനി എന്താണ് ചെയ്യേണ്ടത്?
1: ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
3: താങ്കളുടെ പരാതിയിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അനധികൃതമായി മണ്ണ് പെർമിറ്റ് ഇല്ലാതെ മണ്ണ് നീക്കം ചെയ്ത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നതും അതോടൊപ്പം നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഗുരുതര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടും കൂടാതെ അതിന് പരാതി ബോധിപ്പിച്ചതിന് നിങ്ങൾക്ക് ഭീഷണിയും നിങ്ങളുടെ ജീവന് ഭീഷണിയുള്ളതായാണ് ഈ പരാതി കൊണ്ട് കാണുന്നത്. നിലവിൽ നമ്മൾ ചെയ്യേണ്ടത് അനധികൃതമായി മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 3 സ്ഥലങ്ങളിലാണ് രേഖാമൂലം പരാതി കൊടുക്കേണ്ടത്. ഒന്ന്, ആദ്യോക്ക് പ്രദേശത്തുള്ള ആദ്യോക്ക് നിങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കണം, റെസീറ്റ് വാങ്ങണം. ജില്ലാ കളക്ടർക്ക് നിങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കണം, റെസീറ്റ് വാങ്ങണം. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പ്രകാരം നിങ്ങൾ പരാതി കൊടുത്ത് റെസീറ്റ് വാങ്ങണം. നിങ്ങൾ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി ഒരു വിശദമായിട്ടുള്ള ഒരു പരാതി നിങ്ങൾ ഈ 3 വകുപ്പുകളിലും 3 ഡിപ്പാർട്ട്മെന്റിലും 3 അധികാര സ്ഥാനങ്ങളിലും നിങ്ങൾ പരാതി ബോധിപ്പിച്ച് അതിന്റെ റെസീറ്റ് ഉൾപ്പെടെ വാങ്ങി വെച്ച ശേഷം അതൊരു 15-20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ 3 വകുപ്പിലും ആ നിങ്ങൾ കൊടുത്ത പരാതിമേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു വിവരാവകാശം 3 ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങൾ ബോധിപ്പിക്കേണ്ടതാണ്. അപ്പോ നിങ്ങൾ ബോധിപ്പിച്ച പരാതിമേൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആയതിന്റെ രസീതുകളും ആയതിന്റെ നടപടികളെ സംബന്ധിച്ച വിശദ വിവരങ്ങളും നിങ്ങൾ വിവരാവകാശം പ്രകാരം ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലാസത്തിൽ ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ നിലവിൽ ജീവന് ഭീഷണി കാണാം. കാര്യം നമ്മൾ നേരിടുന്നത് മറ്റ് വലിയ ആളുകളുമായിട്ടാണ്, അനധികൃതമായി കൂട്ടാളികളുമായി ചേർന്നിട്ടുള്ള വലിയ അനധികൃത പരിപാടികളുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് നിലവിൽ നിങ്ങൾക്ക് ഭീഷണി കാണാം. ആ ഭീഷണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും അനധികൃതമായി മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി ബോധിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ എതിരാളികൾ വളരെ സ്വാധീനമുള്ളവരും വളരെ ഗുണ്ടാബലമുള്ളവരും സാമ്പത്തികമായും സ്വാധീനമുള്ളവരും

0: ആയതുകൊണ്ടാൽ നിങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നും നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിരന്തരം വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളുടെ ജീവന്റെ സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ റെസീറ്റ് ഉൾപ്പെടെ നിങ്ങൾ വാങ്ങി അതിൽ നിങ്ങൾ വെക്കേണ്ടത് നിങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് നടപടിയില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഉന്നത പോലീസ് അധികാരി എന്നുള്ള നിലക്ക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് വീണ്ടും ഒരു പരാതി ബോധിപ്പിക്കണം. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾ പരാതി ബോധിപ്പിച്ചിട്ടും നിങ്ങൾ മൈനിംഗ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലും ജില്ലാ കളക്ടർക്കും പരാതി ബോധിപ്പിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു നടപടിയും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആർഡിഒക്കും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് പ്രകാരവും കളക്ടർക്കും പരാതി ബോധിപ്പിച്ചിട്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ അതിന് നിങ്ങൾക്ക് അടിയന്തരമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉത്തരവ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അതിന് മുകളിലുമായി നിങ്ങളൊരു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു ഹർജി ബോധിപ്പിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നടപടി അടിയന്തരമായി ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ സാമ്പത്തികമില്ല എന്നുള്ള സ്ഥിതി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ ഉള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ കേരള ഹൈക്കോടതി കെട്ടിടത്തിൽ തന്നെ സമീപത്ത് നിങ്ങൾക്ക് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഈ വിശദാംശങ്ങളെല്ലാം കാണിച്ച് ഇതിന്റെ രേഖകളെല്ലാം ആ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിൽ എത്തിച്ചാൽ അവർ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു അഭിഭാഷകന് നിങ്ങൾക്ക് സൌജന്യമായി നിയമ സേവനത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നാലാമത്തെ പരാതി വായിക്കാം. ഈ കത്തയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്.
2: സ്ത്രീകൾക്ക് സൌജന്യ നിയമസഹായം ലഭിക്കുന്ന ലീഗൽ സർവീസസ് അതോറിറ്റിയെ പറ്റി നിയമവേദിയിലൂടെ അറിയണമെന്നാണ് ഈ കത്തിൽ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ലീഗൽ സർവീസസ് അതോറിറ്റിയെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള.
3: ലീഗൽ സർവീസ് അതോറിറ്റി ഒരു ലീഗൽ സർവീസ് അതോറിറ്റി നിയമം, ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് വഴി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനമാണത്. അതിന്റെ ചെയർമാനായിട്ട് ആ സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. പിന്നെ അതിന്റെ ചുമതലകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ജഡ്ജിമാരും ഉണ്ടാകും. ഇത് എന്തുദ്ദേശത്തിലാണ് നടപ്പാക്കിയതിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് നീതി നിയമസേവനങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിനോട് കൂടിയിട്ടാണ്. ഇതിൽ അദാലത്തുകൾ അല്ലെങ്കിൽ മീഡിയേഷൻ ഉദ്ദേശിക്കുന്ന അനുരഞ്ജനം, നമ്മളുടെ നിയമ സംവിധാനത്തിലെ അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ ഈ ലീഗൽ സർവീസ് അതോറിറ്റി വരുന്നതിന് മുമ്പ് കുറവായിരുന്നു. അപ്പോൾ നിലവിലുള്ള കേസുകൾ ഒരു അനുരഞ്ജനത്തിലൂടെ തീർക്കാനുള്ള സാധ്യതയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അദാലത്തുകളും മീഡിയേഷനും എല്ലാം അതിന് മുൻകൈയെടുക്കുന്നുണ്ട്. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലേക്ക് സൗജന്യ നിയമസേവനവും നിയമസഹായവും എത്തിക്കുന്നുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ, അതുപോലുള്ള സീനിയർ സിറ്റിസൺസ്, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ദിവ്യാംഗർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ, മനോ വെല്ലുവിളികൾ നേരിടുന്നവർ, ഇവർക്കെല്ലാം സൗജന്യ നിയമസഹായവും ലീഗൽ സർവീസ് അതോറിറ്റി ചെയ്തു വരുന്നുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള അധികാര സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, അതിന്റെ ചെയർമാനായിട്ട് വരുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി, അതിന്റെ ഉന്നതാധികാരി കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആണ്. പിന്നീട് ജില്ലാ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ താലൂക്ക് ലെവലിലാണ് ഏറ്റവും താഴെ ഉള്ള ലീഗൽ സർവീസ് അതോറിറ്റി. ഇതിന്റെ ഓഫീസുകളെല്ലാം അതാത് സ്റ്റേഷനുകളിലെ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി എന്നാൽ നിങ്ങളുടെ താലൂക്കിലുള്ള കോടതികൾ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസും ഏതൊക്കെ രീതിയിലുള്ള സേവനങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ആ സമുച്ചയത്തിൽ തന്നെയാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും പ്രവർത്തിക്കുന്നത്. അതുപോലെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുണ്ട്. പ്രാഥമികമായും സൗജന്യ നിയമസേവനവും മീഡിയേഷനും അതുപോലെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹായവും അതുപോലെ ക്രിമിനൽ കുറ്റങ്ങളുടെ ഭാഗമായി അതിൽ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിയമസഹായം എല്ലാം ലീഗൽ സർവീസ് അതോറിറ്റി ചെയ്യുന്നുണ്ട്. വളരെയധികം ജനത്തിന് ഗുണമുണ്ടാകുന്ന ഒരു വെൽഫെയർ ലെജിസ്ലേഷനാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്. അതിന്റെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്.
2: ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ്.
4: ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023. 2024 ജൂലൈ മാസം 1 മുതലാണ് ഈ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 1872 ഇന്ത്യൻ തെളിവ് നിയമം മാറ്റിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭാരതീയ സാക്ഷ്യ അധിനിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ കോടതികളിലെ

സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും കോടതികൾ ആശ്രയിക്കുന്നത് തെളിവ് നിയമസംഹിതയാണ്. വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ആരുടെ ഭാഗത്താണ് തെളിവ്, ഏത് സംഗതിക്കാണ് തെളിവ് കൂടുതലുള്ളത് എന്ന് പരിശോധിക്കുന്നതിന് അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന നിയമസംഹിതയാണ് ഈ സാക്ഷ്യ അധിനിയമം അല്ലെങ്കിൽ തെളിവ് നിയമം എന്ന് പറയുന്നത്. ഏതാണ്ട് 152 വർഷങ്ങൾ, 1872 മുതൽ 2023 വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന് മുൻപായിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്ന ഈ തെളിവ് നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ നീതി സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. എന്നാൽ ഡിജിറ്റലൈസേഷൻ, സൈബർ കുറ്റകൃത്യങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ആ നിയമം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമായി. ആ ആവശ്യത്തിൻ്റെ ഫലമായാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 നിലവിൽ വന്നത്. ഈ നിയമം പഴയ തെളിവ് നിയമത്തിൻ്റെ ആ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആധുനിക സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ നിരവധി സുപ്രധാന മാറ്റങ്ങളുമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. നിയമത്തിൻ്റെ ഘടനാപരമായ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ തെളിവ് നിയമം എന്ന കൊളോണിയൽ പേര് മാറ്റി ഭാരതീയ സാക്ഷി അധിനിയമം എന്ന ഭാരതീയ ഭാഷയിലുള്ള ഒരു പേര് സ്വീകരിച്ചു എന്നതാണ്. ഇത് വെറും ഒരു പേരുമാറ്റം മാത്രമല്ല, നിയമത്തിൻ്റെ സമീപനം തന്നെ എവിഡൻസ് ഇൻ കോർട്ട് എന്നതിൽ നിന്ന് റിലയബിലിറ്റി ഓഫ് പ്രൂഫ് എന്ന ആശയത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം വന്നു. പഴയ നിയമത്തിൽ ഇലക്ട്രോണിക് തെളിവുകൾ സെക്ഷൻ 65A 65B പ്രകാരം പരിമിതമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളെ സ്വതന്ത്രമായ ഒരു തെളിവ് വിഭാഗമായി വ്യക്തമായിട്ട് അംഗീകരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഡാറ്റ, വാട്സപ്പ് ചാറ്റുകൾ, ഇമെയിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, GPS ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ എന്നിവയെല്ലാം തെളിവായിട്ട് സ്വീകരിക്കാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു കൊലക്കേസിൽ പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ ഡാറ്റയും CCTV ദൃശ്യങ്ങളും ഒരേ സമയം തെളിയിക്കുന്നുവെങ്കിൽ അത് ശക്തമായൊരു സാഹചര്യ തെളിവായിട്ട് കോടതിക്ക് പരിഗണിക്കാം. വീഡിയോ കോൺഫറൻസിംഗ് വഴി സാക്ഷി വിസ്താരം നടത്താമെന്നുള്ളതാണ് പുതിയ സാക്ഷി അധിനിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു മാറ്റം. ആദ്യമൊക്കെ ആൾ നേരിട്ട് വന്നിട്ട് മൊഴി പറയണമെന്നുള്ളതായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. വീഡിയോ കോൺഫറൻസിംഗ് വഴി വിദേശത്തുള്ള ആളുകളെ പോലും സാക്ഷികളായിട്ട് വിസ്തരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ നിയമം ഇവിടെ കൊണ്ടുവന്നതിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വിദേശത്തുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ മൊഴി അയാളുടെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ രേഖപ്പെടുത്താം. വിവാഹമോചന കേസുകളിലും വിദേശത്തൊക്കെ സെറ്റിലായിട്ടുള്ള ആളുകൾക്ക് കേസ് ഇവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കേസിന് വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി കോടതിയിൽ ഹാജരായി അവരുടെ മൊഴി നൽകി കേസുകൾ മുൻപോട്ട് നടത്താവുന്നതാണ്. സാക്ഷികളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചിടത്തോളം സാക്ഷി അധിനിയമത്തിൽ വിറ്റ്നസ് ക്രെഡിബിലിറ്റി എന്ന ആശയത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. സാക്ഷിയുടെ പെരുമാറ്റം, ഡിജിറ്റൽ ട്രയൽ, മുൻകാല പ്രവൃത്തികൾ എന്നിവയെ കോടതി കൂടുതൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സാക്ഷി ഒരു കുറ്റകൃത്യ സ്ഥലത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അവന് മൊബൈൽ ടവർ ലൊക്കേഷൻ അതിന് വിരുദ്ധമാണെങ്കിൽ ആ സാക്ഷിയുടെ മൊഴി സംശയത്തോടെ വേണമെങ്കിൽ കാണാം. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുകൂലമായ ഒരുപാട് വ്യവസ്ഥകൾ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ മൊഴിയെടുക്കൽ കൂടുതൽ മാനുഷികവും സുരക്ഷിതവുമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികളുടെ മൊഴി ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ കൂടെ വേണമെങ്കിലും എടുക്കാം. ഉദാഹരണമായി പോക്സോ കേസുകളിൽ കുട്ടിയെ പ്രതിയുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാതെ വീഡിയോ സംവിധാനത്തിലൂടെ മൊഴി രേഖപ്പെടുത്താം. ഈ കൺഫഷൻ എന്ന് പറയുന്ന, അതായത് കൂടുതലായിട്ട് കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് ചിലർ നൽകുന്ന മൊഴികൾ, അതിൻ്റെ സൂക്ഷ്മ സമീപനമാണ് ഈ നിയമത്തിൽ നൽകിയിട്ടുള്ളത്. ബലപ്രയോഗത്തിലൂടെ ലഭിച്ച സമ്മത മൊഴികൾ അല്ലെങ്കിൽ കൺഫഷനുകൾ അസാധുവാണ്. എന്നാൽ ഡിജിറ്റൽ സാഹചര്യ തെളിവുകൾ കൺഫഷനെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്നും ഈ നിയമം പറയുന്നുണ്ട്. ഉദാഹരണം, ഒരു പ്രതി മൊഴി പിൻവലിച്ചാലും അവൻ്റെ ഫോൺ റെക്കോർഡുകളും സന്ദേശങ്ങളും കുറ്റകൃത്യം തെളിയിക്കുന്നുവെങ്കിൽ അത് കോടതി പരിഗണിക്കും. ഭാരതീയ സാക്ഷി അധിനിയമം കൊണ്ടുവന്നതിൽ കൂടെ പരമാവധി ഡിലേ, കാലതാമസം കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് കോടതികൾക്ക് സാധിക്കും. ടെക്നോളജി ഫ്രണ്ട്ലി ആണ് ഈ നിയമം. മാത്രവുമല്ല ഒരു വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നത് ഈ നിയമത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയമം ഒരു നിയമപരിഷ്കരണത്തിലേറെ ഇന്ത്യൻ നീതി സംവിധാനത്തിൻ്റെ ഭാവി ദിശയെ നിർണ്ണയിക്കുന്ന ഒരു നിയമമാണ്. നിയമം മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ച് നിയമവൃത്തികളും കോടതികളും ചിന്താഗതിയും പ്രവർത്തന രീതിയും മാറേണ്ട സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കോടതികളൊക്കെ ഇപ്പോൾ ഫയലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പേപ്പർലെസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പേപ്പറുകൾ ഇനി കൂടുതൽ കാലം കോടതികൾ ഉണ്ടാവില്ല. കേസ് ബണ്ടിലുകളെല്ലാം മാറുകയാണ്. എല്ലാം ഈ ഫയലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു മാറ്റത്തിൽ കൂടിയാണ് നമ്മുടെ സംവിധാനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പുസ്തകങ്ങൾ മാറുന്നു, എല്ലാം ഡിജിറ്റൽ ഫയലുകളിലേക്കാക്കി മാറ്റി കൂടുതൽ ജനോപകാരപ്രദവും കൂടുതൽ ജനങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.
അപ്പോൾ ഇതിനനുസരിച്ച്

0: യഥാർത്ഥത്തിൽ ജനങ്ങളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മാറേണ്ട സമയവും അതിക്രമിച്ചിരിക്കുകയാണ്. പഴയ ചിന്താഗതികളിൽ കൂടി പാരമ്പര്യവാദികളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മിക്കവാറും നിയമ മേഖലയിൽ നിന്ന് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അപ്രത്യക്ഷരാകുക തന്നെ ചെയ്യും. സാക്ഷി അധിനിയമം ഇത്തരത്തിൽ കൂടുതൽ ഇലക്ട്രോണിക് സൈബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിയമമാണ്. അത് വരും തലമുറയുടെ ജീവിതഗതികളെ നിർണ്ണയിക്കുന്ന, വരുംകാലത്തെ കേസുകളുടെ തെളിവുകളിലും വിധിതീർപ്പുകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നിയമമാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ 2020 ശേഷമുള്ള നമ്മുടെ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ്. ആ മാറ്റങ്ങൾ നിയമമേഖലയിലും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഭാരതീയ സാക്ഷി അധിനിയമം നമുക്ക് നൽകുന്ന സന്ദേശം.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലെക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, 11 ഓണഗീതികൾ ലളിത ഗാനമേള, ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാൽ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ഫീച്ചർ ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, രചന വി എം ഗിരിജ. 4 കോർഡിനേറ്റഡ് പ്രോഗ്രാം ജലാശയത്തിന്റെ നാട്ടിലൂടെ ചിത്രീകരണം. വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 5:45 സ്പോൺസേഡ് പരിപാടി നാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കാർഷിക ജീവനം വൈകിട്ട് 6:50. ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ, കാരടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ. 7:35 എഫ് എം ഈവനിംഗ് സമകാലികം ഓർമ്മകളിൽ തെളിയുന്ന ഓണ നിറവ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. രാത്രി 8:05 എസ് എൻ ഐ എം എസ് എഫ് എം ഹെൽത്ത് ലൈൻ. ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. രാത്രി 9:15 ഓണം കഥാവേള, എസ് സിത്താര എഴുതിയ കഥ സെന്ന. രാത്രി 10:30 ചില്ലുജാലകം.

FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാംനഗർ റിഫൈനറിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഈ റിഫൈനറി പ്രതിദിനം ഏകദേശം 1.24 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. ആഗോള എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ ഏകദേശം 1.6% ഇന്ത്യയുടെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 1/3 ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.

ചിന്താശകലം ജോർജ് ഓർവെലിൻ്റെ വാക്കുകളാണ്. വഞ്ചനയുടെ കാലത്ത് സത്യം പറയുന്നത് തന്നെ ഒരു വിപ്ലവകരമായ പ്രവൃത്തിയാണ്. വഞ്ചനയുടെ കാലത്ത് സത്യം പറയുന്നത് തന്നെ ഒരു വിപ്ലവകരമായ പ്രവൃത്തിയാണ്. ഓണസദ്യവട്ടത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് മലയാളികൾ. കായവറുത്തതും ശർക്കര വരട്ടിയും അവിയലും സാമ്പാറും മെരിശ്ശേരിയും പുളിശ്ശേരിയും ഓലനും കുറുക്കുകാളനും രസവും പപ്പടവും പായസവുമെല്ലാം മണമൂറും വിഭവങ്ങളായി അടുക്കള കാക്കുകയാണ്. ഇനി തൂശനിലയിലെ സമൃദ്ധി, തിരുവോണ സദ്യയുടെ സമൃദ്ധിയിലേക്ക്. ആഘോഷത്തിൻ്റെ സന്തോഷത്തിനാണ് എല്ലാവരും. ഈ സന്തോഷം, നന്മകൾ എല്ലാം എന്നെന്നും നമ്മെ ചേർത്ത് നിർത്തട്ടെ. ഒരിക്കൽ കൂടി എഫ് എൻ ഡയറിയുടെ തിരുവോണാശംസകൾ സ്നേഹപൂർവ്വം. ഇനി നാളെ ഇതേ സമയം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 സ്പോൺസേഡ് പരിപാടി. ഹലോ BPS ലെക്ചർ.

0: HPS Lakeshore.
1: Hi, happy Onam.
0: പ്രിയരെ, ഓണം എന്നത് ഒരു മധുരമായ പ്രതീക്ഷയാണ്. അതിനേക്കാളുപരി ദീപ്തമായ ഓർമ്മയാണ്. എന്നോ ഉണ്ടായിരുന്നു എന്ന സങ്കല്പത്തിൽ നാം മെനഞ്ഞെടുത്ത മഹാബലി തമ്പുരാനും ആ ഭരണകാലവും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം കൂടിയാവാം. എല്ലാ നന്മയും ഒരുമയും ഒത്തുചേരുന്ന ഒരു ജനസമൂഹം, അവിടെ കള്ളവും ചതിയും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഒരു ജനസമൂഹത്തെ അത്തരമൊരു വിധത്തിൽ രൂപീകരിച്ചെടുത്ത ഭരണാധികാരി എന്ന നിലയിലാണ് മഹാബലി നമ്മുടെ ഏറ്റവും വലിയ ഹീറോ ആയത്. ഇന്നലകളിൽ അങ്ങനെയൊരു ജനസമൂഹമുണ്ടെന്നും അതുയർത്തി കാണിക്കുകയും ഊറ്റംകൊള്ളുകയും ആഘോഷമാക്കുകയും ചെയ്യുന്ന മഹത്തായ സംസ്കാരമാണ് ഓണത്തിലൂടെ നാം ആദരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും VPS ലേക്ഷോർ ഹോസ്പിറ്റലിന്റെ പേരിലും ഹലോ VPS ലേക്ഷോർ ടീമിന്റെ പേരിലും ഹൃദ്യമായ ഓരോണം ആശംസിക്കുകയാണ്. പൂവും പൂവിളിയും ഐശ്വര്യവും ഒത്തുചേരലും സന്തോഷവും ഇഴചേരുന്ന ഓണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മകൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു തിരുവോണദിന പ്രോഗ്രാം. ഹലോ VPS ലേക്ഷോർ.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ഹലോ,
2: വൈക്കം വിജയലക്ഷ്മിക്ക് തിരുവോണ ആശംസകൾ.
1: താങ്ക് യു ചാച്ചി.
2: എന്തൊക്കെയാണ് തിരുവോണത്തിന്റെ വിശേഷങ്ങള്? ദേശീയ അവാർഡൊക്കെ കിട്ടിയത് നമുക്ക് അറിയാം, അതിൽ കൂടുതൽ എന്താണ് ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാ മതി.
1: പത്മശ്രീയിലേക്കൊക്കെ

0: അടിപൊളി, അത് സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും മോൾക്ക് അതൊക്കെ കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രാർത്ഥന കേട്ടോ.
1: താങ്ക് യു ചേച്ചി. ഓണത്തിന് അടിപൊളിയാണ്.
0: ട്രിവാൻഡ്രത്ത് എന്താ പരിപാടി? ആരുടെ പരിപാടി? എവിടെ പരിപാടി?
1: കേരള ടൂറിസം ഗാനമേള.
0: എവിടെ വെച്ചിട്ടാണ്?
1: കഴക്കൂട്ടം ഗ്രീൻഫീൽഡ്.
0: ഓ ഓക്കെ. ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം പ്രോഗ്രാമുകളൊക്കെ കൂടിയോ?
1: വീട്ടിലിപ്പോ വീടുകളിലെല്ലാവരും സ്വീകരണമായി. പത്രമാധ്യമങ്ങളിലൊന്നും വരിക. അടിപൊളി,
0: അടിപൊളി. സംഗീത രംഗത്ത് ഉത്തരവാദിത്തം കൂടിയോ? ഇനിയും എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടായോ ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം? എനിക്ക് വിജയലക്ഷ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം എന്താന്ന് വെച്ചാല്, ഒരു പിന്നണി ഗായിക എന്നുള്ള ലേബല് കിട്ടുന്നതിന്റെ മുമ്പേ നമ്മുടെ പ്രോഗ്രാമിൽ വിളിക്കുന്ന ഒരു പാട്ടുകാരി കുട്ടിയാണ്. അതിനുശേഷം സിനിമയിലൊക്കെ പാടാൻ തുടങ്ങി, അവാർഡുകളൊക്കെ കിട്ടാൻ തുടങ്ങി, പിത ദേശീയ അവാർഡ് വരെ വാങ്ങിയിരിക്കുന്നു. അപ്പോഴും ആ ഒരു ഗായികയ്ക്ക് ഒരു ജാഡ എന്നുള്ള സംഭവം പൊതുവെ ആൾക്കാർ പറയില്ലേ, ആ കുട്ടിക്ക് ഭയങ്കര ജാഡ, അങ്ങനത്തെ ഒരു സംഭവം വിജയലക്ഷ്മിക്ക് ഒരിക്കലും വന്നിട്ടില്ല എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നോ മാറ്റം. എന്ത് കഴിവാണോ ഒരാൾക്കുള്ളത് അത് തന്ന ദൈവത്തിന്റെ സെക്കൻഡുകൾ കൊണ്ട് അത് എടുക്കാനും പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന അതാണ് എനിക്ക് വിജയലക്ഷ്മിനോട് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്ടം.
1: താങ്ക് യു ചേച്ചി.
0: എന്നോട് എല്ലാരും ചോദിക്കും ഏത് സിംഗറിനെയാ ഇഷ്ടം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും സിംഗർ എന്നുള്ളതിലുപരിയായിട്ട് എനിക്ക് നല്ല മനുഷ്യന്മാരെ ഇഷ്ടം എന്ന് പറയും. ആ നല്ല മനുഷ്യന്മാര് പാടുകയും കൂടെ ചെയ്യുമ്പോ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടും. ആ മോഡ വന്നാല് നമ്മൾ ആ പാട്ടിനെയും കൂടെ വെറുത്തു
1: പോവും.
0: ഇല്ലടാ പാട് നോക്കട്ടെ.
1: മൂട കണ്ട നീളവിടും.
0: ആഹാ, എന്നിട്ട് അല്ല ബാക്കി നീ അല്ലേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന ആള്, നീ ഉണ്ടാക്കടാ പാരഡി ഉണ്ടാക്കി പാട്. ആ അടിയിടും അങ്ങനെയാക്ക്. രസമുണ്ടല്ലേ. അപ്പൊ ഇനി ഒരു സംഗീതപരമായിട്ടുള്ള ചോദ്യമാണേ, ഡേ ടു ഡേ ആക്ടിവിറ്റീസില് നമ്മള് സംഗീതത്തിന് എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട് സാധകം ചെയ്യാനായിട്ട്?
1: ഒന്നര രണ്ടു മണിക്കൂറൊക്കെ ചെലവഴിക്കും.
0: ആണോ?
1: രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്.
0: അപ്പൊ നമ്മുടെ വീണ എന്ത് ചെയ്തു?
1: വീണയും വായിക്കും, ആദ്യം പാട്ട്, പിന്നെ ദിവസം വീണ, പിന്നെ കസു,
0: എല്ലാം ഉണ്ട്.
1: എല്ലാ പരിപാടിയുണ്ട്.
0: ഇന്നിപ്പോ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്ന് എന്നോട് പറഞ്ഞു. ഈ പ്രോഗ്രാമില് നമ്മള് വീണയും കസു ഒക്കെ ഉപയോഗിക്കോ?
1: ആ ഉണ്ട്. ഗാനമേളക്ക് പിന്നെ കസുവാണ് കൂടുതല്, കച്ചേരിക്ക് പാട്ടും വീണയും. അതായിരിക്കുന്ന രണ്ടു പേരല്ലേ, അതിനെ മറക്കാൻ പറ്റില്ല.
0: കറക്റ്റ്. ഇടത് കൈയും വലത് കൈയും പോലെ അവരും കൂടെ ഇരിക്കട്ടെ. ഈ കസു ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന്?
1: ആലപ്പുഴയിലെ ഫ്ലൂട്ട് വായിക്കുന്ന ജോസി ചേട്ടനാണ് കസു വാങ്ങിച്ചു തന്നതും. അതുകൂടാതെ അച്ഛൻ എറണാകുളത്ത് നിന്ന് മേടിച്ചു. പിന്നെ ദുബായിൽ നിന്ന് ഗീത രാധാകൃഷ്ണൻ ഗീത ചേച്ചി തന്നു. പിന്നെ അമേരിക്കയിൽ നിന്ന് ഡാലസ് രഞ്ജിത് ചേട്ടനുണ്ട്, ചേട്ടൻ തന്നു.
0: സത്യം പറഞ്ഞ വീട് കുറച്ച് കസുവാണ്.
1: ഒരു ചാക്ക് കസു,
0: ഒരു ചാക്ക് കസു, ഒരു ചാക്ക് വീണയില്ല.
1: അതെ, അത് വലുതായല്ലേ. രണ്ടെണ്ണുണ്ട്, വീണ മറ്റേ ജയറാമേട്ടൻ നമ്മൾ വീണയുണ്ട്. വീട്ടിലോട്ട് പോയോ?
0: ഒരു ദിവസം വീട്ടിലോട്ട് വരാം.
1: നമുക്ക് ഒരു ദിവസം കൂടുതലോട്ടെ. ചേച്ചി ഗാനമേളത്തിൽ ചേച്ചിയുടെ പാട്ട്, ചേച്ചിയുടെ കാര്യം പറഞ്ഞോന്നുണ്ട്. ഫീമെയിൽ ഡുവറ്റ് നമുക്ക് പാടായിരുന്നു.
0: പാടാം, നമുക്ക് ഒരു ദിവസം പാടാം. ഈ തിരുവോണത്തിന്റെ ദിവസം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടിട്ട് രണ്ടുപേര് പാട്ട് പാടി തന്നെ. തരാലോ.
1: വെള്ളാരപ്പൂമലമേലെ ആകാശപ്പൂമൂടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ.
0: അടിപൊളി, ഓണത്തിന് പറ്റിയ പാട്ടാണല്ലോ. ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ട് പോകുമ്പോ പാടാൻ പറ്റിയ പാട്ടാണല്ലോ.
1: അതെന്ത് സുഖമല്ലേ, ഇത്
0: നല്ല പാട്ടാ. ഹലോ വി പി എസ് ലീക്ഷൂറിന്റെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
1: കൊച്ചി എഫ്എം 102.3. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓഹോ,
1: എന്നെ ഞാനാക്കി മാറ്റിയ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചേച്ചി ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം. ചക്രേ, ഏത് പാട്ടാ ഞങ്ങൾ വെച്ചു തരേണ്ടത് പറയൂ.
1: ആ എനിക്ക് വെച്ചു തരുന്നത് ഓണപ്പാട്ട്, നമ്മുടെ ഈ പാട്ട് വരെ. പൂവേ നല്ല പൂവേ നല്ല
0: വെള്ള താമര പൂവേ. ഓക്കെ, വീട്ടിലെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ അന്വേഷണം പറയൂ കേട്ടോ. ആശംസകൾ പറയൂ. തിരുവോണ ആശംസ.
1: ബൈ. വിളിച്ചത് സന്തോഷമായി.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: അശിചി, ഈ ഓണം ഏറ്റവും ഹൃദ്യമായി
1: ആണോ? സന്തോഷം.
0: ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങാൻ പാകത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അശിചിയോട് എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമൊക്കെ തോന്നുന്ന ഏറ്റവും അപൂർവമായിട്ടുള്ള നിമിഷം നടന്ന് അശിചി അറിഞ്ഞ് പാടുന്ന സമയത്താണ്. അതെ, ഇന്ന് നന്നായിട്ട് പാടി. അപ്പൊ ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: അപ്പൊ ഓണത്തെ കുറിച്ചിട്ടുള്ള ഒരു കത്ത് തന്നെയാവാം.
1: ശരി.
0: ഹലോ വി പി എസ് ലേക് ഷോർ, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഓണം അടുത്തെത്തുമ്പോൾ എന്റെ മനസ്സ് ആദ്യം തിരയുന്നത് ഒരു ഉത്സവത്തെയല്ല, എന്റെ കുട്ടിക്കാലത്തെയാണ്. ഓണം എന്നത് ഞങ്ങൾക്ക് പുതിയ വസ്ത്രമോ സദ്യയോ മാത്രമായിരുന്നില്ല, കുടുംബം മുഴുവൻ ഒന്നിച്ചുകൂടുന്ന വർഷത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത്. ഉത്രാടത്തിന്റെ തലേന്ന് മുതൽ വീട്ടിലെ ആഘോഷത്തിന്റെ തിരക്കായിരുന്നു. അമ്മ അടുക്കളയിൽ, അച്ഛൻ ചന്തയിൽ, അമ്മമ്മ അടുക്കളയുടെ ഒരു മൂലയിൽ പപ്പടം കാച്ചി നോക്കി നിൽക്കും. ഞങ്ങൾ കുട്ടികൾ മുറ്റത്ത് പൂക്കളം ഒരുക്കാൻ പൂക്കൾ ശേഖരിക്കും. അന്ന് ഓരോ പൂവിനും ഒരു കഥയുണ്ടായിരുന്നു, ഓരോ ചിരിക്കും ഒരർത്ഥമുണ്ടായിരുന്നു. ഓണസദ്യക്ക് എല്ലാവരും ഒരുമിച്ച് വാഴയിലയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ ആരാണ് ധനികൻ,

ആരാണ് ദരിദ്രൻ എന്ന ചിന്തയുണ്ടായിരുന്നില്ല. ഒരേ ചോറും ഒരേ പായസവും ഒരേ സ്നേഹവും, അതായിരുന്നു ഓണം. കാലം മാറി. ഇന്ന് വീടുകൾ വലുതായി, പക്ഷെ കുടുംബങ്ങൾ ചെറുതായി. മൊബൈൽ ഫോണുകൾ

0: ഓർമ്മിപ്പിക്കുന്നു, എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ വേരുകൾ മറക്കരുത്. നമ്മളെ വളർത്തിയ വീടിനെയും മാതാപിതാക്കളെയും മുത്തശ്ശന്മാരെയും നമ്മോടൊപ്പം ചിരിച്ചിരുന്ന കുട്ടിക്കാല സുഹൃത്തുക്കളെയും ഓർക്കണം. ഈ ഓണത്തിന് നിങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകൂ. കഴിയുന്നില്ലെങ്കിൽ ഒരു ഫോൺ വിളിയെങ്കിലും നടത്തൂ. ഓണാശംസകൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വിരിയുന്ന പുഞ്ചിരിയായിരിക്കും ഈ ഓണത്തിലെ ഏറ്റവും വലിയ സമ്മാനം. ഓണം മഹാബലിയുടെ വരവിന്റെ കഥ മാത്രമല്ല, സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കലും മനുഷ്യനന്മയും ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടത്തിന്റെയും ഓണത്തിന്റെയും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുനിൽ പി.
1: സുനിലെ വളരെ ശരിയാണ്, എല്ലാവരും ഒത്തുകൂടി സ്നേഹം പങ്കിടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പുറകിൽ പണ്ടുള്ളവർ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യവും.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ചേച്ചി ബാലേട്ട, ഹലോ VPS ലേക് ഷോർ. ഒരു ചിങ്ങമാസ പുലരി കൂടി കടന്നു വരുമ്പോൾ മനസ്സ് നിറയെ നമ്മുടെ ബാല്യകാലത്തെ ഓണ ഓർമ്മകളാണ്. കാത്തിരുന്ന തിരുവോണ നാളിത എത്തി നിൽക്കുന്നു. നാട് മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളും കതിരണിഞ്ഞ പാടങ്ങളും തുമ്പപ്പൂവിന്റെ നൈർമല്യവും ഒക്കെയായി പ്രകൃതി പോലും പൂർണ്ണമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മയെല്ലാം സംബന്ധിച്ച് ഓണം എന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് നമ്മൾ പിന്നിട്ട വഴിത്താരകളുടെയും കൊതിപ്പിക്കുന്ന ഓർമ്മകളുടെയും കൂട്ടായ്മയുടെയും വലിയൊരു അനുഭവമാണ്. പഴയ കാലത്തെ ഓണാഘോഷങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് മനസ്സിൽ വലിയൊരു ഗൃഹാതുരത്വമാണ്. തുമ്പപ്പൂവും തെച്ചിയും മുക്കുറ്റിയും കാക്കപ്പൂവും ഒക്കെ തേടി പറമ്പുകളിലൂടെയും വഴിവക്കുകളിലൂടെയും പാഞ്ഞു നടന്ന ആ രാവിലകൾ, പത്തു നാളും ഒന്നിച്ചിരുന്നിടുന്ന പൂക്കളത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ഉള്ളിൽ തോന്നിയിരുന്ന ആ വലിയ സന്തോഷം, അതൊന്നും എത്ര കാലം കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല. ഇന്ന് കാലം മാറി, സാങ്കേതിക വിദ്യ വളർന്നു, എല്ലാവരും സ്വന്തം ജീവിത തിരക്കുകളിലേക്ക് ഒതുങ്ങി. എങ്കിലും തിരുവോണ നാൾ വന്നെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ മലയാളിത്തവും പഴയ സൗഹൃദങ്ങളും വറ്റാതെ നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത്തമുതൽ തുടങ്ങിയ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ന് തിരുവോണ സദ്യ ഒരുക്കുന്ന തിരക്കിലാണ് വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും. പൂവടയുടെയും ഓണസദ്യയുടെയും മണം വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പപ്പടവും കാളനും ഓലനും പ്രഥമനുമൊക്കെ കൂട്ടി ഇലയിട്ട് കഴിക്കുന്ന ആ സദ്യയുടെ സ്വാദ് പോലെ തന്നെയാണ് ഒപ്പമുള്ളവരുടെ സ്നേഹവും. ദൂരങ്ങൾ നമ്മെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിലും ഈ തിരുവോണ നാളിൽ എന്റെ മനസ്സിൽ നിങ്ങളും കുടുംബവുമാണ് ഉള്ളത്. ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നല്ലൊരു നാളെ നമുക്ക് മുന്നിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാടിന്റെയും വീടിന്റെയും നന്മയും ഒരുമയും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചുറ്റുമുള്ളവർക്കെല്ലാം സന്തോഷം പങ്കുവയ്ക്കാൻ ഈ തിരുവോണം നമ്മെ സഹായിക്കട്ടെ. നേരിട്ട് കാണാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എന്റെ തിരുവോണ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും ഒത്തുകൂടാ മറ്റൊരു കത്തിലൂടെ എന്ന് പറഞ്ഞിട്ടാണ് ദേവദാസ് കത്തിവിടെ നിർത്തിയിരിക്കുന്നത്.
2: ദേവദാസ്, താങ്കൾ എഴുതിയ ഓരോ വരിയും കേൾക്കുമ്പോ അതൊരു കത്ത് മാത്രമായിരുന്നില്ല, നമ്മളിൽ പലരുടെയും ജീവിതത്തിന്റെ ഒരു ഏട് തന്നെയായിരുന്നു. ഓണം കലണ്ടറിലെ ഒരു ആഘോഷ ദിനമല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.
1: അതെ,
2: നമ്മുടെ മനസ്സിൽ എന്നും പച്ചയായി നിൽക്കുന്ന ഓർമ്മകളുടെ ഒരു പേരാണ്. കാലം മാറും, വീടുകൾ മാറും, ജീവിതം മാറും, പക്ഷെ കുട്ടിക്കാലത്ത് ഓണത്തിന് ലഭിച്ച ആ സന്തോഷം ഉണ്ടല്ലോ ശശി, അതൊരിക്കലും നമുക്ക് മാറാനും മറക്കാനും പറ്റില്ല. ഇന്നിപ്പോ ആശേച്ചി വായിച്ച ഈ കത്ത് കേട്ടപ്പോൾ എത്രയോ പേർ സ്വന്തം അച്ഛനെയും അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും തറവാട്ടു വീട്ടിലെ ഓണസദ്യയെയും പൂക്കളത്തെ കുറിച്ചിട്ടൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാവും
1: അല്ലെ.
2: ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഏറ്റവും കൂടുതൽ നിറമുണ്ടാകുന്നത്. അതുകൊണ്ട് കുടുംബം വേർപെടുത്തലല്ല, കുടുംബത്തെ ഒന്നിപ്പിക്കലാണ് യഥാർത്ഥ ഓണം എന്ന് പറയുന്നത്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS Lakeshore ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശചിയുടെ പാട്ടോടുകൂടി ഇന്നത്തെ ഓണാഘോഷ പരിപാടി നമ്മൾ ആരംഭിച്ചു. പാടും, പക്ഷെ വൈകുന്നേരം കൂടി പ്രോഗ്രാം ആരംഭിക്കണം, കാരണം ഇന്ന് ഫുള്ള് നിക്കല്ലേ ഓണം. ബാക്കി സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാരും ഓണാഘോഷിക്കുക. സദ്യ വടക്കേ മലബാറിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. വടക്കൻ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തര സദ്യക്കാറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മട്ടൻ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞങ്ങള് സൂപ്പറാ, പക്ഷെ ഇങ്ങോട്ട് ഇല്ല
3: കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ നമ്മളെ വേണേ ഇത് കേട്ടിട്ട് അടിക്കും.
2: അതെ, പക്ഷെ എല്ലാവർക്കും അറിയാം ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് നല്ല ഓണസദ്യ, നല്ല ഓണപ്പൂക്കളം, ഇതിനെല്ലാം അപ്പുറം
3: നല്ലൊരു
2: നല്ല ഓണത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, ആശേച്ചിയെ പോലുള്ള ആളുകൾക്ക് നല്ല
3: ഉറക്കം,
2: കാരണം ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ട് എല്ലാം ഒരുപോലെ ആസ്വദിച്ചുറങ്ങിയും ആസ്വദിച്ച് കണ്ടും ആസ്വദിച്ച് സ്നേഹിച്ചും എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം നിങ്ങളോട് ഇന്ന് ആശംസിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഹലോ VPS ലേഖ.
3: എനിക്കൊരു തമാശ പറയാനുണ്ട് എല്ലാരോടും.
2: പറഞ്ഞാ മതി, തമാശ എന്ന് പറയണ്ട, കാരണം കൊള്ളൂല.
3: നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഡയറ്റും വേണ്ട, മൂന്നൂട്ടം പായസവും ചെറിയപ്പടം വലിയപ്പടം സദ്യ കൊണ്ടിട്ട് അടിപൊളിയായിട്ട് കിടന്നു കുറയ്ക്ക കുംഭകർണനെ പോലെ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഒരു സ്പോൺസേഡ് ഗാനം കേൾക്കാം. ഓണം വൈബ്.

0: ഒരു തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ ഫീൽ അല്ലേ. വിഗ്നേർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായ ഓൺട്രപ്രനോർ എന്ന ഈ ചിത്രത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്നും 30% കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മൊത്തം തെരുവ് നായ്ക്കളുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന്. എത്ര നല്ല ആശയമല്ലേ.
1: സ്പോൺസേഡ് ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് തിരുവോണമാണ്. മലയാളത്തിന്റെ മഹാനടൻ ബാലൻ കെ നായരുടെയും സംവിധായകൻ കെ ഹരിദാസിന്റെയും ചരമവാർഷിക ദിനം കൂടിയാണിന്ന്. 1970കളുടെ മധ്യത്തിൽ വില്ലൻ വേഷങ്ങൾക്ക് പുതുഭാവുകത്വം നൽകിയ നടൻ. 1981 ഓപ്പോൾ എന്ന ചിത്രത്തിലെ ക്യാരക്ടർ വേഷത്തിലൂടെ മികച്ച നടനായി ദേശീയ അംഗീകാരം. ബാലൻ കെ നായർ നാടകത്തിലൂടെ രംഗപ്രവേശം. നിഴലാട്ടം, ഈ നാട്, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ, MT സംവിധാനം ചെയ്ത കടവ്, അങ്ങനെ 300 ചിത്രങ്ങൾ.

2000-ലാണ് ഈ അനശ്വര നടൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ബാലൻ കെ നായരുടെ ഓർമ്മകളിൽ എഫ് എം മോർണിംഗ് സെലക്ഷനിലെ ആദ്യ രണ്ട് ഗാനങ്ങൾ.

ഓപ്പോൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ. ബാലൻ കെ നായർക്ക് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ലഭിച്ച തച്ചോളി അമ്പു എന്ന ചിത്രത്തിലെ ഗാനം അടുത്തത്. വാണി ജയറാമിന്റെ ശബ്ദത്തിൽ ഗാനമൊരുക്കിയവർ യൂസഫ് അലി കേച്ചേരി, കെ രാഘവൻ.

0: മോളെ,
1: ആമ്മ,
0: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
1: എന്ന് വെച്ചാൽ?
0: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
1: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
0: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
1: ഓ,
0: എന്ന് വെച്ചാൽ യു പി ഐയിലൂടെ.
1: അതെയോ?
0: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
1: അതെന്താമ്മ?
0: കൈനീട്ടം നൽകുന്നതും യു പി ഐ വഴിയാ.
1: ഈ അമ്മയുടെ ഒരു കാര്യം.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ എൽ ടി വിയോടെ മണപ്പുറം ഐ ജി എൽ ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
7: ഇപ്പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്, അതിനകത്ത് കുളിച്ചു കൂറിയിട്ട് കുപ്പി

0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
1: കെ കെ ഹരിദാസ് സംവിധാന സഹായിയായി നിരവധി ചിത്രങ്ങൾ. 1994 വധു ഡോക്ടറാണ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകൻ. കൊക്കരക്കോ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കിണ്ണംകെട്ട കള്ളൻ, കല്യാണപ്പിറ്റേന്ന് തുടങ്ങി ലോ ബജറ്റ് ഹിറ്റ് ചിത്രങ്ങളുടെ ജനപ്രിയ സംവിധായകനായിരുന്നു കെ കെ ഹരിദാസ്. 2018 52 വയസ്സിൽ വിട പറഞ്ഞു. ഇനി കെ കെ ഹരിദാസിന് പ്രണാമം അർപ്പിച്ച് 2 ഗാനങ്ങൾ. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

കൊക്കരക്കോ എന്ന ചിത്രത്തിൽ സ്വർണ്ണലത പാടിയ ഗാനമാണ് അടുത്തത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം കണ്ണൂർ രാജൻ.

0: നടൻ ബാലൻ കെ നായർ, സംവിധായകൻ കെ ഹരിദാസ് എന്നിവർക്ക് സ്മരണാഞ്ജലി.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
4: എന്തു പറ്റി തമ്പുരാനെ?
3: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
4: ആ അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
3: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
4: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
3: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: പ്രിയമുള്ളവരെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഓണത്തിൻ്റെ പരികൽപ്പനകൾ സമൃദ്ധമായുണ്ട്. കൊയ്ത്തും കൊയ്ത്തുപാട്ടും പൂവും പൂക്കളങ്ങളും തൃക്കാക്കരയപ്പനും ഓണക്കോടിയും ഓണോത്സവത്തിൻ്റെ നിറപ്പകിട്ടാണ്. ഓണത്തെ വർണ്ണിക്കാതെ ഒരു കവിയും കടന്നുപോയിട്ടില്ല. മലയാളിയുമായും മലയാള ഗാനങ്ങളുമായും ഓണം ഇഴചേർന്ന് നിൽക്കുന്നു. നമ്മെ ഏറെ സ്വാധീനിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ ഒളിമങ്ങാതെ നിൽക്കും, കാലഭേദങ്ങളില്ലാതെ.
1: ഓണ

0: നിങ്ങൾ കേട്ട ഗാനം യേശുദാസ് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ പാടിയത്. ഗാനം എഴുതിയത് ഒ എൻ വി, ഈണം പകർന്നത് സലിൽ ചൗധരി.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ
2: ചേട്ടാ. ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ചിത്രപതംഗം നാളെ രാവിലെ 8:05 ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു.
6: ഈ മലയാള ഭാഷയിൽ രണ്ട് സംസ്കാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു രണ്ട് കരയിലാണ്. ഇപ്പുറത്ത് തുഞ്ചൻ, അപ്പുറത്ത് മോയിൻകുട്ടി വൈദ്യർ, ഇപ്പുറത്ത് കുഞ്ചൻ നമ്പ്യാർ, അപ്പുറത്ത് ഈ മോയിൻകുട്ടി വൈദ്യരിൽ ഇവരെ എല്ലാം കാണാം, ഇവരുടെ രീതികൾ കാണാം. കുഞ്ചൻ നമ്പ്യാരുടെ കവിതയെഴുത്തിന്റെ രീതി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ശൈലികൾ കൊണ്ട് അദ്ദേഹം.
5: നാളെ രാവിലെ 8:05 പുനഃപ്രക് ഷേപണം തിങ്കളാഴ്ച രാത്രി 9:30. ചിത്രപതംഗം.
0: ചിത്രം ബോംബെ, മാർച്ച് 12. ഗായകർ MG ശ്രീകുമാർ, സുധീഷ്, സോണി സായ്. ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്. സംഗീതം പകർന്നത് അഫ്സൽ യൂസഫ്.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം സുജാത പാടിയത് സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചനയായ രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്.

ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഫീച്ചർ. ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ? രചന വി എം ഗിരിജ. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. യേശുദാസും ലതികയും ജോൺസന്റെ ഈണത്തിൽ. ഗാനമെഴുതിയത് ONV. ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം.

ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ. കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ. രാത്രി 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം. ഓണത്തുമ്പിക്കൊരുങ്ങാൽ, ഇതാണ് ചിത്രം. ശബ്ദം നൽകിയത് യേശുദാസ്. ഗാനമൊരുക്കിയവർ പൂവച്ചൽ ഖാദർ, എ ടി ഉമ്മർ.

0: പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഒ എൻ ബി, സംഗീതം ജെറി അമൽദേവ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ലോകമെങ്ങും മലയാളികൾ തിരുവോണാഘോഷത്തിൽ. കേരളത്തോടൊപ്പം ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മലയാളികൾക്ക് ഓണാശംസ നേർന്നു. സന്തോഷകരമായ ഈ വേള എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞ ഒരു വർഷം സമ്മാനിക്കട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിന് ടൊറോണ്ടോയിലെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യ കാനഡ പ്രഥമ സാമ്പത്തിക ധനകാര്യ സംവാദത്തിൽ പങ്കെടുക്കും. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ധനമന്ത്രി US പോകും. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനും നിക്ഷേപ വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയും മൊറോക്കോയും വിപുലമായ ലക്ഷ്യങ്ങൾ ആവിഷ്കരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തവും ഊർജ്ജസ്വലവുമായ പങ്കാളിത്തത്തിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. RSS ശതാബ്ദി വാർഷിക ആഗോള സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സംഘടനാ മേധാവി മോഹൻ ഭാഗവത് ഇന്നലെ അമേരിക്കയിലെത്തി. ശനിയാഴ്ച മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തിരുമാന്ധാംകുന്ന് ക്ഷേത്രഭരണം പൂർണ്ണമായും വള്ളവനാട്ടുകര രാജകുടുംബത്തിന്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രാജകുടുംബം ഔദ്യോഗികമായി ക്ഷേത്രഭരണം ഏറ്റെടുത്തത്. കണ്ണൂർ പയ്യന്നൂർ പെരുമ്പയിൽ കാറിടിച്ച് വഴിയാത്രക്കാരനായ യുവാവ് മരിച്ചു. മയിൽ സ്വദേശി ഷാഹിദാണ് മരിച്ചത്. 2022-24 പരമ്പരാഗത നാളികേര കർഷക ദേശീയ പുരസ്കാരം മലപ്പുറം താനൂളൂരിലെ കാർഷിക സംരംഭക PT സുഷമയ്ക്ക്. അടുത്ത മാസം 2 തിരുവനന്തപുരം മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ പുരസ്കാരം സമ്മാനിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.
2: സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു തിരുവോണം ആശംസിക്കുന്നു.
1: നാം വീണ്ടും ഒരു തിരുവോണത്തെ വരവേൽക്കുകയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഓണസദ്യയെക്കുറിച്ച് തന്നെയാണ്. വാഴയിലയിൽ വിളമ്പുന്ന വിഭവങ്ങളുടെ രുചിയും മണവും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓണസദ്യയ്ക്ക്. രുചിയിലും ആരോഗ്യത്തിലും ഒരുപോലെ സമ്പന്നമായ നമ്മുടെ ഓണസദ്യയ്ക്ക് ആയുർവേദ ശാസ്ത്രപ്രകാരം എത്രത്തോളം പ്രാധാന്യമാണുള്ളത്, ഈ വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണല്ലോ ആയുർവേദം പറയുന്നത്. കർക്കിടകത്തിന്റെ കെടുതികളെല്ലാം അകന്ന് ഇതാ ചിങ്ങമാസമെത്തി, ഇന്നിതാ തിരുവോണവും എത്തി. സദ്യ ഇല്ലാതെ ഓണമില്ലല്ലോ. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓണസദ്യക്ക്. അപ്പോൾ ഈ ഓണസദ്യയിലെ വിഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ആരോഗ്യത്തിനും ഗുണകരമാകും എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഈ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഓണസദ്യക്ക് തന്നെയാണ്. ഓണത്തിൽ മറ്റെന്തൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിലും ഒരുമയുടെ ഒരു ഉത്സവമായ ഓണത്തിന് ഓണസദ്യക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം എല്ലാം പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഏറ്റവും തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പം ആയുർവേദത്തിൽ നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ലഭ്യമായ പഴങ്ങളായാലും പച്ചക്കറികളായാലും അത്തരം സാധനങ്ങൾ കൊണ്ട് രുചികരമായ ആരോഗ്യപ്രദവുമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കർക്കിടകം കഴിഞ്ഞു, ഒരു പഞ്ഞമാസമായിരുന്നു, അത് കഴിഞ്ഞ് ആഘോഷത്തിന്റെ പുതുവത്സരം ആരംഭിക്കുകയാണ്. തീർച്ചയായും ഒരുമയുടെ ഉത്സവമാണ്. അപ്പം ഓണസദ്യ എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അത് തയ്യാറാക്കുന്നതിന് എല്ലാവരും വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നത് തയ്യാറാക്കുക, ഒരുമിച്ച് കൂടിയിരുന്ന് കഴിക്കുക, വളരെ സന്തോഷപ്രദമായ രീതിയിൽ ആ ഒരു സദ്യ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് അതിൻ്റെ എന്താണ് ഈ പറഞ്ഞതുപോലെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തെ ബാധിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ ഓണസദ്യ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുടെയും ആ സദ്യ തിന്നുന്നത് മാത്രമല്ല അതിൻ്റെ പ്രിപ്പറേഷൻസ്, നമുക്കറിയാം നമ്മുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുടുംബക്കാരൊക്കെ കൂടെ ഒരുമിച്ച് തലേ ദിവസം ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് തുടങ്ങും. ആ ഒരു ഒരുമയോടുകൂടി എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഓണം ആ സമയത്ത് ഒരുമിച്ചിരുന്ന് അവനവൻ തന്നെ തയ്യാറാക്കിയ ഓണ വിഭവങ്ങള് വളരെ വിശാലമായ വാഴയിലയിൽ വിളമ്പി കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആഘോഷത്തിന്റെ പ്രതീതിയും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ദഹനവുമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു രണ്ടോ മൂന്നോ കറികളല്ല, കുറച്ചധികം കറികളുണ്ട്. പക്ഷെ ആ സദ്യയിൽ വിളമ്പുന്ന കറികളുടെയൊക്കെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ചെറിയ ചെറിയ അളവിലാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ അളവിൽ, ഇപ്പം ആയുർവേദത്തിൽ ഒരു വിരുദ്ധം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ട്, ചില ആഹാര പദാർത്ഥങ്ങൾ അത് വിരുദ്ധമാണെന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ട് എങ്കിലും വളരെ ചെറിയ അളവിലും എന്നും നമ്മൾ കഴിക്കുന്നില്ല. ഓണസദ്യയുടെ ഭാഗമായിട്ടും ആഘോഷത്തിന്റെ ഭാഗമായിട്ടുമാണ് കഴിക്കുന്നത്. അപ്പം ഓരോന്നും ഓരോ കറികൾക്കും പേര് തന്നെയുണ്ട്. തൊടുകറി പ്രധാനപ്പെട്ട കറി, അത് കഴിഞ്ഞ് വളരെ ആസ്വാദ്യമായി കഴിക്കുന്ന പായസം. ഇപ്പൊ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം സാധാരണ കഴിക്കുന്ന ഒരാഹാരത്തിന്റെ അളവിൽ, മീൻ ടോട്ടൽ ഭക്ഷണത്തിന്റെ അളവിലല്ല വിളമ്പുന്നത്, വളരെ ചെറിയ അളവിലാണ്. അപ്പം അത് തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്, അധികം ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലും. പിന്നെ ഓരോ വിഭവങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ ഹാനികരമായി ചെയ്യുന്നതൊന്നും തന്നെ ഇല്ല. പലരും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഒരിക്കലും ഓണസദ്യ കഴിച്ചിട്ടൊരാൾക്ക് വയറിനസുഖം വന്നു എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കാരണം എന്നും കഴിക്കുന്നതല്ല, ആ ഒരു സമയത്ത് മാത്രം കഴിക്കുന്നതാണ്. ആ ഒരുമയും ഈ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കുറേ രാസപദാർത്ഥങ്ങൾ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നു പറയും. അപ്പം ഒരുമയോട് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമ്പോൾ തീർച്ചയായും അത്തരം നമുക്ക് സന്തോഷം തരുന്ന രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അങ്ങനെ സന്തോഷവും അത് ദഹനത്തെ സഹായിക്കുകയും നല്ലൊരു നമുക്കൊരു ശാരീരികവും മാനസികവുമായ ഒരു സുഖമുണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. ദഹനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ, കഴിക്കുന്ന ആ ക്രമം, കഴിക്കുന്നതിൻ്റെ അളവ്, ഈ ഓണസദ്യക്ക് മുന്നേ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകൾ, അതായത് നമ്മൾ ഓണസദ്യ ഉണ്ണാൻ പോവുകയാണ്, അപ്പോൾ ഒരു ഹെവി മീലാണ്, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ ഹെവി മീല് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവയവ വ്യവസ്ഥയെ, ദഹന വ്യവസ്ഥയെ കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനേക്കാളും ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം നേരത്തെ കഴിച്ചിരിക്കരുത്. അതാണ് ഓണസദ്യ ദഹിക്കാൻ അധികം പ്രയാസമുള്ള വിഭവങ്ങളൊന്നുമില്ല. അതുപോലെ ഓണസദ്യ കഴിഞ്ഞതിന് ശേഷവും ഈ ഓണാഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പം അത് ദഹിപ്പിച്ച് കളയാൻ വേണ്ടി, കഴിച്ച ഭക്ഷണം ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ, കിടന്നുറങ്ങുകയല്ല ഓണസദ്യ കഴിഞ്ഞിട്ട് ആരും ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ വലിയ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഓരോ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ അധികം മസാലക്കൂട്ടുകളൊന്നും വരാതെ ശ്രദ്ധിച്ചാലും മതിയാകും.
1: മാഡം, 6 രസങ്ങൾ ചേർന്നതാണല്ലോ പൂർണ്ണാഹാരം എന്നാണല്ലോ ആയുർവേദം അനുശാസിക്കുന്നത്. ഓണസദ്യയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ 6 രസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. കാരണം ഷഡ്രസ പ്രധാനമായിരിക്കണം ഭോജനം എന്നുള്ളതാണ്. ഷഡ്രസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രസന, അതായത് നാക്കിന് നമുക്ക് അറിയുന്ന രസങ്ങളാണ് ഷഡ്രസങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷണം, നമ്മുടെ ദഹനം തുടങ്ങുന്നത് നമ്മുടെ വായ്ക്കകത്ത്, നാക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ദഹനം തുടങ്ങുന്നുണ്ട്. ആ ടേസ്റ്റ് ബഡ്സ് അനുഭവിക്കുന്നതിനാണ് നമ്മൾ ആയുർവേദത്തിലെ രസങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സ്വാദ്, അമ്ലം, ലവണം, അതുപോലെ തന്നെ കഷായം എന്ന് പറയുന്നത് ചവർപ്പ് രസം, അതുപോലെ എരിവ്, പുളിപ്പ്, ഇങ്ങനെ 6 രസങ്ങൾ ചേർന്നതാണ് ഷഡ്രസം പ്രധാനമായിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇതെല്ലാം ഉൾപ്പെടണം എന്നാണ്. പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ മെറ്റബോളിസം, ആയുർവേദത്തിൽ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, വിഭാഗം എന്ന് പറയും. അതായത് പാകം ആയതിനു ശേഷം ഈ രസങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുരുമുളക് നമുക്ക് കഴിക്കുമ്പോൾ എരിവാണ്, പക്ഷെ അത് വിഭാഗം മധുരമാണ്. എരിവാണ് രസത്തിലെങ്കിലും വിഭാഗത്തിൽ കുരുമുളക് മധുരമാണ്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ആഹാരം ഷഡ്രസ പ്രധാനമായിരിക്കണം. നമ്മൾ എന്താണ് ഓണസദ്യയിലെ വിഭവങ്ങൾ നോക്കുമ്പോൾ തന്നെ എല്ലാം ഓരോ വിഭവങ്ങൾ എടുത്താലും എനിക്ക് തോന്നുന്നു അത് ഓരോന്നിനെയും നമുക്ക് ഷഡ്രസങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പം അച്ചാറൊക്കെ ആണെങ്കിൽ കൂടുതലും എരിവായിരിക്കും, പക്ഷേ കുറച്ച് പുളിപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ചവർപ്പുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും ഒരു മധുരവും അതിനകത്തുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വിഭവത്തിനും രസപ്രധാനം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി ഇത് ഒഴികറികളൊക്കെ തന്നെയും എല്ലാ ഒഴികറികളിലും ചെറിയ അളവിലെങ്കിലും, പ്രധാനമായിട്ടും ഒരു രസം കൂടി നിൽക്കുമെങ്കിലും ചെറിയ അളവിലെങ്കിലും മറ്റു രസങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവസാനം, അതായത് നമ്മുടെ സദ്യയിലെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്ന പ്രഥമൻ, കൂടുതലൊരു മധുര രസപ്രധാനമായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രസങ്ങൾ നാവിലാണ് അറിയുന്നത്, അത് കഴിഞ്ഞ് ദഹിക്കുമ്പോഴത് എന്തൊക്കെ ആവും എന്നുള്ളതാണ് വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ മധുര രസപ്രധാനമായ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിലായാലും അതിൻ്റെ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് ചേർക്കാറുണ്ട്, ഏലക്ക ചേർക്കാറുണ്ട്. അപ്പം അതൊക്കെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലാണ്, ചുക്ക് ചേർക്കാറുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഓരോ വിഭവങ്ങളും നോക്കുകയാണെങ്കിലും ഷഡ്രസ പ്രധാനമാണ് ഓരോ വിഭവം എന്ന് തന്നെ പറയാൻ സാധിക്കും. ചില വിഭവങ്ങളിൽ ഏതെങ്കിലും ഒരു രസം കൂടി നിൽക്കുകയും ചെയ്യും. അത് ഓരോരുത്തരുടെയും ദഹന വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പം അച്ചാറൊക്കെ തന്നെ അധികം, അതാണ് ഈ ഓണസദ്യയുടെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അച്ചാറുകളൊന്നുമല്ല ഉപയോഗിക്കുന്നത്.

0: ചില ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി, നാരങ്ങയായാലും മാങ്ങയായാലും ഒക്കെ നമ്മൾ അപ്പോഴുണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട, വിനാഗിരി പോലുള്ളതൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. സ്വതസിദ്ധമായ രസങ്ങൾ തന്നെ അതിനകത്ത് ചേരുകയാണ്. അപ്പം ആ ഷഡ്രസ പ്രധാനം നമ്മൾ നമ്മുടെ ഓരോ ദേശത്തുള്ള വ്യത്യാസമുണ്ട് ആഹാര രീതിയിലെങ്കിലും ഓരോ വിഭവം എടുത്താലും രസപ്രധാനമായിരിക്കും. ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്താൽ തന്നെ അങ്ങനെ മനസ്സിലാകും. ഇപ്പം അവിയൽ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ അടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മൾ തൊടുകറി പോലല്ല, കുറച്ച് അധികം കഴിക്കും. അതിനകത്ത് നമ്മൾ തേങ്ങയുണ്ട്, തേങ്ങയാകുമ്പോൾ അതിനകത്ത് മധുരമുണ്ട്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതലുണ്ട്, ഓയിലുണ്ട്, അതുപോലെ പുളിപ്പിന് വേണ്ടിയിട്ട് തൈരോ മാങ്ങയോ ചേർക്കാറുണ്ട്. അതിൻ്റെ കൂട്ടിലുള്ള എരിവൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു രസപ്രധാനമായി ചേർക്കുന്ന പച്ചക്കറികളിൽ പലതിലും കയ്പ്പ് രസമുണ്ട്. അപ്പം അങ്ങനെ ഓരോ വിഭവം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മലയാളിയുടെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ഓരോ വിഭവത്തിനും ഷഡ്രസപ്രധാനം ഉണ്ട് എന്നുള്ളതാണ്.
1: മേഡം, ഈ ഓണസദ്യ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഏറെ പ്രിയപ്പെട്ടതാണ്. ഓണസദ്യ കഴിക്കുക എന്നത് ഓരോ മലയാളിയുടെയും അവകാശമാണ്, അത്തരത്തിലാണല്ലോ. പക്ഷേ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ കാര്യത്തിൽ ഇത്തരം ആഘോഷങ്ങളിൽ ഒരു കരുതൽ നല്ലതല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഓണസദ്യയിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കുന്നതും കുറേ ദീർഘനാളായിട്ട് ജീവിതശൈലി രോഗമുള്ളത് കൊണ്ട് തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവരുടെ ആഹാര രീതിയിലുണ്ടായിരിക്കും. അപ്പം നമ്മളൊന്ന് ഒരു ചീറ്റ് ഡേ എന്നൊക്കെ പറയണത് പോലെ ഒരു ദിവസം മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അളവിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം സദ്യയിൽ നമ്മൾ വിളമ്പുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന അത്രയും ചോറ് കഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇത്രയും കറികളും കൂടെ നമ്മൾ കഴിക്കാനുള്ളതാണ്. അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. പായസം ഒരു 3-4 പായസം കഴിക്കേണ്ട, 1-2 പായസം അതിലും അളവ് കുറച്ച് കഴിക്കുക. തീർച്ചയായും നമ്മൾ ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒ പിയിലെത്തുന്നതിൽ നമ്മൾ നോക്കിയാൽ അവരുടെ മാർക്കേഴ്സൊക്കെ കുറച്ച് കൂടിയിരിക്കും. പക്ഷേ എന്ന് വെച്ച് 1-2 ഗുളിക കൂടുതൽ കഴിച്ചിട്ട് സദ്യ കഴിക്കാം എന്നുള്ളതല്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ, കഴിക്കാനേ പാടില്ല എങ്കിൽ, അത്തരം അവസ്ഥ ഉള്ളവരൊക്കെ ആണെങ്കിൽ, കാരണം തീവ്രമായ രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പം കിഡ്നി ഡിസീസൊക്കെ റീനൽ ഡിസീസൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പം പായസമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പ്രഥമൻ ഏറ്റവും പ്രധാന, സദ്യയിലെ ഏറ്റവും ഒന്നാമനാണ് എങ്കിലും അതിൻ്റെ അളവ് കുറച്ച് കഴിക്കുക. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടിട്ട്, അതായത് ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അധികം മൈദ അടയല്ലാതെ, മുന്നേക്ക കാലത്ത് അരി കുതിർത്ത് ഒക്കെ അങ്ങനെയാണ് അട ഉണ്ടാക്കിയിരുന്നത്. അപ്പം അത്തരം രീതിയിൽ, അതുപോലെ നമുക്ക് കുറച്ചുകൂടി എന്താണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊന്നും അധികം കൂടാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. പിന്നെ എന്തെങ്കിലും വ്യത്യാസം, വ്യതിയാനമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഈ സാധാരണ കഴിക്കുന്നതിൻ്റെ അത്രയും അളവ് ചോറ് കഴിക്കാതിരിക്കുക, കുറച്ച് ചോറ് കഴിക്കുക. അതുപോലെ ഇപ്പോൾ പരിപ്പ് എന്നൊക്കെ പറയുന്നത്, പരിപ്പ് കറി എന്നൊക്കെ ജീവിതശൈലി രോഗമുള്ളവർക്കൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. അധികം ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിൽ അധികം നെയ്യൊന്നും ചേർക്കണ്ട, നെയ്യൊക്കെ ഒരു തുള്ളിയേ ചേർക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധ ചെലുത്തിയാൽ മതിയാവും. അല്ലാതെ സദ്യയിൽ നിന്ന് പാടെ അവർ ഒഴിവായി നിൽക്കേണ്ട കാര്യമില്ല, കാരണം അവർക്കും ഒരു സന്തോഷം, ഒരു എല്ലാവരും ഒരുമിച്ച് കൂടുക. അപ്പം വീട്ടിലെ മക്കളും അതുപോലെ കുഞ്ഞുമക്കളും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ സദ്യയുടെ കൂട്ടത്തിൽ, തീർച്ചയായും നമ്മൾ കഴിക്കുന്ന സദ്യയുടെ കൂട്ടത്തിൽ അവരെ ഇരുത്തി സദ്യ കൊടുക്കുക, സദ്യ അവരെയും അതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ഒരു അവർക്കും സന്തോഷം നമുക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. സദ്യയുടെ ഭാഗമാക്കാം അവരെ, ചെറിയ ചെറിയ ശ്രദ്ധകൾ വരുത്തിയാലും മതിയാവും. അതായത് ഈ പറഞ്ഞതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ടി അധികം മധുരമൊന്നും പഞ്ചസാരയൊന്നും ചേർക്കാത്ത രീതിയിലും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം, ഒരു നേരമേ ഉള്ളൂ, കണ്ടിന്യൂസ് 3-4-5 ഓണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും ദിവസം പായസം പോലുള്ള അതുപോലെ ചോറിൻ്റെ അളവും കൂട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാവും.
1: ഓണസദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു. റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല സന്തോഷവും സമൃദ്ധിയൊക്കെ നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15:08. പ്രിയമുള്ളവരെ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിജയ് യേശുദാസും നിത്യാമാമനും, പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് മിഥുൻ മുകുന്ദൻ.

ചിത്രം സാമൂഹ്യ പാഠം. ഗായകർ എം ജി ശ്രീകുമാർ, സുജാത. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീത സംവിധാനം എസ് പി വെങ്കടേഷ്.

നിങ്ങൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില പരിപാടിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീമിന്റെ ഭാഗമായുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 1 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: ഓണർ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
2: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻ അപ്ലൈ.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ ജി തന്നെ പോവാം.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക നിലനിൽക്കുന്ന വാഹന ഉടമകൾക്ക് 4 തവണകളായി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് അടുത്ത മാസം 30 വരെ സമയം അനുവദിച്ചു. 36 മാസം വരെ തൊഴിലാളി അംശാദായം കുടിശ്ശിക വരുത്തിയ അംഗങ്ങളായ മോട്ടോർ തൊഴിലാളികൾക്കും അടുത്ത മാസം 30 വരെ കുടിശ്ശിക അടയ്ക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0491254737 എന്ന നമ്പറിൽ വിളിക്കുക. 0491254737.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
12: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
11: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250538, 0491250538. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി.

0: FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 15,010 രൂപ നിരക്കിലും പവന് 120,080 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതകളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശ്രീവത്സൻ ജെ മേനോൻ, ചിത്ര മിഥുൻ ജയരാജ് എന്നിവർ പാടിയത്. വൈശാഖ് സുഗുണന്റെ വരികൾ, അമൃത് രാംനാഥിന്റെ സംഗീതം. ചിത്രം വർഷങ്ങൾക്ക് ശേഷം.

0: Bueno.
1: ചിത്രം സർവമായ, ഗായിക ശക്തിശ്രീ ഗോപാലൻ, വരികളെഴുതിയത് മനു മഞ്ജിത്, ഈണം ജസ്റ്റിൻ പ്രഭാകരൻ.

ഒരു ഗാനം കൂടി. വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം ഇത് ഞങ്ങളുടെ ലോകം. സിജു തുറവൂരിൻ്റെ വരികൾക്ക് മിക്കി ജെ മേയറുടെ സംഗീതം.

0: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ കേൾക്കാം.
1: ഓഗസ്റ്റ് 26 വൈകിട്ട് 3 മണിക്ക് ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ ചിത്രീകരണം.
2: ബാലാമണിയമ്മയുടെ ഈ കവിതയിലും പല ഓണക്കവിതകളിലും വിനയമാർന്ന ബലിദാനം കാണുന്നുണ്ട്.

0: ഇന്നുച്ചയ്ക്ക് 3 മണിക്ക് കേൾക്കൂ. ഓണമി നിൻതോപ്പിൽ പൂക്കളുണ്ടോ? രചന VM ഗിരിജ. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിളിക്കുന്ന നമ്പർ 91 88 21 98 63 91 88 21 98 63.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
11: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
10: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
12: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
13: ഓഫർ കണ്ടിട്ട്
12: ഡിസ്കൗണ്ട് ഉണ്ടാ?
13: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
12: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
15: കണ്ടീഷൻ അപ്ലൈ.
16: BMW സ്കൂട്ടർ കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
17: ചേട്ടാ ചായ എടുക്കട്ടെ?
18: ആ ചായ പോരട്ടെ.
17: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
15: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
16: അപ്പോ കാത്തിരിപ്പില്ലേ?
15: ഇല്ല.
14: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
19: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
20: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
19: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
21: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
22: 20 കാറുകൾ,
21: 25 സ്കൂട്ടറുകൾ,
22: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
21: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
22: ബമ്പർ സമ്മാനമായി BMW കാർ,
21: അങ്ങനെ 30 കോടി രൂപയുടെ
22: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
23: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
19: 1550.
0: എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക്. കരാർ അടിസ്ഥാനത്തിൽ ഈ മാസം 31-ാം തീയതി രാവിലെ 10 മണിക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഓണഗീതികൾ, ലളിത ഗാനമേള കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ഓണഗീതികൾ, ലളിതഗാനമേള.
1: പൂക്കളമൊരുക്കുന്ന മുറ്റം, ഓണക്കോടിയുടെ പുതുമ, പൂക്കളുടെ സുഗന്ധം നിറയുന്ന കാറ്റ്, മനസ്സിൽ ഓർമ്മകളുടെ മധുരം.
2: ഓണം മലയാളികളുടെ മനസ്സിൽ പാട്ടുകൾ വിരിയുന്ന കാലം കൂടിയാണ്.
1: പാട്ടിന്റെ ഈണവും ഓണത്തിന്റെ ചാരുതയും ചേർത്ത് ആകാശവാണി ഒരുക്കുന്ന ഓണഗീതികൾ ലളിതഗാനമേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. തിരുവോണ നാളിൽ ശ്രോതാക്കളുടെ മനസ്സുകളിൽ ആനന്ദം പകരാൻ ഒരു പിടി നല്ല ലളിതഗാനങ്ങൾ ആകാശവാണിയുടെ പാട്ടിന്റെ പൂക്കൂടയിൽ നിന്ന് ഞങ്ങളിതാ ചൊരിയുകയാണ്. ഇവിടെ ഓണമധുരിമയിൽ ഈണമരുളുമ്പോൾ ഓരോ ശ്രോതാക്കൾക്കും ഇതാസ്വദിക്കാം. കർക്കടകത്തിന്റെ കാർമേഘങ്ങൾ മാറി മഴയുടെ നനവിൽ കുളിച്ച പ്രകൃതി ചിങ്ങത്തിന്റെ തെളിമയിലേക്ക് ഉണർന്നെണീറ്റു. പ്രകൃതിയൊരുക്കിയ പച്ചപ്പിനെ ഇപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ട്. വയലുകൾ പട്ടുടയാടയണിഞ്ഞിരിക്കുന്നു.
2: പൂക്കൾ മിഴി തുറക്കുന്നു.
1: പാടവരമ്പുകളിൽ കാറ്റിനൊപ്പം ചാഞ്ചാടുന്ന പുല്ലുകൾ.
2: തെളിഞ്ഞ ആകാശത്തിലൂടെ പതിയെ ഒഴുകുന്ന വെൺമേഘങ്ങൾ.
1: ഇതെല്ലാം ചേർന്ന് പ്രകൃതിക്ക് പുതുഭംഗി കൈവന്നിരിക്കുന്നു.
2: ഈ പ്രകൃതി ഭംഗി മനസ്സിന് ഉണർവേകുകയാണ്.
1: വസന്തകാലം എത്തിയെന്ന് വിളിച്ചോതുന്ന തുമ്പപ്പൂക്കൾ, പൂന്തേനുണ്ണുന്ന ഓണത്തുമ്പികൾ, മനസ്സിലുണരുന്ന മാവേലിക്കഥകൾ എല്ലാം മലയാളികളിൽ പുതുപ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറയ്ക്കുകയാണ്.
2: ഓണത്തിന്റെ ആനന്ദം പകരുന്ന ആദ്യ ഗാനം നമുക്ക് ആസ്വദിക്കാം. ഗാനരചന ഇത്തിത്താനം പ്രേംജി കെ ഭാസി, സംഗീതം സണ്ണി പി കെ, ആലാപനം മനീഷ കെ എസ്.

0: നാടാകെ ഉറക്കത്തിലേക്ക് പതിയെ വഴുതുമ്പോഴും മലയാളി മങ്കയുടെ കണ്ണുകളിൽ ഉറക്കമില്ല. ആ വേളയിൽ മുറ്റത്ത് ആരുടെയോ ഒരു പദസ്വനം അവൾ കേൾക്കുകയാണ്. ഉമ്മറത്തളികയിൽ പൊൻവിളക്കം തെളിയിച്ച് മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന അവൾക്ക് ആ പദസ്വനം കേട്ടപ്പോൾ ആ വരുന്നത് തന്റെ സ്മൃതികളെ തൊട്ടുണർത്തുന്ന മാവേലി മന്നനാണോ എന്ന് തോന്നുകയാണ്.
1: വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനെത്തുന്ന മാവേലിയെ പ്രകൃതിയും എതിരേൽക്കുകയാണ്. പൊന്നിൻ കസവാടയണിഞ്ഞ അമ്പിളിത്തെല്ലിനും ആനന്ദമാണ്.
0: ഉത്രാടം കഴിഞ്ഞാൽ തിരുവോണമാണ്. തിരുവോണനാളിൽ നമുക്ക് ഓരോരുത്തർക്കും മാവേലി മന്നനെ എതിരേൽക്കാം ഈ ഗാനത്തിലൂടെ. ഇത്തിത്താനം പ്രേംജി കെ ഭാസിയുടെ വരികൾക്ക് ഈണം പകർന്നത് എസ് കൃഷ്ണൻ. പാടിയത് ആനീസ് ക്ലീറ്റസ് എറണാകുളം.

0: ഓണപ്പൂക്കളത്തിൽ എത്രയോ പൂക്കൾ നിറയുമ്പോഴും മലയാളി മനസ്സിൽ ഓണപ്പൂ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തെളിയുന്ന പൂവ് തുമ്പപ്പൂവാണ്. വെള്ളനിറത്തിൽ ചെറു പുഞ്ചിരി പോലെ വിരിഞ്ഞു നിൽക്കുന്ന തുമ്പപ്പൂവ് തന്നെയാണ് ഓണത്തപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട പൂവ് എന്നാണ് വിശ്വാസം. മാവേലി മന്നൻ തുമ്പപ്പൂവിനെ ഭസ്മക്കുറി എന്നോണം നെറ്റിയിൽ ചാർത്തുന്നു എന്ന് കവിഭാവന.
1: പണ്ട് ഓണം വരുമ്പോൾ കുട്ടികൾ തുമ്പപ്പൂവ് തേടി വയലുകളിലേക്കും പറമ്പുകളിലേക്കും പോകുമായിരുന്നു. പുൽമേടുകൾക്കിടയിൽ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു തുമ്പപ്പൂക്കൾ പെറുക്കിയെടുത്ത് പൂക്കളമൊരുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. വിശുദ്ധിയുടെയും നന്മയുടെയും പ്രതീകം കൂടിയാണ് തുമ്പപ്പൂവ്.
0: ഓണത്തപ്പന്റെ രൂപത്തിനു മുന്നിൽ തുമ്പപ്പൂക്കൾ അർപ്പിക്കുന്ന പതിവ് പല നാടുകളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. സുഗന്ധത്തിന്റെ ആർഭാടമോ നിറപ്പകിട്ടോ തുമ്പപ്പൂവിനില്ല, ലാളിത്യമാണ് അതിന്റെ സൗന്ദര്യം. ഇന്ന് പൂവിളികൾ നമുക്ക് കേൾക്കാനില്ല. വിപണിയിൽ നിന്നും വാങ്ങിയ പൂക്കൾ കൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും പൂക്കളമൊരുക്കുന്നത്. എങ്കിലും മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്.
1: ഓണത്തപ്പന് പ്രിയപ്പെട്ട മലയാളികളുടെ ഓർമ്മകളിൽ ഇന്നും വെണ്മയോടെ വിരിഞ്ഞു നിൽക്കുന്ന തുമ്പപ്പൂവിനെ ഓർക്കുന്ന നൈർമല്യമുള്ള ഒരു ഗാനമിത. മധു വാസുദേവന്റെ വരികൾക്ക് സംഗീതം പകർന്നത് എസ് കൃഷ്ണൻ, പാടിയത് മനീഷ കെ എസ്, തൊടുപുഴ മനോജ് പത്മനാഭൻ എന്നിവർ.

0: ഓണം മലയാളിയുടെ ഹൃദയത്തിൽ പൂക്കളമൊരുക്കുന്ന ഐക്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മഹോത്സവമാണ്. കേരളത്തിൻ്റെ ഓരോ ദേശത്തിനും ഓണാഘോഷങ്ങൾക്ക് തനതായ നിറങ്ങളും ഭാവങ്ങളുമുണ്ട്. ഓണക്കളികൾ, വള്ളംകളി, ഉറിയടി, തലപ്പന്തുകളി തുടങ്ങിയ നാടൻ വിനോദങ്ങൾ ഓണക്കാലത്തിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു. തിരുനക്കരയിലെ ഓണാഘോഷവും ചരിത്രപ്രസിദ്ധമാണല്ലോ. മഹാബലിയുടെ ഐതിഹ്യവുമായി ഏറെ ബന്ധമുള്ള തൃക്കാക്കരയിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നിറപ്പകിട്ടാർന്ന വേഷങ്ങളും വാദ്യമേളങ്ങളും കലാരൂപങ്ങളുമായി ഓണത്തിൻ്റെ വരവറിയിക്കുന്ന വലിയ സാംസ്കാരിക ഉത്സവമായി മാറുന്നു. അതേസമയം തൃശൂരിലെ പുലികളി ഓണാഘോഷങ്ങളുടെ ആവേശഭരിതമായ മുഖമാണ്. ചായം പൂശിയ പുലിവേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ താളമേളങ്ങൾക്കൊപ്പം നിറഞ്ഞാടുമ്പോൾ നാടും നഗരവും ഉത്സവലഹരിയിലാകുന്നു. ഇങ്ങനെ ആചാരങ്ങളും കലകളും കളികളും ഒത്തുചേരുന്ന കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം തലമുറകളെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മഹത്തായ ആഘോഷമായി ഇന്നും തുടരുന്നു.
1: ഓണമായാൽ പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തിരകൾ ഉയരുകയായി. ചുണ്ടൻ വള്ളങ്ങൾ കായലിനെ കീറിമുറിച്ച് മുന്നേറും. തുഴകൾ ഒരേ താളത്തിൽ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങും. വഞ്ചിപ്പാട്ടിന്റെ ഈണം കായൽക്കാറ്റിനൊപ്പം ദൂരങ്ങളിലേക്ക് പടരും. കരയിൽ നിന്ന് ഉയരുന്ന ആർപ്പുവിളികളും കയ്യടികളും മറ്റൊരു വശത്ത്. കായലിലൂടെ പായുന്ന വള്ളങ്ങളുടെ വേഗവും എല്ലാം ചേർന്ന് പുന്നമടക്കായലിൽ ഒരു ഉത്സവമേളമാണ്.
0: പ്രകൃതിയും മനുഷ്യരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ദിനം കൂടിയാണ് തിരുവോണമെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാഴ്ച. പുന്നമടക്കായലിലെ വള്ളംകളി ആഘോഷത്തിലേക്ക് നമുക്കും ചേരാം. ഇതാ ഈ ഗാനത്തിലൂടെ.
1: മധു വാസുദേവന്റെ വരികൾക്ക് ഇമ്പമാർന്ന ഈണമൊരുക്കിയത് എസ് കൃഷ്ണൻ. പാടിയവർ മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുഗേഷ് ഡാൽ പാലക്കാട്.

0: മലയാളികൾ എവിടെയായിരുന്നാലും ഓണം ആഘോഷിക്കാൻ മറക്കാറില്ല. പ്രവാസികൾക്ക് ഓണം കുറച്ചുകൂടി ഗൃഹാതുരമാണ്. മൈലുകൾക്കപ്പുറത്ത് മറ്റൊരു നാടിന്റെ ആകാശത്തിനു കീഴിൽ നിൽക്കുമ്പോഴും ഓണക്കാലമെത്തിയാൽ അവരുടെ മനസ്സ് തിരികെയെത്താൻ കൊതിക്കുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. വീട്ടുമുറ്റത്തെ പൂക്കളം, അമ്മയുടെ കൈപ്പുണ്യത്തിൽ ഒരുക്കിയ സദ്യ, ഓണക്കോടിയണിഞ്ഞ ബാല്യം, കൂട്ടുകാരുമൊത്തുള്ള ഓണക്കളികൾ, ഉത്രാടരാത്രിയിലെ കാത്തിരിപ്പ്, എല്ലാം ഓർമ്മകളായി മനസ്സിൽ നിറയും.
1: ഓണത്തിന് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കൂട്ടുകാർക്കൊപ്പം പൂക്കളമൊരുക്കിയും ഓണസദ്യ ഉണ്ടും മറ്റും അവർ ഓണം ആഘോഷിക്കുന്നു. നാട്ടിലുള്ളവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ എത്താനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഓണം. മനസ്സിൽ മലയാളവും ഓർമ്മയിൽ ഓണവും ഉണ്ടെങ്കിൽ മലയാളികൾ എന്നും ഓണം ആഘോഷിക്കും. സ്വന്തം നാടിനോടുള്ള സ്നേഹവും ഓണത്തിനോടുള്ള ആഭിമുഖ്യവും വിളിച്ചോതുന്ന ഒരു ഗാനം ഇനി കേൾക്കാം. ഗാനരചന മധു വാസുദേവൻ, സംഗീതം സണ്ണി പി കെ, പാടിയത് സുകേഷ് ലാൽ പാലക്കാട്.

0: ഓണം വരുമ്പോൾ മനുഷ്യ മനസ്സുകളിലും പൂക്കാലം വിരിയുകയാണ്. കാത്തിരുന്നൊരു കൂടിക്കാഴ്ചയ്ക്കായി, പ്രിയപ്പെട്ടവന്റെ വരവിനായി, ഒരു പുഞ്ചിരിയുടെ മറുപുഞ്ചിരിക്കായി കാത്തിരിക്കുന്ന പ്രണയ മനസ്സുകൾക്ക് ഓണം മറ്റൊരു നിറമാണ്.
1: ഓണക്കോടിയുടെ പുതുമയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സമ്മാനം, പൂക്കളത്തിന്റെ നിറങ്ങൾക്കിടയിൽ കൈമാറുന്ന ഒരു നോട്ടം, ഓണപ്പാട്ടിന്റെ ഈണത്തിൽ അലിഞ്ഞു ചേരുന്ന രണ്ട് ഹൃദയങ്ങൾ, കാമുകന്റെ ചുണ്ടിൽ വിരിയുന്ന ആ മന്ദഹാസത്തിൽ അവൾ കാണുന്നത് തന്റെ പ്രണയത്തിന്റെ ഉറപ്പ് തന്നെയാണ്. അവളുടെ കണ്ണുകളിൽ തെളിയുന്ന ആത്മഹർഷത്തിൽ അവൻ തിരിച്ചറിയുന്നത് തനിക്കായി കാത്തിരിക്കുന്ന ഹൃദയത്തിന്റെ സന്തോഷം തന്നെയാണ്.
0: കാത്തിരിപ്പും വന്നണഞ്ഞാലുണ്ടാകുന്ന ആഹ്ലാദവും പിരിയുമ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയും മനസ്സിൽ വേറിട്ട അനുഭവമാണ് ഉണ്ടാക്കുന്നത്. കാമുകന്റെ മന്ദഹാസത്തെ ഓണമായി കരുതുന്ന കാമുകി പ്രണയിനിയുടെ ആത്മഹർഷത്തിന്റെ പേരു തന്നെയാണ് പൊൻ തിരുവോണം എന്ന് പറയുന്ന കാമുകൻ.
1: പൂക്കളത്തിന്റെ നിറം പോലെ, ഓണപ്പാട്ടിന്റെ ഈണം പോലെ മനസ്സിൽ പ്രണയഭാവം നിറയ്ക്കുന്ന ഈ വരികൾ കുറിച്ചത് ഇത്തിത്താനം പ്രേംജി കെ ഭാസി, ഈണമിട്ടത് സണ്ണി പി കെ, ഗായകർ തൊടുപുഴ മനോജ് പത്മനാഭൻ, ആനീസ് ക്ലീറ്റസ് എറണാകുളം.

0: പൂക്കളുടെയും പൂവിളികളുടെയും ആഘോഷം മാത്രമല്ല, പ്രണയത്തിൻ്റെതു കൂടിയാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള പ്രണയം, നാടിനോടുള്ള ഇഷ്ടം, പഴയ ഓർമ്മകളോടുള്ള അടുപ്പം, ഇതെല്ലാം ചേർന്നാലേ മലയാളികളുടെ ഓണം പൂർണ്ണമാകൂ.
1: ഓണപ്പൂക്കളവും പൂവിളികളും ഓണക്കളികളും ഒരുമയുടെ മനോഹാരിത തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഓണം മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ചേർത്തു പിടിക്കുന്ന ഒന്നാണ്. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന സുന്ദര നിമിഷങ്ങൾ അവ സമ്മാനിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് ഓണം മറ്റൊരു അനുഭവം കൂടിയാണ്, പരസ്പരം കൈമാറുന്ന ഒരു പുഞ്ചിരി, ഓണപ്പാട്ടിന്റെ ഈണത്തിൽ പങ്കിടുന്ന സ്വപ്നങ്ങൾ, ഒളി മങ്ങാതെ നിൽക്കുന്ന ഒട്ടേറെ ഓർമ്മകളും.
0: തന്റെ പ്രിയപ്പെട്ടവളുടെ മിഴികളിൽ നിറവാർന്ന പൊൻ തിരുവോണത്തെ കാണുന്ന കാമുകൻ ഓണനിലാവിൽ രാഗാർദ്രമായി ഏകാന്തയാമങ്ങൾ നമുക്കായി തൂമഞ്ഞൻ കൊട്ടാരം തീർക്കുകയാണെന്ന് മൊഴിയുന്നു. പ്രണയാർദ്രമായ ഈ വരികൾ കുറിച്ചത് ഇത്തിത്താനം പ്രേംജി കെ ഭാസി, ഈണം നൽകിയത് എസ് കൃഷ്ണൻ, പാടിയത് തൊടുപുഴ മനോജ് പത്മനാഭൻ.

0: മുത്തശ്ശി പണ്ട് പറഞ്ഞ ആ പഴങ്കഥയിലെ മാവേലിമന്നൻ ഇപ്പോഴുമുണ്ടോ? ഓണം കൂടാൻ ഇത്തവണയും മാവേലി വരുമോ? കുഞ്ഞു മനസ്സിലും യുവതലമുറയിലും ഉണരുന്ന ഈ ചോദ്യത്തിന് പിന്നിൽ വലിയ ലോകമുണ്ട്. മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കേട്ട കഥകളിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. കള്ളവും ചതിയുമില്ലാത്തൊരു നാട്, പട്ടിണിയും അസമത്വവുമില്ലാത്തൊരു കാലം, മനുഷ്യർ പരസ്പരം സ്നേഹിച്ചിരുന്നൊരു ലോകം. കാലം മാറി, കഥകൾ മാറി, കഥകൾ കേൾക്കുന്ന തലമുറയും മാറി. എങ്കിലും മാവേലിയുടെ കഥ ഇന്നും കുട്ടികളിലും യുവാക്കളിലും കൗതുകമുണർത്തുന്നു. മാവേലി ശരിക്കും വരുമോ? വന്നാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിലും വരുമോ?
1: പുതുതലമുറയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുമ്പോൾ മാവേലി ഒരു പഴങ്കഥയിലെ രാജാവ് മാത്രമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മാവേലി ഒരു സങ്കല്പമാണ്, സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, നീതിയുടെ സങ്കല്പം. അതുകൊണ്ടുതന്നെ ഓരോ ഓണക്കാലത്തും മാവേലി വീണ്ടും വരുന്നു. പൂക്കളത്തിലൂടെ, മുത്തശ്ശി കഥകളിലൂടെ, ഓണപ്പാട്ടുകളിലൂടെ. മനസ്സിൽ സ്നേഹമുള്ളിടത്തോളം, ഒരുമയുടെ പൂക്കളം തീർക്കുന്നിടത്തോളം, മറ്റൊരാളുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നിടത്തോളം, നമ്മുടെ ഓർമ്മകളിലും സ്വപ്നങ്ങളിലും നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു നാളെയിലും മാവേലി ജീവിക്കും.
0: മനസ്സിൽ പൂവിളികൾ ഉയരുമ്പോൾ, മാവേലി മനനെ വരവേൽക്കുമ്പോൾ, സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വീണ്ടും ഓർമ്മിക്കാം നമുക്ക് ഈ ഗാനത്തിലൂടെ. മധു വാസുദേവന്റെ വരികൾക്ക് സംഗീതം നൽകിയത് സണ്ണി പി കെ, ഗായകർ മനീഷ കെ എസ്, തൊടുപുഴ മനോജ് പത്മനാഭൻ, ആനീസ് പീറ്റേഴ്സ് എറണാകുളം, സുകേഷ് ലാൽ പാലക്കാട്. സണ്ണി പി കെ.

0: ശ്രോതാക്കളെ, ഓണത്തിന്റെ പാട്ടും പൂക്കളവും ഓർമ്മകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓണത്തെ വരവേൽക്കാം.
1: സ്നേഹവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ഓണം ഏവർക്കും ഉണ്ടാകട്ടെ.
0: ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണഗീതികൾ ലളിതഗാനമേള സമാപിച്ചു. മധു വാസുദേവൻ, ഇത്തിത്താനം, പ്രേംജി കെ ഭാസി എന്നിവരുടെ വരികൾക്ക് സണ്ണി പി കെ, എസ് കൃഷ്ണൻ എന്നിവർ ഈണം പകർന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗായകർ മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ലാൽ പാലക്കാട്, സണ്ണി പി കെ. റിഥം പാഡ് ഷോമി പി ഡേവിസ്, കീബോർഡ് ജാക്സൺ പോൾ, തബല കൃഷ്ണകുമാർ ഇ കെ.

പുല്ലാങ്കുഴൽ മോഹൻ തിരുവല്ലോമല, വീണ രശ്മി പ്രദീപ്, നിർവഹണം അഞ്ജു പി അർജുനൻ, സർഗാത്മക സഹകരണം സി എസ് അനുരൂപ്, നിർവഹണ സഹായം കണ്ണകി കെ എസ്, ആഖ്യാനം അഞ്ജു പി അർജുനൻ, രാജേഷ് മേനോൻ, അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
2: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറു വിളമ്പും ഓലൻ വിളമ്പും കാളൻ വിളമ്പും ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്, അതിനകത്ത് കുളിച്ചു കൂറിയിട്ട് കുപ്പി

0: ഒരു ചലച്ചിത്ര കഥ പോലെ, ഒരു പ്രണയകാവ്യം. നാളെ അവിട്ടം നാൾ വൈകുന്നേരം 4 മണിക്ക്.
1: ഇനി മുതൽ ഇനി മുതൽ ഇനി മുതൽ നീ ഒരു തമ്പുരാട്ടി.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. കെ എസ് ഹരിശങ്കർ പാടിയത്. രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ.

0: കെ എസ് ഹരിശങ്കർ പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. കൂടുതൽ ലളിതഗാനങ്ങൾ കേൾക്കാം ആകാശവാണി എഫ് എം വാർത്തകൾക്കും അറിയിപ്പുകൾക്കും ശേഷം. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: തിരുവോണദിന തിരക്കിലമർന്ന് നാടും നഗരവും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഓണസദ്യ ഉണ്ണാനൊരുങ്ങി മലയാളികൾ. തിരുവോണദിനത്തിൽ പലയിടത്തും പരക്കെ മഴ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഓണാശംസ നേർന്നു. കേരളത്തിന്റെ സമ്പന്ന സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന ആഘോഷം ഓരോ വീട്ടിലും സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കും. നൂറുകണക്കിന് ഭക്തരാണ് തിരുവോണനാളിൽ ക്ഷേത്രത്തിലെത്തിയത്. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണസദ്യയുണ്ട് മങ്ങാട്ട് ഭട്ടതിരി. പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണൻ മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ എത്തുമെന്നാണ് വിശ്വാസം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജന നീക്കത്തിനെതിരെ UDF MPമാരുടെ നേതൃത്വത്തിൽ തിരുവോണദിനത്തിൽ പ്രതിഷേധം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ

0: ഉപവാസ സമരം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാമത് പ്രതിരോധ ചർച്ച വില്ലിംഗ്ടണിൽ നടന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻഡോ പസഫിക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ചർച്ചയിൽ ആവർത്തിച്ചു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ആശുപത്രിയിൽ തീപിടുത്തത്തെ തുടർന്ന് 14 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. മാതൃശിശു വാർഡിന്റെ 3 നിലയിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.

0: സമയം 12 മണി കഴിഞ്ഞ് 2:37. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ആഘോഷവേളകളിൽ പ്രമേഹ രോഗികളുടെ ഭക്ഷണ ക്രമീകരണം. സൗമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. 1:55 സേവന വാർത്തകൾ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.

0: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ഫീച്ചർ ഓണമേ നിൻതോപ്പിൽ പൂക്കളുണ്ടോ, രചന VM ഗിരിജ. 4 മണിക്ക് കോർഡിനേറ്റർ പ്രോഗ്രാം ജലാശയത്തിൻ്റെ നാട്ടിലൂടെ, ചിത്രീകരണം തിരുവനന്തപുരം റിലേ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.

0: 6:50 കാർഷിക ജീവനം, ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ, കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ. 7:20 തമിഴ് ചലച്ചിത്രഗാനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ഓണം കഥാവേള, S സിത്താര എഴുതിയ കഥ സെന്ന. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളയാ.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: നാളെ ഉച്ചയ്ക്ക് 1 ആവണി പൊന്നുഞ്ഞാലിൽ നിങ്ങൾക്കൊപ്പം ബിജിബാൽ. പ്രായോജകർ മൈ ഡോപ്പ. പാർക്കിൻസൺസിനെ പ്രതിരോധിക്കാം നാച്ചുറലായി.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം MG ശ്രീകുമാർ പാടിയത്. രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 3-ാം തീയതി രാവിലെ 10 മണിക്ക് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: നോവില്ല ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്.

0: ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
0: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDIC ID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ www.swavlamban.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം. www.swavlamban.gov.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 7 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മലയാളിക്ക് ഇന്ന് തിരുവോണം. പൊന്നോണ നിറവിൽ നാടെങ്ങും ആഘോഷങ്ങൾ നടക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: ഓണസദ്യയുടെ രുചിഭേദങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓണക്കളികളാണ് മലയാളിക്ക് പ്രിയം. തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല് ഉൾപ്പെടെയുള്ള വിവിധ കലാ കായിക പരിപാടിയുടെ ആവേശത്തിലാണ് ഏവരും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വിവിധ വേദികളിൽ വാദ്യമേളം, ഭരതനാട്യം, സംഗീത പരിപാടികൾ, സ്റ്റേജ് ഷോകൾ എന്നിവ ഇന്ന് അരങ്ങേറും. എല്ലാ ജില്ലകളിലും ടൂറിസം വകുപ്പിന്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഈ 30 മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. മാനവികതയുടെയും സമത്വത്തിന്റെയും ആഘോഷം കൂടിയായ ഓണം മഴയിലും ഒട്ടും പൊലിമ നഷ്ടപ്പെടാതെ വർണ്ണാഭമാക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ PK ബഷീർ, AP അനിൽകുമാർ, KM ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ 30 മാസം പരിപാടി. തിരുവോണ നാളിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്ക്. ശബരിമല സന്നിധാനത്ത് ഇന്ന് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് നൽകി ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണനും എത്തുന്നുവെന്നാണ് വിശ്വാസം. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യസങ്കേതത്തിലേക്ക് വൻ ജനപ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കുന്നതിനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നതിനുമായി പുലർച്ചെ മുതൽ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവോണ ദിനത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ ക്ഷേത്രനട തുറന്നതു മുതൽ വിശേഷാൽ ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപ്പൂജ വരെ ഭക്തർക്ക് പുതുവസ്ത്രം സമർപ്പിക്കാനുള്ള പ്രത്യേക സൌകര്യവും ദേവസ്വം ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങായ തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനും വൻ ഭക്തജന തിരക്കാണ് ഇവിടെയുള്ളത്. വർദ്ധിച്ച തിരക്ക് പരിഗണിച്ച് ദർശന സമയത്തിലും വഴിപാട് കൌണ്ടറുകളിലും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
2: എറണാകുളം തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. രാവിലെ സോപാന സംഗീതത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ മഹാബലി എതിരേൽപ്പും 9 ഗജവീരന്മാർ അണിനിരന്ന ശ്രീബലിയും നടന്നു. വൈകുന്നേരം കൊടിയിറക്കലും തിരുവാറാട്ടും നടക്കും. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പുതിയ പേരിന് ഇന്നലെ മുതൽ പ്രാബല്യമുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായികം, യുവനേതൃത്വം ഉൾപ്പെടെ 5 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുവസംവാദ് നടക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം സി സദാനന്ദൻ മാസ്റ്റർ MP, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവർ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: മണ്ണിടിഞ്ഞ പ്രദേശം

0: ചോദിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കരാറുകാരുമായി സംസാരിച്ചു. കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയമുണ്ടെന്നും ഇത് സജീവമായി പരിഗണിക്കേണ്ട കാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എളയാവൂരിലെ മണ്ണിടിഞ്ഞ പ്രദേശം സി സദാനന്ദൻ മാസ്റ്റർ എംപിയും രാവിലെ സന്ദർശിച്ചു. മണ്ണിടിഞ്ഞ ഭാഗത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായത് ചെയ്യുമെന്ന് സദാനന്ദൻ മാസ്റ്റർ എംപി പറഞ്ഞു. മന്ത്രി സണ്ണി ജോസഫ്, ടി ഒ മോഹൻ എംഎൽഎ എന്നിവർ ഇന്നലെ പ്രദേശം സന്ദർശിച്ചിരുന്നു.
1: രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. 2021 തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൽ 31.89 കോടിയിലധികം തൊഴിലാളികളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ, സുരക്ഷാ ബീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളാണ് ഇ ശ്രം പോർട്ടൽ വഴി ലഭ്യമാകുന്നത്. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന്റെ മലനിരകൾക്ക് മറ്റൊരു നിറപ്പകിട്ടുകൂടി. പച്ചപ്പിനിടയിൽ പൂത്തുലഞ്ഞ ചെറി ബ്ലോസം പൂക്കൾ സാനിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിലും പരിസരങ്ങളിലുമാണ് ചെറി ബ്ലോസം പൂക്കൾ വ്യാപകമായി പൂത്തുലഞ്ഞിരിക്കുന്നത്. മാട്ടുപ്പെട്ടി, കുണ്ടള, നല്ലതണ്ണി, മൂന്നാർ ടൗൺ എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റ് മേഖലകളിലും റോഡരികുകളിലുമെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. പച്ചപ്പണിഞ്ഞ മലനിരകൾക്ക് നടുവിൽ പിങ്കും വെള്ളയും നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസം കാഴ്ച മൂന്നാറിന്റെ ഭംഗി ഇരട്ടിയാക്കി. യാത്രക്കിടയിൽ വഴിയരികിൽ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസം കണ്ട് വാഹനം നിർത്തി കാഴ്ച ആസ്വദിക്കുന്നവരും ഏറെയാണ്. ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയാണ് സഞ്ചാരികൾ മടങ്ങുന്നത്.
1: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ വിൻസെന്റ് ഖീമറയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ ഫാബിയോനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും അന്നദാന ചടങ്ങുകളും നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 95 പോയിന്റ് ഉയർന്ന് 77,751-ലും നിഫ്റ്റി 27 പോയിന്റ് നഷ്ടത്തിൽ 24,308-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 120,080 രൂപയും ഗ്രാമിന് 15,010 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആഘോഷവേളകളിലെ പ്രമേഹ രോഗികളുടെ ഭക്ഷണ ക്രമീകരണം. കൊല്ലം ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.
4: കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം നമ്മുടെ വിളവെടുപ്പ് മഹോത്സവം കൂടിയാണ്. പൂക്കളും ഭക്ഷ്യവസ്തുക്കളും ഒരുക്കി പഞ്ഞകാലത്തെ മറന്ന് പ്രകൃതിയും ഉല്ലാസത്തോടെ ആവേശത്തോടെ വസന്തകാലം ഒരുക്കുന്നു. ഓണത്തിന് മാത്രമല്ല, പൊതുവെ ചിങ്ങമാസത്തിൽ മറ്റു മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കേണ്ടതിനാൽ പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ പ്രത്യേകം കരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വാഴയിലയിൽ കുത്തിരിച്ചോറിനൊപ്പം 15 കറികളും പായസവും പപ്പടവും ഒക്കെ നിരത്തിയ ഒരു വർണ്ണ കാഴ്ച തന്നെയാണ് സദ്യ. ഇനി എന്താണ് സദ്യയുടെ പോഷക മൂല്യമെന്ന് നോക്കാം. ഒരു ശരാശരി സദ്യയിൽ 1800 മുതൽ 2200 കിലോ കാലറി വരെ ഊർജം അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ദിവസത്തേക്ക് മുഴുവൻ വേണ്ട ഊർജം. സദ്യ ഒരു സമീകൃത ആഹാരമാണ്. എന്നാൽ ഒരു വ്യക്തി ഒരു ദിവസം സദ്യ മാത്രമല്ലല്ലോ കഴിക്കുന്നത്.

കഴിക്കുന്നത്. പ്രഭാത ഭക്ഷണം, സായാഹ്ന ഭക്ഷണം, ഇടനേരത്ത് ഒക്കെ കൂടിയാകുമ്പോൾ അമിത ഊർജം, അന്നജം എന്നിവ ലഭിക്കുന്നു. പ്രമേഹ രോഗികളിൽ ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രമേഹ രോഗികൾ സദ്യയ്ക്ക് കഴിവതും തവിടടങ്ങിയ ചമ്പാവരിയോ കുത്തരിയോ ചോറിനായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയിലെ നാരുകൾ വയറു നിറയ്ക്കുന്നതിനൊപ്പം ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമതയിൽ സഹായിക്കുകയും തന്മൂലം രക്തത്തിലെ പഞ്ചസാര നില പെട്ടെന്ന് ഉയരുന്നത് തടയുകയും ചെയ്യുന്നു. ചോറിന്റെ അളവും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് ചെറിയ തവി ചോറിൽ കൂടുതൽ കഴിക്കരുത്. സാവധാനം ചവച്ചരച്ച് ആസ്വദിച്ചു കഴിക്കുക. വീടിനു പുറത്തുള്ള ആഘോഷങ്ങളിൽ ആദ്യം വിളമ്പുന്ന ചോറ് തന്നെ കൂടുതലായിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് പകുത്തുവെച്ച് അത് മാത്രം കഴിക്കുക. അരിക്ക് പകരം മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചാമ, തിന, വരക്, കുതിരവാലി തുടങ്ങിയ ചെറുധാന്യങ്ങൾ ഇരുമ്പ്, മഗ്നീഷ്യം, മാംസ്യം അഥവാ പ്രോട്ടീൻ, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഈ പോഷകങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. ചെറുധാന്യങ്ങൾ 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മില്ലറ്റുകളും അളവിൽ കൂടുതൽ കഴിച്ചാൽ അപകടമാണ്. 2 ചെറിയ തവി ചെറുധാന്യ ചോറ് അരിച്ചോറിനേക്കാൾ വയറു നിറയ്ക്കുകയും പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. പച്ചക്കറികൾ ധാരാളം ചേർത്ത് അവിയൽ, സാമ്പാർ, കാളൻ തുടങ്ങിയ കറികൾ ഫൈറ്റോ പോഷകങ്ങളും ആന്റി ഓക്സിഡൻസും കൊണ്ട് സമൃദ്ധമാണ്. ഇവയിലെ ധാതുലവണങ്ങളും വിറ്റാമിനുകളും നാരുകളും ചേർന്ന് പ്രതിരോധത്തിന്റെ വർണ്ണക്കുട നിവർത്തി സംരക്ഷണം നൽകുന്നു. പച്ചക്കറി വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ തേങ്ങയും എണ്ണയും കുറഞ്ഞ പാചക രീതി തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. തേങ്ങയുടെ 1/2 പിഴിഞ്ഞ് മാറ്റിക്കളയണം. ശേഷം കറികളിൽ ചേർക്കാം. സാമ്പാർ, കിച്ചടി എന്നിവയിൽ കടുക് താളിക്കാതെ ഇരിക്കാം. തേങ്ങാപ്പാൽ ചേർത്ത കറികളും പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. തേങ്ങ അരച്ച പച്ചടിക്ക് പകരം വേവിക്കാത്ത പച്ചക്കറികൾ സാലഡായി തൈര് ചേർത്ത് ഉൾപ്പെടുത്താം. പച്ചക്കറികൾ തിരഞ്ഞെടുക്കുമ്പോൾ കിഴങ്ങു വർഗ്ഗങ്ങൾ അധികമാകാതെ ശ്രദ്ധിക്കണം. സദ്യയിൽ ഇലക്കറി തോരൻ കൂടി ചേർക്കാം. ചീരയില, മുരിങ്ങയില, തഴുതാമ, ഉലുവയില എന്നിങ്ങനെ ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാം. വാഴപ്പൂവ്, വാഴത്തട എന്നിവയും പരീക്ഷിക്കാം. ഇരുമ്പ്, കാൽഷ്യം, നാരുകൾ എന്നിവയാൽ ഇവ സമ്പുഷ്ടമാണ്. പ്രമേഹ നിയന്ത്രണത്തിലും സഹായിക്കുന്നു. പച്ചക്കറി വിഭവങ്ങൾ ധാരാളം കഴിക്കുന്നതിലൂടെ വയർനിറയ്ക്കുവാനും ഒപ്പം ധാരാളം പോഷകങ്ങൾ ലഭിക്കുവാനും കാരണമാകുന്നു. വാഴയിലയിൽ ചൂടുചോറ് വിളമ്പുമ്പോൾ ഇലയിലെ ഫൈറ്റോ പോഷകങ്ങളും മറ്റ് ഗുണകരമായ രാസ സംയുക്തങ്ങളും കൂടി ലഭിക്കുന്നു. വാഴയിലയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും ആന്റി ഓക്സിഡൻസും ഒക്കെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്നജം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ, വിറ്റാമിനുകൾ എന്നിവയ്ക്കൊപ്പം മാംസ്യം അഥവാ പ്രോട്ടീൻ കൂടി ചേരുമ്പോഴാണ് സദ്യ സമീകൃതമാകുന്നത്. പരിപ്പ് കറി, വൻപയർ ചേർത്ത ഓലൻ, സാമ്പാറിലെ പരിപ്പ് എന്നിവയാണ് സദ്യയിലെ സാധാരണ മാംസ്യ സ്രോതസ്സുകൾ. പ്രമേഹ രോഗികൾ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനൊപ്പം പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം. ചെറുപയർ തോരൻ, സോയാ വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ മാംസ്യം ലഭിക്കാൻ സഹായിക്കുന്നു. അച്ചാർ, പപ്പടം എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇഞ്ചിക്കറി, നാരങ്ങാപ്പുളി ഒക്കെ ലേശം തൊട്ടുകൂട്ടാം. ശർക്കര വരട്ടിയും വറ്റലും സദ്യയോടൊപ്പം വേണ്ടെന്ന് വെക്കുക. അതേസമയം ഭക്ഷണത്തിന്റെ 2 മണിക്കൂർ ഇടവേളയിൽ എപ്പോഴെങ്കിലും ഒരു ശർക്കര വരട്ടിയുടെ മധുരം ആസ്വദിക്കുന്നതിൽ തെറ്റില്ല. കൂടുതലായാൽ രോഗസങ്കീർണതകൾ ഉണ്ടാകുന്നു. അല്പം മധുരം കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ഉത്തേജിക്കപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. സദ്യയ്ക്ക് ഒപ്പം പായസം കുടിക്കാതെ 1.5 മുതൽ 2 മണിക്കൂർ കഴിഞ്ഞ് കുടിക്കാം. പായസത്തോടൊപ്പം ബോളി, പഴം എന്നിവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര നില വളരെ വേഗം വഷളാക്കുന്നു. ഒരു സമയം 100 ml പായസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം. പായസത്തിൽ കഴിവതും കൊഴുപ്പ് കുറഞ്ഞ പശുവിൻ പാൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാലിലെ കൊഴുപ്പ് പ്രമേഹ രോഗികൾക്ക് അഭികാമ്യമല്ല എന്ന് ഓർക്കുക. സദ്യയോടൊപ്പമോ കഴിച്ചു കഴിഞ്ഞ ഉടനെയോ പഴം കഴിക്കരുത്. പ്രമേഹ രോഗികൾ ഒരു ദിവസം 1 പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ പ്രധാന ഭക്ഷണത്തിന്റെ ഇടവേളയിൽ മാത്രമേ പഴം കഴിക്കാൻ പാടുള്ളൂ. പഴച്ചാറുകളും കാർബണേറ്റഡ് പാനീയങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കണം. സദ്യ കഴിക്കുന്ന ദിവസം മറ്റു നേരങ്ങളിലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അന്നജം, കൊഴുപ്പ് എന്നീ പോഷകങ്ങൾ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ നൽകുന്ന പയറുപരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. പ്രമേഹ രോഗികൾ കഞ്ഞി ഒഴിവാക്കുന്നതാണ് നല്ലത്.
അരി, ഗോതമ്പ്, ഓട്സ്, റവ, ചെറുധാന്യങ്ങൾ എന്നിങ്ങനെ എല്ലാ ധാന്യ

കഞ്ഞികളും രക്തത്തിൽ പഞ്ചസാരയുടെ നില ഉയർത്തുന്നു. നിർബന്ധമെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിവാക്കി ചെറു ചൂടുവെള്ളം ചേർത്ത് ഉപയോഗിക്കാം. 11 മണിയോടടുപ്പിച്ച് ഒരു ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങാ വെള്ളം

0: വെജിറ്റബിൾ സൂപ്പിലോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒമേഗ 3, മെഗ്നീഷ്യം, പ്രോട്ടീൻ, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ചിയാ വിത്തുകൾ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായപ്രദമാണ്. ഇടനേരത്ത് അമിതമായി ചായ, കാപ്പി എന്നിവ ഉപയോഗിക്കുന്നത് പ്രമേഹ നിയന്ത്രണ ഔഷധങ്ങളുടെ ശരിയായ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാൻ സാധ്യതയുണ്ട്. ദിവസവും 2 ചായ അല്ലെങ്കിൽ കാപ്പിയിൽ കൂടുതൽ കുടിക്കുന്നത് അഭികാമ്യമല്ല. ദിവസവും 1 ഗ്ലാസ് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതിലൂടെ ആവശ്യമായ ആന്റി ഓക്സിഡന്റ്സ് ഉറപ്പാക്കാം. ചായയോടൊപ്പം എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഒഴിവാക്കി ആവിയിൽ വേവിച്ച സ്നാക്സ് ഉപയോഗിക്കാം. ഇടനേരത്തെ സ്നാക്സ് കൊഴുപ്പും അന്നജവും കുറഞ്ഞതും പ്രോട്ടീൻ കൂടുതലുള്ളവയുമാകുന്നതാണ് ഉത്തമം. നട്സ്, വിത്തുകൾ എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. ബേക്കറി പലഹാരങ്ങളിലെ അമിതമായ ഉപ്പിന്റെ അളവ് പ്രമേഹ രോഗികളിൽ വൃക്കസംബന്ധമായ രോഗങ്ങളിലേക്കും അമിത രക്തസമ്മർദ്ദത്തിലേക്കും നയിക്കുന്നു. വറ്റൽ, കൊണ്ടാട്ടം എന്നിവയും ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. മൈദ കൊണ്ട് ഉണ്ടാക്കിയ ബ്രെഡ്, റസ്ക്, ബൺ എന്നിവയും പ്രമേഹ രോഗികൾ ഒഴിവാക്കണം. ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കായവുമൊക്കെ ചേർന്ന രസം ദഹനത്തെ സുഗമമാക്കുമ്പോൾ പുളിശ്ശേരിയും മോരും നല്ല ബാക്ടീരിയയുടെ സഹായത്തോടെ പോഷകങ്ങളുടെ ആഗിരണവും നിയന്ത്രിക്കുന്നു. അങ്ങനെ അളവും കോമ്പിനേഷനും ശ്രദ്ധിച്ചാൽ പ്രമേഹ രോഗികൾക്കും സന്തോഷത്തോടെ സദ്യ ആസ്വദിക്കാനാകും. സദ്യ കഴിഞ്ഞ് ഉടനെ കിടന്നുറങ്ങുന്നതും അമിതമായി വ്യായാമം ചെയ്യുന്നതും നല്ലതല്ല. ഉണർന്നിരുന്ന് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആയാസമില്ലാത്ത കളികളിൽ പങ്കെടുക്കുകയും ഒക്കെ ആവാം. ആഘോഷകാലത്ത് കൂടുതലായി ഭക്ഷണ ചിട്ട തെറ്റാൻ സാധ്യതയുള്ളതിനാൽ പ്രമേഹ രോഗികൾ വ്യായാമം ഒരിക്കലും മുടക്കാൻ പാടില്ല. പ്രമേഹം അനിയന്ത്രിതമായി തുടരുകയോ മറ്റ് രോഗാവസ്ഥ ഉള്ളപ്പോഴോ സദ്യയും പായസവും കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഓർക്കുക, എല്ലാവർക്കുമായി ഒരൊറ്റ ഡയറ്റ് പ്ലാൻ പറയുക അസാധ്യമാണ്. ഓരോ വ്യക്തിയും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഭക്ഷണ വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തി ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ്.
1: ആഘോഷവേളകളിലെ പ്രമേഹ രോഗികളുടെ ഭക്ഷണ ക്രമീകരണം കൊല്ലം ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:49:29:28. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗത്തിന്റെ തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് പൊൻതിരുവോണം. തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും ഓണക്കളികളുമായി സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. പ്രവാസികളും അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തി. തിരുവോണദിനമായി ഇന്ന് കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദിയും. നാനാത്വത്തിൽ ഏകത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഓണം മഹാത്മ്യത്തിലൂടെ സമൂഹത്തിൽ സൌഹാർദ്ദവും ഐക്യവും പ്രതീക്ഷയും ശക്തമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസിച്ചു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്തോഷകരമായ ഈ അവസരം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറയ്ക്കട്ടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസിച്ചു. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
1: രാവിലെ സോപാന സംഗീതത്തോടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരുവോണ സദ്യ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30 കൊടിയിറക്കലും തിരുവാറാട്ടും ഭക്തിഗാനമേളകളും നടക്കും. വൈകിട്ട് 6 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 ആറാട്ട് എഴുന്നള്ളിപ്പ് എതിരേൽപ്പ് നടക്കും. വർണ്ണാഭമായ ആകാശ വിസ്മയ കാഴ്ചയോടെ ഉത്സവം കൊടിയിറങ്ങും.
0: സമൃദ്ധമായ ഗതകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് മലബാറിൽ ഐക്യത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, തളിക്ഷേത്രം എന്നിവിടങ്ങളിലും, കാസർഗോഡ് ജില്ലയിലെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം, വയനാട് സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രം, മാനന്തവാടി വടേരി ക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി പേർ തൊഴാനായി എത്തി. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങും പലയിടത്തുമുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലായിടത്തും.
0: മലയാളികൾ തിരുവോണ ദിനം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണ നാളിൽ കാലങ്ങളായി ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വകയുള്ള പാടശേഖരങ്ങളുടെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ടു മഠത്തിലെ കാരണവന്മാരാണ് ഓണമുണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പാടങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് നെല്ലളന്നു കൊടുത്തിരുന്ന ചോദ്യളവ് ചടങ്ങ് നടന്നിരുന്ന കാലത്ത് മഴ കാരണം ചോദ്യളവ് നിർത്തിയെന്നും ഇതറിയാതെ ഓണമുണ്ണാൻ ഒരു ദിനം മുഴുവൻ പുറത്തു കാത്തുനിന്ന നെല്ല് വാങ്ങാൻ വന്ന പ്രായമായ സ്ത്രീ അവിടെ തന്നെ വീണു മരിച്ചുവെന്നും ഇതോടെ കണ്ണങ്കാട്ടു മഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിനു പ്രതിവിധിയായാണ് ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കാതെ പ്രായശ്ചിത്തം നടത്തിവരുന്നു.
0: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കായികം, യുവ നേതൃത്വം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം ഉൾപ്പെടെ യുവതയുടെ കായിക അഭിലാഷങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടന്ന 53-ാമത് പ്രഗതി യോഗത്തിൽ 30,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സുപ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വിവിധ സേവനങ്ങൾക്കായി പൊതുവായ യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പദ്ധതികളുടെ നിർവഹണത്തിൽ വേഗതയ്ക്കൊപ്പം ഗുണനിലവാരത്തിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഒരു റിപ്പോർട്ട്.
5: തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021 ആരംഭിച്ച ഈ പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ ആധാർ അധിഷ്ഠിത ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ഒരു സവിശേഷ യൂണിവേഴ്സൽ

0: അക്കൌണ്ട് നമ്പർ നൽകുകയും ചെയ്യുന്നു. 32 കോടിയോളം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയ പോർട്ടൽ ക്ഷേമ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസനം, അപ്രന്റീസ്ഷിപ്പുകൾ, പെൻഷൻ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമായി വികസിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോർട്ടൽ 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെ സമന്വയിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. പ്രഥമ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. ഇന്ത്യയുടെ 1-ഇന്നിംഗ് സ്കോറായ 503 ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 290 അവസാനിച്ചു. ഇതോടെ ഇന്ത്യ 213 റൺസിന്റെ 1-ഇന്നിംഗ്സ് ലീഡ് നേടി. 2-ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. കലാശപ്പോരാട്ടത്തിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷങ്ങൾക്ക് ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാവിലെ കൊടിയേറിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
3: ആകാശവാണി. ആവണിപ്പൊന്നുഞ്ഞാൽ

0: തിരുവോണ പുലരിയുടെ പ്രഭയും പൂക്കളത്തിന്റെ നിറവും മനസ്സിൽ നിറച്ച് മലയാളിയുടെ ഓർമ്മകളിലേക്ക് വീണ്ടും ഒരോണക്കാലം കൂടി എത്തുകയാണ്. പൊന്നോണത്തിന്റെ ഈ നാളിൽ സ്നേഹവും സമൃദ്ധിയും ഒരുമയും നിറഞ്ഞൊരു കേരളത്തിന്റെ ഹൃദയമിടിപ്പിനൊപ്പമാണ് ആവണി പൊന്നൂഞ്ഞാൽ. ഈ തിരുവോണ നാളിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്.
1: ഓണം എല്ലാവർക്കും യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ തന്നെയാണ്. എത്ര വലുതായാലും നമുക്ക് ഓണമുണ്ട്, ആഘോഷങ്ങളുണ്ടെങ്കിൽ പോലും കുഞ്ഞുനാളത്തെ ഓണമാണ് വളരെ മധുരമുള്ള ഓർമ്മയായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ എൻ്റെ നാട് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കുളക്കട പഞ്ചായത്തിലെ തന്നെ ഒരു കൊച്ചു ഗ്രാമമായിട്ടുള്ള മാവടിയാണ്. ഓണമാകുമ്പോൾ നാട്ടിൻപുറത്തെ ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. അവിടെയെല്ലാം പോയി എല്ലാ മത്സരത്തിലും പങ്കെടുക്കുക. കുറച്ച് സമ്മാനമൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. എന്നാലും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറച്ചുകൂടെ വലുതായി ഒറ്റയ്ക്ക് സിനിമ കാണാനൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു തുടങ്ങിയ കാലമായപ്പോൾ കൂട്ടുകാരോടൊപ്പം റിലീസ് സിനിമയ്ക്ക് പോവുക, വീട്ടുകാരോടൊപ്പം ബന്ധുവീടുകളിൽ പോവുക തുടങ്ങിയ രൂപത്തിലേക്ക് ഉള്ള ആഘോഷങ്ങളിലേക്ക് പോയി.

കേരളത്തിലാണെങ്കിൽ ഒരുപാട് കലാരൂപങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ എല്ലായിടത്തും പൊതുവായിട്ടുള്ളത് അത്തപ്പൂക്കളമാണ്. തൃശ്ശൂരാവുമ്പോൾ കുമ്മാട്ടിക്കളിയാണ്, അവിടെ തന്നെ പുലികളിയുണ്ട്. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ കരടികളിയുണ്ട്. ആലപ്പുഴക്കാർക്കാണെങ്കിൽ ഓണമായാൽ മൊത്തം വള്ളംകളിയാണ്. ആറന്മുളക്കാർ അവർക്ക് വള്ള സദ്യയായി, പിന്നെ പള്ളിയോടങ്ങളായി, അങ്ങനത്തെ കാര്യങ്ങളായി. പക്ഷെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അത്തപ്പൂക്കളമാണ്. സദ്യ പോലും മലബാറിലെ ഓണത്തിൻ്റെ സദ്യയും തെക്കത്തുള്ളവരുടെ ഓണസദ്യയും വിഭവങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. പൂക്കളം എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഒ എൻ വി എഴുതി, സലീൽ ചൗധരി സംഗീതം ചെയ്ത ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഓണപ്പൂവേ പൂവേ പൂവേ, ഓമൽ പൂവേ പൂവേ പൂവേ.

കുടുംബത്തോടെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി കുറെ ഞാൻ 2006 എം എൽ എ ആയി, അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് കൂട്ടുകാരുടെ കൂടി നടക്കേണ്ട സമയത്ത് തന്നെ ഞാൻ എം എൽ എ ആയപ്പോൾ മുതൽ കുറച്ച് വളരെ നേരത്തെ മുതിർന്നു പോയ ഒരാളാണ് ഞാൻ. അവർ 26 വയസ്സ് അതിന് തൊട്ട് മുമ്പ് വരെയൊക്കെയാണ് നമുക്ക് അങ്ങനെ വളരെ ഫ്രീ ആയി ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ വീട്ടുകാരോടെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ പോകും അച്ഛനും അമ്മയും, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു സദ്യ ഉണ്ടു. ഇപ്പം അച്ഛനില്ല, അമ്മയോടൊപ്പം ഞാനും മോളും എൻ്റെ ഭാര്യയും കൂടെ പോയിട്ട് അവിടെ ഒരു സദ്യ ഉണ്ടാവും തിരുവോണത്തിൻ്റെ അന്ന്. അതുമാത്രമേ ഇപ്പം വീട്ടുകാരോടൊപ്പമുള്ള ഓണമായിട്ട് ഉള്ളൂ. അപ്പോൾ അച്ഛനില്ലാതായിട്ട് രണ്ടാമത്തോ കഴിഞ്ഞ വർഷം, അതുകൊണ്ട് ഓണം ഇല്ലായിരുന്നു. അച്ഛൻ പോയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമായതുകൊണ്ട് സദ്യയും ഉണ്ടായില്ല. ഞാൻ, എനിക്ക് രണ്ട് ജില്ലയുടെ അവകാശമുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ട് എന്നെ എം എൽ എ ആക്കുന്നത് ആലപ്പുഴക്കാരാണ്, ചെങ്ങന്നൂരുകാരാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ജില്ലയിലാണ് ഇപ്പം മത്സരിച്ചത്. ഓണവുമായിട്ടല്ലെങ്കിൽ പോലും കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. കുട്ടനാട്ടുകാരനായ ബി ആർ പ്രസാദ് എഴുതിയ, അൽഫോൺസ് ജോസഫ് സംഗീതം ചെയ്ത, ജയചന്ദ്രൻ പാടിയൊരു നല്ല പാട്ടുണ്ട് കേരളത്തെക്കുറിച്ചുള്ള. പാടാൻ ഭയങ്കര പ്രയാസമുള്ള പാട്ടാണ്, ശരിക്കും പ്രൊഫഷണൽ പാട്ടുകാർ പാടുന്ന പാട്ടാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്, പാട്ട് അങ്ങനെ വലിയ പാട്ടുകാരൊന്നുമല്ല. എങ്കിലും ഞാൻ മൂളി നോക്കാം. കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കേട്ടുണ്ട്.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
7: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം

0: വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനംവകുപ്പ്.
2: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടി വി വാങ്ങിക്കണം.
3: ടി വി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു എ സി വാങ്ങിയാൽ മതി.
4: ടി വി മേസിയമല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
5: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളി ഏജൻസിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
6: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
7: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
8: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
7: എന്നാ ഞാനും വരുന്നളയാ.
9: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
10: ഓണക്കാലത്ത് ഒരു പ്രധാന ആചാരമാണ് ഓണം റിലീസ്. പണ്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലെ സിനിമ റിലീസ് ആവത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ മാസവും 10-15 പടം റിലീസ് ആവുമല്ലോ. മറ്റേത് ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ആവുന്നത് ഓണക്കാലത്താണ്. അത് ആ ദിവസങ്ങളിൽ തന്നെ കാണുക എന്ന് പറഞ്ഞ ശ്രമകരമായ ജോലിയാണ്. ആളുകൾക്കും വന്ന് എന്റർടൈൻമെന്റിന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. ആകാശവാണി, ദൂരദർശൻ അത്ര സജീവമായിട്ടില്ല. ദൂരദർശനിലാണെങ്കിൽ പോലും എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ദൂരദർശനിൽ മലയാളം പരിപാടികൾ വരുന്നത്. ചിത്രഗീതം, പിന്നെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മലയാള സിനിമ, വളരെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. ആകാശവാണിയിൽ സിനിമയുടെ ശബ്ദരേഖ, പിന്നെ ആകാശവാണിയിൽ റേഡിയോ നാടകങ്ങൾ, രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, പിന്നെ ഞായറാഴ്ച കുട്ടികളുടെ പരിപാടിയുണ്ട് ബാലലോകം. ഞാനിത് പറയാൻ കാര്യം, എന്റർടൈൻമെന്റിനുള്ള അവസരങ്ങൾ വിരളമാണ്. ഇന്നിപ്പോ ആളുകളുടെ മൊബൈൽ ഫോണിൽ ആൾക്കാർക്ക് 24 hours എന്റർടൈൻമെന്റ്. പാട്ട് വേണോ, സിനിമ കാണണോ, സ്പോർട്സ് കാണണോ, നിങ്ങൾക്കിപ്പോ ടി വി പോലും ഓൺ ചെയ്യണ്ട. സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം ആളുകൾക്ക് എന്റർടൈൻമെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അന്ന് അത് കാരണം സിനിമ റിലീസിന് പോയി കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അങ്ങനെ പോയി ഇടിച്ചു നിന്ന് ടിക്കറ്റ് എടുത്ത്, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ നിരാശരായി അവിടെയൊക്കെ തന്നെ കറങ്ങി നിന്ന് 2.5 hours കഴിഞ്ഞ് അടുത്ത മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ആണല്ലോ. ചില തിയേറ്ററിൽ മോർണിംഗ് ഷോ ഉണ്ടാവും 10:30 മുതൽ. അപ്പോൾ അതെല്ലാം വീണ്ടും 2.5 hours അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് വീണ്ടും വന്ന് ശ്രമിച്ച് ഇടിച്ച് കയറി ഇരുന്ന് കാണുന്ന ഓണ സിനിമകളുടെ ഓർമ്മയുണ്ട്. അങ്ങനെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ എത്രയോ സിനിമകൾ കണ്ടേക്കുന്നു. 90s നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി തുടങ്ങി. ചിത്രം, താളവട്ടം, പാട്ടത്തിൽ എത്രയോ നല്ല പാട്ടുണ്ടല്ലോ.

മലയാളത്തിലെ നമ്മുടെ നഷ്ടങ്ങളിൽ ഒന്നാണ് പി ജയചന്ദ്രൻ, മലയാളികളുടെ ഭാവഗായകൻ. യേശുദാസ് ഗന്ധർവ ഗായകനും ജയചന്ദ്രൻ ഭാവഗായകനുമാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. എനിക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ കൂടി ചുമതലയുണ്ട്. നമ്മളവിടെ തൃശ്ശൂർ അദ്ദേഹത്തിന് ഒരു സ്മാരകം സാംസ്കാരിക വകുപ്പും തൃശ്ശൂർ കോർപ്പറേഷനുമായിട്ട് ചേർന്ന് ഒരുക്കാൻ പോവുകയാണ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ പാട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തമിഴ് പാട്ടുകൾ ഇളയരാജ സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്, രാസാത്തി ഒന്നേ കാണാതെ നെഞ്ചം

കോളേജിൽ പോകുന്ന സമയത്ത് 93 ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. കോളേജിൽ പോകുമ്പോഴുള്ള പ്രധാന പരിപാടി വെള്ളിയാഴ്ച റിലീസ്, ആദ്യത്തെ ഷോയ്ക്ക് മാറ്റിനിയാണ്, മോർണിംഗ് ഷോ ഒക്കെ പിന്നെ വന്നു തുടങ്ങി. വെള്ളിയാഴ്ച റിലീസ് പടം ആദ്യ ഷോയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. ക്ലാസ് കട്ട് ചെയ്താണ് പോകുന്നതെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ആദ്യ ഷോയ്ക്ക് വെള്ളിയാഴ്ച പോകണമെങ്കിൽ കോളേജ് ക്ലാസ് ഉണ്ട്. അങ്ങനെ പോയി കാണുന്ന എല്ലാ പടവും കാണുമായിരുന്നു. ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ തകർത്ത് അഭിനയിച്ച് മൂന്നേട്ട സമുദ്രം വിളിക്കുന്നു, അപ്പൊ PWD മിനിസ്റ്ററെ വിളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ശ്രീനിവാസൻ PWD അവിടുന്ന് ഭയങ്കര തെറിയാണ് ഇങ്ങോട്ട്. ജഗതി മറ്റേ കത്തെടുത്തോണ്ട്, ഈ കത്തെഴുതിയത് ആരാണ് എന്ന് എനിക്കിന്നറിയണം എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ എത്രയോ എത്രയോ കാലമായാലും നമുക്ക്. അതിൽ നല്ലൊരു പാട്ടുണ്ട്,

പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എൻ്റെ കൃത്തിലെടുത്തു വച്ചു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം
0: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം. പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
5: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
5: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കോളേജിലൊക്കെ ചെല്ലുമ്പോഴും ഞങ്ങൾ ഈ കോളേജ് രാഷ്ട്രീയം, കോളേജ് യൂണിയൻ രാഷ്ട്രീയ സെക്രട്ടറി, കൗൺസിലറൊക്കെ ആയതുകൊണ്ട് അന്നൊരു ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. എല്ലാ പിള്ളേരും ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളീ ഒരു സംഘാടകനാണ്, കോളേജിലെ നേതാവാണ്. അപ്പം അതിൻ്റെ എല്ലാ ഒരു നിയന്ത്രണവും നമ്മൾ സ്വയം നമുക്ക് തന്നെ വയ്ക്കുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പം അങ്ങനെ തുറന്ന ഒരു ആഘോഷങ്ങൾക്കൊന്നും നമുക്ക് പറ്റത്തില്ല. അതിൻ്റെയും സംഘാടകരായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ കോളേജിലെ പടംവലി, പൂക്കള മത്സരം, ഉറിയടി മത്സരം ഇതൊക്കെയായി. അതിൻ്റെയൊക്കെ നടത്തിപ്പുകാരായിട്ട് നടന്ന ഓർമ്മയാണ് കോളേജിലെ ഓണം. ക്ലാസ് മുറിയിലൊക്കെ കയറിയിട്ട് പാടും. അത് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേർ ഇപ്പോൾ ആകാശവാണിയിൽ കൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓർമ്മ വരും. കാരണം ഞാൻ ഒരുമാതിരി എല്ലാ ക്ലാസ്സിലും കയറി ക്ലാസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്. അന്ന് ക്ലാസ് ക്യാമ്പയിനുണ്ട്, നമ്മൾ പ്രസംഗിക്കാൻ പോകും ക്ലാസ്സിൽ. അപ്പോൾ പ്രസംഗിക്കാൻ നേരെ പ്രസംഗിക്കാൻ തുടങ്ങിയ പിള്ളേർ കേൾക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാട്ട് പാടും. അപ്പോൾ അവരെ മുഴുവൻ അറ്റൻഷൻ നമ്മളിലേക്ക് വരും. അപ്പോൾ ആ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കും. ഇതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി കോളേജിൽ. അപ്പോൾ അപ്പം സീരൻ പാടുന്ന പാട്ടായിരുന്നു, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴു

ഞാൻ 2006 ആദ്യ എം എൽ എ ആണ്. അന്നു മുതൽ പിന്നെ നമ്മളൊരു നിയോജക മണ്ഡലം പരിപാടികൾ അതിൻ്റെ സംഘാടനം ഒക്കെ ആയി അങ്ങനത്തെ ഒരു റോളിലുള്ള ഓണത്തിൻ്റെ ആഘോഷങ്ങളായി. നിയമസഭയിൽ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ വളരെ തീവ്രമായിരിക്കും, അതിലൊരു കോംപ്രമൈസ് വരും. പക്ഷെ ഞാൻ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുകയോ ആരെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആ സഭയിൽ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ഉമ്മൻചാണ്ടി സാറാണ്. എനിക്ക് ആദ്യം ഒരബദ്ധം പറ്റിയായിരുന്നു ആദ്യ എം എൽ എ ആയി വന്നപ്പോൾ. അന്നത്തെ ഒരു മന്ത്രിക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷൻ ഉന്നയിച്ചു. അയാളുടെ വകുപ്പിനെ കുറിച്ചോ രാഷ്ട്രീയമൊന്നും അല്ല, പേഴ്സണൽ അലിഗേഷൻ. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സാർ എൻ്റെ സീറ്റിൽ വന്നു. അന്ന് സാറ് പ്രതിപക്ഷം ഏതാവാം? അപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലേക്ക് ഉമ്മൻചാണ്ടി സാർ വരുമ്പോഴത്തേക്ക് ഞാൻ ആകെ പേടിച്ച് ചാടി എഴുന്നേറ്റ് നിൽക്കുക. താൻ ഇങ്ങനെ ഇന്നയാൾക്കെതിരെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അത് അദ്ദേഹത്തിനെതിരെ കുറച്ചുകൂടി സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് ഇന്ന് പറയാനിരിക്കുകയെന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു, പറയരുത്. വ്യക്തിപരമായ ആരെയ്ക്കെതിരെ ആക്ഷേപം പറയുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അസംബ്ലി എടുക്കരുത്. ഞാനത് ഒരു പ്രമാണമായി സ്വീകരിച്ച് അന്ന് ഞാൻ വിട്ടതാണ്. പിന്നെ ഞാൻ 4 തവണ നിയമസഭയിലുണ്ടായി, ഒരു ആൾക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷനും പറഞ്ഞിട്ട്. ജീവിതത്തിലാകെ നിയമസഭയിൽ 1 തവണയുള്ളൂ. അതിൻ്റെ 2-ാം ദിവസം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്നെ പുള്ളി അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ സഭയിൽ തന്നെ ഞങ്ങൾക്ക് എം എൽ എ മാരുടെ ഇതുണ്ടായിരുന്നു, പാട്ട് മത്സരം. അതിൽ ഞാൻ, എം കെ മുനീർ, കോവൂർ കുഞ്ഞുമോൻ, കായംകുളത്ത് എം എൽ എ ആയിരുന്ന പ്രതിഭാ ഹരി, പിന്നെ ദലീമ ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തില്ല, കാരണം അവർ പ്രൊഫഷണൽ പിന്നണി ഗായികയാണല്ലോ, അതുകൊണ്ട് അതിൽ മത്സരത്തിൽ പങ്കെടുത്തില്ല, പക്ഷെ പാട്ട് പാടി. പിന്നെ ഉണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളി, അവരെല്ലാം പാടി. അത് നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് സാമാജികരെ ഒരു ലെജിസ്ലേച്ചർ സ്റ്റാർ

സിംഗർ. അതിൻ്റെ ജഡ്ജിമാരൊക്കെ നമ്മുടെ സിതാര കൃഷ്ണകുമാരും വിധു പ്രതാപനും അവരൊക്കെ ആയിരുന്നു ജഡ്ജ്. അപ്പോൾ അത് ഞങ്ങളെല്ലാം പാടി. എനിക്കായിരുന്നു സമ്മാനം കിട്ടിയത്. ഞാൻ ഈ ആനച്ചന്ദ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് ജയരാജൻ്റെ, അതിലെ ജയ്സഞ്ജയ് നായർ സംഗീതം ചെയ്ത, എനിക്ക് തോന്നുന്നു രമേശൻ നായർ എഴുതിയ ഒരു പാട്ടുണ്ട്, ജി വേണുഗോപാലാണ് പാടിയത്, ആ പാട്ടാണ് ഞാൻ പാടിയത്.

ഈ വർഷം ആയപ്പോഴേക്കും ഓണം നടത്തുന്ന ആളായിട്ട് നമ്മൾ മാറി. ഓണത്തിൻ്റെ ക്ലബിൻ്റെ പരിപാടിക്ക് പോയി ലളിതാനത്തിനും പദ്യപാരായണത്തിലും പങ്കെടുക്കുന്ന ഒരു കുട്ടിയിൽ നിന്നും സംസ്ഥാനത്തെ മുഴുവൻ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ആളെന്ന നിലയിലേക്ക് ടൂറിസം മന്ത്രി എന്ന നിലയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ 24-ാം തീയതി മുതലുള്ള നമ്മുടെ ഓണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വിവിധ പരിപാടികളാണ്. 30-ാം തീയതി വരെ തിരുവനന്തപുരം

ദൂരത്ത് വലിയ പരിപാടികളാണ്. ഏതാണ്ട് 8000-ത്തോളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കലാവിരുന്നാണ് ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സംഘാടകനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ഓണം

ഈ സമയത്ത് എല്ലാവരും ഓണസദ്യ ഒക്കെ ഒരുക്കി അത് കഴിക്കാൻ റെഡിയായിരിക്കുകയായിരിക്കും. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണം എന്നത് ഒരാഘോഷം മാത്രമല്ല, മലയാളിയുടെ മനസ്സിൽ കാലം കാത്തു സൂക്ഷിച്ച സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും ഒരു പൊന്നൂഞ്ഞാലാണ്. ഓണത്തിന്റെ മധുര സ്മരണകളും സംഗീതത്തിന്റെ സ്നേഹസ്പർശവും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഇന്ന് ആവണി പൊന്നൂഞ്ഞാലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്.

0: നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം അനുജ ഭാസ്കർ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആവണി പൊന്നുഞ്ഞാൽ.
2: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന MTech ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ, ETB, MSM, LCC, OBH, KSC, EWS തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. ക്യാറ്റ് 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50% അതിലധികമോ ഉള്ള BTech ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് അല്ലെങ്കിൽ ഡാറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. OBC വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഈ മാസം 31 ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. അന്നുതന്നെ 11 മുതൽ അഡ്മിഷൻ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842 86 24 11. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842 86 24 11. വെബ്സൈറ്റ് വിലാസം www.photonics.kusat.ac.in.
3: സ്നേഹപൂർണമായ കരുതലിന്റെ 13 സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
4: 1550 55.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
7: On Kerala's rampant drug crisis, it's the biggest talking point in the state.
8: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaa.
9: Ningal mayakku marinnirediraayi adishaktamaya nilavaadu edukkanam.
10: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Keralathile mayakku marinninte vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
11: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
12: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
11: സംസ്ഥാന സർക്കാരിന്റെ 100 സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
13: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
14: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
13: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
14: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തിശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
15: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-2-24-14-55, 0477-2-24-14-55. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 91-88-21-98-63, 91-88-21-98-63. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി.
10: ആകാശവാണി FM വാർത്തകൾ.
9: ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ സംവാദ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ ഓരോ ജില്ലയിൽ നിന്നും 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. തുടർച്ചയായ സംഘർഷങ്ങൾ മൂലം മനുഷ്യൻ നേരിടുന്ന പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഇന്ത്യ. സുരക്ഷാ കൌൺസിലിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. 2021 തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൽ 31.89 കോടിയിലധികം തൊഴിലാളികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ദുബായ് മാതൃകയിൽ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സിനിമാ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. തിരുവോണ ദിനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രിമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. UGC നെറ്റ്, CSIR നെറ്റ് പരീക്ഷകളുടെ ഫലവും അന്തിമ ഉത്തരസൂചികയും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. ഫലങ്ങളും ഉത്തരസൂചികയും NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാക്കുമെന്ന് ഏജൻസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണം മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്.
10: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്പർ പറയാം, 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 9444 5588. ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. ഓണം കഴിഞ്ഞ് എല്ലാവരും, മിക്കവാറും എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞാണ്. കാരണം ഓണത്തിന് അങ്ങനെയാണല്ലോ, ഓണത്തിന് നമ്മൾ കൂടുതലും നേരത്തെ എഴുന്നേൽക്കും. പൂജാകാര്യം നമ്മുടെ വീടുകളിലൊക്കെ പൂജാകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓണത്തപ്പന് എതിരെയൊക്കെ അങ്ങനെ. പിന്നെ കുറച്ച് പേര് അമ്പലത്തിൽ പോകും, പിന്നെ കുറച്ച് പേര് ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകുമല്ലോ. കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് നേരത്തെ ഊണ് കഴിഞ്ഞ് ബന്ധു വീട്ടിൽ പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഊണ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങളോടൊപ്പം ഇന്നുള്ളത് ഞാൻ മനുവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം വെള്ളിത്തിരയിലേക്ക്. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണേ? രഘുനാഥൻ ചേട്ടാ, എവിടുന്ന വിളിക്കുന്നേ? സ്ഥലം മനസ്സിലായില്ല. നാട്ടിക. എന്താ
2: ചെയ്യുന്നേ?
1: ഓണമൊക്കെ കഴിഞ്ഞ് എന്താ ഈ ഓണത്തിന്റെ സദ്യ ഊണലെല്ലാം കഴിഞ്ഞോ? എന്താണ് വിശേഷം പറയൂ. ആണോ? ആരൊക്കെ ഉണ്ട് അവിടെ സദ്യ ഊണാനായിട്ട്?
2: ഞാനും എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ.
1: ആണോ? ആളുടെ പേരെന്താ?
2: അംബിക.
1: അംബിക. ആ ഫിഷർമാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോ ബോട്ടാണോ അതോ വള്ളമാണോ?
2: എങ്ങനെയാ? ചെറുവള്ളം.
1: ചെറുവള്ളത്തിലാണ്. എല്ലാ ദിവസവും പോകൂ പറഞ്ഞു. എങ്ങനെയാണ്?
2: കുറച്ച് ദിവസം പോയില്ല, വയ്യാതെ ഇരുന്നിട്ടില്ല. പനിയൊക്കെ പെട്ടു.
1: ഓ ഓ, പനിയായിരുന്നോ?
2: അത് കാരണം പനി വെട്ടു.
1: ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് വൈറൽ ഫീവർ. ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ വൈറൽ ഫീവർ ആയിരുന്നു, കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല. സൂക്ഷിക്കണേ. കാരണം നിങ്ങൾ ഏതാണ്? ഹോസ്പിറ്റലിൽ പോയായിരുന്നോ?
2: ഹോസ്പിറ്റലിൽ പോയിരുന്നു.
1: ആ ഓണത്തിന് വേറെ വീട്ടിൽ വേറെ ആരും വന്നില്ല? അങ്ങനെ അങ്ങനെയുള്ള ബന്ധുക്കൾ വരിക അങ്ങോട്ട് പോവുക അങ്ങനെ?
2: ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ആരും ക്ഷണിച്ചൊന്നില്ല.
1: എന്ത് പറ്റി?
2: ഒന്നുമില്ല. ഓണം നമുക്കത്ര കൂടുതൽ ആഘോഷിച്ചില്ല.
1: ഓ ഓ ഓ, വയ്യാകൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആഘോഷിച്ചില്ല അല്ലേ? ഓക്കെ. സദ്യ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയോ അതോ പുറത്ത് വാങ്ങിക്കാണോ ചെയ്തത്?
2: സദ്യ ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാറ്.
1: ആ നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്നു. ഞങ്ങളല്ല, നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാരല്ലേ. രണ്ടുപേർക്കാകുമ്പോ കുറച്ചുണ്ടാക്കിയാ മതിയല്ലോ അല്ലേ? വേറെ ആരൊക്കെയുള്ള വീട്ടില് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ?
2: ഞാനും വൈഫും മാത്രമേ ഞങ്ങൾക്ക് പിള്ളേഴ്സില്ല.
1: പിന്നെ നിങ്ങളുടെ ചേട്ടൻ അനിയന്മാർ അങ്ങനെ ആരെങ്കിലും ഒക്കെ അടുത്തൊക്കെ ഉണ്ടോ?
2: ചേട്ടൻ അനിയന്മാരുണ്ട്, ഒരാള് ഗൾഫിലുണ്ട്, ഒരാള് നാട്ടില് ഓട്ടർഷോ അടിക്കുന്നുണ്ട്.
1: അതെവിടെ? നാട്ടിക തന്നെയാണോ?
2: നാട്ടിക.
1: നാട്ടിക തന്നെയാണ് അല്ലേ. അപ്പൊ ഓക്കെ, എന്തായാലും ഓണാശംസ നേരുന്നു. പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് തട്ടമ്പി കല്യാണി എന്ന് പറഞ്ഞ സിനിമയിലെ പൂവിന് കോപം വന്നാൽ പാട്ട്.
1: ഓ, പൂവിന് കോപം വന്നാൽ അത് പുല്ലായി മാറുമോ തങ്കമണി. ഓ പറഞ്ഞോളൂ.
2: കളിക്കുളത്ത് ഒരു സുബ്രഹ്മണ്യൻ.
1: നമ്മുടെ ശ്രോതാവാണല്ലോ
2: അല്ലേ?
1: തളിക്കുളം സുബ്രഹ്മണ്യൻ.
2: ശീല വലപ്പാട്. ശ്രോതാക്കളാണ്.
1: ഹലോ, ഞാൻ പാട്ട് പാടി. പൂവിന് കോപം വന്നല്ലോ അത് പുല്ലായി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞുതരാം പുല്ലല്ല മുള്ളാണെന്ന് കറക്റ്റ് ചെയ്ത്. പാട്ടൊക്കെ അറിയാവുന്ന ആളാ എന്റെ കൂടെ നിൽക്കുന്ന കേട്ടോ. അല്ല, ഈ ഒരു പാട്ട് ചോദിക്കാൻ കാരണം ഞാൻ വിചാരിച്ച എന്താന്നോ, സാധാരണ ഓണത്തിന് എല്ലാരും സ്ഥിരം നമ്മൾ പോയ കുറെ പാട്ടുണ്ട്, പൂവിളി പൂവിളി പൊന്നോണമായി അങ്ങനെ അങ്ങനെ.

0: ഓണം പറയുന്ന ഒരു വാക്കുണ്ട് ഇതിൽ.
1: അത് ശരി, അതെവിടെയാണ്? ഞാൻ ഞാനേ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിലെ ഓണം എന്നുള്ള വാക്ക് അങ്ങനെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും ചേട്ടൻ പറഞ്ഞ നന്നായി.
0: ഇതെങ്ങനെ കേൾക്കാറില്ല, ചോദിക്കാറില്ല.
1: ആ സാധാരണ ഇത് ഇതൊരുമാതിരി എനിക്ക് കളിയാക്കുന്ന ഒരു പാട്ടാ സിനിമയിൽ അല്ലേ, കളിയാക്കിക്കൊണ്ട് പിന്നാലെ
0: കളിയാക്കുന്ന പാട്ടാണ്
1: അങ്ങനത്തെ.
0: അതെ,
1: ഷീലയാന്ന് തോന്നുന്നു. ഓ ഓ, അത് ശരി. ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട് നസീർ, ഇങ്ങനെ പഴയ സിനിമയിൽ അങ്ങനെയുണ്ട്, നായികയെ കളിയാക്കിയിട്ട് പിന്നെ പ്രണയമാകുന്നു. അത് തന്നെ, അത് തന്നെ. അതുകൊണ്ട് പിന്നെ ഒരു നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, പിന്നെയുണ്ട് വേറെ ജയഭാരതി മുമ്പ് ഒരു വള്ളംകളിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ തന്നെ, കുട്ടനാടൻ പെണ്ണിൽ നിന്ന് മദാമ വേഷം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടല്ലേ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്
0: കേട്ടിട്ടുണ്ട്.
1: രണ്ട് ലോകത്തിൽ, അത് അത് ജയഭാരതി. ജയഭാരതി കുറച്ച് മോഡേൺ ഡ്രസ് ഒക്കെ ഇട്ട് വന്നിട്ട് അല്ലേ. വേമ്പനാട്ടു കായലിന്നു ചാഞ്ചാട്ടം, എന്റെ കൂടെ പാട്ടറിയാവുന്ന ആളുള്ളതുകൊണ്ട് ആളിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. പുതിയ ആളല്ല, പഴയ ആളാണ്, ഞാൻ അനൗൺസറാണ്, പഴയ ആള് തന്നെയാ, വർഷങ്ങളായിട്ടുള്ള ആള്
0: തന്നെയാ.
1: ആണോ? ഓ ഓ ഓ,
0: മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കാറുള്ളൂ. 2015 മുതൽ ഞാൻ വിളി തുടങ്ങി.
1: ഓ, അത് ശരി. നമ്മളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണ്.
0: അതെ അതെ അതെ.
1: ചേച്ചി ആളെവിടെ, വൈഫ് എവിടെ, അടുത്തുണ്ടോ?
0: വൈഫ് ഇവിടെ ഇല്ല, അടുത്തൊരു വീട്ടിലേക്ക് പോയിരിക്കുന്നു.
1: ഓ ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതിൽ, ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈ ജി തൂക്കി.
1: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ അപ്ലൈ.
6: നമസ്കാരം, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം.
7: ഹാപ്പി ഓണം.
6: ഹാപ്പി ഓണം. ആരാണ് ഹാപ്പി ഓണമായിട്ട് അപ്പുറത്ത് വന്നിരിക്കുന്നത്?
7: റിഷാദ് കരിമാണ്.
6: റിഷാദ് പറയൂ, ഓണവിശേഷങ്ങൾ കേൾക്കട്ടെ. ആരും ഓണവിശേഷം പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് കത്തിവെച്ചോളൂ.
7: ഓണം വിശേഷം നല്ല വിശേഷം. ഓണത്തിന് സദ്യ കഴിച്ചു, വെള്ളിത്തിര കേട്ടുകൊണ്ട്, അതിന്റെ സ്ഥിരം കേൾക്കുകയും വെള്ളിത്തിര കേട്ടുകൊണ്ട് ഓണം സദ്യ കഴിഞ്ഞു. ഓണം കഴിഞ്ഞു.
6: എനിക്ക് സംസാരം കേട്ടപ്പോ മനസ്സിലായി സദ്യ കഴിഞ്ഞു. ഒരു ഒരു ക്ഷീണമുണ്ട് സദ്യയുടെ.
7: കഴിഞ്ഞു, അപ്പൊ വെള്ളിത്തിര സ്ഥിരം കേൾക്കുകയും, അപ്പൊ അത് കേട്ടുകൊണ്ടാണ്
6: വിളിക്കാറ്.
7: പക്ഷെ നേരത്തെ കഴിച്ചു.
6: അതിന് ആ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാരും ഓണത്തിന് നേരത്തെ എത്ര മണിക്ക് കഴിച്ചു? ഒന്നര ഒന്നും നേരത്തെ അല്ല, സാധാരണ ഒരു 12:30 അതിനു മുന്നേ കഴിച്ചല്ലേ നേരത്തെ ആകുള്ളൂ. അവിടെ കൂടെ ആരൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്?
7: കൂടെ എല്ലാരും ഉണ്ടായിരുന്നു.
6: എല്ലാരും വെച്ച്
7: മക്കള്, പിന്നെ
6: അവരൊക്കെ എന്ത് ചെയ്യുന്നിട്ട് അവിടെ ഉണ്ടോ? അതോ അങ്ങനെ വരട്ടെ. ജബ്ബാർ വാപ്പച്ചിയൊക്കെ നമ്മുടെ സ്വന്തം ആളല്ലേ, ആകാശവാണിയുടെ സ്വന്തം ആളല്ലേ. നമ്മള് ഈവനിങ് മെലഡി അതുപോലെ കത്തുകൾ ജബ്ബാർ ആലങ്ങാട് വരാറുണ്ടോ? അദ്ദേഹത്തിന്റെ മോനാണ് അല്ലേ? ഓ സന്തോഷം സന്തോഷം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാള് നമ്മളോട് ആ ഓണത്തിനൊപ്പം ഉണ്ടായല്ലോ. വാപ്പച്ചി എന്തെടുക്കുന്നു? വാപ്പച്ചിയോട് അന്വേഷണം പറയണം കേട്ടോ. വാപ്പച്ചി ഞങ്ങൾ അന്വേഷിക്കുന്ന പോലെ തന്നെ ശ്രോതാക്കളും വിളിച്ച് ഡെഡിക്കേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അതെ അതെ. ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ.
7: പാട്ട് കാര്യനിസ്സാരത്തിലെ പാട്ടാണ് പറഞ്ഞത്. കൺമണി പൊന്മണിയില്ലേ?
6: കൺമണി പൊന്മണി, കാർത്തിക പൂങ്കനി അല്ലേ? ഓ എന്താ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഇന്ന് ആദ്യത്തെ കോളർ ഇത് പറഞ്ഞ പോലെ ആദ്യം വിളിച്ചയാളും പഴയ പാട്ടാ ചോദിച്ചത്. അപ്പൊ ഇനി എന്താ ഓണം കഴിഞ്ഞ എന്താ പരിപാടി? ഊണൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ചെറിയൊരു മയക്കം, അത് കഴിഞ്ഞ എന്താ പരിപാടി? ഇന്ന് ഇന്ന അവധിയല്ലേ? ശരിക്കും ഓണത്തിനൊക്കെ ഉണ്ടല്ലോ ആൾക്കാര്, നിങ്ങളൊക്കെ അവധി എടുത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്, ബസ് കുറവാണ്, വണ്ടികൾ കുറവാണ്, നമുക്കും ഓണം ഉണ്ടല്ലേ. എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ വർഷത്തിൽ ഈ പറഞ്ഞ പോലെ ഓണം വിഷു അങ്ങനെ 1-2 ദിവസം അവധി എടുത്ത് വിട്ട്. ഏത് സ്റ്റാൻഡിലാണ് ഓടിക്കണേ? കരിമാലൂർ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. കരിമാലൂർ എന്ന് പറയുമ്പോൾ ഏത് ഏരിയ ആയിട്ട് വരും ശരിക്കും? ഓ എനിക്ക് ഞാനീ പേര് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ പരിചയം പോരാ. ഈ ആലങ്ങാട് കേട്ടിട്ടുണ്ട്. ആലങ്ങാട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന നമ്മുടെ ഒരു സ്ഥലമുണ്ടല്ലോ, വരാപ്പുഴ. വരാപ്പുഴ അവിടെയൊക്കെ അറിയാം. വാപ്പച്ചി ആലങ്ങാട്, നിങ്ങൾ കരിമാലൂര്. അറിയാം. കുറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഈ കത്തു ഒന്നും കേട്ടൊക്കെ അറിയാൻ പറ്റും കേട്ടോ. മക്കളൊക്കെ എന്ത് ചെയ്തിട്ട് അവിടെ ഉണ്ടോ അതോ എങ്ങോട്ടെങ്കിലൊക്കെ പോയോ? ആണോ? ഓ ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചു തരാം, ഓണം ആഘോഷിക്കും കേട്ടോ. ഓ പറഞ്ഞു പറഞ്ഞു. ആ പറഞ്ഞു.
7: ഒന്ന് വാസുദേവൻ നമ്പൂരി, മുളഞ്ഞ തട്ടപ്പാലം, കൂട്ടച്ചിടം സ്വാതാക്കളാണ് വാപ്പച്ചിയുടെ. പിന്നെ മനോഹരൻ ഇടയത് കപ്പലശ്ശേരി, പി മുഹമ്മദ് വടക്കേ ബാബു.
6: എല്ലാം നമ്മുടെ കണ്ട ആകാശവാണി കൊണ്ട് ഇത്രയും സൗഹൃദമൊക്കെ ഉണ്ടായില്ലേ.
7: ആള്.
6: അതെ അതെ, നമുക്കറിയാം ഇവരൊക്കെ നമ്മുടെ സ്റ്റോ

0: നമ്മുടെ ശ്രോതാക്കളെ വാപ്പച്ചിയുടെ വാപ്പച്ചിയെ പോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളെ മനോഹരൻ ഇളയത് അതുപോലെ ഇപ്പോൾ പറഞ്ഞ ആൾക്കാരെല്ലാം ശ്രോതാക്കളെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. ഹാപ്പി ഓണം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: On Kerala's rampant drug crisis, it's the biggest talking point in the state.
3: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
4: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkukayanu. Kerala thile mayakkumarunninte

0: അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
1: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
2: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
6: ഹാപ്പി ഓണം.
5: ഹാപ്പി ഓണം. ഇതാരാണ്? വൈപ്പിൻ. ഇന്ന് വൈപ്പിൻ ഞാറക്കൻ ഏരിയയിലേക്കാണല്ലോ ഈ വെള്ളിത്തിര പോയേക്കുന്നത്. ആ, വൈപ്പിൻ അടുത്ത ആരെ വിളിച്ചു? ആ, പറയൂ, ഓണവിശേഷം കേക്കട്ടെ.
6: ഓണവിശേഷം, പഴയ ഓണവിശേഷം ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. ഓണവിശേഷം എന്ന് പറയുന്ന മറ്റെന്ന് പറഞ്ഞാൽ കൊറേ പറമ്പുകളിൽ നിന്നൊക്കെ പൂക്കള് പറിച്ച് ഉണ്ടോന്ന് കാണാൻ എഴുതി.
5: ആ, തറയിട്ട്.
6: അത് തന്നെ, നമ്മുടെ സാരി കൊണ്ട് തന്നെ വട്ടം വരും. അതിലാണ് തുമ്പക്കോട് മാധ്യമ പൂവ്. അങ്ങനെ എല്ലാം വേണ്ട എല്ലാത്തരം പൂക്കളും നല്ല ഭംഗിയില പൂക്കളും.
5: ആ, തൊടിയിൽ നിന്ന് കിട്ടും. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മളൊരു നീല കളർ പൂണ്ട്, പൂച്ചപ്പൂവോ, അങ്ങനെയാണ് നമ്മൾ
6: പറയുന്നത്.
5: പിന്നെ നമ്മുടെ ഈ മതിലിലൊക്കെ ഒരു സാധനം ഉണ്ട്, പച്ചക്കള, ചിരകപ്പൈപ്പ് എന്ന് പറയും, ചിരവയുടെ ആകൃതിയിലൊരു സാധനം. പിന്നെ ഈ ചെമ്പരത്തിയുടെ എതളുകളെന്നുള്ളി വെക്കുക, അങ്ങനെയൊക്കെയല്ലേ?
6: അതെന്റെ പല ദിവസം രാത്രി ഞങ്ങള് വൈകുന്നേരം പോയിട്ട് ചെമ്പരത്തി മുട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് വാഴല വെട്ടി അതിന്റെ പൊക്കത്തിൽ ചെമ്പരത്തി എല്ലാം കണ്ട് നിരത്തി, ചെമ്പരത്തി മുട്ടുകള്, അത് പിറ്റേ ദിവസം രാവിലെ വിരിഞ്ഞ് നിക്കാൻ കാണാനും ഭംഗിയാണ്. അതിന്റെ എതളെടുത്ത് വെച്ച് നല്ല ഭംഗിയ,
5: നല്ല ഫ്രഷ് ആയിട്ട്. ആ, ഞങ്ങളും അങ്ങനെയായിരുന്നു. കാരണം തലേദിവസം പറിച്ചു വെക്കി, ഇല്ലെങ്കിൽ വേറെ കുട്ടികൾ പറിച്ചുകൊണ്ട് പോയാലോ. പിന്നെ അതുപോലെ അതുപോലെ നാട്ടിൻ പുറത്തൊരു പൂ കിട്ടും, കൃഷ്ണകിരീടം എന്ന് പറഞ്ഞ, കൃഷ്ണകിരീടം പോലെ നിറച്ച് ചോന്ന ഒരു മെറൂൺ കളർ അല്ലേ? അതെ അതെ. അന്ന് ഈ ബോൾസം എന്ന് പറഞ്ഞ ചെടിയുടെയൊക്കെ നിറച്ച് നാട്ടിലൊക്കെ ഉണ്ട്. പിന്നെ മഞ്ഞ, ആ കമ്മല് പൂവ്,
6: അതും പിന്നെ എന്താണ് അതിനെ പറയണ, ഒരു മരമുണ്ട്
5: ഇങ്ങനെ ഊർന്നു വന്നത്. ആ, അതുകൊണ്ട് അതുകൊണ്ട് പച്ചക്കളറിന്, ശതാവരി, ശതാവരിയുടെ അതെങ്ങനെ ശതാവരി, ശതാവരി ഓർമ്മിപ്പിക്കല്ലേ. എന്റെ കൈ കുറെ മുള്ളുകൊണ്ട് മുറിഞ്ഞ ശതാവരി. ഞങ്ങള് പോയപ്പോ ചേച്ചി പറഞ്ഞു അത് ഊരി എടുക്കാൻ പറഞ്ഞു. ഞാൻ ഒറ്റ ഊരിൽ കൊടുത്തു, അതിന് മുള്ളുള്ളത് അറിഞ്ഞില്ല. നല്ലതായിട്ട് മുള്ളു കൊണ്ട്
6: ഒരു പായല് പിടിപ്പിക്കും ഞങ്ങള്, പായല് പൂ പോലത്തെ പായലുണ്ട്.
5: ആ ആ ആ ആ,
6: അതിന്
5: ഞങ്ങൾ അതിന് പറഞ്ഞ എന്താന്നോ, പച്ചത്താമര.
6: ഞങ്ങള് പായല്, പായലാണത്.
5: ഓ ഓ ഓ,
6: ഞങ്ങള് ഒരു മാസത്തിന് മുന്നേ തന്നെ ഈ ഇത് എന്തെങ്കിലും ഒക്കെ മുറിച്ചെടുത്ത് അതിന്റെ ഉള്ളിലാണ് പിടിച്ചിട്ട്.
5: ഇപ്പൊക്കെ എന്തോരം, ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനിപ്പോ എറണാകുളം ഇന്ന് പോകുന്ന വഴിക്കൊക്കെ നിറച്ച്, ഇന്നല്ല ഇന്നലെയൊക്കെ നിറച്ച് കടകളില് പൂവിന് വേണ്ടി മാത്രം ഒരു വലിയ ഷോറൂമാണ്. ഹലോ, കട്ടായി പോകുന്നുണ്ടല്ലോ. ഹലോ ഹലോ ഹലോ, ആ റേഞ്ച് കുറവ്. അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞോളൂ, നമുക്ക് ആദ്യം പാട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഏത് പാട്ടാ വേണ്ടേ? മുദ്രമോതിരം. ഇന്ന് എല്ലാവരും പഴയ പാട്ടാ ചോദിക്കുന്നത്, എന്താണെന്നറിയില്ല. സിനിമ കണ്ടതാണോ മുദ്രമോതിരം? ആ, അത് ശരി. ആ, പണ്ട് ഒത്തിരി ഞാനൊക്കെ അത്, എനിക്കൊന്നും ഈ സിനിമ കണ്ട ഓർമ്മയില്ല. കഥയറിയാം, എന്റെ കൂടെയുള്ള ആള് കഥ പറഞ്ഞു തന്നെ. എന്റെ കൂടെയുള്ള ആള് ഇപ്പൊ എന്റെ കഥ പറഞ്ഞു തന്നെ. നസീറിൻ ജയഭാരതി ആയിരുന്നു, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, കുഞ്ഞ് വീണ്ടും നസീറിന്റെ അടുത്ത് എത്തുന്ന കഥയൊക്കെ പറഞ്ഞു തന്നു. ഭയങ്കര ശോക കഥയായിരുന്നു. അപ്പൊ ഓണത്തിന്റെ ഊണെല്ലാം കഴിഞ്ഞിരിക്കുകയാണോ?
6: ആണോ,
5: വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ കഴിക്കാനായിട്ട്?
6: പക്ഷെ മകളെ കിട്ടി പോയി, ഞാൻ നാളെ പോകാൻ.
5: ഓ

0: ഓ ഓ ഓ
1: ഞാൻ കുറച്ചേ ഒതുക്കിയിട്ടുള്ളൂ, ഞാൻ ഒറ്റപ്പുള്ള കൊണ്ട്
0: മതി. എന്തിനാ
1: പായസം പുറത്തുനിന്ന്,
0: പിന്നെ
1: ആ
0: നമ്മൾ
1: പായസം
0: ഒത്തിരി
1: പുറത്തുനിന്ന് വാങ്ങി.
0: ഒത്തിരി ഫുഡ് വാങ്ങിച്ച് വേസ്റ്റ് ചെയ്യണ എന്തിനാ?
1: സാറ് സാറ് കഴിച്ചോ?
0: ദേ ഞാൻ കഴിച്ചു. ഞങ്ങൾക്ക് ആകാശവാണിയിൽ നിന്ന് സദ്യ തന്നു, അഞ്ചോ
1: ആ
0: കുറേ
1: സദ്യ
0: വിഭവങ്ങളൊക്കെ ആയിട്ട് സദ്യ കഴിച്ചു. ഞങ്ങൾ പിന്നെ സദ്യ കഴിച്ചൊരു മയങ്ങുന്ന ഒരു മൂഡിലാണ് ഞാനിരിക്കുന്നത്. വിളിച്ചാൽ സന്തോഷം. പാട്ട് വെച്ചിരട്ടെ?
1: അതെ അതെ,
0: ഓ
1: ഹാപ്പി ഓണം
0: ഹാപ്പി ഓണം.
1: എല്ലാവർക്കും ഹാപ്പി
0: ഓ ഹാപ്പി ഓണം ഹാപ്പി ഓണം. സന്തോഷമായിട്ടിരിക്കും. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഹലോ, വെള്ളിത്തെരയിലേക്ക് സ്വാഗതം. അതെ, ആ റേഡിയോയുടെ അടുത്ത് ഇത്തിരി മാറി നിക്കോ. റേഡിയോയുടെ ഓളി ഇത്തിരി കുറയ്ക്കുവോ? ആരാ മനുമോനെ എന്നൊക്കെ വിളിച്ചത്? അതാരത്? ഹലോ ഹലോ, ഇതേതാ വാവയുടെ പേരെന്ന് പറഞ്ഞ്?
5: അപൂർവ.
4: അപൂർവ അപൂർവ എത്ര വയസ്സുണ്ട് അപൂർവയ്ക്ക്?
5: 11 വയസ്സ്.
4: 11 വയസ്സുള്ള വാവയ്ക്കാണോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ? കഷ്ടം. വാവ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
5: 6ാം ക്ലാസ്സിൽ
4: പഠിക്കുന്ന മോളാണോ ഇങ്ങനെ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞു തരുന്നത്? മിടുക്കി ആയിട്ട് പറഞ്ഞ് വാഴട്ടു സിനിമ കണ്ടതാണോ? എനിക്കിവിടെ കേക്കാം. 4 മണിപ്പൂവിലെ ആള് തന്നെയാ ഇത്. അവിടെ ഒന്ന് സംസാരിക്കുന്ന ആരാ? ഇതാരാ സംസാരിക്കുന്നത്?
5: കൊച്ചു കളിയിലാണ്.
4: കുഴപ്പമില്ല, ഈ
5: വാഴാട്ടുവിലെ പാട്ട് വേണം. പിന്നെ എല്ലാവർക്കും എന്റെ വിധവും പിന്നെ മരിച്ചു പോയ ചേട്ടന്റെ പേരിലും ആശംസകൾ.
4: അതിനുമുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്നോട് സംസാരിച്ച ആളുടെ പേരെന്താ? ഇപ്പൊ സംസാരിച്ച ആളുടെ പേരെന്താ? ഇപ്പൊ സംസാരിക്കുന്ന അമ്മൂമ്മയുടെ പേരെന്താ? ആ സംസാരിച്ചത് കുഞ്ഞു വാവ അപൂർവ. ഇപ്പൊ സംസാരിച്ചത് ആരാ?
5: ഇപ്പൊ ഞാൻ അപൂർവയുടെ അമ്മൂമ്മ. എപ്പോഴും വിളിക്കാറുള്ളത്?
4: അമ്മൂമ്മയുടെ പേരെന്താ?
5: പുഷ്പബാബു.
4: ആ അത് പറ നമുക്ക് എപ്പോഴും വിളിക്കുന്നു പറഞ്ഞാൽ ഇടയ്ക്ക് വിളിക്കും എന്നൊക്കെ പറഞ്ഞു. അതെന്ത് ഭാഗ്യെന്ത്? ആ പിന്നെ നിങ്ങളല്ലേ ഞങ്ങളുടെ ശക്തി.
5: ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു. അപ്പൊ കൊച്ചു ട്യൂഷന് പോയേക്കണേ.
4: ഓ ഓ ഓ,
5: അരിക്കാൻ പറ്റിയില്ല.
4: ഓ അത് ശരി.
5: 13.
4: ഓ
5: അതാണ് കൊച്ചിന് സന്തോഷമായിട്ട് കൊച്ചു കളിക്കുക താഴെ ഗസ്റ്റിനോട്.
4: ഓ അത് ശരി. അവിടെ ആരൊക്കെ വന്നേക്കണേ?
5: അവിടെ വന്നിട്ടുണ്ട് കോയമ്പത്തൂരിലെ കൊച്ച്, പിന്നെ ഇവിടുത്തെ അടുത്തുള്ളവര്, ചിച്ചപ്പൻ, അങ്ങനെയൊക്കെ ഉണ്ട്.
4: നിങ്ങളുടെ സ്ഥലം എവിടെ ശരിക്കും?
5: എന്റെ വീട് പെരുമ്പാവൂർ, അല്ല ഗാന്ധിനഗറില്.
4: പെരുമ്പാവൂരാ?
5: എന്റെ വീട് പെരുമ്പാവൂര്. എനിക്ക് എത്തിച്ചേക്കണ ഗാന്ധിനഗർ. ഇപ്പൊ ഭർത്താവ് മരിച്ചതുകൊണ്ട് ഇങ്ങോട്ട് വന്നു.
4: ഓ പെരുമ്പാവൂര് വന്നേക്കാണല്ലേ. ഓ കോയമ്പത്തൂർ ആരാ ഉള്ളത്?
5: കോയമ്പത്തൂര് എന്റെ ചേച്ചിയും ആങ്ങളെയൊക്കെ.
4: ഓ
5: ഇനി ഇവരുടെയും ഗസ്റ്റ് കോയമ്പത്തൂരിലെയാ.
4: ആ ആ എന്താ കോയമ്പത്തൂർ കണക്ഷൻ? അവരുടെ ഇവിടെ ജോലി ചെയ്യണോ?
5: അവർക്ക് അവിടെ ജോലി.
4: മലയാളികൾ തന്നെയാണ് അല്ലേ?
5: ഞങ്ങൾ കൊങ്ങണീസ് ആണ്. ഞങ്ങൾക്ക് ഇന്ന് പൂണൂര് മാറ്റണ ഒരു ഇതും കൂടിയുണ്ട്.
4: ഓ അത് ശരി. ഓ ആവണിയ വിട്ടം പൂണൂലിട്ടുള്ള ഒരു ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്.
5: പേര് കിട്ടിയതും പിന്നെ എനിക്കത് കേട്ട് എപ്പോഴും റേഡിയോ കേൾക്കുന്നല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഞാന് എടുത്തപ്പോ എനിക്ക് കിട്ടി.
4: എനിക്ക് തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. സന്തോഷം നിങ്ങൾക്ക്.
5: അവർക്ക് സന്തോഷം വേണമല്ലോ.
4: എന്തിനാ സങ്കടം? എന്തിനാ നമുക്ക്
5: മൂന്ന്
4: അല്ല പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് എന്ത് വയ്യാതിരിക്കായിരുന്നു അതോ? സാരമില്ല, കാരണം നമ്മള്
5: ഞങ്ങൾ അയക്കാറുണ്ട് കേട്ടോ.
4: ഏതാ?
5: നാലുമണിപ്പൂവിനെ ഞങ്ങൾ വിടാറുണ്ട് മെസ്സേജ്.
4: ഓ അത് ശരി, അത് ശരി. അല്ല നമ്മള് സങ്കടമൊന്നും വേണ്ട, എപ്പോഴും നമുക്കുള്ള നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ ചില ചില യാദൃച്ഛികമായ എന്താണെങ്കിലും നമ്മൾ നഷ്ടപ്പെടൽ മനസ്സിൻ്റെ വിങ്ങലാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ സന്തോഷിക്കുക, ഒത്തിരി കിടന്ന് കഷ്ടപ്പെടാതെ, ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ, അങ്ങനെ അങ്ങനെ വിചാരിക്കുകയാണ്. നമ്മളും നാളെ പോകേണ്ടവരല്ലേ, അപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇന്നലകൾ കഴിഞ്ഞു, ഇന്നലെ ജീവിക്കുക, നാളെക്കുറിച്ച് ചെറുതായി ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ കുടുംബം ഇമ്പമുള്ളതാണ്, കുടുംബം കുടുംബത്തിൽ ഇപ്പൊ എല്ലാവരും വന്നു സന്തോഷത്തോടെ ഓണാഘോഷം. സദ്യ ഉണ്ടാക്കുകയാണ് ചെയ്തത്, അത് ചോദിക്കട്ടെ.
5: അതെ, സദ്യ ഉണ്ടാക്കുക ചെയ്തേ. എന്റെ മകളുണ്ടല്ലോ ഇവിടെ, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ അച്ഛനൊക്കെ ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്,
4: എല്ലാവരും ഉണ്ടല്ലേ വീട്ടില്.
5: എല്ലാ കുടുംബം ചെയ്തു, ഞങ്ങൾക്ക് എന്നാലും ചെയ്തതല്ല.
4: അല്ല അതല്ല, ഇപ്പം നിങ്ങൾ

0: എല്ലാവരും കൂടെ കൂടിയാണ് സദ്യ ഒരുക്കിയത്. ഓ അടിപൊളി, അത് ഭയങ്കര രസാ. ഞങ്ങളുടെ വീട്ടിലും പണ്ട് ഇങ്ങനെയായിരുന്നു, എല്ലാവരും വന്ന് സദ്യ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചേച്ചിമാര്, ചേട്ടൻ്റെ വൈഫ്, അമ്മ എല്ലാവരും ഉണ്ടാവുമായിരുന്നു നേരത്തെ. ഇപ്പം അങ്ങനെ വരാറില്ല. അപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കായയൊക്കെ നേരത്തെ വറുത്ത് വയ്ക്കും. അപ്പം കായയുടെ തൊണ്ടും പയറും കൂടി ഒരു തോരൻ വെക്കില്ലേ, ഈ ചെറുപയറും.
1: പിന്നെ ഞങ്ങളുടെ കൊങ്ങിണികളുടെ ഒരു പായസം വെച്ചു, ഏത്തപ്പഴമൊക്കെ ഇട്ടിട്ട്.
0: ഓ, എന്റെ ഒരു ഫ്രണ്ട് കൊങ്ങിണിയുണ്ട്.
1: പായസം ഉണ്ട്, ശർക്കരയുടെ, പിന്നെ ഈ മറ്റേ ഇത് പാലട, അത് സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ രണ്ട് പൈസ പായസം.
0: ദൈവം മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഓരോ വിഭവങ്ങളുടെ പേര് പറയരുത്.
1: മനസ്സാറായതുകൊണ്ട് ഞാന് കുട്ടിയുടെ പ്രത്യേകം കൊടുത്തു.
0: ഓ,
1: കേക്കാറുണ്ട് കുട്ടിയെ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൊങ്ങിണിയാണ്. എനിക്ക് ആകെ കൊങ്ങിണിയിൽ ഇറന്ന പേര് ഒണ്ണു എന്നാണ്. ചേട്ടൻ എന്നുള്ളതിനെ വിളിക്കാന്നുള്ള ഒണ്ണു എന്ന്. ആണോ? ഒന്നി ഒന്നി. ആ ഒണ്ണു എന്ന് വിളിക്കണേ. ചേട്ടൻ എന്താ വിളിക്ക? ചേട്ടൻ എന്താ വിളിക്ക? ഒന്നു അല്ല, അണ്ണു. അണ്ണു. ആ എന്റെ ഫ്രണ്ടിന് അന്നു. ആ എന്റെ ഫ്രണ്ടിന്, എന്റെ ഫ്രണ്ടിന്റെ വൈഫ്.
1: എനിക്ക് പറയട്ടെ,
0: ഏതാ
1: മനുവിന്റെ പേരെന്താ എന്ന് ഞാൻ ചോദിക്കൂലേ?
0: നാവിത്തല്ലേ. ഓ ശരി ശരി, ഒരു ഭാഷ പഠിക്കാൻ വരുന്നുണ്ട് ഞാൻ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഈ പാട്ട്,
0: വാഴ ടൂലെ പാട്ട് പറഞ്ഞല്ലോ.
1: അപ്പൊ
0: അപ്പൊ എല്ലാവരോടും ഹാപ്പി.
1: ഓ
0: തീർച്ചയായിട്ടും, ഒത്തിരി സന്തോഷം സംസാരിച്ചേല്. സാറേ എന്ന് വിളിക്കണ്ട, സാറേ എന്ന് വിളിക്കണ്ട. എന്താണ്? വിളിച്ചോളൂ വിളിച്ചോളൂ. സാറു വിളി വേണ്ട, സാറു വിളിയാവുമ്പോ നമ്മൾ ഒത്തിരി അകന്ന് നിക്കല്ലേ. വേണ്ട, അമ്മക്ക് 68 വയസ്സാണെങ്കിൽ 25 ഞാൻ കണക്കൂട്ടില്ല. എനിക്ക് 26 കൂട്ടിക്കോ. തീർച്ചയായിട്ടും പാട്ട് വെച്ചേരെ. വളരെ സന്തോഷമായിട്ടിരിക്കുക. ഓണാഘോഷമൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. പിന്നെ പിന്നെ
1: അതൊക്കെ
0: ഒന്ന് അടുക്കളയിൽ ഒന്ന്, പിന്നെ അവിടെ
1: അടുക്കളയിലല്ല, പിന്നെ ഞാനിപ്പോ നിക്കുന്ന മുറി.
0: ഓ അത് ശരി. സാധാരണ രണ്ട് റേഡിയോ പോരണ അടുക്കളയിലാണ് വെക്കുക.
1: എന്റെ വീട്ടിൽ അവിടെ ഉണ്ട്, ഗാന്ധിനഗറില്.
0: പിന്നെ നമ്മള് നമ്മുടെ ജിംഗിള് ഇടില്ല എപ്പോഴും. എപ്പോഴും എവിടെയും ഒപ്പമുണ്ടൻ പ്രിയ കൂട്ടുകാരി, ആകാശവാണി കൊച്ചി FM. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.
1: ടിവി പോലും വേണ്ട, റേഡിയോ ഉണ്ടെങ്കിൽ സർവ്വവിധമാണ്.
0: ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെച്ചു തരട്ടെ. എല്ലാരോടും ആശംസ അറിയിച്ചേക്കോ കേട്ടോ. താങ്ക് യു.

0: എന്റെ പേര് സിനി. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചമയ്ക്കാൻ പറ്റുന്നുണ്ട്.
1: ഞാൻ ഡെയ്സി. എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നിന്ന് നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
2: ഞാൻ സിന്ധു. ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
3: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
4: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
5: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക. കൂട്ടായി കൂടെയുണ്ട് വനം.
8: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
9: നമസ്കാരം സാർ.
8: ആരാണ്?
9: എല്ലാവർക്കും ഓണാശംസ.
8: എല്ലാവരും ഓണാശംസ.
9: എല്ലാവർക്കും പോയ അഖിൽ സാറിന്, ജയമോഹൻ സാറിന്, രാജേഷ് സാറിന് അവർക്ക് പ്രത്യേകം.
8: അഖിൽ സാറൊക്കെ നാട്ടിലുണ്ട്, കാഞ്ഞിരമറ്റത്തുണ്ട്.
9: നിലയത്തിലില്ല,
8: ഞാൻ പറഞ്ഞേക്കാം. ജയമോൻ സാർ ഇവിടെ നമ്മുടെ എവിടെയാണ്? ജയമോൻ സാർ പോയത് ദേവികുളത്തേക്കാണ്. ഞാൻ മറന്നുപോകുമ്പോ എന്റെ അടുത്തിരിക്കണേ അനുഗോപം എഴുതി കാണിക്കുക എന്നെ. ജയമോൻ സാർ ദേവികുളത്ത് പോയി, അഖില് കവരത്തി പോയി. അഖില് ഓ, അപ്പൊ ഞങ്ങളോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. മനു എന്നാണ് പേര്.
9: സാറ് പുതിയതല്ല, സാറിന്റെ ശബ്ദം കേൾക്കാറുണ്ട്.
8: സന്തോഷമായി.
9: വെള്ളിത്തിരയിലും ഇതിലൊന്നും കേട്ടിട്ടില്ല.
8: വെള്ളിത്തിര അങ്ങനെ പണ്ട് ചെയ്തതാ, ഇപ്പൊ ചെയ്തിരുന്നില്ല. അനൗൺസർ ആയിട്ട് ചെയ്യുന്ന ആളല്ലേ.
9: കേട്ടിട്ടുണ്ട്, സാറിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ
8: ഇന്ന് ഓണായിട്ട് ഓണായിട്ട് ഫോൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് ഫസ്റ്റ് ഫോൺ ഔട്ട് ചെയ്ത ഞാനായിരുന്നു.
9: ഞാൻ 3 മാസം ആകണേ ഉള്ളൂ ഫോൺ ഔട്ടിലേക്ക്.
8: ഓ, കറക്റ്റ് സമയമൊക്കെ നോക്കി വെച്ചേക്കാം. വിളിക്കുന്ന ആളുടെ പേരെന്താ?
9: സാറെ ശബ്ദം കേട്ടപ്പോ എന്നെ വിളിച്ചു. 4 പ്രാവശ്യം ബെല്ലടിച്ചെടുത്തില്ല. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടൂന്ന്.
8: അതെന്താ,
9: ഇന്നിപ്പോ 4 പ്രാവശ്യം ബെല്ലടിച്ച് എടുത്തില്ല,
8: അതുകൊണ്ട് കിട്ടും
9: എനിക്ക് തോന്നി. അപ്പൊ വേറെ ഫോൺ, 2-3 ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മൊബൈലിലേക്ക് അടിക്കാറ്. അപ്പൊ
8: ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ. പേരെന്താന്ന് പറഞ്ഞില്ല, പേരെന്താണ്, എവിടുന്നാണ്?
9: സരസു നാരായണൻ, ആലുവ, കുട്ടമശ്ശേരി.
8: കുട്ടമശ്ശേരി. ഓക്കെ, എന്താ ചെയ്യുന്നേ?
9: ഒന്നും ചെയ്യണില്ല, വയ്യാണ്ടിരിക്കുന്നേന്. വയ്യാണ്ടിരിക്കണേന്.
8: എന്താ വയ്യായിക?
9: നട്ടില് തേയ്മാനം, വളവുണ്ട്, പിന്നെ ഞരമ്പ് പണഞ്ഞിടക്കണം, ഓപ്പറേഷൻ വേണം.

പറഞ്ഞു, അപ്പൊ ചെയ്തില്ല. പിന്നെ ആയുർവേദം, പിന്നെ ഇപ്പൊ ഫിസിയോ ചെയ്തോണ്ടിരിക്കണ്. പിന്നെ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് ഓണം ഇല്ല. എന്റെ മോന്റെ അച്ഛൻ മരിച്ചു.

0: അദ്ദേഹം സമ്മതിക്കോ കരയാൻ? പിന്നെന്തിനു കരയുന്നു? ഞാൻ പറഞ്ഞത് നമ്മുടെ കൂടെയുള്ള ഒരു ഒരു വ്യക്തി, അത് ആത്മാവാണെങ്കിലും ഓർമ്മയാണെങ്കിലും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ കരഞ്ഞാൽ അവർക്ക് വിഷമമാകും എന്നുണ്ടെങ്കിൽ എന്തിനു കരയും? കരയരുത്, കാരണം അവരെ വിഷമിപ്പിക്കാനല്ലോ, അല്ലേ? അപ്പൊ കരയാതെ സന്തോഷത്തോടെ ഇരിക്കും. അവരുടെ ആത്മാവ് ഓണത്തിന് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ കരഞ്ഞാൽ അവർക്ക് വിഷമാവൂലേ? പിന്നെ ഇതിനെ കരയുന്ന ആളടുത്തുണ്ട്. അപ്പൊ കരയരുത്, കരഞ്ഞ അവർക്ക് വിഷമാകും ഇല്ലേ? വിഷമാവില്ലേ? നമ്മൾ ഈ ശ്രാദ്ധം നടത്തണമെങ്കിൽ എന്തിനാ? അവരോടെ ഉണ്ടെന്നുള്ള ഓർമ്മയിലല്ലേ?
1: ഇപ്പൊ ഈ ജൂലൈ 24-ാം തീയതി വന്നപ്പോ 4 വർഷമായി, ഇപ്പൊ ഒരു മാസം കൂടിയായി.
0: അപ്പൊ കരയണ്ട, കരയാതെ സന്തോഷം, നമ്മള് സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാനല്ലേ അവരിക്കുന്ന. ഓക്കെ, ബാക്കി ഇപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്?
1: ഇപ്പ എന്റെ മോനിന്റെ 20 വയസ്സേ ആയിട്ടുള്ളൂ, ഞങ്ങൾ 13 വർഷം കഴിഞ്ഞുണ്ടായ മോനാണ്.
0: ഓ, അത് ശരി. പേരെന്താ ആളുടെ?
1: പേര് അർജുൻ.
0: അർജുൻ,
1: എന്റെ മോൻ എടുത്ത് ഫോണിലേക്ക് മെസ്സേജ് അയക്കും. ഇപ്പൊ 3 മാസം ആകാത്തതാണ്.
0: മോൻ എന്താ ചെയ്യുന്നേ?
1: അവനായിട്ട് ബസ്സായിട്ട് ഇപ്പൊ ഒരു ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ഷിപ്പ്യാർഡിലേക്ക് വിളിച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് പ്രാക്ടീസ് ഇങ്ങനെ ട്രെയിനിങ്.
0: ഇന്റേൺഷിപ്പ് ആയിട്ടല്ലേ?
1: ഒരു മാസം ആയിട്ടുള്ളു ഇപ്പൊ പോയി തുടങ്ങി. കഴിഞ്ഞ 20-ാം തീയതി പോയണ, 20-ാം തീയതി ഒരു മാസമായി.
0: ആളെവിടെ ഇപ്പൊ ഉണ്ടോ? അവിടെ ഉണ്ടോ?
1: ഇണ്ട്. അവൻ സംസാരിക്കൊന്നുമില്ല
0: സാറേ. സംസാരിക്കണ്ട, ഞാനവിടെ ഉണ്ടോ എന്ന് ചോദിക്കൂ. ഇത് ആള് ഇനി പുറത്ത് കറങ്ങാൻ വല്ലതും പോയോ?
1: ഭക്ഷണം കഴിഞ്ഞിട്ട് ഇരിക്കണേന്, ഭക്ഷണം കഴിഞ്ഞിട്ട്. പിന്നെ എന്റെ ഭർത്താവിന്റെ അമ്മയുണ്ട്, അമ്മയുണ്ട് ഇവിടെ. അമ്മ വയസ്സായതാണ്, 80 വയസ്സായി. പിന്നെ ഞാനുണ്ട്, എന്റെ മോൻ 20 വയസ്സായി, എനിക്കൊരു 60 വയസ്സായി.
0: എല്ലാരും സെൻസസ് ഒക്കെ തരണ്ട, വയസ്സൊക്കെ വെറും ഒരു നമ്പർ അല്ലേ?
1: 60 ജീവിതം.
0: ആ പിന്നെ
1: ഞങ്ങള് 3 പേരെ ഇവിടെ ഉള്ളത്
0: പോരെ, നമ്മള് സ്നേഹമുള്ള ഒരു 3 പേര് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. നമ്മൾ ഇമ്പത്തോടുകൂടി 3 പേരും കൂടി ഇരിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല രീതി ജീവിക്കുക, നല്ല രീതി സംസാരിക്കുക. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ പരുന്തില, എനിക്ക് കവിത കേൾക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പരുന്തില, നീ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും ഈ മണ്ണിൽ മുളയിത്തു
0: വൃക്ഷങ്ങളാണ്. അപ്പൊ ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാരും അന്വേഷണം പറയാം, പാട്ട് വെച്ചു തരാം.
1: ഒരു പ്രാവശ്യം കൂടി ഓണാശംസകൾ.
0: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, താങ്ക് യു.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഗുഡ് ആഫ്റ്റർനൂൺ സർ.
0: ഹലോ, നമസ്കാരം, ആരാണേ? അവിടെ കുറച്ച് ഇതല്ലല്ലോ കേൾക്കുന്നേ, ഭയങ്കര റേഞ്ച് ഇല്ലാത്തടത്താണോ നിൽക്കുന്നേ? എവിടെയാണ്? ആണോ, കുറച്ചൊന്ന് പുറത്തേക്ക് നിൽക്കാമോ? ഭയങ്കര ഹലോ
1: ഹലോ
0: ഹലോ, ഭയങ്കര ഒരു ശബ്ദം, ഭയങ്കര ഒരു ശബ്ദം കേൾക്കുന്നു, കിറു കിറു കിറു പോകുന്നൊരു ശബ്ദം. ആ ഓക്കെ ഓക്കെ, ഇത് ആരാ സംസാരിക്കുന്നേ? ഇതാ പേരെന്താ? രാജേഷ്. ഓക്കെ ഓക്കെ, എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. ഏതാണ്? ഓ അത് ശരി, അത് ശരി. ആ വീട്ടിലിപ്പോ ആരാ ഉള്ള കൂടെ? ആണോ? ഹലോ, ഏതിലെ പാട്ടാ? ആ പാട്ട് വെച്ച് തരാം കേട്ടോ. എന്തോ ഭയങ്കര ശബ്ദം കേൾക്കുന്നു കോളിലേ, എന്തോ കീ കീ കീ എന്നുള്ള. ഓക്കെ, ഓണാശംസകള്. ഓക്കെ, അപ്പൊ ഞാൻ ഏതാ സാഹസ സിനിമയിലെ പാട്ടല്ലേ? ഓക്കെ, വെച്ചു തരാം കേട്ടോ.

0: വേണ്ടേ?
1: ഹലോ, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാറേ.
1: ആരാണ്?
2: എന്റെ പേര് മനോജ് എന്ന് പറയുവേ.
1: ആ റേഡിയോ കുറച്ചൊന്ന് വോളിയം കുറച്ച് വെക്കുവോ.
2: ഇല്ല, ഞാൻ ഇവിടെ വെളിയിലാ സാറേ, കോട്ടയം ജില്ലയിൽ നിന്നാ. കോട്ടയം ജില്ല പൂഞ്ഞാറിൽ നിന്നാ.
1: പൂഞ്ഞാറിൽ നിന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഏത് പാട്ടാ വേണ്ടത്? അത് ആദ്യം പറഞ്ഞു. റംസാൻ നിലാവത്തെ പെണ്ണല്ലേ. ഓക്കെ. ആ ഓണം എന്താ ഇത്? ലാസ്റ്റ് കോളാണ്. ഒത്തിരി പറയാൻ നേരില്ല നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെച്ച് തരട്ടെ. എല്ലാവർക്കും ഓണാശംസ പറഞ്ഞേക്കൂ.
2: ഓക്കെ,
1: കിട്ടിയില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ പാട്ട് വെച്ച് തരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ച് ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ പൂർണ്ണമാവുകയാണ്. വെള്ളിത്തിരയിൽ സാങ്കേതികമായി എന്നെ സഹായിച്ചത് സുനി ജോർജ്, കെ എച്ച് യൂസഫ്. പാട്ടെടുത്തതെന്ന് ഈ പറഞ്ഞ പോലെ സംശയങ്ങൾ വന്ന സമയത്തൊക്കെ പാട്ടുകളൊക്കെ എഴുതി കാണിച്ചും വരികൾ എഴുതി കാണിച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അനുഗോപ് ബാലചന്ദ്രൻ. എല്ലാവർക്കും നന്ദി. ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ഒരോണം ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ മനു.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: നൂറ്റി രണ്ട് ദശാംശം മൂന്നിൽ കൊച്ചി എഫ് എം പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
3: ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, ചിത്രീകരണം രചന വി എം ഗിരിജ,

0: കേരളത്തിൻ്റെ മാത്രം ഉത്സവമായി നാം ഓണത്തെ കാണുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ മലനാടും കൂടി ഉൾപ്പെട്ട തമിഴകത്തിൽ മുഴുവനും ഓണം ആഘോഷിച്ചിരുന്നത്രേ. പൊതുവർഷം 2ാം ശതകത്തിൽ ജീവിച്ചിരുന്ന മാങ്കുടി മരതനാരുടെ മധുരൈ കാഞ്ചിയിൽ ഓണ നന്നാൾ, ഓണം എന്ന നല്ല നാൾ മധുരയിൽ ആഘോഷിക്കുന്നതായി പറയുന്നു.
1: ചിങ്ങ പൗർണമിയിലായിരുന്നു മധുരയിലെ ഓണാഘോഷം, അതായത് ശ്രാവണ പൗർണമിയിൽ. ആവണി അവിട്ടവും പ്രധാനം. മുൻപ് തിരുപ്പതിയിലും തൃക്കാക്കരയിൽ എന്ന പോലെ ഓണത്തോട് ചേർന്നായിരുന്നു അത്രേ ആണ്ടുത്സവം. വെങ്കിടാചലപതി വാമനദേവനായും അന്ന് കരുതപ്പെട്ടിരുന്നു.
0: ചരിത്രത്തെ ആധാരമാക്കി ഓണത്തെക്കുറിച്ച് എഴുതിയത് പുതുശ്ശേരി രാമചന്ദ്രൻ, എൻ.വി. കൃഷ്ണവാര്യർ തുടങ്ങിയ പണ്ഡിതന്മാരാണ്. 9ാം നൂറ്റാണ്ടിൽ തന്നെ തൃക്കാക്കര ഒരു അതിസമ്പന്ന ക്ഷേത്രമായിരുന്നു.
1: പൊതുവർഷം 8-9 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന നമ്മാഴ്വാർ എഴുതിയ തിരുവായ്മൊഴിയിൽ മലനാട്ടിലുള്ള 13 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തിരുപ്പതികളിൽ പെടുത്തി തൃക്കാക്കരയെയും ആറന്മുളയെയും വർണ്ണിക്കുന്നുണ്ട്.
0: എന്നാൽ ചരിത്രവും പ്രാചീന സാഹിത്യവും തപ്പിപ്പരിശോധിച്ചെടുത്തു

0: കേണ്ട ഒരു മറഞ്ഞു കിടക്കുന്ന പുരാരേഖയല്ല ഓണം നമുക്ക്.
1: അതുകൾ കിനാവുകളെന്നാം ശാസ്ത്രം, നിനവുകളെന്നാം ലോകചരിത്രം, വ്യക്തം നമ്മൾ കാപ്പൊരുൾ എന്ന് ഓണത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയ വൈലോപ്പിള്ളി പറഞ്ഞ പോലെ മറഞ്ഞുപോയ ഒരു സമദർശനമാണ് ഓണം.
0: ഡോക്ടർ എം ലീലാവതി തന്റെ പ്രിയപ്പെട്ട നരവംശാസ്ത്ര മനോവിശ്ലേഷണ മാർഗമായി സ്വീകരിച്ച യുങ്ങിയൻ ചിന്തകൾ ഒരുപക്ഷെ ഇതിലേക്ക് വെളിച്ചം വീശും. മങ്ങിമാഞ്ഞുപബോധ മനസ്സിനാഴത്തിങ്കൽ തങ്ങിയിടുമൊരാശയം ചാരുപൊൻകിനാവായി പൊന്തിവരുന്ന പോലാണ് ഓണം എന്ന കവിവചനത്തിനോട് ചേർന്നു പോകുമോ ലീലാവതി ടീച്ചറുടെ മനസ്സ്? കേൾക്കൂ.
2: ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണം മനോഹരമായ വർണ്ണങ്ങളുടെയും ഹൃദ്യമായ ശബ്ദങ്ങളുടെയും അതുപോലെ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും സുഖങ്ങൾ നിറഞ്ഞ ഒരു കാലം ആയിരുന്നു. വർണ്ണങ്ങളുടെയും എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പൂക്കളം, മനോഹരമായിട്ടുള്ള പൂക്കൾ, തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, കാക്കാത്തിപ്പൂവ് മുതലായ വർണ്ണ ശബളമായിട്ടുള്ള പൂക്കൾ കൊണ്ട് മനോഹരമായിട്ടുള്ള കളം ഇടുന്നതിന് വേണ്ടി കുട്ടികളുടെ ഉത്സാഹം, അതാണ് വർണ്ണങ്ങളുടെ ഉത്സവം എന്ന് പറയാൻ കാരണം. ശബ്ദങ്ങളുടെ ഉത്സവം എന്ന് പറയാൻ കാരണം അക്കാലത്ത് വലിയൊരു ഉത്സാഹത്തോടുകൂടി ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ ഏർപ്പെട്ടിരുന്ന ഒരു വിനോദം മില്ലുകൊട്ട് ആണ്. മില്ലുകൊട്ട് ഒരു സംഗീതം തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള സംഗീതത്തിന്റെ മന്ദമധുരമായ ഘോഷം അന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മില്ലുകൊട്ട് എന്ന ആ വാദ്യ ഘോഷം ഇപ്പോൾ ഇല്ല തന്നെ. വില്ലിന്മേൽ താഴമ്പകയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒരു കലാപരിപാടി മാത്രമായി ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്നു. അന്ന് അങ്ങനെയല്ല. കേരളത്തിലൊട്ടാകെ കുട്ടികൾ, ചെറുപ്പക്കാര് ഈ വില്ലുകൊട്ടിന്റെ വാദ്യം സംഗീതം മുഴക്കിയിരുന്നു. അങ്ങനൊരു ശബ്ദങ്ങളുടെ ഉത്സവം ആയിരുന്നു അത്. പിന്നെ നാക്കിന്റെ ഉത്സവം കൂടിയാണല്ലോ, അതാണല്ലോ പ്രധാനമായിട്ടുള്ള ഓണം. മധുരമായിട്ടുള്ള വസ്തുക്കൾ ഭുജിക്കാൻ കിട്ടുക എന്നുള്ളത്. ഇക്കാലത്ത് സമ്പന്ന ഗൃഹങ്ങളിൽ നേന്ത്രപ്പഴത്തിന്റെ ഉത്സവം ഓണം ഇല്ല തന്നെ. കാരണം എന്നും ഓണമാണ്. അക്കാലത്ത് അങ്ങനെയല്ല. നേന്ത്രപ്പഴം, പഴനുറുക്ക് മുതലായതൊക്കെ കിട്ടുന്നത് ഓണക്കാലത്ത് മാത്രമാണ്. അപ്പൊ കുട്ടികൾക്ക് അതൊരു രസനോത്സവം കൂടിയാണ്, സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ. പിന്നെ ഈ പൂക്കളെ സംബന്ധിച്ചിടത്തോളം അത് മണത്തിന്റെയും കൂടി ഒരു ഉത്സവമാണ്. അങ്ങനെ ആലോചിച്ച് നോക്കിയാല് പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ഉത്സവം എന്ന് പറയാം. കൃഷിക്കാർക്ക് ആണ് പ്രധാനമായ ഉത്സവം. ഈ കർഷകന്മാര് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ജനങ്ങൾക്ക് സമൃദ്ധമായി കിട്ടുന്ന ഒരു കാലം എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തിലെ കാർഷികോത്സവം എന്നും പറയാം. ആ വക ഉത്സവങ്ങളെല്ലാം പോയി. ഇപ്പോൾ കേരളത്തിൽ ഓണം ആഘോഷിക്കണമെങ്കിൽ പൂക്കളം ഇടണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ വരണം, പഴം തിന്നണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം, ഊണ് കഴിക്കാനുള്ള അരിയും ആന്ധ്രാപ്രദേശത്ത് നിന്ന് വരണം. ഇങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിലും അത് അന്യ അയൽക്കാര് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഔദാര്യം കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഓണമായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരിണാമം തീർച്ചയായും അത്ര സന്തോഷകരമാവാൻ വഴിയില്ലല്ലോ. കേരളത്തിന്റെ ആണ് ഓണം എന്നുണ്ടെങ്കിൽ, കേരളീയരാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിൽ, ആ ആഘോഷിക്കുന്നതിന് വേണ്ട ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുന്നതാവുകയാണ് വേണ്ടത്. കൈത്തറി വസ്ത്രങ്ങളായിരുന്നല്ലോ അന്ന് എല്ലാവർക്കും ഓണപ്പട കൊടുത്തിരുന്നത്. ആ കൈത്തറി വസ്ത്രങ്ങൾക്ക് പകരം ഇപ്പോൾ വലിയ വൻ വ്യവസായികളുടെ, വസ്ത്ര വ്യവസായികളുടെ സിന്തറ്റിക് വസ്ത്രങ്ങളും മറ്റുമൊക്കെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. കൈത്തറി വ്യവസായം തന്മൂലം തീരെ അവശ നിലയിലായിരിക്കുകയാണ്. നമ്മുടെ ഓണം ആവണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കൈത്തറി വ്യവസായികൾക്ക് അവരുടെ പട്ടിണി മാറത്തക്കവണ്ണം, അവർക്ക് ആ വ്യവസായത്തെ പുനരുദ്ധരിക്കത്തക്കവണ്ണം ആളുകൾ കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലം വരണം. പണ്ട് ജന്മിമാര് കോരന് കൊടുത്തിരുന്നത് കഞ്ഞി കുമ്പിളിലാണ് എന്നാണല്ലോ പരാതി. അതാണല്ലോ പഴഞ്ചൊല്ലിൽ ഉള്ളത്, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിൾ. ഇപ്പൊ ഗവൺമെന്റ് ഓണം ആഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതേ പരാതിക്ക് പ്രസക്തിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നു, ഇല്ലാത്തവന് ഒന്നും ഇല്ല. അപ്പൊ ആ അവസ്ഥയൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ അധികാരികൾ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സ്ഥിതിശേഷം വരണം. ഉത്സവത്തെയൊക്കെ കൊടുക്കുന്നത് കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള കൂപ്പണായിട്ടും പച്ചക്കറികളും പഴങ്ങളും വാങ്ങാനുള്ള കൂപ്പണായിട്ടും ആണ് എങ്കിൽ, അതായത് പണമായിട്ടല്ല എങ്കിൽ, പണം മുഴുവൻ മദ്യശാലയിലേക്ക് ഒഴുകുക എന്നുള്ള ആ ഒരു ദാരുണ സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. നമ്മുടെ പച്ചക്കറി കൃഷിക്കാർക്കും കൈത്തറി നെയ്ത്തുകാർക്കും ഇത്തരത്തിലുള്ള ദാനം

0: ഈ നാടൻപാട്ട് അരങ്ങുകളിലല്ല, കേരളീയ ഗ്രാമങ്ങളിലെ മുക്കിലും മൂലയിലുമാണ് ഒരു കാലത്ത് ഉണർന്നിരുന്നത്. അതോടൊപ്പം പ്രശസ്തമായ മറ്റൊരു പാട്ടുണ്ട്.
1: കറ്റ കറ്റ കയറിട്ടു, കയറാലഞ്ചു മടക്കിട്ടു, നെറ്റിപ്പട്ടം പൊട്ടിട്ടു, നേരെ വാലുക്കു നെയ് വച്ചു, ചെന്നുകുലുങ്ങി ചെന്നുകുലുങ്ങി ചമ്രവട്ടത്തപ്പനെ, ചെന്നുകുലുങ്ങി ചെന്നുകുലുങ്ങി ചമ്രവട്ടത്തപ്പനെ.
2: തൃക്കാക്കര ക്ഷേത്രം ജൈന ക്ഷേത്രമായിരുന്നു എന്ന ഒരഭിപ്രായവും അയ്യപ്പൻ ശാസ്താവ് ജൈന ബുദ്ധമതങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയാണെന്ന അഭിപ്രായവും പല സാംസ്കാരിക പഠിതാക്കളും ഉന്നയിക്കാറുണ്ട്. അതുമായി ഈ ചമ്രവട്ടത്തപ്പനെ, അയ്യപ്പനെ ചേർത്ത് വായിക്കാനാകുമോ?
0: മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ സി രാധാകൃഷ്ണന്റെ നാടാണ് ചമ്രവട്ടം. അവിടുത്തെ ഇടവഴികൾ, മൺതരികൾ, മഴത്തുള്ളികൾ, തുമ്പച്ചെടികൾ, പുഴ, മണൽ, നക്ഷത്രങ്ങൾ പോലും നമുക്ക് പരിചിതം. ശ്രീ സി രാധാകൃഷ്ണന്റെ ഓണം നാട് ഓർമ്മകൾ.
3: ഓണത്തിന് പഴം പഴുപ്പിക്കാൻ വയ്ക്കും. സാധാരണഗതിയിൽ ഒരുപാട് പഴം വീടിൻ്റെ ഒരു മൂലയിൽ കൂമ്പാരം കൂട്ടി ചാണകം കൊണ്ടൊക്കെ മെഴുകി മൂടി ഞാൻ അടിയിൽ പുകയിട്ട് മൂന്ന് ദിവസം വെച്ച് പഴുപ്പിക്കും. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു തവണ അങ്ങനെ പഴമൊക്കെ കൂമ്പാരം വെച്ച് ഓണത്തിനെ സ്വാഗതം ചെയ്യാൻ എല്ലാവർക്കും എന്ന് തുടങ്ങിയിട്ട് അന്ന് രാത്രി എനിക്ക് പനി പിടിച്ചു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പോയി നോക്കിയത്, തപ്പിത്തെറിഞ്ഞ് വെച്ച് പോയി നോക്കിയത്, ഈ പഴം പഴുത്ത് എടുത്തില്ലെങ്കിൽ പിന്നെ ഓണമില്ല, അവിടെ ഒരു സാധനവുമില്ല, വൃത്തിയായി കിടക്കണം. അപ്പോൾ ഞാൻ ഓടിച്ച് നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ പഴം, ഇപ്പോൾ മുത്തശ്ശൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു പഴമൊക്കെ കള്ളം കൊണ്ടുപോയി. അങ്ങനെ ആ ഓണത്തിനൊരു പഴം അവിടെ വീട്ടിലുണ്ടായിട്ടില്ല, ആരും പഴം കഴിച്ചിട്ടില്ല, ഓണം ഉണ്ടായിട്ടില്ല. 10-16 ദിവസം കഴിഞ്ഞ് ആയില്യമുഖം എന്നൊന്ന് വരും. അതുകൊണ്ട് മഹാബലി പോകുമ്പോൾ ആളുകളൊക്കെ കരഞ്ഞപ്പോൾ ഞങ്ങളാരും കരയേണ്ട വിഴിയേണ്ട, ഞാൻ ഇന്നോട്ട് 16-ാം നാൾ എൻ്റെ മകനെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞിട്ട് 16-ാം നാൾ മകത്തടിയൻ എന്നൊരു മകനെ പറഞ്ഞയക്കുന്ന ഒരു പതിവുണ്ട്. സാധാരണ അത് ഓണമായിട്ടൊരു ഓണത്തിൻ്റെ ഒരു ദിവസമായിട്ട് ആഘോഷിക്കും. ആ കൊല്ലം അന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പഴം പഴുപ്പിക്കാൻ വെച്ചിരുന്ന മൂലയിൽ അനവധി കൊല പഴങ്ങളിരിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞു, ഇതൊക്കെ ആ കള്ളൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ ഇതെന്തൊരു കള്ളൻ എന്നെനിക്ക് തോന്നി. എന്നാലും കള്ളനോട് അസാമാന്യമായ ബഹുമാനവും സ്നേഹവും. ഇപ്പോഴും ആളുകളെ കള്ളൻ മോഷണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ 16-ാം മകത്തിൻ്റെ ആളെങ്കിലും കുറേ പഴങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുമല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കുള്ള ഒരു ധാരണയല്ല ഈ കള്ളൻ എന്നുള്ള ഒരു വാക്കിനോടോ അല്ലെങ്കിൽ ആ പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളോടോ എനിക്കുള്ളത്. ഓണത്തിന് ഒന്നാം ദിനം പാവം കൊണ്ട് കൊണ്ടുവരും. ഓണത്തിനാണ് അത് കൊണ്ടുവരിക. കുട്ടികൾക്കൊക്കെ എൻ്റെ കുട്ടിക്കാലായപ്പോഴേക്കും മുണ്ട് മാറി ട്രൗസറായി, നന്ദി കുട്ടികളെ മുണ്ട് കൊടുക്കുന്ന പതിവില്ലായിരുന്നു. പക്ഷേ ഓണത്തിന് ഒരു നല്ല കസവകാരികളുടെ ചെറിയൊരു മുണ്ട്, അത് മിക്കവാറും മുത്തശ്ശനും ആരെങ്കിലും അത് കൊണ്ടുവന്ന് തരിക. ഇത് കൊണ്ടുവന്ന് 2 ദിവസം ഉത്രാടത്തിന് മുമ്പ് തന്നെ അത് കൊണ്ടുവന്ന് വയ്ക്കും. കാരണം ഉത്രാടമാണ് കുട്ടികളുടെ ഓണം എന്നാണ് വെച്ചിരിക്കുന്നത്. അന്ന് ഞാൻ കൊണ്ടൊക്കെ മുണ്ടൊക്കെ വാങ്ങി കൊണ്ടുവച്ച് സുഖമായി ഒരുങ്ങി രാവിലെ കുളിച്ച് വന്ന് ഇത് മാറ്റി കൊടുക്കാമെന്ന് നേരത്തെ, ഇപ്പോൾ ഈ പാവം കൊണ്ട് കൊടുക്കണമെങ്കിൽ പട്ടുകോണകം വേണം. അപ്പോൾ എത്ര കുട്ടികളും 5-6 കുട്ടികളും അവർക്കൊക്കെ കൂടി ഈ കോണകങ്ങൾ കൊടുക്കാനായിട്ട് പുതിയ പട്ട് വേണം. ഒരു കുറച്ച് നീളം പട്ട് വാങ്ങിക്കൊണ്ട് നോക്കിയെന്ന് പതിവുണ്ട്. പട്ട് കാണാനില്ല, പട്ട് തിരഞ്ഞ് വീടാകെ നടത്തും. തപ്പി തിരഞ്ഞ് വെച്ചിടത്തും കാണുന്നില്ല, നോക്കിയിടത്തും കാണുന്നില്ല. മുണ്ടാണെങ്കിൽ ഇതിലാതെ കൊടുക്കാനും പറ്റില്ലല്ലോ, ഇത് വളരെ നേർത്തതാണ് ഈ പാവം കൊണ്ട്. കുട്ടികളാണെങ്കിലും ഈ നാണം തോന്നുന്നൊരു കാലം ആയിട്ടുമുണ്ട്. അങ്ങനെ തപ്പി തിരഞ്ഞ് നോക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ഇത് സാധനം ഞങ്ങളുടെ കുറച്ച് മുതിർന്ന ഒരു കുട്ടി, വല്യമ്മയുടെ ഒരു മകൻ, കുട്ടിയല്ല യുവാവാണ്, കൊടി കെട്ടാൻ കൊണ്ടുപോയിരിക്കുക. അദ്ദേഹം പഴയ കാലത്ത് സഖാവായിരുന്നു. അങ്ങനെ ആ കൊടി കെട്ടിക്കഴിഞ്ഞു

0: കഴിഞ്ഞ് അഴിച്ച് യോഗം കഴിഞ്ഞ് ജാഥ കഴിഞ്ഞ് ഉത്രാടനാൾ വൈകുന്നേരം വരെ ഈ പട്ട് കൊണം കിട്ടിയില്ല. പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി ചീന്തി ഉടുത്ത് മുണ്ടൊക്കെ ചുറ്റി ഭംഗിയായി പുറത്തിറങ്ങി ഉത്രാടം ഓണം ആഘോഷിച്ച ഒരു കഥയുണ്ട്.
1: എൻ വി കൃഷ്ണവാര്യർ മഹാബലി എന്ന അസുര രാജാവെന്ന ലേഖനത്തിൽ അസീറിയയിലെ, അതായത് വടക്കേ ഇറാഖിലെ അസുറയിലെ പ്രാചീന നിവാസികളായിരുന്നു അസുരന്മാർ എന്നും അവരുടെ രാജാവായിരുന്നു മഹാബലി എന്നും ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. സുമേർ, ബാബിലോൺ, അസീറിയ രാജ്യങ്ങൾക്ക് കേരളവുമായി മുമ്പേ ബന്ധമുണ്ട്. സുമേര്യരുടെ ക്ഷേത്രമായ സിഗ്ഗുറാത്തിൻ്റെ ഛായയാണ് നമ്മുടെ തൃക്കാക്കരയപ്പന്മാർക്ക് ചിന്തോദീപകം അല്ലേ? ഈ വിമർശക പരമ്പരയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രതിഭ ഇന്നില്ല. പക്ഷേ ആ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നു എം കെ സാനുമാഷിന്റെ വാക്കുകളിലൂടെ.
2: എൻ്റെ തിരുവോണ സ്മരണകൾ ഏകദേശം 70-75 വർഷം പിന്നിലേക്ക് പോകുന്നതാണ്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ആലപ്പുഴയുടെ പ്രാന്തപ്രദേശമാണ്, തുമ്പോളി എന്നതിനെ പറയും. അന്നത് നഗരമായിരുന്നില്ല, പകുതി ഗ്രാമവും പകുതി നഗരവും എന്ന് പറയുകയായിരിക്കും ശരി. അവിടെ 10-12 ദിവസങ്ങൾ തിരുവോണാഘോഷം നടക്കുമായിരുന്നു. അത്തത്തിന് അത് ആരംഭിക്കും. അത്തത്തിന് ആരംഭിക്കുന്നത് എല്ലാ വീടുകളിലും ഊഞ്ഞാലിട്ടുകൊണ്ടാണ്. എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ അധിക വീടുകളും ദരിദ്രരായിരുന്നു. ഇടത്തരക്കാരുടെയും സാമാന്യം സമ്പന്നർ എന്ന് പറയാവുന്നവരുടെയും വീടുകളിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. കുട്ടികൾ വന്ന് അതിലാടുകയും ചെയ്യും. കുറച്ചുകൂടി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തെങ്ങുകളിൽ വലിയ കയറ്, പലതായി പിടിച്ച കയർ, അവിടെ കമ്പ എന്നാണോ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്, അത് വലിച്ചു കെട്ടി ആലാത്തതാണ് അതിന് പറഞ്ഞു പോന്നിരുന്നത്. ഇന്നാ പേരുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ആലാത്തിൽ വലിയ ഊഞ്ഞോലിട്ട് ഒരു ഊഞ്ഞോലിൽ 3-4 പേര് ഒരുമിച്ചിരുന്ന് ആടി കളിക്കുന്നതായിരുന്നു പാട്ട്. അതിന് പഴയ ചില പാട്ടുകൾ പാടുകയും ആ പാട്ട് അയൽപക്കത്തുള്ളവരെല്ലാം വളരെ ഭംഗിയായി കേട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഇതാണ് ഒരു വശം. മറുവശത്ത് കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് തുമ്പി തുള്ളൽ അന്നേ ആരംഭിക്കും. ഒരു ഏതെങ്കിലും ഒരു കുട്ടിയെ തുമ്പിയായി തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് ഒരു കളമിട്ട് ആ കളത്തിൻ്റെ മുമ്പിൽ അതിനെ ഇരുത്തും. പലതരം വിളക്കുകൾ കത്തിച്ചു വയ്ക്കും. കുട്ടിപ്പാട്ട് പാടും, എന്തേ തുമ്പി തുള്ളാത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ പല പാട്ടുകൾ, ഞാനിപ്പോഴെല്ലാം ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടി കുറേ കഴിയുമ്പോഴത്തേക്കും തുമ്പി ആവേശിച്ച് പ്രേതാവേശം പോലെ തുള്ളി ഈ കളത്തിന് ചുറ്റും വലം വയ്ക്കും. ഇത് യഥാർത്ഥത്തിൽ തുമ്പി ആവേശിച്ചാണോന്നറിയാൻ വേണ്ടി ചെറിയ തിരി കത്തിച്ചതിൻ്റെ മുമ്പിലിടും. തിരിയുടെ മുമ്പിൽ കൂടി അതങ്ങ് പുതു നിരങ്ങി അങ്ങ് പോകും. അപ്പോൾ തുമ്പി ആവേശിച്ചു തന്നെയാണ്. അത് 2-3 വരത്തി ചെയ്തതിനു ശേഷം ഈ കുട്ടി ബോധം കെട്ട് താഴെ വീഴും. 1 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം തളിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് വരികയും ചെയ്യും. അത് കളികളുടെ മറ്റൊരു വിനോദമാണ്. ഇനിയൊരു ഭാഗത്ത് പുരുഷന്മാരുടെ, യുവാക്കളുടെ പലതരം കളികളുണ്ട്. കൈകൊട്ടിക്കളി ആ കാലത്തന്നെ ആരംഭിക്കും. കൈകൊട്ടിക്കളി അവിടെ പറയുന്ന വട്ടക്കളി എന്നാണ്. വട്ടത്തിൽ വരയിട്ട് പുരുഷന്മാർ ഒരു വശത്തും സ്ത്രീകൾ മറ്റൊരു വശത്തുമായിട്ട് പലതരം കളികൾ, അതും പാടുന്നതൊക്കെ പഴയ പാട്ടുകളാണ്. ഞാൻ പതുക്കെ വളർന്ന 8-ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് പഴയ പാട്ടുകൾക്ക് പകരം ആധുനിക കവിതകളും അവിടെ പാടാൻ തുടങ്ങി. ഒന്ന് കുമാരനാശാന്റെ കവിതകൾ തന്നെയാണ്. ഇന്ന് രസകരമായിട്ട് തോന്നുന്നത് അക്കാലത്തും കരുണയിലെ വരികളൊക്കെ ആളുകൾ ചൊല്ലിപ്പാണ്. ഉത്തര മധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള എന്നുള്ളത് ഈ വട്ടക്കളിക്ക് ഭാഗഭാഗത്തൊക്കെ ഈണമിട്ട് ആളുകൾ പാടി കേട്ടു. അങ്ങനെ ആശാൻ കവിതകൾ ഒരുപക്ഷെ ആദ്യം ഞാൻ ഹൃദയസ്ഥമാക്കുന്നത് ഈ പാട്ട് കേട്ടിട്ടായിരിക്കണം എന്ന് തോന്നുന്നു. അതുപോലെ അന്ന് അവിടെ പാടിയിരുന്ന മറ്റൊരു പാട്ട് കിടാമംഗലം പപ്പക്കുട്ടിയുടേതാണ്. പടക്കളത്തിലെ കാഹളം കേൾക്കുമ്പോൾ കരയില്ലേ ഇതെങ്കിലും കരയില്ലേ എന്ന് പറഞ്ഞ് സമരത്തിന് പോകുന്നു. ഞാൻ സമരത്തിന് പോയി രണമാടട്ടെ പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതിലെനിക്ക് എന്താപത്ത് സംഭവിച്ചാലും തങ്കം എന്ന ഭാര്യയോട് പറയുന്നതായിട്ട് നീ കരയരുത്, ഞാൻ സമരം ചെയ്യാനാണല്ലോ പോകുന്നത് എന്നുള്ളതും വളരെ ഈണമുള്ള ഒരു കാൽപ്പനിക സൗന്ദര്യത്തോടുകൂടി പാടുന്ന പാട്ടുകൾ പാടുന്നത് കേൾക്കാമായിരുന്നു. പക്ഷെ അധികം പാട്ടുകളും പഴയ പാട്ടുകൾ തന്നെയാണ്. അത് ഇങ്ങനെ കൊണ്ടുപോകും. ഉത്രാടം നാളെത്തുമ്പോഴേക്കും എല്ലാവരും തേച്ചു കുളിക്കും. ഉത്രാടം തേച്ചു കുളിച്ചു തിരുവോണം കോടി ഉടുത്തു എന്ന് പറയുമായിരുന്നു. ദരിദ്ര വീടുകളിൽ പോലും ഇത്തിരി ഭേദപ്പെട്ട വീടുകളിൽ നിന്ന് എണ്ണയൊക്കെ കൊണ്ടു കൊടുക്കും. ആ എണ്ണ അന്ന് സോപ്പ് ഉപയോഗിക്കുന്ന സമ്പ്രദായം ഇല്ലായിരുന്നു. കുളമാണ് കുളിസ്ഥലങ്ങൾ. ആ നാട്ടിൽ പൈപ്പില്ല. അവിടെ പോയി കുളിച്ച് ഉത്രാടത്തിന് തേച്ചു കുളിച്ചെല്ലാം വെടിപ്പായി വരും. അതോട്ട് ഓണാഘോഷം ശരിക്കും ആരംഭിച്ചു കഴിഞ്ഞു. ഭക്ഷണം എല്ലാം മാറ്റം ഉണ്ടാകും. തിരുവോണ ദിവസം കോടി ഉടുക്കും. എല്ലാവർക്കും കൊടി കൊടുക്കാൻ പറ്റിയില്ല. ദരിദ്ര ഭവനങ്ങളിൽ നിന്ന് കുട്ടികൾ അതൊക്കെ ഒക്കെ കൊടുത്തുകൊണ്ട് തേക്കുന്ന സമ്പ്രദായം ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത്.

ഉടുത്ത് അത് ഉടുത്ത് വരും. സമ്പന്നമായ വീടുകളിലെ കുട്ടികൾ കോടി ഉടുത്ത് അത് വന്ന് പ്രത്യക്ഷപ്പെടും. അവരുടെ പലതരം കളികളും വിനോദങ്ങളും ആകും. ഉച്ചയ്ക്ക് പായസം, ഒരുവിധം ഭേദപ്പെട്ട വീടുകളിലാണ് ഉപ്പേരി ഉണ്ടാവും. പപ്പടം വറുക്കുന്ന എല്ലാ ദിവസവും പപ്പടം ഉണ്ടാക്കില്ല, തിരുവോണത്തിനാണ് പപ്പടം. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, നാല് ദിവസങ്ങളിലും പപ്പടം വറുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഒരു പ്രത്യേകതയുള്ളത് അയൽ വീടുകളിൽ, ക്രിസ്തീയ ഭവനങ്ങളിൽ ഇത് ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്നുള്ളതാണ്. അവരുടെ ക്രിസ്മസ് വരുമ്പോൾ അവരുണ്ടാക്കുന്ന വിശേഷ പലഹാരങ്ങൾ മറ്റ് ഈ ഭവനങ്ങളിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അങ്ങനെ ഒരു മത സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഈ വിശേഷ ദിവസങ്ങളിൽ പോലും അന്ന് അവിടെ നിലനിന്ന് പോന്നിരുന്നു.

ബാലാമണിയമ്മ എന്ന എഴുത്തുകാരി ചിന്തകളും വികാരങ്ങളും ശാസ്ത്രവും കവിതയും സനാതന മൂല്യങ്ങളും സമന്വയിപ്പിച്ചെഴുതുന്ന കവിതകളിൽ

0: ഓണം പല രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മഴുവിൻ്റെ കഥ, മഹാബലി എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം.
1: മഴുവിൻ്റെ കഥ, പരശുരാമൻ്റെ കഥ അവസാനിപ്പിക്കുന്നത് മഹാബലി ചരിത്രത്തിൽ.

0: മാധവിക്കുട്ടി എന്ന, കമലാദാസ് എന്ന കമലാ സുരയ്യ. ഒരിക്കൽ വിശ്വപ്രശസ്തരായ ഈ രണ്ടുപേരും അമ്മയും മകളും കൂടി ആകാശവാണി കൊച്ചി നിലയത്തിനു വേണ്ടി ഓണപ്പൊരുൾ പങ്കുവച്ചത് ഇങ്ങനെ.
1: ഉറക്കെ പൂവ് വിളിച്ചുകൊണ്ട് നടക്കല് കുറച്ച് അമാന്താണ്. സാധാരണ വേറെ കുട്ടികളെ പോലെ ഒഴിഞ്ഞ പറമ്പ് മുകളിലെ മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങനെ വിടില്ല. കുറച്ച് നിങ്ങൾ സ്കൂളിലും അയച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു മാതിരിയാണ് ആ വീട്. ആ മുറ്റത്ത് നിൽക്കുന്നത് ഒക്കെ വരയ്ക്കും പുറമേ അങ്ങോട്ട് ഇഷ്ടം പോലെ നടന്ന് പൂവർക്കുന്ന പണിയില്ല. ഓരോരുത്തരും കൊണ്ടുവരാൻ അറിയാം. അതിൻ്റെ ഒരു ദിവസം ഇടുക, അതൊക്കെ ഭംഗിയാക്കി ഇടാനും അതിനൊക്കെ അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയാണ്. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. പിന്നെ ഭക്ഷണത്തിന് വിശേഷമായിട്ട് സാമാനങ്ങൾ ഉണ്ടാക്കല് പറഞ്ഞവർക്ക് ഒരു രസമാണ്. പുലർത്തെണീട്ടിരിക്കും എല്ലാവരും കൂടി. ഇത് ഇങ്ങനെ ഒരു സാമാനം ഉണ്ടാക്കേണ്ട ഇവനെ പറ്റിയുള്ള ശ്രമങ്ങളായിരിക്കും. പിന്നെ അടുത്ത് കോവിലകുണ്ട്, വലിയൊരു കോവിലകാണ്. അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും. അടുത്ത ആളുകളും വേറെ നല്ല വലിയ കുറച്ച് വേദമായിട്ടുള്ള അടുത്ത സ്ത്രീകളൊക്കെ വന്നിട്ട് കയ്യൊട്ടി കളി അതൊക്കെ കാണാൻ പോവും. കളിച്ചിട്ടില്ല, കളിക്കാനും പാട്ട് പാടാൻ കളിക്കാനൊന്നും രസമില്ല. കാണാൻ രസമാണ്. തിരു ഓണത്തിന് മാത്രം കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കുന്നതല്ലാതെ മറ്റൊക്കെ വെറുതെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാളനുണ്ടാവും, മറ്റേ ഉപ്പേരിണ്ടാവും, അതൊക്കെ ഉണ്ടാക്കി വെക്കും തലേന്ന് തന്നെ. അപ്പോൾ അത് ആറേഴ് ദിവസം ഇരിക്കുന്നതായിരിക്കും ഈ സാധനങ്ങൾ, ഈ വറുത്തത് അതെല്ലാം. പിന്നെ ഒന്നോ രണ്ടോ കൂട്ടാൻ വയ്ക്കും അതാറ് ദിവസം, ഇത്രയേ ഉള്ളൂ അതിന്. പിന്നെ ഓരോ സ്നേഹന്മാരെ വിളിച്ചിട്ട്, സ്നേഹന്മാരെയോ ബന്ധുക്കളെയോ വിളിച്ചിട്ട് ചില ദിവസങ്ങളിൽ കൂട്ടും.
2: ശ്രീമതി മാധവിക്കുട്ടി,
3: ബാല്യകാലത്തിൽ കണ്ട ഓണങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ആ ഓണക്കാലത്തൊന്നും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അമ്മ കൽക്കത്തയിലാവും. ഞാനും എൻ്റെ ജ്യേഷ്ഠനും നാട്ടിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഓണം ആഘോഷിച്ചത് ഓർമ്മ വരുന്നുണ്ട്. പൂവിടാനൊക്കെ ഞങ്ങളൊക്കെ വലിയ ഉത്സാഹം കാണിച്ചു. പൂവട്ടികൾ നിറച്ച് പൂവ് രാവിലെ അയൽപ്പക്കത്ത് താമസിക്കുന്ന കുട്ടികളെല്ലാവരും കൊണ്ടുവരും. അതൊക്കെ കൂടിയിട്ട് തുമ്പപ്പൂവായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. തുമ്പപ്പൂ കൊണ്ട് നിലത്ത് കളങ്ങൾ വരയ്ക്കാൻ വലിയ മോഹമായിരുന്നു. തെച്ചിപ്പൂവ് ഇതൊക്കെയാണ് മിക്ക കാര്യങ്ങൾ. ഇപ്പോഴത്തെ മാതിരി കളർ പൊടിയൊന്നും ഉപയോഗിക്കില്ല അന്ന്. ശരിക്കുള്ള പൂക്കൾ തന്നെ ഉപയോഗിക്കുള്ളൂ. അമ്മാവൻ കുളി കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പൂവിട്ടത് കണ്ടിട്ട് പറയും വളരെ നന്നായിട്ടുണ്ട് പറയും. അമ്മാവൻ എപ്പോഴും ഞങ്ങളെ പ്രശംസിക്കും. അപ്പോൾ എനിക്കും എൻ്റെ ജ്യേഷ്ഠനും വലിയ സന്തോഷമായിരുന്നു. വലിയ എക്സ്പേർട്സ് ആണെന്നൊക്കെ തോന്നിപ്പോയി. കലാകാരനും കലാകാരിയാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ. വാസ്തവത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ ഒരു കലാകാരി ആയിരുന്നു. നല്ല ചിത്രം വരയ്ക്കും. അവരുടെ കയ്യിൽ നിന്നായിരിക്കും ഞങ്ങൾക്കൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ. പിന്നെ ഉച്ച നേരത്ത് ഊണ് കഴിഞ്ഞാൽ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീകളും അവരുടെ സ്നേഹിതന്മാരൊക്കെ കൂടി വന്നിട്ട് നടുവുറ്റുള്ള തെക്നിയിൽ കൈകൊട്ടി കളിക്കും. അപ്പോൾ അവരെല്ലാവരും സാധാരണ കുറച്ച് മുഷിഞ്ഞ വേഷമാണ് ഞങ്ങൾ കാണാറുള്ളത്. ഓണക്കാലത്ത് വെളുത്ത കഞ്ഞി ഒക്കെ പിഴിഞ്ഞ് നീലമൊക്കെ പിഴിഞ്ഞിട്ട് അസ്സല് മുണ്ടുകളും നല്ല പുള്ളി ബ്ലൗസുകൾ, പുത്തൻ കോടി ബ്ലൗസുകളൊക്കെ ഇട്ടിട്ട് അവർ തലയിൽ പൂവൊക്കെ വെച്ച് അവരുടെ ഒരു അവിടെ കളി തുടങ്ങും. നില അങ്ങനെ കുലുങ്ങും. ചില തടിച്ച സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, കണ്ണത്തെ കല്യാണിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ണത്തെ ഉണ്ണിമായമ്മ. അവരുടെയൊക്കെ പാട്ട് ലോകം മുഴുവൻ കേൾക്കും. അങ്ങനെ ഉറക്കിയായിരുന്നു പാട്ട്. പാട്ടിൻ്റെ ആ താളമൊന്നുമല്ല അവർക്ക് പ്രാധാന്യം, അവർ പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ ശബ്ദം എത്ര ദൂരെ കേൾക്കും എന്നാണ്. അതൊക്കെ നോക്കിയോണ്ട് ഞങ്ങളിങ്ങനെ ആ കോണിപ്പടിമ്പിലിരിക്കും. അതിലൊന്നും ചേരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ വളർന്നിട്ട് 18 വയസ്സിൽ ഞാൻ ഒരു ഓണത്തിന് നാട്ടിലുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മ വന്നത്, അന്നൊക്കെ സാറ്റിൻ തുണിയെടുത്ത് ബ്ലൗസ് തയ്പ്പിച്ച് പെണ്ണുങ്ങളിടും. എനിക്ക് അന്നൊരു മോഹം ഉണ്ടായിരുന്നു ഒരു മുണ്ടെടുത്തിട്ട് ഒരു ചുമന്ന സാറ്റിൻ ബ്ലൗസ് ഇടണമെന്ന്. അത് സാധിപ്പിച്ചു അമ്മമ്മയോടൊക്കെ പറഞ്ഞിട്ട്. ഞാനന്ന് കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ള പെണ്ണുതന്നെയായിരുന്നു, ഒരു കുട്ടിയും ജനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ബ്ലൗസും പച്ചക്കരയുള്ള ചേന്നമംഗലം മുണ്ടും ഉടുത്തിട്ട് കൈയിട്ട് കളിച്ചു. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമുള്ള അനുഭവമായിരുന്നു. കൈയിട്ട് കളിക്കാൻ അതുവരെയൊന്നും അമ്മമ്മയൊന്നും സമ്മതിക്കാറില്ല, നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സമ്മതിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് മാലതി ആയിരുന്നു, രാസേട്ടൻ്റെ വീട്ടിലെ മാലതി കുട്ടി. ആ കുട്ടിയും ഇതുമാതിരി തന്നെ ഒരു സാറ്റിൻ ബ്ലൗസും ചേന്നമംഗലം മുണ്ടും ഉടുത്തിട്ട്. ഞങ്ങളുടെ വിചാരം, ഞങ്ങൾ ആ വേഷമൊക്കെ കെട്ടിയപ്പോൾ വലിയ സുന്ദരികളായിരുന്നു ഞങ്ങൾക്കന്ന് തോന്നിയിരുന്നു. അന്ന് എപ്പോഴും അതേ വിചാരം ഞങ്ങൾക്ക്, എനിക്ക് മാലതികുട്ടിക്ക്. പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വലിയ സുന്ദരികളാണ്. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവണം ആ കാലത്ത്, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരും. ആ യൗവനം, സൗന്ദര്യം ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ആ പാട്ട്, വല്ലാത്തൊരു ഉത്സവം തന്നെ ഓണക്കാലം.
4: പി കുഞ്ഞിരാമൻ നായർ എന്ന കവി തൃക്കാക്കരയ്ക്ക് പോകുന്ന വഴിയിലൂടെ നടക്കുന്നു. പൂക്കളിറുക്കാതെ മണക്കുന്നു. ഉത്രാടവും ഓണവും പി എങ്ങനെ അനുഭവിച്ചിരിക്കും? ഓണനിലാവും ഓണപ്പൂക്കളും അദ്ദേഹത്തെ എങ്ങനെ ആഹ്ലാദിപ്പിച്ചിരിക്കും?

0: ഇന്ന് ഉപഭോഗ വസ്തുക്കളുടെയും ആഡംബര സാമാനങ്ങളുടെയും വിൽപ്പനയും പരസ്യപ്രളയവും പുറംനാട്ടു പൂക്കളുടെ കലാവിധാനവുമാണ് ഓണമെന്ന് നാം പരസ്പരം പരാതി പറയുന്നു. ഓണം പണ്ടത്തേതല്ലേ എന്ന് മേനിനടിക്കുന്നു. ഓണക്കാലത്ത് തീർച്ചയായും കേരളത്തിലെത്തിയിരുന്ന മലയാളികളെയല്ല, പുറംനാട്ടിൽ ടൂർ പോകുന്ന മലയാളികളെയാണ് നാം കാണുന്നത്.
1: എന്നാൽ നമുക്ക് കുടഞ്ഞെറിയാൻ കഴിയുന്നില്ല ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓണക്കാലം ഒന്നും. സാധാരണക്കാർക്ക് ഓണം മറക്കാൻ പറ്റുന്നില്ല. മുൻപും അതങ്ങനെ തന്നെയെന്ന് പഴയകാല നടൻ ജോസ് പ്രകാശ് പറഞ്ഞിരുന്നു. കേൾക്കാം ആ വാക്കുകൾ.
2: പണ്ടത്തെ കാലത്ത്, അതായത് 100 വർഷം മുമ്പ്, ഈ ഓണം എന്ന് പറഞ്ഞാല് മലയാളികൾ മാത്രം ആഘോഷിച്ചിരുന്ന ഒരു ഉത്സവ പ്രതീതിയുള്ള ഒരു സംഗതിയാണ് ഓണം. അപ്പൊ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓണം ലോകം ഒട്ടുകൊണ്ട്. കാരണം ഏതെങ്കിലും മലയാളി ലോകത്തിന്റെ ഏത് ഭാഗത്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് മലയാളികളുള്ളിടത്തെല്ലാം ഓണം ആഘോഷിക്കും എന്നുള്ളത് അറിയാം. അത് നമുക്ക് അഭിമാനിക്കത്തക്ക ഒരു വസ്തുതയാണ്. സംഗതി ശരിയാ. പക്ഷെ ഇതൊരു കോയിന്റെ ഒരു വശമേ ആവുന്നത് കേട്ടോ. ഇതിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്താന്ന് വെച്ചാല്, ഇന്ന് മലയാളി അധ്വാനിച്ച് പണം ഉണ്ടാക്കി വിയർപ്പൊഴുക്കി കാച്ചൊക്കെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കാനുള്ള, സദ്യയൊക്കെ ആഘോഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള നേരം മാർക്കറ്റിൽ ചെല്ലും. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഏതാനും കട തുറന്നിട്ടുണ്ട്, പല കടകൾ അടച്ചിരിക്കുക. ഇപ്പൊ ഈ മലയാളിക്ക് അത്ഭുതം ഇതെല്ലാം കൂടി ഓണമായിട്ട് ഒരു കട തുറക്കാതെയും ചില തുറന്നു വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കടക്കാരനോട് ചോദിച്ചേ, നടക്കാവുന്ന ഒരു സാധനം ഈ സംഗതി ഞാൻ പറയുന്നത്, ഇതെന്താ ഇന്ന് ഓണമായിട്ട്? അതേ സാറേ, ഇന്ന് ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ലോറി വന്നില്ല. ലോറി എന്നാല് അല്ല, ലോറി അവിടുത്തെ സാധനം വന്നിട്ട് വേണമല്ലോ ഇവിടെ വിൽക്കാൻ. അതുകൊണ്ട് ഇപ്പോ സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് ഇവിടെ ഇല്ല. പിന്നെ കുറെ പഴയതൊക്കെ ഇരിപ്പുണ്ട്, അതിനൊക്കെ ഭയങ്കര വിലയുമാണ്. അപ്പോ നമുക്ക് ഓണം വന്ന് ഓണം ആഘോഷിക്കുകയൊക്കെ ചെയ്താല് അതിന്റെ പ്രയോജനം കിട്ടുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തെ ആൾക്കാർക്കാണ്, കൃഷിക്കാർക്ക്. ഈ കൃഷിമഴിയന്മാര് ഇന്ന് ഓണം ആഘോഷിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? വല്ല അർത്ഥമുണ്ടോ? ഇവിടെ പൂവ് മുതൽ ഇല വരെ മേടിച്ച് എന്തിനെ, എന്ത് സാധനം വേണോ ഇവിടെ കേരളത്തിലില്ല, ഇവിടെ ഉണ്ട്. പിന്നെ അടിപിടി ബഹളങ്ങളും ഒക്കെ ഉണ്ട്, അസൂയയും പണം മോഷിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ധാരാളമുണ്ട്. പക്ഷേ ന്യായമായ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഒരു തയ്യാറെടുപ്പ് ഇന്ന് ഇല്ല. ആ ഇടയ്ക്ക് നമ്മൾ ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മാനക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസ്ഥ ഇനി എത്ര കാലം പോകുന്ന

0: ചെയ്യാൻ പറ്റിയല്ല കാര്യം. ഇതിന്റെ കഥയൊക്കെ പറഞ്ഞ മാവേലിയുടെ കഥ പറഞ്ഞുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്നും ആരും തെളിയിച്ചിട്ടില്ല. എനിക്ക് സത്യമാകാം മിഥ്യമാകാം, ചിലത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നുള്ളൊരു ഒരു ഓർമ്മ നില തന്നെയാണ്. പക്ഷെ ഇനി ആ ഓർമ്മ പുതുക്കി അങ്ങനെ നല്ല കാലത്തേക്ക് നല്ല കാലം വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല.
1: ഓണമുറ്റത്തെന്ന വാക്ക് ഒരു വെറും വാക്കല്ല, മുറ്റത്താണ് അകത്തല്ല തൃക്കാക്കരപ്പനെ കുടിവെക്കുന്നത്. എല്ലാവർക്കും കാണാം, പൂ ചൂടിക്കാം, പൂങ്കുട ചാർത്തിക്കാം. കോവിലിനുള്ളിലെ ശാന്തിക്കാരന് മാത്രം പ്രാപ്യമായ ബിംബമല്ല തൃക്കാക്കരയപ്പൻ. സ്ത്രീക്ക് ചെന്ന് കയറാൻ പറ്റാത്ത വിദൂര ദൈവസാന്നിധ്യവുമല്ല. ചാണകം മെഴുകിയ മുറ്റത്ത് പൂക്കളം, പിന്നെ അരിമാവ് കൊണ്ട് അണിയൽ, അതിൻ്റെ നടുവിൽ തുമ്പയും കൃഷ്ണകിരീടവും ചെമ്പരത്തിയും ചൂടി ഒരു മണ്ണുടൽ. മണ്ണുപോലെ തന്നെ നമ്മുടെ സ്വന്തം തൃക്കാക്കര.

തിരുവാതിര, വിഷു, തിരുവോണം ഇവയെല്ലാം ആരുടെ പേനയിൽ എന്നും മഷി നിറച്ചു? ആരുടെ മുറ്റത്ത് പൂക്കൾ നിറച്ചു, പരിമളമൊഴുക്കി? ഉത്തരം ഒന്നേയുള്ളൂ. പി. കുഞ്ഞിരാമൻ നായർ. ഒരു മൂകാനുഭൂതി. ചിങ്ങത്തിൻ കിളി പാടും നിറുകയിൽ ചെമ്പകപ്പൂ ചൂടി നിൽക്കുന്ന അമ്പലം. പൊന്തതോറും പൂക്കൾ, പൂക്കൾ തോറും തേനുണ്ണും പൂമ്പാറ്റകൾ, പൂമ്പാറ്റ ചിറകടികളിൽ ഉതിരുന്ന പരാഗരേണുക്കൾ.

കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നോ? അത് സ്വപ്നമോ സ്മൃതിയോ? എല്ലാ കവികളും ഇതുതന്നെ വിചാരിക്കുന്നു.

0: നമ്മുടെ ഓണക്കവിതകൾ എഴുതിയ വള്ളത്തോൾ, കുമാരനാശാൻ, വൈലോപ്പിള്ളി, ചങ്ങമ്പുഴ, ബലിദർശനം എന്ന കാവ്യം തന്നെ രചിച്ച അക്കിത്തം, ഒളപ്പമണ്ണ, ഒ എൻ വി സുഗതകുമാരി, ഇവരിലൂടെയൊക്കെ നാം തൊട്ടറിയുന്നത് ആർഭാടമോ അലങ്കാരമോ അല്ല, ഒരു സമത്വ ദർശനമാണ്.
1: അത് പോയിപ്പോയ ഒരു കാലത്തിന്റെ ഓർമ്മയാണ്. മാനുഷ്യർ എല്ലാവരും അന്ന് ഒന്നായിരുന്നു. ജാതിയോ മതമോ രാഷ്ട്രമോ രാഷ്ട്രീയമോ അതിരുകളിടാത്ത ആ ആദിമ സംസ്കൃതിയുടെ അവ്യക്തമായ ഓർമ്മയാണ് ഓരോ ഓണക്കാലത്തും പൊട്ടിമുളയ്ക്കുന്നത്. വരാൻ പോകുന്ന ഒരു സമത്വ സുന്ദരനാളിനെയും അത് കാട്ടിത്തരുന്നു. അതുകൊണ്ടാണ് മലയാളികൾ ലോക പൗരന്മാരാവാൻ കുതിക്കുന്നത് എന്ന് വരുമോ?
0: പാടുകയാണൊരു

പൈങ്കിളി എന്ന് നാം പറയുന്നു. ഓണവെയിൽ വെയിലല്ല നിലാവാണ് എന്ന് നാം കരുതുന്നു. നമ്മുടെ കാലിലൊരു കാണാചരടുണ്ട്. അത് തിരുവോണത്തോണിയുമായാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ഓണപ്പാട്ടുകൾ, കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, ഊഞ്ഞാൽപ്പാട്ടുകൾ, വള്ളപ്പാട്ടുകൾ,

0: നമ്മുടെ സുന്ദര സ്വപ്നമായ മാവേലി നാട്. ഇതെല്ലാം എവിടെയോ വച്ച് ഒന്നാകുന്നു.
1: അത്തച്ചമയവും ചെടികളുടെയും വള്ളികളുടെയും പൂച്ചമയങ്ങളും ഏതോ ഒരു ഉപബോധ മനസ്സ് ഒട്ടിച്ചു ചേർക്കുന്നു. ഏതോ മനം മയക്കുന്ന പരിമളം പോലെ, ആകർഷിച്ചടുപ്പിക്കുന്ന സംഗീതം പോലെ ഓണലാവണ്യം നമ്മെ എങ്ങോട്ടോ നയിക്കുന്നു. അത് മുന്നോട്ടോ പിന്നോട്ടോ.
0: തൃക്കാക്കരയിൽ നാം കാലുവെക്കുമ്പോൾ, ആറന്മുളയിലേക്ക് തിരുവോണത്തോണി തുഴഞ്ഞു പോകുമ്പോൾ, ആ പ്രാചീന പാതയിലൂടെയാണ് മലയാളം പറയുന്ന നമ്മുടെ ആത്മാവുകളും സഞ്ചരിക്കുന്നത്. കാരണം സമത്വമാണ് നമ്മുടെ ഉള്ളിലെ കെടാവിളക്ക്. ആ കെടാവിളക്കിലെ എണ്ണ നിറയെ ഒഴിക്കുന്ന ദിവസമാണ് തിരുവോണം. ഒരു കൊല്ലത്തേക്ക് ഒരു കാഞ്ചന ജ്വാല പോലെ അത് നമ്മെ നയിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയ കവി എൻ എൻ കക്കാട് പ്രാണജലത്തിൻ്റെ പവിത്ര കണമായി

ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, ചിത്രീകരണം സമാപിച്ചു. രചന വി എം ഗിരിജ, ആഖ്യാനം സാജു പി ജെ രശ്മി, കവിതാലാപനം മൃദുല, നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനീത വിശ്വൻ, അവതരണം ആകാശവാണി

0: കൊച്ചി നിലയം.
1: ആകാശവാണി കൊച്ചി FM 102.3.
0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
2: ഇപ്പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ പുല.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം.
1: നാടൻ പശുവിന്റെ പാലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്.
2: അതുപോലെ തന്നെ ഇനി നമുക്കറിയേണ്ടത് പൂക്കളെ പറ്റിയിട്ടാണ്. കാരണം ആ സമയത്ത് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ ഈ പാടത്തും പറമ്പിലും നിൽക്കുന്ന പൂ പറിക്കാനായിട്ട് ഒരു വട്ടയിലയായിട്ട് അല്ലെങ്കിൽ ഒരു തോടിന്റെ വഴി പോകുന്ന ഒരു കാലഘട്ടമാണ്.
0: ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ, കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ.
2: ഒരു പൂ കിട്ടാൻ വേണ്ടി നമ്മൾ മത്സരിച്ച് ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ചേച്ചിയുടെ ആ ഒരു കാലഘട്ടത്തില് ആ പൂ തേടി പോകുന്നതും അത്തം തുടങ്ങി തിരുവോണം വരെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉള്ള പൂക്കളാണ് ഇട്ടിരുന്നതെന്നും അത് എങ്ങനെയൊക്കെ.
0: മറക്കാതെ കേൾക്കൂ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം.
3: ചിത്രപതംഗം നാളെ രാവിലെ 8:05 ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു.
4: ഈ മലയാള ഭാഷയിൽ രണ്ട് സംസ്കാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നൊരു രണ്ട് കരയിലാണ്, ഇപ്പുറത്ത് തുഞ്ചൻ, അപ്പുറത്ത് മോയിൻകുട്ടി വൈദ്യർ, ഇപ്പുറത്ത് കുഞ്ചൻ നമ്പ്യാർ, അപ്പുറത്ത് ഈ മോയിൻകുട്ടി വൈദ്യരിൽ ഇവരെ എല്ലാം കാണാം, ഇവരുടെ രീതികൾ കാണാം. കുഞ്ചൻ നമ്പ്യാരുടെ കവിതയെഴുത്തിന്റെ രീതി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ശൈലികൾ കൊണ്ട് അദ്ദേഹം.
3: നാളെ രാവിലെ 8:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാത്രി 9:30 ചിത്രപതംഗം.
0: ഇന്ന് വൈകിട്ട് 7:35 FM ഈവനിങ്ങിൽ സമകാലികം, ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. രാത്രി 8:05 SNIMS FM ഹെൽത്ത് ലൈൻ.
5: ഇതിന്റെ ഒരു കാരണം നമുക്ക് പറയാൻ പറ്റുമോ? ജെസ്റ്റേഷണൽ ഹൈപ്പർടെൻഷന്റെ ഒരു കാരണം
6: നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ പ്ലാസൻറ്റയിൽ ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. അപ്പം വേണ്ടപ്പെട്ട ചേഞ്ചസ് വരാത്തതുകൊണ്ട് ബ്ലഡ് വെസൽസ് റിലാക്സ് ആവില്ല. അപ്പം ആ റിലാക്സ് ആവാത്തപ്പോൾ നമുക്ക് ശിശുവിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന കാരണമാണ് നമുക്ക് ഈ BP റൈസ് ഉണ്ടാവുക.
0: ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം.
6: തീർച്ചയായും ഇങ്ങനത്തെ പേഷ്യൻസിലാണ് നമ്മളിത് കൂടുതൽ കാണിക്കുന്നത്. അതായത് ആദ്യമായിട്ട് പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ 20 വയസ്സിൽ താഴെ.
0: മറക്കാതെ കേൾക്കൂ, ഇന്ന് രാത്രി 8:05 SNIMS FM ഹെൽത്ത് ലൈൻ.
6: പിന്നെ രണ്ടാമത്തേത് പറഞ്ഞ പോലെ ഒബേസിറ്റി, അതായത്

ഇന്ന് രാത്രി 9:15 ഓണം കഥാവേള. എസ് സിത്താര എഴുതിയ കഥ സെന്ന. ഒൻപത് 30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:30 ചില്ലുജാലകം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ 59:32. ഇനി 4 മണിക്ക് ജലാശയത്തിൻ്റെ നാട്ടിലൂടെ, ചിത്രീകരണം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: കണ്ണെത്താത്തിടത്തോളം പടർന്നു പടർന്നു കിടക്കുന്ന വിസ്തൃതമായ ജലപരപ്പ്. മേലെ സ്വച്ഛന്ദ നീലാകാശം, അഴിഞ്ഞഴിഞ്ഞു പാറുന്ന മുകിലുകൾ, ജലോപരിതലത്തിൽ അലസമായി ഇളകിയാടുന്ന ചുണ്ടൻ

ആറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും പൂക്കൈത പടർപ്പുകളും. വെള്ളത്തിൽ തെളിയുന്ന അവയുടെ നിഴലുകൾ. ആറ്റുവക്കിൽ തപസ്സിരിക്കുന്ന വൃദ്ധൻ കൊക്ക്. കുറച്ചകലെ തേങ്ങയും വാഴക്കുലയും നിറച്ച കൊച്ചുവെള്ളം തുഴഞ്ഞു പോകുന്ന ഒരെണ്ണമയിലേക്ക്.

ആറിനുമക്കരെ ആമ്പലുകൾ പൂത്തുപിരിഞ്ഞു നിൽക്കുന്ന പാടശേഖരം. ആമ്പലുകളെയും കരിവീരനാം ചുണ്ടനെയും വെള്ളത്തിലെ നിഴലുകളെയും മെല്ലെ ഇളക്കിയുലച്ചുകൊണ്ട് അവിടെയെങ്ങും ചുറ്റിത്തിരിയുന്ന ഒരു ചെറുകാറ്റ്.

0: ജലോത്സവത്തിന്റെ നാട്ടിലൂടെ.
1: മലയാളിയുടെ ഹൃദയ താളത്തിന് ഈണമേകുന്ന വള്ളപ്പാട്ടിന്റെ തീരത്തേക്ക് ഒരു യാത്ര.

ഇതാണ് മധ്യകേരളം നമുക്ക് സമ്മാനിക്കുന്ന ജലഛായ ചിത്രത്തിന്റെ ദൃശ്യഭംഗി. മരതകത്തിന്റെ ഇന്ദ്രനീല കാന്തിയുടെ വകഭേദങ്ങൾ കരളിലൊളിപ്പിച്ച വിശാലമായ കായലുകളും നദികളും കൊണ്ട് അനുഗ്രഹീതമായ തിരുവിതാംകൂറിലെ ഉത്സവ കേളികൾ ഓളപ്പരപ്പിലേക്കും നീങ്ങിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ.

വയലുകളിലും തൊടികളിലും പരന്നുകിടക്കുന്ന മഴവെള്ളം, വഞ്ചിപ്പാട്ടിന്റെയും തേക്കുപാട്ടിന്റെയും അലയൊലികൾ, നേർത്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ.

ചിങ്ങവേലിന്റെ കീറിനൊപ്പം എത്തുന്ന കുളിർക്കാറ്റിന് ഉഴുതുമറിച്ച പുതുമണ്ണിൻ മണം, കുട്ടനാടിന്റെ നാട്ടുപാതകളിൽ ആഹ്ലാദത്തിൻ അലയടി ഉണരുന്ന കാലം. ഇത് ജലമേളകളുടെ ദ്രുത താളങ്ങൾ ഉണരുന്ന പൊന്നോണക്കാലം.

കാലവർഷത്തിന്റെ കറുകറുത്ത ദിനരാത്രങ്ങൾ തുള്ളിക്കൊരുകുടം വെച്ച് പെയ്തിറങ്ങുന്ന വറുതിയുടെ കള്ളക്കർക്കടകം. തോരാമഴയത്ത് വരാനിരിക്കുന്ന സമൃദ്ധിയെ സ്വപ്നം കാണുന്ന സാധാരണ കർഷകൻ മധ്യതിരുവിതാംകൂറിലെ മാത്രം കാഴ്ചയാവില്ല. എന്നാൽ പഞ്ഞദിനങ്ങൾക്ക് ശേഷം എത്തുന്ന ആഹ്ലാദനാളുകളിലെ ഉത്സവമേളങ്ങൾ ജലോപരിതലത്തിലേക്കും വ്യാപിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കും. കുട്ടനാടൻ കർഷകന്റെ ഹൃദയതാളത്തിന് എന്നും വള്ളപ്പാട്ടിന്റെ ഈണം അകമ്പടിയായി ഉണ്ടായിരുന്നു. വള്ളംകളിയുടെ ഈണവും താളവുമില്ലാതെ അവർക്ക് ഓണവുമില്ല.

0: ചിങ്ങപ്പുലരിയുടെ പൊൻവെട്ടത്തിൽ കൊയ്ത്തും മെതിയുമായി ഉണരുന്ന വയലേലകൾ.
1: പാലിമാടാ മുറിഞ്ഞു

കൊയ്ത്തുപാട്ടിന്റെ ഇടമുറിയ ധാരകൾ എങ്ങും പരന്നൊഴുകുകയാണ്, ചിരിതൂകും ചിങ്ങ വെയിലുളി പോലെ. പകലന്തിയോളം വയലേലകളിൽ അധ്വാനിക്കുന്ന കർഷകന് തന്റെ മെയ്ക്കരുത്ത് തെളിയിക്കുന്ന കായിക വിനോദങ്ങളോടായിരുന്നു ഏറെ മമത. ജലചിത്രങ്ങളുടെ നിറഭംഗിയുമായി സ്ഥിതി ചെയ്യുന്ന മധ്യ തിരുവിതാംകൂറിൽ കൈക്കരുത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും ദിശ ജലോപരിതലത്തിലേക്കും നീണ്ടത് സ്വാഭാവികം മാത്രമാണ്.

വഞ്ചിപ്പാട്ടിന്റെ ലഹരിയിൽ താളത്തിൽ ചവിട്ടി തുഴ കുത്തിയെറിഞ്ഞ് ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കം സൃഷ്ടിക്കുന്ന ജലമേളകൾ. വിവിധ കരക്കാരിലെ ഒരുമ വീറായി വാശിയായി പുനർജനിക്കുന്ന മത്സര നാളുകൾ.

തിരുവോണ നാളുകൾ കേരളത്തിലെ ജലശേഖരത്തിന്റെ മാറിലും പുളകച്ചാർത്താണ് അണിയിക്കുന്നത്. തുഴ വെള്ളത്തിൽ വീഴുന്ന താളം, നൂറുകണക്കിന് തുഴക്കാർ പാടുന്ന വള്ളപ്പാട്ടിന്റെ ശീലുകൾ, കരയിൽ നിൽക്കുന്ന ആളുകളുടെ ആർപ്പുവിളികൾ, ഇവയെല്ലാം ചേരുന്നത് തന്നെയാണ് മലയാളിയുടെ സംഗീത പാരമ്പര്യവും.

ഐതിഹ്യങ്ങളുടെയും കഥകളുടെയും പിൻബലത്തോടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആരംഭിച്ച കേരളത്തിലെ ജലമേളകൾ പക്ഷേ എന്നും ജാതിമത ഭേദമന്യേ ഏവർക്കും ഒത്തുകൂടാനുള്ള അവസരമായാണ് നിലകൊണ്ടിരുന്നത്. ദേശവർഗ ഭേദമില്ലാതെ കറുപ്പിനഴകുമായെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ നെഞ്ചിലേറാൻ കൊതിക്കുന്നവരാണ് കേരളത്തിലെ പുരുഷാരം മുഴുവനും.

തീപാറുന്ന പോരാട്ടമായി, ഓളപ്പരപ്പിലെ അതുല്യ വിസ്മയമായി, കരയിലും ആഹ്ലാദ തിരയിളക്കിക്കൊണ്ട് ഓരോ വർഷവും പുതിയ ചരിത്രഗാഥകൾ രചിക്കുന്നവയാണ് ജലമേളകളുടെ രാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങൾ. അവയിൽ തന്നെ വലിപ്പവ്യത്യാസമനുസരിച്ച് വിവിധ വിഭാഗങ്ങളുണ്ട്. ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല ഈ മത്സരവേദിയിൽ പങ്കുകൊള്ളുന്നത്. ചുരുളൻ, ഓടി, വെപ്പ് തുടങ്ങി നിരവധി ഇനങ്ങളിലാണ് മത്സരങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്.

ജലഗതാഗതത്തിന്റെ ഭാഗമായി പണിതീർത്ത വള്ളങ്ങൾക്കും കാലം രൂപപരിണാമങ്ങൾ വരുത്തുകയായിരുന്നു. കഥകളുറങ്ങുന്ന വള്ളങ്ങളുടെ ചരിത്രത്തിലേക്ക്.

0: കായംകുളം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ കാലത്ത് പോരും പകയും സാധാരണയായിരുന്നു അത്രേ. ജലാതിർത്തികളിലൂടെയുള്ള ആക്രമണം അന്ന് ചെറിയ നാട്ടുരാജ്യങ്ങളുടെ സമാധാനം തകർത്തിരുന്നു. മാതൃനാടിന്റെ മാനം കാക്കാൻ രൂപപ്പെടുത്തിയ ജലവാഹനമാണ് ഇന്നത്തെ ചുണ്ടൻ വള്ളങ്ങളായി തീർന്നിരിക്കുന്നത്. ആ കഥ ഇങ്ങനെ. കുട്ടനാടിന്റെ ഭൂപരിധിയിൽ അധിക ഭാഗവും ചെമ്പകശ്ശേരി രാജാവിന്റെ അധീനതയിലായിരുന്നു. കായംകുളം രാജാവും ചെമ്പകശ്ശേരിയും തമ്മിൽ പോരാട്ടത്തിന് അംഗം കുറിച്ചു. ഭടന്മാരെ ജലമാർഗം എത്തിച്ച് കായംകുളം രാജാവിനെ നേരിട്ടാൽ വിജയസാധ്യത വളരെയുണ്ടെന്ന് പടത്തലവന്മാർ ചെമ്പകശ്ശേരി രാജാവിനെ ഉപദേശിച്ചു. രാജാവ് ആ ഉപദേശം സ്വീകരിച്ചു. യുദ്ധത്തിന് ഏതു തരം വള്ളങ്ങൾ വേണമെന്ന് നിശ്ചയിക്കുവാൻ രാജ്യത്തുള്ള ശില്പികളെയെല്ലാം വിളിച്ചു വരുത്തി വിവരം ധരിപ്പിച്ച് ജലമാർഗം യുദ്ധത്തിന് പോകാൻ കൊള്ളാവുന്ന വാഹനത്തിന്റെ മാതൃക ഉണ്ടാക്കി സമർപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ദേശക്കാരനായ വെങ്കിടിയിൽ നാരായണനാചാരി സമർപ്പിച്ച മാതൃകയാണ് രാജാവിന് ഇഷ്ടമായത്. തെങ്ങിൻ കൊതുമ്പിന്റെ ആകൃതിയിലായിരുന്നു ആ മാതൃക. അത്തരം ഒരു വള്ളം പണിയുവാൻ രാജാവ് ഉത്തരവിട്ടു. മാതൃക തയ്യാറാക്കിയ ആൾ തന്നെ വള്ളം പണിതു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ചുണ്ടൻ വള്ളം ഉണ്ടായത്. ആ വള്ളം ഉപയോഗിച്ച് യുദ്ധത്തിൽ വിജയിച്ച ചെമ്പകശ്ശേരി രാജാവ് ആ വള്ളം കൊടുപ്പുന്ന ദേശക്കാർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു.
1: ലോകപ്രസിദ്ധമായതും ജലോപരിതലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മത്സരവുമായ വള്ളംകളിയുടെ ആദ്യ കണ്ണി അവിടെ നിന്നാണ് ആരംഭിച്ചത്.

പോരിന് പോകാനായാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഇരുളിന്റെ മറവിൽ ജലപ്പരപ്പിലൂടെ അതിവേഗത്തിൽ തെന്നി നീങ്ങി ശത്രുനിരയെ ലക്ഷ്യമാക്കുന്ന ഇരുട്ടുകുത്തിയും യുദ്ധാവശ്യങ്ങൾക്ക് നിർമ്മിച്ചതായിരുന്നു. യോദ്ധാക്കൾ യുദ്ധത്തിനായി പോകുമ്പോൾ അവർക്ക് ആഹാരം കൊണ്ടുപോകാനാണ് വെപ്പുവള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നത്. രണ്ടറ്റവും ചുരുണ്ടിരിക്കുന്ന ചുരുളൻ വള്ളങ്ങൾ യാത്രാവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. സാധന സാമഗ്രികൾ കടത്താനാണ് പണ്ട് കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചത്.

വേമ്പനാട് അഷ്ടമുടി കായലുകളുടെ വിരിമാറിലും പമ്പയാറിന്റെ ഹൃദയത്തിലും പുളകപ്പൂക്കൾ വിരിയിച്ചുകൊണ്ട് ജലോത്സവങ്ങളുടെ നാന്തി കുറിക്കുക ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ്.

ജലമേളകളിൽ മാറ്റുരയ്ക്കുന്ന ജലരാജാക്കന്മാർ നീരണിയുന്നത് തന്നെ കരക്കാർക്ക് ഉത്സവ പ്രതീതി ഉണർത്തുന്ന വേളയാണ്. ഓണക്കാലത്തെ പെരുമയാർന്ന പ്രകടനത്തിന് ശേഷം കരയിലേറുന്ന ചുണ്ടൻ വള്ളങ്ങൾ ജലത്തിലിറക്കുന്ന ചടങ്ങാണ് നീരണിയൽ. ഒരു കരയുടെ മുഴുവൻ അനുഗ്രഹാശിസ്സുകളുമായി ദേശക്കാരുടെ മാനം കാക്കാനുള്ള ആത്മവിശ്വാസവുമായാണ് ഓരോ ചുണ്ടനും നീരണിയുന്നത്.

60 65 മീറ്റർ നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ 100 മുതൽ 110 പേർക്ക് ഏറാനാവും. സ്വർണവർണ്ണമാർന്ന അലങ്കാരപ്പണിയുള്ള അമരവും പട്ടുക്കുടയും കൊടിക്കൂറകളും കൊണ്ടലങ്കരിച്ച ഈ കരിവീരന്മാരിൽ 95 തുഴക്കാരും 5 അമരക്കാരും 10 നിലക്കാരുമാണ് മത്സരങ്ങൾക്കായി കയറുന്നത്. ഉയർന്നു നിൽക്കുന്ന നാഗഭണത്തെ അനുസ്മരിപ്പിക്കുന്ന ചുണ്ടന്മാർ നീരണിയുന്നതോടെ ഉണരുകയായി ഓളവും തീരവും.

വള്ളംകളിയുടെ ഈറ്റില്ലം ആറന്മുളയാണെന്നാണ് കരുതുന്നത്. ആറന്മുള വള്ളംകളിയിൽ പ്രധാനമായി പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളുടെ പ്രതിനിധികളടങ്ങുന്ന പള്ളിയോട സേവാസംഘത്തിനാണ് ഇപ്പോൾ നടത്തിപ്പിന്റെ ചുമതല.

പമ്പയാറിന്റെ വിരിമാറിലൂടെ താളലയാനുബദ്ധമായ വഞ്ചിപ്പാട്ടും പാടി പള്ളിയോടങ്ങൾ തുഴഞ്ഞു നീങ്ങുന്ന ദൃശ്യം മത്സരം എന്നതിനേക്കാൾ ഉപരിയായി ഒരു കലാവിരുന്നായാണ് ജനം ആസ്വദിക്കുന്നത്.

ജലോത്സവങ്ങളെ കലോത്സവങ്ങളാക്കി മാറ്റുന്നു. ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളിൽ നിന്നുയരുന്ന ഈണവും താളവും നിറഞ്ഞ വഞ്ചിപ്പാട്ടുകളും.

0: രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഈരടിയുമായി വള്ളത്തിലേറുന്ന ശുഭ്രവസ്ത്രധാരികൾ, പുളിയിലക്കരമുണ്ട് തലയിൽ കെട്ടി പാവമുണ്ടുടുത്ത് വിരിഞ്ഞ മാറുമായി നിൽക്കുന്ന അമരക്കാർ പഴയകാല പടനായകരെയാണ് അനുസ്മരിപ്പിക്കുന്നത്.
1: പഴംപുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ചുവട് പിടിച്ചവ മുതൽ ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയുമായെത്തുന്ന വഞ്ചിപ്പാട്ടുകൾ വരെ ഈ ആവേശത്തിമിർപ്പിന് കൊഴുപ്പ് കൂട്ടുന്നുണ്ട്.

0: സമുദായ ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയാകുന്ന ഈ ജലമേളകളിൽ ഏറ്റവും പുരാതനം ചമ്പക്കുളം വള്ളംകളിയാണ്. മിഥുനമാസത്തിൽ നടക്കുന്ന ഈ ജലമേളയോടെയാണ് കുട്ടനാടിന്റെ തീരത്ത് ഉത്സവനാളുകൾ ആരംഭിക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ സുഗന്ധവുമായാണ് ചമ്പക്കുളത്തെ കരിവീരന്മാർ ജലമേളയ്ക്ക് എത്തുന്നത്.
1: അത്യന്തം മാസിയേറിയ ഫൈനൽ മത്സരം ഇതാ അങ്ങ് സാധ്യമായെന്ന് ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ ആയാവർമ്മ വലിയ ദിമാഞ്ചി, മൂന്നാം ട്രാക്കിൽ ചെറുതന പുത്തഞ്ചുണ്ട്. അങ്ങനെ മൂന്ന് വള്ളങ്ങൾ എണ്ണം പറഞ്ഞു തുടിയെറിഞ്ഞ് വിജയഗാഥകൾ രചിച്ച വള്ളങ്ങൾ, മൂന്ന് വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിൽ രണ്ടാം നമ്പർ വള്ളം ചമ്പക്കുളം, 89, 91, 92, 93, 94, 95, 96, 95, 96, 2016 കളി പുന്നമട കായകളിൽ ഇതിഹാസം രചിച്ച ചമ്പക്കുളം ഇതാ വിജയ ദിനത്തിലേറി കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ നാലാം നമ്പർ വള്ളം അയാപറമ്പ് പാണ്ടി 1979 യു പി സിയിലൂടെ മെഡൽ ട്രോഫി മൊത്തപ്പെട്ട അയാപറമ്പ്, രണ്ടാം ട്രാക്കിൽ, മൂന്നാം ട്രാക്കിൽ ചെറുതര പുത്തഞ്ചുണ്ട്.
2: ഓണത്തിനേക്കാൾ ആറന്മുളക്കാർ ആഘോഷിക്കുന്നത് ഉത്രട്ടാതിയാണ്. ഓണത്തിന് തിരുവോണത്തോണി എത്തുന്നതോടെ പമ്പാ തീരങ്ങൾ ഉണരുകയായി. ദേവസ്പർശമുള്ള തിരുവോണത്തോണിയെ ആക്രമിച്ച മലങ്കോവലന്മാരിൽ നിന്ന് തോണിയെ രക്ഷിക്കാൻ ചുണ്ടൻവള്ളങ്ങളിൽ എത്തിയ കരനാഥന്മാരുടെ സ്മരണയ്ക്കായാണ് പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്ന ചുണ്ടൻവള്ളങ്ങൾ പമ്പാ നദിയിൽ ഇറങ്ങുന്നത്. അമരവും അണിയവും ഉയർന്ന ഈ പള്ളിയോടങ്ങളുടെ മത്സരം ആറന്മുളയിലെ ഓണനാളുകളെ ആവേശഭരിതമാക്കുന്നു.

0: തരണം.
1: ആലപ്പുഴയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള പായിപ്പാട്ടാറ്റിൽ വർഷം തോറും 3 ദിവസമാണ് ജലകിളികളുടെ ദ്രുതതാളം ഉണരാറ്. ഹരിപ്പാടിന്റെ തീരത്ത് വർണ്ണപ്പകിട്ടാർന്ന ചലനങ്ങളുമായി ആയിരക്കണക്കിന് ദൃക്സാക്ഷികളെയാണ് പായിപ്പാട്ട് ജലോത്സവം ആകർഷിക്കുന്നത്.

ഇങ്ങനെ ചെറുതും വലുതുമായ ഏറെയേറെ ജലോത്സവങ്ങൾ. പക്ഷേ കേരളത്തിലെ നാലതിരുകൾ വിട്ട് ഈ ജലമേളകളെ ദേശാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തിയത് ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്.

ഒരു ചെറിയ ദേശത്തിന്റെ പരിമിതിയിൽ നിന്നും ആഗോളതലത്തിലേക്ക് ഉയർന്ന ഏറ്റവും കൂടുതൽ പങ്കാളികളുള്ള ജലവിനോദം, അതാണ് നെഹ്റു ട്രോഫി.

0: அடி முடி சட சடமா
1: ആയിരത്തി തൊള്ളായിരത്തി 1952 നെഹ്റു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ പുന്നമട കായലിൽ ഒരു വള്ളംകളി നടത്തിയിരുന്നു. വഞ്ചിപ്പാട്ടിന്റെ താളമേളത്തോടെ ജലപ്പരപ്പിലേക്ക് തുഴയെറിഞ്ഞ് മത്സരിച്ചു കയറുന്ന കുട്ടനാടൻ പ്രകടനം ഏറെ രസിച്ച നെഹ്റു തിരികെ ദില്ലിയിലെത്തിയപ്പോൾ സ്വന്തം കയ്യൊപ്പോടുകൂടിയ വെള്ളി ചുണ്ടൻവള്ള മാതൃക കുട്ടനാട്ടുകാർക്ക് അയച്ചുകൊടുത്തു. തിരുവിതാംകൂറിലെ ജനജീവിതത്തിന്റെ സവിശേഷതയ്ക്ക് അദ്ദേഹം നൽകിയ ഉപഹാരം.

വായ്പാട്ടിന്റെ താളവും തുഴകളുടെ ചലനവും ആവേശമായി പടരുമ്പോൾ ഉയരുന്നത് കുട്ടനാടൻ സംസ്കാരത്തിന്റെ അലയടികളാണ്. ജലത്തെ കേറി മുറിച്ചുകൊണ്ടു പായുന്ന ഈ ജലരാജാക്കന്മാർ നൽകുന്ന അനുപമ ദൃശ്യം ഹൃദയത്തിൽ മലയാളിത്തമുള്ള ഒരാൾക്കും മറക്കാനാവില്ല.

അരങ്ങില്ലാതെ ഒരു നാടകമില്ല, ഭൂമിശാസ്ത്രമില്ലാതെ ചരിത്രവുമില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത് കുട്ടനാടൻ മേഖലയ്ക്ക് ഏറെ അനുയോജ്യമാണ്. ഭാരതത്തിന്റെ നാഗരികതയെ സ്വാധീനിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നദികൾ തന്നെയാണ്. സിന്ധു നദീതടമടക്കമുള്ള ചരിത്ര മുദ്രകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ നദികളുമായി ബന്ധപ്പെട്ട കേളി വിനോദങ്ങളിൽ കേരളത്തിന്റെ തനത് സംഭാവനയാണ് വള്ളംകളിയെന്ന കലാരൂപം.

കേരളത്തിന്റെ പല ദേശങ്ങളിലും വള്ളംകളി പിന്നീട് ആരംഭിച്ചത് ഈ ജലോത്സവങ്ങളെ മാതൃകയാക്കിയാണ്. ലോകത്തെവിടെ പോയാലും വള്ളപ്പാട്ടിന്റെ ശീലുകൾക്കൊപ്പം മലയാളിയുടെ മനസ്സും മന്ത്രിക്കും. ഇത് ഞങ്ങളുടെ നാട്, ജലോത്സവങ്ങളുടെ നാട്.

0: ജലോത്സവത്തിന്റെ നാട്ടിലൂടെ.
1: മലയാളിയുടെ ഹൃദയ താളത്തിന് ഈണമേകുന്ന വള്ളപ്പാട്ടിന്റെ തീരത്തേക്ക് ഒരു യാത്ര. ആശയം ആവിഷ്കാരം വൈ എസ് പൗർണമി, ആഖ്യാനം മെജോ വൈ എസ് പൗർണമി, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
0: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.

ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം

0: മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9444756212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഓർമ്മചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: സേവന വാർത്തകൾ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, THSLC, +2, VHSE പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ധനസഹായത്തിന് ഈ മാസം 31 വൈകിട്ട് 5 മണി വരെ ജില്ലാ ഓഫീസ് വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന് www.agriworkersfund.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-81-2-58-56-04. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-81-2-58-56-04. വെബ്സൈറ്റ് വിലാസം www.agriworkersfund.org. കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ, അതായത് അടുത്ത മാസം, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൗജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 04-79-2-45-22-77 അല്ലെങ്കിൽ 04-79-2-45-77-78 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടാം. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 04-79-2-45-22-77, 04-79-2-45-77-78. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന MTech ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ, ETB, MSM, LCC, OBH, KSE, EWS തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. CAT 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50% അതിലധികമോ ഉള്ള ബിടെക് ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് അല്ലെങ്കിൽ ഡാറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. OBC വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഈ മാസം 31 ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. അന്നുതന്നെ 11 മുതൽ അഡ്മിഷൻ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-84-2-86-24-11 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. 04-84-2-86-24-11.
2: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94

37 52 23 38. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 52 23 38. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: വടക്കൻ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ അതിർത്തി പ്രദേശത്തെ ജനവാസ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഓണമുണ്ട് മലയാളികൾ കലാകായിക മത്സരങ്ങളുമായി നാടെങ്ങും ആഘോഷലഹരിയിൽ. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് 6 മണിക്ക് 9 ആനകളുടെ അകമ്പടിയോടെ 6-8 എഴുന്നള്ളിപ്പ് നടക്കും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ. കനകക്കുന്ന് മ്യൂസിയം വളപ്പ്, പൂജപ്പുര മൈതാനം, വയലുപ്പിള്ളി സംസ്കൃതി ഭവൻ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. രാജ്യത്തെ H1N1 കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആന്റിബയോട്ടിക്കുകൾ വൈറസുകളെ നശിപ്പിക്കുന്നില്ല എന്നതിനാൽ ഇൻഫ്ലുവൻസ ലക്ഷണങ്ങൾക്ക് സ്വയം ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കരുതെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡ് നിയന്ത്രണ വിധേയമായി തുറന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5:02:13. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ്.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: കല്യാണി പാടിയ ഗാനം, ചിത്രം ക്വട്ടേഷൻ. ഗാനരചന ബ്രജേഷ് ചന്ദ്രൻ, സംഗീതം സബീഷ് ജോർജ്.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മുഖചിത്രം എന്ന പടത്തിൽ യേശുദാസും സംഘവും പാടിയത്, ONV കുറുപ്പിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത്. ചിത്രീകരണം
1: ഇന്ന് തിരുവോണമാണ്. ആവർത്തിക്കപ്പെടുന്ന പൂക്കാലമാണ് ഓണം, ഓർമ്മയുടെ ഉത്സവം, മലനാടിന്റെ മഹോത്സവം.

ഒരിക്കലും ചിതലരിച്ചു പോകാത്ത വാക്കും നോക്കും പാട്ടും പകിട്ടുമെല്ലാം ഓണത്തിന് സ്വന്തം. ഓണത്തിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒത്തുചേരലിന്റെ ശ്രുതിയും പങ്കുവയ്ക്കലിന്റെ താളവും ചേർന്ന ഓർമ്മയുടെ സംഗീതമാണ്.

എന്തുതന്നെയായാലും അതിലെ കാര്യമെടുത്താൽ മഹാബലി ചക്രവർത്തി മാമലനാട്ടിലേക്ക് വരുന്നതും ഈ ഒത്തുചേരലിൻ്റെ ഭാഗമാകാൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ സ്നേഹ സൗഹൃദങ്ങളും സന്തോഷവും നിറഞ്ഞ ജാതി മത വർഗഭേദങ്ങളില്ലാത്ത കൂട്ടായ്മയിലാണ് ഓണം ശ്രുതി ചേർത്തിരിക്കുന്നത്.

മലയാളി ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ചിങ്ങമാസമെത്തി അത്തം തുടങ്ങുമ്പോൾ മനസ്സിൽ അലാറം മുഴങ്ങും. കുടുംബത്തിലെ എല്ലാവരും ഒപ്പമിരുന്ന് ഓണമുണ്ണുവാൻ വീട്ടിലെത്തുവാനുള്ള ഓർമ്മപ്പെടുത്തൽ. ഓണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇനി അടുത്ത ഓണത്തിന് കാണാം എന്ന് പറഞ്ഞാണ് യാത്ര പറയുക.

ഓണം മലയാളിയുടെ ഹൃദയവികാരമാണ്. എത്രയോ പതിറ്റാണ്ടുകളായി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരം. ഈ സംസ്കൃതി കേരളത്തിന്റെ കാർഷിക പൈതൃകത്തിൻ്റെതുകൂടിയാണ്. ആചാരങ്ങളും

അനുഷ്ഠാനങ്ങളുമായി പരിവർത്തിക്കപ്പെട്ട ഓണവും വിഷുവും തിരുവാതിരയും നിറപുത്തരിയും ഇല്ലം നിറയും തുടങ്ങിയുള്ള എല്ലാ കാർഷികോത്സവങ്ങൾക്കു പിന്നിലും ഉർവരമായ ദർശനങ്ങളും

യഥാർത്ഥത്തിൽ ഓണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് കാർഷിക സമ്പൽ സമൃദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു സ്വാശ്രയ ദർശനമാണ്. പഞ്ഞ കർക്കിടകം താണ്ടിയെത്തുന്ന മനുഷ്യന്റെ വിശപ്പിനെ അടുത്ത ഒരാണ്ടോളം പിടിച്ചു നിർത്തുന്ന രുചിഭേദങ്ങളുടെ മേളനമായ ഓണസദ്യ ഓണത്തിന്റെ സവിശേഷ നന്മയാണ്.

നമ്മുടെ രുചിമുകുളങ്ങളെ മത്തുപിടിപ്പിക്കുന്ന വിഭവങ്ങളുടെ സമഞ്ജസ സമ്മേളനം. ഓണസദ്യയ്ക്കായി വേണ്ടതെല്ലാം സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുത്തിരുന്ന മണ്ണിന്റെ തനിമയും നന്മയുമുള്ള കാർഷികോൽപ്പന്നങ്ങളാൽ നമ്മുടെ അടുക്കളയിലൊരുക്കുന്ന ഓണസദ്യ. ഊഞ്ഞാലിടുന്നതിനുള്ള കയർ മുതൽ ഓണക്കോടി വരെ എല്ലാം നമ്മുടെ നാട്ടിന്റെ സ്വന്തമായിരിക്കണമെന്ന ശഠിച്ച പൂർവികമായ സ്വാശ്രയ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഓണത്തിന്റെ ഊടും പാവും.

0: ഓണത്തിന് വളരെ വലിയ വൈകാരിക പ്രാധാന്യമാണ് മലയാളികളുടെ മനസ്സിലുള്ളത്.
1: മുൻ ചീഫ് സെക്രട്ടറിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയുമായ ശ്രീ കെ ജയകുമാർ,
0: ഏറ്റവും പ്രസാദാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആഘോഷത്തിലേക്ക് തിരിയുന്നത് സ്വാഭാവികം. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായ പ്രകൃതി തന്നെ നമുക്ക് സംവിധാനം ചെയ്തു തന്ന ഒരു ഉത്സവമാണ് ഓണം. പ്രകൃതി നമുക്ക് ഓണം തന്നിട്ട് നമ്മൾ പ്രകൃതിയെ മറന്നു കളഞ്ഞു. നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായി പൂക്കളുണ്ടായിരുന്ന ആ പൂക്കളെല്ലാം പറിച്ച് അത്തപ്പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ മത്സരാധിഷ്ഠിതമായി നമ്മൾ പൂക്കളങ്ങൾ തീർക്കുകയാണ്. പൂക്കളം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കഴിവൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കൃഷിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓണാഘോഷങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഓണം എന്തായിരുന്നുവോ അതിൻ്റെ തനിമയിൽ നിന്ന് ഓണത്തിന് ബഹുദൂരം നമ്മൾ ഈ വാണിജ്യത്തിൻ്റെ പ്രലോഭനങ്ങളെന്ന് പറയുന്ന മാരീച്ചൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് എന്ന് നമുക്ക് തോന്നും. പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാതെ പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യന് നിലനിൽപ്പില്ല. ഈ ഓണക്കാലത്തെങ്കിലും പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മൾ തീരുമാനമെടുക്കണം. പ്രകൃതിയുടെ താളത്തെ ഭഞ്ജിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും ഹൃദയപൂർവ്വമുള്ള ഓണാശംസകൾ.
2: മണ്ണിൽ നിന്ന് കാലുവലിച്ച് കൃഷിയിൽ നിന്ന് അകന്നുപോയ മലയാളിയോട് സ്നേഹപൂർവം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഓണം പടികടന്നു പോകുന്നത്. ഓണത്തിനൊരു പറ നെല്ലെങ്കിലും കൊയ്തെടുക്കാൻ കഴിയും വിധം വീട്ടുവളപ്പിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തിരി കരനെല്ല് നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ കുട്ടികൾ നെല്ലും നെല്ലുവിളയുന്ന ചെടിയും നെല്ലിനടിയിലെത്തുന്ന കിളികളെയും അങ്ങനെയെങ്കിലും ഒന്ന് കാണട്ടെ. രണ്ടു മൂന്ന് മൂട് മരച്ചിനിയും ചേനയും വെട്ടുചേമ്പും അത്യാവശ്യം കായ്കറികളും അടുക്കള മുറ്റത്തിനടുത്തായി ഓണം കണക്കാക്കി നട്ടുനനച്ച് വളർത്താം. ഓണസദ്യ വിളമ്പാൻ തൂശനില മുറിച്ചെടുക്കാൻ ഒന്ന് രണ്ട് പാളയം കൂടൻ വാഴയോ ഞാലിപ്പൂവനോ കുഴിച്ചു വയ്ക്കാം. കുഞ്ഞുങ്ങളെ മൊബൈൽ ഫോണിലെ വീഡിയോ ഗെയിമുകളിൽ നിന്നും മോചിപ്പിച്ച് ഇത്തിരി നേരം മണ്ണിലേക്കിറക്കണം. കുട്ടിയും കോലും തലപ്പന്തും കബഡിയും തുടങ്ങിയുള്ള ആയാസവും ചിതവുമുള്ള കളികളിലേക്ക് അവരെ ഓണക്കാലത്തെങ്കിലും ഒന്ന് തിരിച്ചുവിടാം. തൊടിയിലെയും വേലിപ്പടർപ്പിലെയും നാട്ടുപൂക്കളെറുത്ത് മുറ്റത്തൊരു പൂക്കളമിടാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാം. ഇതിനൊക്കെയായുള്ള ലേശം അധ്വാനം ആരോഗ്യരക്ഷയ്ക്കുള്ള മരുന്നുകൂടിയാണ്. ഉദാത്തമായ ലക്ഷ്യബോധത്തോടെ സംസ്ഥാനത്തുടനീളം പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ള കൃഷിവകുപ്പ് രൂപം നൽകിയിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ ഉദ്ദേശവും മറ്റൊന്നുമല്ല. കൃഷിക്കൂട്ടങ്ങൾ സാർത്ഥകമാക്കിയ നന്മ ഇക്കുറി ഓണത്തിന്റെ പഴം പച്ചക്കറി ലഭ്യതയ്ക്ക് വലിയൊരളവ് സഹായകരമായിട്ടുണ്ട്. പരോക്ഷമായി ഇതിലൂടെ മറ്റൊരു വലിയ നന്മ കൂടിയാണ് സംഭവിക്കുന്നത്.
3: നമ്മുടെ ഓണം മണ്ണിൻ്റെതായ ഉത്സവമാണ്, ഋതുത്സവം എന്ന് വിളിക്കാം നമുക്ക്.
1: അധ്യാപക പരിശീലന കോളേജിലെ മുൻ പ്രിൻസിപ്പലും എഴുത്തുകാരിയുമായ ഡോക്ടർ എസ് ശ്രീദേവി ഓണത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവെക്കുന്നു.
3: മനുഷ്യർക്ക് എപ്പോഴും ഏത് സൗകര്യം കിട്ടിയാലും ആഹ്ലാദിക്കാനുള്ള ഇടം അവർ കണ്ടെത്തും.

0: പ്രത്യേകിച്ചും ആദിമ മനുഷ്യർക്ക് ഇന്നത്തെ ഈ നഗര ജീവിതം പോലെ അല്ലാത്തത് കൊണ്ട് അവരുടെ ഏറ്റവും വലിയ കൂട്ട് അമ്മ തന്നെയായ മണ്ണായിരുന്നു ഭൂമി. അപ്പോൾ ഈ ഭൂമിയിൽ അവർ അവരുടേതായ രീതിയിൽ കൃഷി ചെയ്യുക, കൃഷിയുടെ ഫലമെടുക്കുക. ഫലമെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും മരത്തിൽ നിന്ന് കായൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോലെ മുഴുവനായിട്ട് പറിക്കില്ല, ഒരു പകുതി മുറിച്ചെടുക്കും, ബാക്കി അവിടെ നിർത്തിയേക്കും. അത് പക്ഷികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് കഴിക്കേണ്ട കുരങ്ങനുള്ളതാണ്. പക്ഷിമൃഗാദികളെയും എല്ലാത്തരം ജന്തുക്കളെയും ഒക്കെ സമദൃഷ്ടിയോടെ കണ്ടിരുന്ന ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ് വാസ്തവത്തിൽ ഈ ഋതുത്സവങ്ങളെല്ലാം. ഏതെല്ലാം തരത്തിൽ മണ്ണിനെ സുന്ദരിയാക്കാം, അമ്മയെ സുന്ദരിയാക്കാം എന്നാണ് നോക്കുന്നത്. ഈ ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യൻ കാണുന്ന അതാണ്, അവനിട്ടതല്ലാത്ത ഒരുപാട് പൂക്കളങ്ങൾ. അപ്പം അതനുകരിച്ചിട്ട് ഈ നിൽക്കുന്ന എല്ലാത്തരം ചെടികളിലുമുള്ള പൂക്കളൊക്കെ ഓണപ്പൂക്കളാണ്. അത് പറിച്ച് അവരവർക്ക് മനസ്സിൽ തോന്നുന്ന സങ്കല്പം അനുസരിച്ച് പല രീതിയിലുള്ള ഒരു രൂപങ്ങൾ മണ്ണിൽ വരയ്ക്കും. അതിനെയാണ് നമ്മൾ പൂക്കളം എന്ന് വിളിക്കുന്നത്. ഓണത്തിന് പൂവെല്ലാം ഓണപ്പൂവ് എന്നാണ്. എല്ലാ തരത്തിലും പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി തന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക്, ഒ എൻ വി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നന്ദി നീ തന്നൊരിളം നീലരാവുകൾക്ക്, എന്നെ കുളിരണിയിച്ച നിലാവുകൾക്ക്, എന്നെ ചിരിപ്പിച്ച നക്ഷത്ര മുല്ലകൾക്ക്, എൻ്റെ ഏകാന്തത തൻ പുഴയോരത്ത് കൊച്ചു കാറ്റിൻ്റെ കൊതുമ്പുവള്ളത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്ക്. ഇതിനൊക്കെ നന്ദി പറയുകയാണ് ഭൂമിയോട്, മണ്ണിനോട്, അമ്മയോട് നമുക്കുള്ള കൂറ്. എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു നമ്മൾ, നമ്മുടെ ഒരുതരം പൊക്കിൾ ബന്ധമാണ് വാസ്തവത്തിൽ മണ്ണിനോടുള്ളത്. എല്ലാ നല്ല കലകളുടെയും ഒരു സംയോജിതമായ ഒന്നാണ് ഈ ഓണം.
1: നാട്ടിൻപുറത്തിന്റെ മണവും ഗുണവും മധുരമയുമുള്ള പോയ കാലത്തിന്റെ ഓണത്തെ അതേപോലെ ഈ സ്പീഡ് കൂടിയ സൈബർ കാലത്ത് വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. പക്ഷേ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന മാനുഷികതയും കാർഷിക നന്മകളും കലർപ്പില്ലാത്ത സ്നേഹ സൗഹൃദങ്ങളും കുറേയെങ്കിലും നിലനിർത്താം, വീണ്ടെടുക്കാം. അതാകട്ടെ ഓണത്തിന്റെ മഹനീയ സന്ദേശം. ഓണം മലയാളിയെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്.
2: ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത്. ചിത്രീകരണം സമാപിക്കുന്നു. രചന ശ്രീ മുരളീധരൻ തഴക്കര. ആഖ്യാനം അശോക് പി. ഐ. തയ്യാറാക്കിയത് ജി. ആർ. സഞ്ജയ് ലാൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5:59 49:49. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രീ സ്കൂൾ മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹികവും ലിംഗപരവുമായ കുറവുകൾ നികത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠന ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷനുള്ള പിന്തുണയും ഈ പദ്ധതി നൽകുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപന പഠന സാമഗ്രികളുടെ വികസനം, അധ്യാപക പരിശീലനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഈ പദ്ധതി ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപകർക്ക് അവരുടെ അധ്യാപന കഴിവുകൾ വികസിപ്പിക്കുന്നതിലും പുതിയ പഠന രീതികൾ അവരെ പരിശീലിപ്പിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SCERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വികസനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമഗ്രവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കാൻ സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6:10:38. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ, കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും.
1: മോളെ,
2: ആമേ,
1: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
2: എന്ന് വെച്ചാൽ ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
1: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
2: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
1: ഓ,
2: എന്ന് വെച്ചാൽ UPIയിലൂടെ.
1: അതെയോ?
2: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
1: അതെന്താമേ?
2: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
1: ഈ അമ്മയുടെ ഒരു കാര്യം.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളി ആയിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: അറിയിപ്പ് തുടരുന്നു. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്ര ദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 ഓണം കഥാവേള. S സിതാര എഴുതിയ കഥ സെന്ന. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലു ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടിതവ സമ്മാനം.
9: കണ്ടീഷൻ സപ്ലൈ.
0: നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സരിത മഹേശ്വരൻ. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം. നാട്ടുവിശേഷം. സേവന വാർത്തകൾ. 7:00 ഓണം കവിതാ നേരം. പി രാമൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം. മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് സേവന വാർത്തകൾ. RCR കായം എന്തു പഠിക്കണമെന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്ര ദീപ്തി. 8:05 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു 3-ാം ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം. ചിന്താശകലം.
10: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: നാളെ രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി എഫ് എം വാർത്തകൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലെ, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം, 11 പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലെ, 12 ആകാശവാണി എഫ് എം വാർത്തകൾ അറിയിപ്പുകൾ, 12:05 ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലെ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 1 ആവണി പൊന്നുഞ്ഞാൽ സംഗീത സംവിധായകൻ ബിജിബാൽ പങ്കെടുക്കുന്നു, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ശ്രാവണഹർഷം സംഗീതശില്പം തിരുവനന്തപുരം റിലെ, 4 ലവ് ഇൻ 70s 50 മുൻപത്തെ ഒരു പ്രണയകഥ, രചനാ സംവിധാനം എം വി ശശികുമാർ, 4:55 സേവന വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233. 30 crore ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: നാളെ വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലെ, 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 7:35 എഫ് എം ഇവനിംഗ് ഇതിൽ സമകാലികം, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും.
4: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
5: എന്തു പറ്റി തമ്പുരാനെ?
4: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
5: ആ അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
4: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ, വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകല്ലേ?
5: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന് ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
4: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ, എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
6: സംസ്ഥാന സർക്കാരിന്റെ 100 സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പ് തുടരുന്നു. നാളെ രാത്രി 8 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റായിസ മനാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം, തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ, 9:15 ഓണം കഥാവേള, കെ രേഖയുടെ കഥ, 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലെ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്
5: സമയം 6:20 42 സെക്കൻഡ് ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും കാവാലം ശ്രീകുമാർ പാടിയത് ഗാനരചന ചിറ്റൂർ ഗോപി സംഗീതം രമേശ് നാരായണൻ

0: മധുരം ഗീതത്തിൽ ശ്രോതാക്കൾ കേട്ട ലളിതഗാനം പാടിയത് കാവാലം ശ്രീകുമാർ. രചന ചിറ്റൂർ ഗോപി, സംഗീതം രമേശ് നാരായൺ. മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0477225 16 76. 0477225 16 76.
1: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ.

0: 90 20 620 630
1: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
5: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
6: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 91 88 21 98 63 91 88 21 98 63.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
8: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടി വി വാങ്ങിക്കണം.
10: ടി വി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
11: ടി വി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
12: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ബമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
13: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
14: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
15: എവിടുന്ന് വാങ്ങിക്കണം?
14: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
15: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
14: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
15: എന്നാ മൈജി തന്നെ പോവാം.
14: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 ഡിസംബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.ksb.gov.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.ksb.gov.in.
16: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
17: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
16: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
17: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
16: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
17: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
16: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
18: 30 കോടി രൂപയുടെ
19: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
18: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
20: കണ്ടീഷൻസ് അപ്ലൈ.
6: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താത്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം 31 ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 52 23 38 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 52 23 38. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:29:43. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
7: നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
6: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
8: നഗരത്തിലെ വിവിധ വീഥികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ്, കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺ ഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും

0: സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
1: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മിറ യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കെതിരായുള്ള 2 ടെസ്റ്റ് ക്രിക്കറ്റ് 4 ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 2 ഇന്നിംഗ്സിൽ 6 നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ 1 ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MP ഇന്ന് നിരാഹാരമനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MP മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജനസംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100 ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ 2 ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40:20. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. MG ശ്രീകുമാറിനൊപ്പം ചിത്ര പാടിയ ഗാനം ചിത്രം മഞ്ഞു പെയ്യും മുൻപേ.

എം ജി ശ്രീകുമാറിനൊപ്പം ചിത്രപാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ചിത്രം മഞ്ഞും പെയ്യും മുൻപേ. വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MM ശ്രീലേഖ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന പടത്തിൽ ചിത്രപാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം അതിശക്തമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണം. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.5.

0: 3. സമയം 6:50.
1: കാർഷിക ജീവനം.

0: ഇന്ന് കാർഷിക ജീവനത്തിൽ കേൾക്കാം. ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ, ഒപ്പം ഓണസ്മരണകളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാലടി സ്വദേശി മണി ബാലകൃഷ്ണൻ.
1: ഇന്ന് നമുക്ക് നമ്മുടെ കാർഷിക അനുഭവങ്ങൾ, അതുപോലെ നമ്മുടെ ഓണക്കാല സ്മരണകൾ, ഇതെല്ലാം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം മണിശേഷിയുണ്ട്. അപ്പൊ മണിശേഷിയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേട്ടറിയാനും ആ കേൾവി കൊണ്ട് നമുക്ക് കണ്ടറിയാനും സാധിക്കുന്ന രീതിയിൽ നമുക്ക് ആ പഴയകാല ഓണക്കാല സ്മരണകളും അതുപോലെ മണിശേഷി എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, മണിശേഷിയുടെ കൃഷിയിടത്തിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് കേൾക്കാവുന്നതാണ്. അപ്പോ നമസ്കാരം ചേച്ചി.
2: ഞാൻ ഒരു 15 വർഷക്കാലമായി കൃഷി രംഗത്താണ്, കൃഷി ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്നു. എനിക്ക് 2 മക്കളുണ്ട്. പിന്നെ ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു കാരണം, എൻ്റെ അച്ഛനൊരു കർഷകനും കർഷകത്തൊഴിലാളിയുമായിരുന്നു. അച്ഛൻ്റെ മരണത്തോടെ ഒരുപാട് കൃഷികൾ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചപ്പോൾ ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള വിളവും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാനും അത് വിപണനം നടത്താനും എല്ലാം നമുക്ക് സാധിച്ചു.
1: ഇപ്പൊ തിരുവോണത്തിന്റെ പ്രത്യേകതയായിട്ട് ഇപ്പൊ ചേച്ചി ഇന്ന് എന്തൊക്കെയായിരുന്നു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നതെന്നും അതുപോലെ തന്നെ ചേച്ചിയുടെ പഴയ കാലത്തിലെ ആ ഓണസ്മരണകളും ഇതിനൊപ്പം പങ്കുവെക്കണം. അതായത് നമുക്കറിയാം, പണ്ട് ഐശ്വര്യത്തിന്റെ ഒരു ഓണം എന്ന് പറയുന്നത് കാർഷികമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നെല്ല് കുത്തി അരിയുടെ ചോറൂണ് തൊട്ട് തുടങ്ങുവാണ്. അതൊക്കെയൊന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കും. ഇന്ന് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കളോടൊന്ന് പങ്കുവയ്ക്കും.
2: എന്റെ കുട്ടിക്കാലത്ത് തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണം വരാൻ നമ്മൾ കാത്തിരിക്കും. സ്കൂളിൽ പോയി തിരികെയൊക്കെ വരുന്ന സമയത്ത് നേരെ വീട്ടിലേക്കല്ല വരുന്നത്. ചേമ്പിന്റെ എളിയില് മുക്കുറ്റിപ്പൂവും അതോടൊപ്പം തന്നെ തുമ്പപ്പൂ, കൊളാമ്പിപ്പൂ അങ്ങനെയുള്ള പൂവുകളെല്ലാം പറിച്ച് വീട്ടിലേക്ക് കൂട്ടുകാരൊരുമിച്ച് വരുന്ന ഒരു കാലം അന്ന്. എന്റെ ചെറുപ്പത്തിലുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഭയങ്കരമായൊരു നല്ലൊരു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാം ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോ ഞാൻ എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം ഞാൻ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളുള്ള സാമ്പാർ അവിയല്, ഇഞ്ചിപ്പുളി, കാളൻ അങ്ങനെയുള്ള എല്ലാ കറികളും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കുട്ടിക്കാലത്തെ എൻ്റെ ഓണം, തിരുവോണം എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. തൊട്ടയല് പക്കത്ത് അല്ലെങ്കിൽ നാട്ടില് ഓണത്തിന് ഉത്സവമായി കൊണ്ടാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓണപ്പാട്ടുകളും കയ്യൂട്ടിക്കളികള്, വള്ളംകളികള് ഇതൊക്കെ കാണാനും കേൾക്കാനും പരസ്പരം തൊട്ടപ്പുറത്തുള്ള ഇല്ലായ്മയില് ജീവിക്കുന്നവരും ഉള്ളവരും ഒത്തൊരുമിച്ചുള്ളൊരു കാലഘട്ടമായിരുന്നു എന്റെ ചെറുപ്പത്തിലെ ഓണം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കായാലും ഒരു ഓണം എന്നുള്ള ഒരു ഇതിലല്ല പോകുന്നത്. എന്തോ ഒരു ഇത് വന്നു പോകുന്നു. റെഡിമെയ്ഡ് ഓണം പോലെയാണ് ഇപ്പൊ എല്ലാ വിഭവങ്ങളും കാറ്ററിംഗുകാരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് ആർക്കും സമയമില്ലാത്തൊരു അവസ്ഥ പോലെയാണ് കാര്യങ്ങള് ഇപ്പോഴത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. അന്നത്തെ ഓണവും ഇന്നത്തെ ഓണമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്.
1: ചേച്ചിയുടെ ഒക്കെ പഴയ കാലത്തെ ഓണത്തില് നമുക്കറിയാൻ പറ്റും പല പല കളികൾ ഉണ്ടായിരുന്നു. അപ്പോ ആ കളികളൊക്കെയായിരുന്നു എന്നും അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ കളികൾ പോലും നമുക്ക് നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ആ ഓണക്കളികൾ എന്തൊക്കെയായിരുന്നു?
2: മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ഓണക്കളി ആയിരുന്നു. ഓണക്കളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്താണ് ഞങ്ങള് തൃശ്ശൂർ ജില്ലയുടെ തുടക്കവും. അപ്പോ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരെയുള്ള ആളുകള് പല പല ക്ലബ്ബുകാര് ആ കാലഘട്ടങ്ങളിൽ ചെറുതും വലുതായിട്ടൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടി സംഘടിപ്പിച്ച് നാട്ടിലുള്ളവരും എല്ലാവരും കൂടി സംഘടിച്ച് തിരുവോണത്തിന്റെ അന്ന് ഓണക്കളിയാണ് ഞങ്ങള് മെയിനായിട്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത്

0: കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്. ആ ഓണക്കളി കാണാനായിട്ട് എല്ലാവരും ചേർത്ത് സമൃദ്ധമായ അന്നത്തെ കാർഷിക വിളകൾ തന്നെയാണ് അന്നത്തെ നമ്മുടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ. അതായത് ഈ പറഞ്ഞ വാരി തന്നെ അന്ന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും മറ്റുള്ളവർക്ക് ജോലിക്ക് പോയി അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആ കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന നെല്ലുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴേക്കാവും. അന്നേരം മില്ലുകളോ നെല്ല് കുത്താനുള്ള സൗകര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടെങ്കിൽ പോലും അത് പോയി ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഓട്ടുകലം ഉണ്ടല്ലോ, ആ ഓട്ടുകലത്തിൽ നെല്ല് വറുത്തിട്ട് കുത്തി ഉരുളിലിട്ട് കുത്തി അരിയാക്കി നല്ല ചുവന്ന അരിയായിട്ട് ഉള്ള അരി കൊണ്ട് രാത്രി ഏറെ വൈകിയാണ് ഞങ്ങളൊക്കെ അന്ന് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഇന്ന് എല്ലാവരും 8 മണിക്കോ 7 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളൊക്കെ അന്ന് ഭക്ഷണം കഴിക്കുന്നത് 10 മണി 10.5 മണിയൊക്കെ ആവും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ. കാരണം ഈ നെല്ല് കുത്തി വറുത്തെടുത്ത് കുത്തി അരിയാക്കിയതിന് ശേഷമാണ് അന്നൊക്കെ കരിയില പോലുള്ള ഇന്ന് ഗ്യാസ് ഉണ്ട്. അന്ന് വിറകിന് പോലും ക്ഷാമമുള്ളൊരു സമയമാണ്. അപ്പൊ മാവിന്റെയൊക്കെ കരിയില വെച്ചാണ് കഞ്ഞി വയ്ക്കുന്നത്. ആ കഞ്ഞു എന്ത് വരുമ്പോഴത്തേക്കും അപ്പൊ എല്ലാ ചമ്മന്തിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് കറിക്കുണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കും ഏറെ രാത്രിയാവും. ഇന്നിപ്പോ നെല്ല് കുത്താനും അപൂർവമായിട്ടാണ് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഇപ്പൊ ഉള്ളത്. കുറെ പ്രദേശത്തുണ്ട്, പക്ഷെ എന്നാലും നെല്ല് കൊടുത്ത് കടകളിൽ നിന്നും അരി വാങ്ങിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണങ്ങളാണ് കഴിച്ചിട്ടുണ്ടിരുന്നത്. പയറിൻ്റെ ഇല, പയറ്, അതുപോലെ തന്നെ വാഴപ്പിണ്ടി, ഇതൊക്കെയാണ് ഇന്നത്തെ കറികള്. വാഴയുടെ കണ്ണ്, അന്നൊന്നും വിഷമില്ലാത്ത ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്നത് വിഷം അടിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളിന്ന് ഭൂരിഭാഗം ആളുകളും ഭക്ഷണം കഴിക്കുന്നത്. അന്ന് കഴിക്കുന്നതെന്ന് വെച്ചാല് ശരിക്കും ജൈവമായിട്ടുള്ള നമ്മുടെ വീട്ടിലെ വേസ്റ്റുകള് ഇതൊക്കെ ഇട്ട് ഓടിയാണ് നമ്മള് ഒക്കെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ടാവണം. അതേപോലെ നാടൻ പശുവിന്റെ പാലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്.
1: അതുപോലെ തന്നെ ഇനി നമുക്കറിയേണ്ടത് പൂക്കളെ പറ്റിയിട്ടാണ്. കാരണം ആ സമയത്ത് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ ഈ പാടത്തും പറമ്പിലും നിൽക്കുന്ന പൂ പറിക്കാനായിട്ട് ഒരു വട്ടയിലയായിട്ട് അല്ലെങ്കിൽ ഒരു തോടിന്റെ വഴി പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് എങ്ങനെയായിരുന്നു എന്ന് ജമന്തി പൂക്കളോ അല്ലെങ്കിൽ പൂക്കളോ കൊണ്ട് അത്തപ്പൂക്കളും തീർക്കുന്ന ഒരു കാലമായി ഇന്ന് മാറി. പക്ഷെ അത് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പൂ കിട്ടാൻ വേണ്ടി നമ്മൾ മത്സരിച്ച് ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ചേച്ചിയുടെ ആ ഒരു കാലഘട്ടത്തില് ആ പൂ തേടി പോകുന്നതും അത്തം തുടങ്ങി തിരുവോണം വരെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉള്ള പൂക്കളാണ് ഇട്ടിരുന്നതെന്നും അതെങ്ങനെയൊക്കെ ആയിരുന്നു?
0: ഞങ്ങള് പൂ പറിക്കാൻ ഒരാള് തന്നെയല്ല പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കൂട്ടായിട്ടാണ് പോണത്. കൂട്ടായി പോകുമ്പോ നമ്മളന്ന് അത്തത്തിനിടാനുള്ള പൂ തലേദിവസം നമ്മള് പറിച്ച് ശേഖരിച്ചു വെക്കൂലോ. ആ ശേഖരിച്ചു വെക്കുന്ന പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് മുക്കുറ്റിപ്പൂ, ഒന്ന് തുമ്പപ്പൂ, മറ്റൊന്ന് കോളാമ്പി പൂ, ചെമ്പരത്തി പൂ, രാജചന്ദ്രവൻ എന്ന് പറയുന്ന പൂവ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശേഖരിച്ച്. ഇത് നീല ഉണ്ടാവും, വെള്ളയുണ്ടാവും, അങ്ങനെയുള്ള പൂക്കളാണ് നമ്മള് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ ഇതും നമ്മൾ ഇടുമായിരുന്നു. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ ദിവസം കറ കെട്ടിയിട്ടുണ്ടാവൂല. കറ കെട്ടുന്നതിന് മുമ്പ് വലിയൊരു കളം വരച്ചിട്ട് ആ കളത്തിൽ എല്ലാ കളറും പൂക്കള് ഇങ്ങനെ ഇതിലെടുത്ത് ഇതിലെടുത്ത് നമ്മളിങ്ങനെ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് പൂക്കളിടുന്ന ഒരു സംവിധാനമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ ഒരു രീതി പിന്നീട് ഇന്നിപ്പോ ഒരു കളർ പല കളറിലുള്ളതാണെങ്കിൽ അത് നാളേക്ക് മാറ്റിയിടും. ഇന്ന് ഇടുന്ന പൂവായിരിക്കില്ല നാളെ ഇടണത്. മൂലത്തിന്റെ അന്ന് വീടിന്റെ മുറ്റത്തു നിന്ന് തുടങ്ങി പടി വരെ പൂക്കളിടും. ഇന്നിപ്പോ ഒരു കോളാമ്പിയ വെക്കണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ സൈഡിൽ നമ്മള് വെള്ള രാജഗന്ധർവം എന്ന് പറഞ്ഞിട്ടുള്ള ആ പൂ വയ്ക്കും. പിറ്റേ ദിവസം നീലക്കോളാമ്പി വയ്ക്കും, തുമ്പപ്പൂ വയ്ക്കും. അതുമായി ബന്ധപ്പെട്ട് പിന്നെ മുക്കുറ്റിയുടെ ഇല അടർത്തിയെടുത്ത് അങ്ങനെ പച്ച കളറും എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 10 ദിവസം ഇതിങ്ങനെ തുടർന്നു പോവും. പിന്നെ തറയൊക്കെ കെട്ടിക്കഴിയുമ്പോ കള്ളി കള്ളിയായിട്ട് വരുമ്പോ ആ കള്ളികളിലൊക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ഓരോ വീടുകളിലും ഇത് ചെയ്യുമായിരുന്നു. എൻ്റെ വീട്ടിലും അതേപോലെ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് 10 ദിവസം. പിന്നെ നമ്മള് തൃക്കാക്കരപ്പനെ

0: മണ്ണുകൊണ്ട് വീട്ടിലുള്ളവര് തല്ലി നല്ല കല്ലില്ലാത്ത മണ്ണ് നോക്കി പൊടി പൊടി പോലുള്ള ഉറുമ്പ് കുത്തുമ്പോള്ള മണ്ണ് വരുന്ന വയറുള്ള മണ്ണുകൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പലകയിലിട്ട് അത് അടിച്ച് നീട്ടി വലുതും ചെറുതുമായിട്ടുള്ള തൃക്കകരപ്പന ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ഓരോരുള്ള കൊലക്ക ഈ വക സാധനങ്ങളൊക്കെ സ്വന്തമായി വീട്ടില് ചെയ്ത് നമ്മള് അതിന് ഡിസൈനൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള ഡിസൈൻ കൊടുക്കും. അതിന്റെ മുകളില് ചെത്തിപ്പൂവൊക്കെ വെച്ചിട്ട് അതിമനോഹരമായ ഒരു ഓണാഘോഷം, ഒരു ഓണത്തെ നമ്മൾ വരവേൽക്കുന്ന ഓണത്തപ്പനെ വരവേൽക്കുന്ന അടയൊക്കെ വെച്ചിട്ട് കളമൊക്കെ മെഴുകി അരിപ്പൊടി കൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ മരം കൊണ്ടുള്ള തൃക്കക്കരപ്പിനെ കിട്ടും, സിമെന്റ് കെട്ട കൊണ്ടുള്ള ഇത് അങ്ങനെയുള്ള റെഡിമെയ്ഡ് ഓണമാണ് ഇന്നിപ്പോ നടക്കുന്നത്.
1: ഈ അട ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത്? നമ്മൾ സാധാരണ തേങ്ങ ശർക്കര ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ വെറുതെ അട ഉണ്ടാക്കുകയാണോ?
0: ഓണത്തിന്റെ അന്ന് ഓണം കൊള്ളുന്നതിന് വേണ്ടി നമ്മൾ വീട്ടില് അടയുണ്ടാക്കും. ഉപ്പില്ല, എന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉപ്പില്ലാത്ത അട ഉണ്ടാക്കും. ഉപ്പില്ലാത്ത അട ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി തറയില് ഇങ്ങനെ വെക്കും. പിന്നെ വീട്ടിൽ മാത്രമുള്ള അടയൊക്കെ ഉണ്ടാക്കും. അത് വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് ചെയ്യണത്. വീട്ടില് ചെയ്തുകൊണ്ടിരുന്നത് മാവേലിനെ വരവേൽക്കാൻ വേണ്ടി നമ്മള് ഈ ഉപ്പില്ലാത്ത അട കുഴച്ച് സാധാരണ കൂട്ടുകലത്തിൽ വെച്ചിട്ട് വറുത്തെടുത്ത് അട വയ്ക്കാറാ പതിവ്. ഇന്നിപ്പോ എല്ലാവരും മധുരമുള്ള അടയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കണത്.
1: ഓണക്കാലത്ത് ആ കൂട്ടു കുടുംബ വ്യവസ്ഥിതി അനുസരിച്ച് നമ്മൾ സദ്യ ഒരുക്കുന്നത് അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്നത് കാർണവന്മാരൊക്കെ ചേർന്നായിരിക്കും. അതൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ കാലഘട്ടത്തില്?
0: എന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന്റെ കുടുംബക്കാരാണ് ഉള്ളത്. അവര് ഇപ്പൊ എന്റെ വീട്ടില് ഞാനും എന്റെ അച്ഛനും സഹോദരനും ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ഇപ്പൊ എന്റെ വീട്ടിലുള്ള സാധനം മറ്റേ അച്ഛന്റെ ചേട്ടന്റെ വീട്ടിൽ ഉണ്ടാവൂലായിരിക്കും ചിലപ്പോ. അപ്പൊ ആ ഇവിടെയുള്ള സാധനം ചേട്ടന്റെ വീട്ടിലേക്ക് കൊടുക്കും, അവിടുന്ന് ഇവിടെ ഇല്ലാത്ത സാധനം അവിടുന്ന് ഇങ്ങോട്ട് തരും. അങ്ങനെ ഈ ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ആ കാലഘട്ടത്തിലൊക്കെ നടന്നത്. അതായത് ദാരിദ്ര്യത്തിന്റെ മുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. 40 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 40-50 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനിപ്പോ പറയണത്. അന്നേരം കൊടും ദാരിദ്ര്യത്തിലാണ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. കിട്ടുക അന്നാന്ന് പണിക്ക് പോയി വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കൂലിയും നെല്ലാക്കിയായിരുന്നു. അതുകൊണ്ടുള്ള ജീവിതമാണ് എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഇന്നിപ്പോ എന്റെ കാര്യം നിന്റെ കാര്യം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ജീവിച്ചാൽ എന്താ, നീ ഭക്ഷണം കഴിച്ചാൽ എന്താ എന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ മാറി ഇന്നത്തെ കാലഘട്ടത്തില് അണുകുടുംബമായിട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻകാലങ്ങളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊക്കെ ആയാലും നാട്ടിലുള്ളവരായിരുന്നാലും ആർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂട്ടായി വന്ന് സഹായിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ സ്വന്തം കാര്യം ചിന്താബ എന്നുള്ള രീതിയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഇന്നിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീട്ടില് അച്ഛനും അമ്മയും മക്കളും രണ്ടു മക്കളും ഉണ്ടാവും, മകനോ മകളോ ആരെങ്കിലും ഒരാളുണ്ടാവും. അവരൊക്കെ ജോലി തിരക്കും ഒക്കെ ആയിട്ട് നടക്കുമ്പോ കാറ്ററിംഗുകാരെ സമീപിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നടക്കുന്നത്.
1: റെഡിമെയ്ഡ് ഓണമായി മാറിയിരിക്കുന്നല്ലേ?
0: അതെ, റെഡിമെയ്ഡ് ഓണായിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളൂ, റെഡിമെയ്ഡ് ഓണാണ് ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെ ഇവിടുന്ന് തൃപ്പൂണിത്തറയില് അത്തച്ചമയം കാണാനായിട്ട് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ, ഞങ്ങളുടെയൊക്കെ അറിവില് വലിയ ചേട്ടന്മാരൊക്കെ അത്തച്ചമയം കാണാനായിട്ടൊക്കെ അതൊക്കെ വന്ന് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോ നമുക്കത് കൗതുകമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഇന്നിപ്പോ വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ അന്നൊക്കെ വന്ന് പറയുമ്പോ ഇത് എന്തെന്നാ സംഭവം എന്ന് പോലും അറിയാൻ പാടില്ലാത്ത, അത്തച്ചമയം എന്താന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. ഇന്ന് അത്തച്ചമയം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി, ഇന്നതാണ്. അതുപോലെ വള്ളംകളി, ആ കാലഘട്ടത്തിൽ വള്ളംകളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണാനായിട്ട്. ഇന്ന് വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴമയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് ആരും കാണിക്കുന്നതായിട്ടൊന്നും. ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകള് എന്റെ അച്ഛന്റെ ചേട്ടനൊക്കെ പോയിട്ടുണ്ട്, ചേട്ടന്റെ മകനൊക്കെ പോയിട്ടുണ്ട് ഈ വള്ളംകളി കാണാനൊക്കെ കൊച്ചിയിലൊക്കെ. ഇന്നിപ്പോ ആർക്കും അതിനൊന്നും നേരമില്ല, ആർക്കും ഓണാണോ? ആ അപ്പൊ അതേ കാറ്ററിങ്ങോട് പറഞ്ഞു കഴിഞ്ഞാ ഭക്ഷണം വീട്ടിലെത്തി.
1: ഓണസദ്യയൊക്കെ ചേച്ചി തന്നെ ഉണ്ടാക്കുവാണോ ഇത്, അതോ റെഡിമെയ്ഡ് ആയിരുന്നോ?
0: ഇല്ലില്ല, ഞാനൊക്കെ എന്റെ വീട്ടില് സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കാണ് ചെയ്തത്. കാരണം നമ്മള് ഒരു ദിവസമെങ്കിലും നമ്മളൊരു നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതാർക്ക കൊടുക്ക? മറ്റുള്ളവർ ഊട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ണണല്ലോ, നമ്മൾ ഉണ്ടിട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. കാരണം ഈ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങള് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അപ്പൊ നമ്മളുണ്ടാക്കും, നമ്മളുണ്ടാക്കി സ്വന്തമായി. ഇപ്പൊ ഞാൻ എല്ലാവിധ കൃഷിയും ചെയ്യുന്ന ഒരാളാണ്, നെല്ലൊഴികെ ബാക്കി എല്ലാ കൃഷിയും ചെയ്യുന്ന ഒരാളാണ്. മറ്റേ ഏത്തവാഴ, മരച്ചീനി, അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം. എന്തിന്? ഓണത്തിന് ഈ വർഷം ഒഴിച്ച് ബാക്കി മുൻകാലങ്ങളിലെല്ലാം ചെണ്ടുമല്ലി കൃഷി ചെയ്യായിരുന്നു, ചെണ്ടുമല്ലിയുടെ കൃഷി ചെയ്യണ്ടായിരുന്നു. ഈ മഴയുടെ കൂട്ടിപ്പിടുത്തം കാരണം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പൂക്കളൊന്നും നമുക്ക് വിളവെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇതായതുകൊണ്ട് ഈ തവണയും അതുപോലെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തില്ല. ഇന്നിപ്പോ തിരുവോണം വരെ പൂവിടണമെന്നുണ്ടെങ്കിൽ തൊട്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി ആളുകള് 100-150 രൂപയ്ക്കും ചെണ്ടുമല്ലി വാങ്ങിച്ചുകൊണ്ടെന്നുണ്ടാണ് ഇടുന്നത്. ആ പൂവ് വീട്ടിലുള്ള പൂവ് പറിച്ചിടാൻ അവർക്ക് സമയമില്ല. വീട്ടിലെ പൂവിടണ ഭംഗി ഉണ്ടാവില്ല. ഈ ചെണ്ടുമല്ലിയും ഇതും മാത്രം ഇട്ടാലെന്നുള്ള കാര്യം അവര് മറന്നുപോയതാണോ അതോ സമയമില്ലാഞ്ഞിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇന്നെന്തായാലും എന്റെ വീട്ടിൽ പൂ ഇട്ടിട്ടില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്, എല്ലാ ദിവസവും പൂവിടാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്റെ മകന്റെ വീട്ടില് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അവര് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിച്ചുണ്ടാക്കി ഇടുന്നതാണ് ആ പൂവൊക്കെ.
1: ഇപ്പൊ നല്ലൊരു കർഷകയാണെന്നും കൂടെ പറഞ്ഞല്ലോ, അപ്പൊ എന്തൊക്കെയായിരുന്നു ചേച്ചി കൃഷിയൊക്കെ ചെയ്തിരുന്നു?
0: ഞാൻ കർഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തില് കർഷക ആയതല്ല. ഞാൻ കർഷക ആവണം, ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ ഒരു കർഷകനും കർഷക തൊഴിലാളിയും ആയിരുന്നു. എന്റെ അച്ഛൻ പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷിയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അച്ഛൻ തന്നെയാണ് അത് കൃഷി പണിയെടുക്കുകയും ചെയ്യുന്നത്, അച്ഛൻ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ പേരെ ഇടയ്ക്ക് കൂട്ടുന്നല്ലാതെ. 2008 അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ എയർപോർട്ടിൽ ജോലിയിലായിരുന്നു ഞാൻ. അപ്പൊ അച്ഛൻ ഒരുപാട് ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വിളവെടുക്കാൻ സമയത്ത് അച്ഛന് സാധിച്ചില്ല, അച്ഛൻ മരണപ്പെട്ടുപോയി. അപ്പൊ എനിക്കൊരു സഹോദരനുണ്ട്, പുള്ളിക്ക് ഇതിനോട് അത്ര വലിയ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നി. ബാക്കി പിന്നെ അതിന്റെ വിളവെടുപ്പൊക്കെ ഞാനാ നടത്തിയത്. അപ്പൊ എനിക്ക് അതിനോടൊരു ഇത് തോന്നി, ഇത് സന്തോഷം തോന്നി. കൊള്ളാലോ, ഇത് അച്ഛനിങ്ങനെയൊക്കെ ചെയ്ത് ഈ വിളവെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം കൊണ്ടാണ് നമ്മളിത് വിളവെടുക്കാൻ ചെല്ലണത്. ഇത് വിളവെടുക്കുക, അപ്പൊ അച്ഛൻ ചെയ്ത കൃഷികളെല്ലാം എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ഈ അച്ഛൻ്റെ കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങി. അച്ഛൻ ചെയ്യുന്ന അവര് തന്നെ കൃഷികളെല്ലാം, അച്ഛൻ ചെയ്തിരുന്ന കൃഷികളെല്ലാം ഞാൻ ഏറ്റെടുത്ത് എല്ലാ സ്ഥലത്തും ഞാൻ കൃഷി ഇറക്കി. കൃഷി ഇറക്കി എന്ന് പറഞ്ഞത് അത് ജീവിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. മറ്റു ജോലികൾക്കൊന്നും പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ കൃഷിയിലേക്ക് തന്നെ, കാർഷിക രംഗത്തേക്ക് തന്നെ നമ്മൾ ഇറങ്ങി. ഉപജീവനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേരെ വളർത്തണം, അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ എയർപോർട്ടിലെ ജോലി വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് അവിടെ ഏത്തവാഴ, കപ്പ, പയറ്, വെണ്ട, തക്കാളി എന്ന് വേണ്ട കുക്കുമ്പർ, ചേന, ചേമ്പ്, ഇടവിളകളായിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്തുണ്ട്. അതിനു മുമ്പേ ഞാൻ ക്ഷീര കർഷകയായിരുന്നു. കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് 2 പശുക്കളുണ്ടായിരുന്നു. അവരെയൊക്കെ ആണ് ആദ്യം ഞാൻ പരിപാലിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വീട് പണിതപ്പോ പശു തൊഴുത്തിന് സ്ഥലമില്ലാതെ വന്നു. ഇപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് കുറെയൊക്കെ പരിചയമില്ലാത്തതിന്റെ പോരായ്മകളുണ്ടായി. പിന്നീട് ഏക്കറ കിണക്കിന് സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ എല്ലാവിധ വിളവുകളും ചെയ്യായിരുന്നു. കൃഷി ഓഫീസിൽ നിന്നുള്ള സപ്പോർട്ടുണ്ടായിരുന്നു, പഞ്ചായത്തിൽ നിന്നുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃഷി വിപുലമായ രീതിയിൽ കൃഷി നടത്തി വരുന്നു ഇന്ന് ഈ നേരം വരെ. കാർഷിക രംഗത്ത് നമുക്ക് വിളവിറക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, മാനസിക ഉല്ലാസം, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം. നമ്മൾ വിളവിറക്കുമ്പോൾ നമുക്ക് കുറെ കാശ് ചെലവാകും, അപ്പൊ നമ്മുടെ നമുക്ക് വരുമാനം കിട്ടുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഒരു വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും വരുമാനം കിട്ടുന്നത്. ഇടവിളകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ കൃഷി കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ കർഷക സുഹൃത്തുക്കളോടും അല്ലാത്ത നല്ലവരായ എല്ലാ അവരോടും ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും എന്ത് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചിന്തിക്കാനോ ഇത് ഓർക്കാനോ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് ഉല്ലാസത്തിനും സന്തോഷത്തിനും കൃഷി നല്ലതാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികത്തിനും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരവർക്ക് ആവുന്ന രീതിയിൽ അവനവൻ്റെ വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഒരു വെണ്ടത്തൈയെങ്കിലും നട്ട് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങളും അതേപോലെ കൃഷി ഇറങ്ങണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അറിവ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: കാർഷിക ജീവിതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ. അനുഭവങ്ങൾ പങ്കുവച്ചത് കാലടി സ്വദേശി മണി ബാലകൃഷ്ണൻ.
3: ഇനി ഗ്രാമജീവിതത്തിന്റെ സർഗതാളം സൂക്ഷിക്കുന്ന നാടൻപാട്ട്.

0: ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ശ്രീജ ഷിബു.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. കർഷകർക്കുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം അതിശക്തമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണം. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്.
1: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
4: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കൂറിയിട്ട് കുപ്പ

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം. നാളെ അവിട്ടം നാൾ വൈകുന്നേരം 4 മണിക്ക്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ഒരു തമിഴ് ഗാനം കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്, ചിത്രം ലവ് ടുഡേ. ഗാനരചന വൈരമുത്തു, സംഗീതം ശിവ.

ലവ് ടുഡേ എന്ന തമിഴ് ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന വൈരമുത്തു, സംഗീതം ശിവ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7:24:47. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സ്വന്തമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4 ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റുന്നതായിരുന്നു കേരളമൊട്ടാകെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും നടന്നു. വൻതോതിൽ മഴ ഇല്ലായിരുന്നു എന്നതും രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് സൌകര്യമായി. ഔദ്യോഗിക ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് പുറമെ കോവളം അടക്കമുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ നടന്നു വരുന്നുണ്ട്.
0: ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കി. സാധാരണയായി മാസം അവസാനമാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഓണാഘോഷം മുൻനിർത്തി തുക നേരത്തെ കൈമാറുകയായിരുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിൽ ഇന്ന് രാവിലെ 9-ഓടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായി. 17 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന റസുവ മേഖലയിലുണ്ടായ പ്രളയത്തിൽ 105 ഇന്ത്യക്കാരും 93 നേപ്പാൾ സ്വദേശികളും UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയുമാണ് കാണാതായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. കാണാതായവർക്കായി തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1-2-3-4, 1-1-4-4, 9-8-5-1, 2-8-9-4-4-5 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പരുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977-985-131-687 +977-970-910-7500 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സാരൺ, മുസാഫർപൂർ, വൈശാലി എന്നീ 6 ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമ ചമ്പാരനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യ അമൃതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കാൻ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലുടനീളം പ്രളയഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയെ ടെലിഫോണിൽ വിളിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 9447111844, 9747131-417. നേപ്പാൾ സന്ദർശനത്തിന് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തമിഴ്നാട് സർക്കാർ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർ ന്യൂഡൽഹിയിലെ തമിഴ്നാട് ഹൌസുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തു പകരുന്നതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
4: India today stands as the fastest growing major economy in the world. India's transformation is structural. Rapid urbanization, a growing middle class and world-class digital infrastructure are creating new opportunities across virtually every sector of the economy.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക യാത്രാമാർഗം സ്ഥാപിക്കുന്നതും ജലപാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളും നിർദ്ദിഷ്ട ചട്ടക്കൂടിൽ ഉൾപ്പെടുമെന്ന് ഇരുരാജ്യങ്ങളും അറിയിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നയപരമായ കാര്യങ്ങളിലും പ്രശ്നപരിഹാരങ്ങളിലും സർഗാത്മകമായി ചിന്തിക്കുക, മികച്ച ഭരണനിർവഹണത്തിനായി ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതായി ശ്രീ ജയന്ത് സിംഗ് അറിയിച്ചു. രാജ്യത്തെ അടുത്ത തലമുറ ഉള്ളടക്ക സൃഷ്ടാക്കളെ പിന്തുണയ്ക്കാൻ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസും നെറ്റ്ഫ്ലിക്സും. പദ്ധതിക്ക് കീഴിൽ 6 പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് 80% വരെ സാമ്പത്തിക സഹായം നൽകും. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ചാരി മുബാറക് യാത്രയോടെ പ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമായി. മണ്ഡിയിലെ രാജ്പുരയിലുള്ള ശ്രീബുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പൂഞ്ചിലെ ദശനാമി അഖാഡ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 7:35:53. പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിങ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എഫ് എം ഈവനിങ്ങിലേക്ക്.

0: FM ഇവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്.
3: ഓണം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ആഘോഷം മാത്രമല്ല, ഒരുപാട് ഓർമ്മകൾ കൂടിയാണ്. പണ്ട് വീടിന്റെ മുറ്റത്ത് പൂക്കളം ഒരുക്കിയിരുന്ന ആ ദിവസങ്ങൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്ന ആ നിമിഷങ്ങൾ, ഓണത്തുമ്പികളും ഊഞ്ഞാലാട്ടവും ഓണക്കളികളും. കാലം മാറിയപ്പോൾ ഓണത്തിന്റെ ആഘോഷ രീതികളും മാറി. എങ്കിലും മനസ്സിന്റെ ഏതോ കോണിൽ ഇന്നും ഒരു പഴയ ഓണം ജീവിച്ചിരിപ്പുണ്ട്. ആ പഴയ ഓണത്തിന്റെ ഓർമ്മകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ സമകാലികത്തിൽ. എരൂർ സ്വദേശിനി വാസന്തിയമ്മ.
4: ഒപ്പമറ്റൊരരജൻ വരുന്നു വരകൽപ്പനാമകുടവും ധരിച്ചി പ്രഭാതരുചി പൂക്കളിട്ടരമണീയ കേരളധരയ്ക്കകം. പുഷ്പതാലവുമെടുത്തു നൽകുരവ വാദ്യഘോഷമൊടുമോണനാൾ സൽപ്രജാപ്രണയമുഗ്ധനാമവനെ ഹൃത്തിലേറ്റി വരവേറ്റിടാം. ഓണത്തപ്പനെ എതിരേക്കുന്ന കാര്യമാണ് ആ പറയണത്. കൂടാണ്ട് എല്ലാ നാളുകളും സാധാരണ സ്ത്രീലിംഗത്തിലാണ് പറയണത്. സ്ത്രീലിംഗത്തിൽ പറയുമ്പോഴെങ്ങനെയാണ്? വാർമുടി തഴപകുത്തു പാതി നിറമാറിനൊട്ടു മറയാക്കിയും താമര കരവിരൽക്കു മിന്നലണി മോതിരമ്പുതുരു ചാർത്തിയും നീലനീഴ്മിഴികളിൽ വിലോകന സുഖം പകർന്നു മണയുന്നിത ജ്യോതി മാരുതരഥൻ തെളിച്ചു മലയാള നാട്ടിൽ മധുരാംഗിയായി. അപ്പൊ ചോദ്യം രണ്ടു ദിവസം ഉണ്ടെന്ന് പറയണ്ട. ഇത്തോണം തിരുവോണത്തിനെന്നാണ് നമ്മൾ ഭഗവാനെ ഓണത്തപ്പനെ എതിരേക്കുന്നത്. ഓണത്തപ്പനെ എതിരേക്കുമ്പോ ആദ്യം നമ്മൾ വാമന സ്വാമിക്കാണ് ആദ്യത്തെ ഇവിടെ വിളക്ക് വെച്ചിട്ട് അദ്ദേഹത്തെയാണ് നമ്മൾ എതിരേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മഹാബലി വരണത്. അദ്ദേഹം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ഉച്ചയ്ക്ക് പപ്പടവും കാച്ചി കഴിഞ്ഞാണ് എരിശേരിക്ക് നാളികേരം വറുത്തിരണേ. ആ വാസന കേൾക്കുമ്പോഴത്തേക്കും ഓരോ വീടിന്റെ ഉമ്മർത്തും ഓണത്തപ്പൻ എത്തുമെന്നാണ് പറയണതൊക്കെ. അങ്ങനെ അതുമൊക്കെ ഒരു ചൊല്ലലുണ്ട്. പിന്നെ പൂക്കളെല്ലാം ഓരോ ദിവസവും ഓരോ തരം വട്ടത്തിലിട്ടാൽ മൂലത്തിൻ്റെ മൂല തിരിച്ചു പൂവിടുക എന്നൊരു ചൊല്ലുണ്ട്. മൂല തിരിച്ചു പൂക്കിടുമ്പോൾ മൂല തിരിച്ചു പൂവിടുക, അങ്ങനെയുണ്ട്. തൃക്കേട്ട നാളെ മക്കളെ വയ്ക്കുക എന്നുണ്ട്. അത് കൂടെ പൂവിട്ട് കഴിഞ്ഞിട്ട് തൃക്കേട്ടിടുന്ന അവിടുന്ന് ഇങ്ങനെ ഓരോ പൂവ് ഇങ്ങനെ വെച്ച് വെച്ച് നമ്മൾ അറവാദക്ക് വരെ നിങ്ങൾ കൊണ്ടുപോയി വെക്കും തൃക്കേട്ടിടുന്നു. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ. പിന്നെ തെങ്ങിന്റെ ചൊട്ടയാണ് നടുക്ക് ഭാഗത്ത് കുത്തിയിട്ട് ചുറ്റിനും ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് മണ്ണും പ്രസാദപ്പിഴ വെച്ച് സന്തോഷിപ്പിച്ച് എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ. പിന്നെ സദ്യ വട്ടങ്ങള് ഓണക്കോടി തന്നെ ഉടുക്കുക എന്ന ദിവസം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓണം. പക്ഷെ ഇത്തവണത്തെ ഇവിടുത്തെ ഓണങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇല്ലെന്ന് പറയാൻ പറ്റും. സമയത്തോട് എന്താ ആഹ്ലാദം എല്ലാവർക്കും, എന്ത് ജനങ്ങളാണ്.
3: കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ് കേരളത്തിൽ മിക്കവയും എന്ന് കേരള ജൈവ കർഷക സമിതി പ്രസിഡന്റും അധ്യാപകനുമായ ചന്ദ്രൻ മാഷ്.
5: കൃഷിയും കാർഷിക ജീവിതവും ഗ്രാമ സംസ്കൃതിയും പ്രകൃതിയും മണ്ണും മനുഷ്യനും തമ്മിൽ ഇണങ്ങിക്കഴിഞ്ഞ കാലത്തിന്റെ ഉർവരതയിൽ രൂപമെടുത്തിട്ടുള്ളതാണ് എല്ലാ ഉത്സവങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഓണം തന്നെയാണ്. വലിയൊരു ഗ്രീഷ്മ കാലത്തിന് ശേഷം മഴ പെയ്ത് വർഷഋതു, കേരളത്തിലെ വർഷഋതു പറഞ്ഞാൽ ഇടവും മിഥുനം കർക്കിടകം. ഈ വർഷഋതുവിന് ശേഷം ശരിക്കും മാനം തെളിഞ്ഞ് പൂക്കളും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ ആയിട്ട് വസന്ത ഋതുവിന്റെ തുടക്കമാണ് ചിഹ്നം. അതുകൊണ്ട് ഈ പുതുമഴയിൽ പൊട്ടി മുളച്ചിട്ടുള്ള തുമ്പയും മുക്കുറ്റിയും തിരുതാളിയും അപ്പയും കുറുന്തോട്ടിയും തുടങ്ങി എല്ലാ സസ്യങ്ങളും 3 മാസവും ചിലപ്പോൾ അതിലും കുറവുള്ള സസ്യങ്ങൾ പോലും പൂവിട്ട്

0: ഇട്ട് അവയുടെ ജീവിത ദൗത്യം പൂർത്തിയാക്കുന്ന ഒരു കാലമാണ് ഓണം. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ഒരു വസന്തോത്സവമാണ്, പ്രകൃതി അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അക്കാലത്തെ നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞു, കന്നിമാസം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ചെടികളും വിത്ത് വിതരണം നടത്തി അവസാനിക്കും. അപ്പൊ കാലം എഴുതി വെച്ച, പ്രകൃതി എഴുതി വെച്ച ചില സംഭവങ്ങളാണ് ഇതിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഏകദേശം ഒരു 10,000 കൊല്ലത്തെ പഴക്കമാണ് നമ്മുടെ കാർഷിക സ്ട്രക്ചറിന് ഉണ്ടാവുക. ആ കാർഷിക സ്ട്രക്ചർ ഉണ്ടായതിന്റെ ഇതിൽ നിന്നും ആ കാർഷിക ജീവിതത്തിൽ നിന്നും വളരെ സ്വാഭാവികമായിട്ട് ഉടലെടുത്തിട്ടുള്ള ഉത്സവമാണ് ഓണം. അപ്പോ നമ്മളിപ്പോ അത് പഴയകാലത്ത് കേരളത്തിൽ പറഞ്ഞാൽ കൃഷി പറഞ്ഞ പ്രധാനമായും നെൽകൃഷിയാണ്. ശരിക്കും നമ്മുടെ വിരിപ്പ് പറഞ്ഞാൽ നെൽകൃഷി, മൂന്ന് വിളകളാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വിരിപ്പ്, രണ്ട് മുണ്ടകൻ, മൂന്ന് പുഞ്ച. പുഞ്ചകൃഷി വേനൽക്കാലത്ത് കൃഷിയാണ്, അത് കായൽ നിലങ്ങളിലാണ്. നമ്മുടെ ഈ ഇടനാടൻ ഗ്രാമങ്ങളിലൊക്കെ പ്രധാനമായിട്ടും വിരിപ്പും മുണ്ടകനുമാണ്. വിരിപ്പ് പറഞ്ഞാൽ ഏകദേശം അശ്വതി ഭരണി കാറ്റുകാലങ്ങളിൽ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്തിട്ട് പുതുമഴയ്ക്കനുസരിച്ച് വളർന്ന് പുല്ല് പറിച്ച് അങ്ങനെ ആ നെല്ല് കതിരായി കൊയ്യുന്ന സമയമാണ് ഏകദേശം ചിങ്ങമാസം. കർക്കിടകമാസം അവസാനം കഴിഞ്ഞ് ചിങ്ങത്തിൽ ആദ്യം, ചിങ്ങ മധ്യത്തിലായിട്ട് കൊയ്യും. അപ്പൊ അങ്ങനെ കൊയ്ത് കത്തായം പുന്നല് കൊണ്ട് നിറയുമ്പോൾ വലിയൊരു വറുതിരിയുടെയും പട്ടണിയുടെയും കാലത്തിന് ശേഷം കള്ളക്കർക്കിടകം എന്ന് പറയാം. കള്ളക്കർക്കിടകം പറഞ്ഞാൽ രോഗാതുരത കൊണ്ടും രോഗപീഠ കൊണ്ടും അതുപോലെ ഭക്ഷണ കമ്മി കൊണ്ടൊക്കെ ആയിട്ട് ഉള്ള ഏറ്റവും വലിയ രൂക്ഷമായ ഒരു കാലാവസ്ഥാ കാലമാണ് ഈ കർക്കിടകം. കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കൃഷിയിൽ നിന്ന് വ്യതിചലിച്ച് അങ്ങാടികളിൽ ചേക്കേറിയ ആധുനിക മലയാളത്തിന് ഇത്തരം പ്രയോഗങ്ങൾ തന്നെ അറിഞ്ഞോളുന്നില്ല. അപ്പോ ഈ വിരിപ്പ് കൊയ്ത് പുന്നല്ലുകൊണ്ട് പുല്ലരി ചോറ്, ശരിക്കും പുത്തരി എന്ന് പറയാം, അതിന് പുത്തരി കഴിക്കുക, ഒരു ചടങ്ങാണത്. മാത്രമല്ല മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ചെയ്തു തന്ന നന്മകളെ ഓർക്കുകയും അവർക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് തന്നെ ഉണ്ട് പുത്തരിയിൽ. അങ്ങനെ പുതിയ നെല്ല് കൊയ്ത് വന്ന് ഇപ്പോഴും ഇല്ലം നിറ വല്ലം നിറയായിട്ട് ക്ഷേത്രങ്ങൾ മുതൽ അത് എല്ലാ സ്ഥലത്തും ഇപ്പോഴും കൊണ്ടാടുന്നുണ്ട് ആചാരമായിട്ട്. കൃഷി പോയാലും ആചാരങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒന്നാം വിള വിരിപ്പ് കൊയ്തു വരുന്ന സമയം. അപ്പൊ വിരിപ്പ് കൊയ്തു കഴിഞ്ഞാൽ ഉടനഞ്ഞ് മുണ്ടകപ്പണിക്കുള്ള തുടക്കമാണ്. മുണ്ടകം പറഞ്ഞാൽ രണ്ടാം വിള, ഡിസംബറിൽ കൊയ്യുന്നത്. ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, ചിങ്ങം കന്നി മാസങ്ങളിൽ പണിത്, പിന്നെ ഏകദേശം വൃശ്ചിക മാസം, വൃശ്ചികം ധനു എല്ലായിട്ട് കൊയ്യും. അതാണ് രണ്ടാം വിള, അതിന് മുണ്ടകൻ എന്ന് പറയും. അപ്പൊ ആ വിളയ്ക്ക് വിളയെടുപ്പിന് തയ്യാർ, അതിന്റെ കൃഷിപ്പണികൾ നടക്കുക, പൂട്ടുക, അരുക്കളക്കുക, അതുപോലെ തന്നെ പൂട്ടിക്കണ്ടം ശരിയാക്കിയിടുക. അങ്ങനെ പഴയകാലത്ത് ഈ ഉഴവുമാടുകൾ ആണല്ലോ നമ്മുടെ ഒപ്പം, നമ്മുടെ മുന്നിലും പിന്നിലും സഞ്ചരിച്ചിരുന്നത്. അവരാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ചാണകം മൂത്രം കൊണ്ട് നമ്മുടെ നിലങ്ങളെയും സമ്പുഷ്ടമാക്കിയിരുന്നത്, മണ്ണിന് ഉഴുത് നമ്മളെ കൃഷിക്ക് പരിവപ്പെടുത്തിയിരുന്ന കുഴവ്. അപ്പൊ ആ ഉഴവു മൃഗങ്ങൾക്ക് പോലും വിശ്രമം ഇടവേള, അതായത് വിരിപ്പ് കൊയ്ത് കഴിഞ്ഞ് താളുവലി എന്ന് പറയും. താളുവലി പറഞ്ഞാൽ ഈ നെല്ലിന്റെ ബാക്കിയുള്ള അത് താള് വലിച്ച് ചെയ്യാൻ വേണ്ടി വെള്ളം കെട്ടിയിടും. അങ്ങനെ പണി കഴിഞ്ഞ്, പണി കൂടി വരുമ്പോ സമയത്ത് ഇവർക്കും ഒരു വിശ്രമമാണ്. അതുകൊണ്ട് അത്തം കഴിഞ്ഞാൽ ചിത്തിര ചോതി വിശാഖം അനീഴം തൃക്കേട്ട നാളിൽ കന്നുനിർത്തും. കന്നുനിർത്ത പറഞ്ഞാൽ പിന്നെ പൂട്ടില്ല, പിന്നെ ഉത്രട്ടാതിര അന്നാണ് കന്നിറക്കുള്ളൂ, അതുവരെ പൂട്ട് പാടില്ല. അങ്ങനെയാണ്, അതിന്റെ അർത്ഥം ഒരു 8 ദിവസം കന്നുകാലികൾക്കും വിശ്രമമാണ്. അങ്ങനെ നല്ല ഭക്ഷണവും പുന്നല്ല് അതുപോലെ പച്ചക്കറികള് ഒക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് വിളവെടുത്ത് നമ്മൾ ഭക്ഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ലോറികളെ കാത്തിരിക്കുന്നവരായി മാറിയപ്പോ ഇത്തരം ഉത്സവങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് നമ്മള് കണ്ടില്ല എന്ന് അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കൃഷിയും ഉത്സവവും തമ്മിലുള്ള ഒരു വലിയ ആത്മബന്ധം, ഗൃഹാതുരത്വ ബന്ധമായി മനസ്സിൽ സൂക്ഷിക്കുകയും എങ്ങാണ്ട് നാട്ടിൽ പോയാൽ പോലും ഓണക്കാലത്ത് നാട്ടിലെത്തണം, പ്രകൃതി വരെ സമ്പന്നമായി ജലവും പൂവും കായും നെല്ലും ഒക്കെ ആയി നിൽക്കുന്ന ഈ കാലം വളരെ ഉർവരമായ ഒരു കാലമായിട്ടാണ് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ പക്ഷിമൃഗാദികളെയും കന്നുകാലികളെയും നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന എല്ലാവരെയും ഇതിൽ പങ്കാളികളാക്കുക. അത് ഈ കന്നുനിർത്തലിന്റെ ഒരു ചടങ്ങ് വളരെ രസമാണ്. കന്നുകളെ അവനവന്റെ കണ്ടത്തിൽ കൊണ്ടുവന്നിട്ടാണ് നിർത്തുക. വേറെ ആർക്ക് പൂട്ടാൻ കൊണ്ടായാലും ആ കന്നുനിർത്തുന്ന തൃക്കേട്ട നാളിൽ കന്ന് കരി നോക്കും കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ടത്തിൽ പൂട്ടിയിട്ട് ഒരു പുളി പൂട്ടും. ഒരു പുളി പറഞ്ഞാൽ ഒന്ന് റൗണ്ട് അടിക്കും, എന്നിട്ട് കിഴക്കോട്ട് തിരിച്ചു നിർത്തിയിട്ട് ആറപ്പ് വിളിച്ചിട്ടാണ് പൂവ് വിളിക്കുകയാണ്. അതായത് ഒരു നല്ല ഒരു എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു കാലത്തിന്റെ ഓർമ്മയായിട്ടാണ് ശരിക്കും ഓണം ഉണ്ടായിരുന്നത്.
1: പഴയകാല ഓണവും ഇപ്പോഴത്തെ ഓണവുമായി ധാരാളം വ്യത്യാസം വന്നു എന്ന് അധ്യാപികയായിരുന്ന അമ്മിണി.
2: ഇന്ന് എല്ലാവരും റെഡിമെയ്ഡ് ഓണം വാങ്ങി വീട്ടിലിരുന്ന് ടിവിയും കണ്ട് ടിവിയുടെ മുമ്പിൽ നിന്ന് മാറൂല. പണ്ട് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഓണം ആഘോഷിക്കാൻ തന്നെ എല്ലാ സാധനങ്ങളും ഓടി നടന്ന് ഉണ്ടാക്കണം. ഉത്തരാടപ്പാച്ചിൽ എന്ന് പറയും പണ്ട്, അതായത് ഓണത്തിനുള്ള സാധനങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയുള്ള മനുഷ്യരുടെ ഒരു തിരക്ക്. പൂക്കളമിടലൊരു പ്രധാന

0: പരിപാടിയാണ്. അതിനുള്ള പൂ സംഘടിപ്പിക്കണം. അത് കുട്ടികളാണ് അതിൻ്റെ പ്രധാന ആൾക്കാർ. കുട്ടികൾ കൂട്ടം കൂടി നടന്ന് പൂക്കൂടയുമായിട്ട് പറമ്പുകളെല്ലാം നടന്ന് പൂക്കൾ ശേഖരിക്കും. ഇന്നത്തെ പോലെ പൂ കാശ് കൊടുത്ത് വാങ്ങിക്കണ ഇടപാടേ ഇല്ല. ചെമ്പരത്തി, കലമ്പട്ട, വീണ്ട, കൊളമ്പി ഇതൊക്കെ നടന്ന് പറിച്ചെടുക്കും. പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വച്ച് പിറ്റേ ദിവസം രാവിലെ വരി വരിയായിട്ടിടും. അത്തം ചിത്തിര ദിവസങ്ങളിൽ വെളുത്ത പൂ മാത്രമാണ്, വെള്ള പൂവും തുമ്പപ്പൂവും തുളസിയിലയും മാത്രമാണ് ഇടാറ്. അന്നൊരു ചെറിയ വട്ടം മെഴുകി നടുക്കൊരു തുളസിക്കതിരും കുത്തി ഈ തുമ്പപ്പൂവും തുളസിയിലയും നിരത്തും. പിന്നെ ചോതി മുതൽ പൂക്കളം തറ കെട്ടി പൂവിട്ട് തുടങ്ങുന്നത്. വട്ടത്തിൽ ആണ് തറ കെട്ടുള്ളൂ. എല്ലാ തരത്തിലുള്ള പൂക്കളും ഇടും അതിൻ്റെ അകത്ത്. അങ്ങനെ വരി വരിയായിട്ടിട്ട് ദിവസവും വരി കൂടി കൂടി വരണം. അതിന് എല്ലാവരും മത്സരമാണ്, ആരുടെ പൂക്കളാണ് കൂടുതൽ വലിപ്പം എന്നറിയാൻ വേണ്ടി. ഉത്തരാടം വരെ പൂക്കളം ഇടും. ഉത്തരാടത്തിൽ ചെന്ന് വൈകുന്നേരം ഒരു കിണ്ടിയിൽ വെള്ളവും നിലവിളക്കും പിടിച്ച് മോണത്തപ്പനെ എതിരേക്കം പോവും. പടി വരെ പോകും. ഓണത്തപ്പവും മാവേലിയും ഞാനിട്ട പൂക്കളം കാണാൻ വായോ എന്ന് ആറപ്പുവേട്ടോറോ എന്ന് കൂവി ആർത്ത് ആർപ്പും കുരവയോടുകൂടി പടി വരെ പോകും. പടിയിൽ ചെന്ന് പടിക്ക ചെന്നിട്ട് തുമ്പക്കുടം പടി മുതൽ വരിയായിട്ട് പൂക്കളം വരെ ഇട്ട് പോരും. പൂക്കളത്തിൽ വന്ന് ഒരു പലക വച്ച് അതിൽ തൃക്കാക്കരെ ഇരുത്തി തുമ്പപ്പൂവിട്ട് ഉണ്ടാക്കിയ പൂവട ചാരി വയ്ക്കും. രാത്രി മാവേലി വന്ന് പൂവട തിന്നും എന്നാണ് സങ്കല്പം. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാവരും കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സദ്യയ്ക്കുള്ള ഒരുക്കം തുടങ്ങും. ഒരു കൊട്ടയിൽ കുറച്ച് പുല്ലൊക്കെ ഇട്ട് ഒരു നാളികേരം കൊണ്ടുവന്ന് തൊഴുത്തിൻ്റെ മുമ്പിൽ വച്ച് ഉടച്ചൊഴിച്ച് അതിലേക്ക് തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് പശുവിന് ഉണം കൊടുക്കും. പിന്നെ നമ്മൾ വീട്ടിലെ എല്ലാവരും കൂടി സദ്യ ഒരുക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് സദ്യ ഒരുക്കുന്നത്. സദ്യ എല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ദൂശനിലയിൽ സദ്യ വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണത്തിന് ശേഷം വിശ്രമം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ഇഷ്ടമുള്ള കളികളിൽ ഏർപ്പെടും. ഊഞ്ഞാലാട്ടം, ഓണക്കളി, വട്ടക്കളി, അങ്ങനെ എല്ലാ കളികളും കഴിഞ്ഞ് അങ്ങനെ ചതയം വരെ ആഘോഷത്തോടുകൂടി കഴിച്ചു കൂട്ടും. ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഉറുമ്പിനും ഓണം കൊടുക്കും. അരി വറുത്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വിളയിച്ച് നറുക്കല മുറിച്ച് നറുക്കലയിൽ വീടിൻ്റെ നാല് മൂലയ്ക്കും നടുവാതുക്ക നേരെ അമ്മയ്ക്കൻ്റെ ചുവട്ടിലും വെച്ച് വിളമ്പി എണ്ണത്തിരി കത്തിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കും. ഉറുമ്പ് വന്ന് രാത്രി ഭക്ഷിച്ചോളുന്നതാണ് വെയ്പ്.
1: കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്ന ഗീതാ നായർ.

ഓണം ഇതെല്ലാമാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ഓർമ്മകൾ അയവിറക്കിയാൽ ഒരു 10 കൊല്ലം മുൻപ് വരെ ഓണം ഇങ്ങനെയെല്ലാം ആയിരുന്നു. ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഓണക്കോടി വാങ്ങി ആർക്കെല്ലാം കൊടുക്കണോ, അതായത് അപ്പൂപ്പൻ മുതൽ വീട്ടിലെ കുഞ്ഞു കുട്ടി വരെയുള്ളവർക്ക് കൊടുക്കാനുള്ളത് അലമാരയിലെത്തും. പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത് കൂടിയിരുന്ന് ഉപ്പേരിപറ തുടങ്ങും. കുഞ്ഞുങ്ങൾ തൊടിയിൽ പൂ പറിക്കുന്ന ബഹളത്തിലായിരിക്കും. മറുനാടുകളിലുള്ള ഉറ്റവരും ഉടയവരും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവും. പരസ്പരം ലോഹ്യം പറച്ചിലും തമാശ പറച്ചിലും അതൊരു ബഹളം തന്നെ. അങ്ങനെ ഓണത്തിൻ്റെ വരവ് ഒരു വരവ് തന്നെയായിരുന്നു. അത്തത്തിന് തുടങ്ങി എല്ലാവരും കൂടി കൂടുന്ന പൂക്കളം വീടുകൾ തോറും. അതിനു മുമ്പേ സ്കൂളിലും കോളേജിലും പൂക്കള മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും. തിരുവോണത്തിന് നിവേദ്യം എന്ന സങ്കല്പത്തിൽ ഒരു അടയുണ്ടാക്കും. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാനാവില്ല. ഏതെല്ലാം സദ്യ ഉണ്ടാക്കിയാലും ഓണത്തിൻ്റെ സദ്യയെ വെല്ലുന്നൊരു സദ്യ ഉണ്ടായിരുന്നില്ല അന്നൊന്നും. മാത്രമല്ല, ഏതൊരു വിശേഷവും ഒരു നാൾ വരും അന്ന് തന്നെ തീരും. എന്നാൽ ഓണം മാത്രമാണ് 4 ദിവസം നീണ്ടു നിൽക്കുകയും ഈ ദിവസങ്ങളിലെല്ലാം സദ്യ ഒരുക്കുകയും ചെയ്യുന്ന

0: ഒരേ ഒരു ഉത്സവം. അങ്ങനെ ഒരു ഉത്സവ പ്രതീതി തരുന്ന മലയാളിയുടെ ഒരു അഹങ്കാരമായിരുന്നു ഓണം. ആ ഓണത്തിനെ നമുക്ക് ഇന്നു മുതൽ വരവേൽക്കാം.
1: പ്രതീക്ഷയോടെ നമ്മൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി എന്ന് നാട്ടറിവ് പഠന കേന്ദ്രം നിർവാഹക സമിതി അംഗം വി കെ ശ്രീധരൻ.
2: കാണം വിറ്റും ഓണം ഉണ്ണണം.

0: മുകൾ വശത്ത് കൃഷ്ണകിരീടമോ ചെത്തിപ്പൂക്കലയോ വയ്ക്കും. നാലു വശത്തുള്ള ദ്വാരങ്ങളിൽ ഈർക്കിലിയിൽ കൊരുത്ത മറ്റു പുഷ്പങ്ങളും. ഓണം വെളുപ്പിന് മണ്ണുകൊണ്ടുണ്ടാക്കിയ മുറ്റത്തെ തറയിൽ അല്ലെങ്കിൽ മുട്ടിപ്പലകയിൽ ഒരു തൂശനില വെച്ച് അണിഞ്ഞ് മാവേലിയെ പ്രതിഷ്ഠിക്കും. തുമ്പയും തുളസിയും കൊണ്ട് പുഷ്പവൃഷ്ടി. ചെറിയ ചടങ്ങുകൾ. ആറപ്പോ ഇറോ, ആറപ്പോ ഇറോ എന്നത് മാവേലി മനനുള്ള വരവിളി.
1: ഓർമ്മകളിൽ തെളിയുന്ന ഓണനിറവ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ.
3: സമകാലികം.
4: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനമ്മയ്ക്ക് നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
5: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
6: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
7: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
8: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
9: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
8: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
10: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
11: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
10: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
11: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
12: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
13: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
14: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
15: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത്
16: കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ പുല.

0: കൊച്ചി എഫ് എമ്മിന്റെ സായാഹ്ന പ്രക്ഷേപണത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിങ്. സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: ചക്ക എന്ന് പറഞ്ഞാൽ നാട്ടിലൊന്നും ആർക്കും ഒരു വിലയില്ലെന്നേ.
1: അതെന്താ മുത്തശ്ശി, ആർക്കും വേണ്ട, വില കൊടുത്തു വാങ്ങുന്നതല്ലോ.
0: ഇത് നല്ല തേൻ വരിക്കയാ. നിന്റെ മുത്തച്ഛൻ ഇതിൻ്റെ കുരു വയനാട്ടിന്ന് കൊണ്ടുവന്ന് മുളപ്പിച്ചെടുത്തതാ, അതുകൊണ്ടാ അതിന് ഇത്രയും വലുപ്പം. അതെവിടെയാ മുത്തശ്ശി ഈ വയന

0: വയനാട്?
1: ആ, അതങ്ങ് ചുരം കയറി ഒരുപാട് ദൂരം പോണം.
0: അതെന്താ മുത്തശ്ശി ചുരം? മലമടക്കുകൾ വളഞ്ഞു ചുറ്റി ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് കുത്തനെയുള്ള പാതയാണ് ഈ ചുരം എന്ന് പറയുന്നത് മോളെ. വയലുകളുടെ നാട്, വയൽനാട്. അതങ്ങനെ പറഞ്ഞു പറഞ്ഞ് വയനാട് എന്ന് പേര് വന്നു.
1: മുത്തശ്ശി അവിടെ താമസിച്ചിട്ടുണ്ടോ?
0: മുത്തശ്ശി, മുത്തശ്ശനും നിന്റെ അമ്മയും 5 വർഷം അവിടെ ഉണ്ടായിരുന്നു.
1: വലിയ കാടും മലകളും പുഴയും അരുവിയും ഒക്കെയായി. മനോഹരമാണ് അവിടം.
0: ഇവിടുത്തെ പോലെ ചൂടൊന്നുമില്ല. AC വേണ്ട, റെഫ്രിജറേറ്റർ വേണ്ട. നല്ല തണുപ്പുള്ള കാലാവസ്ഥ.
1: അപ്പോൾ കാട്ടിലെ മൃഗങ്ങളില്ലേ മുത്തശ്ശി?
0: ഇല്ലേന്നോ? ആന, കാട്ടുപന്നി, മാൻ, കുരങ്ങുകൾ, പുലി എന്ന് വേണ്ട, എല്ലാ മൃഗങ്ങളും ആ കാട്ടിലുണ്ട്.
1: മുത്തശ്ശി അതിനെയൊക്കെ കണ്ടിട്ടുണ്ടോ?
0: പിന്നില്ലേ, രാത്രിയായ ആനയൊക്കെ ഇറങ്ങി വരും. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ വരും.
1: അപ്പോൾ പേടിയാവില്ലേ മുത്തശ്ശി?
0: സന്ധ്യയായാൽ പുറത്തിറങ്ങില്ല. ഈ ചക്കയുണ്ടല്ലോ, ആനയ്ക്ക് വലിയ ഇഷ്ടാ. ഒരു ദിവസം ഉറക്കത്തിൽ പുറത്തെത്തോ ഇടിഞ്ഞു വീഴുന്നൊരു ശബ്ദം കേട്ടു. നല്ല ആനച്ചൂരും വരുന്നു.
1: ആനച്ചൂരോ? അതെന്താ?
0: ആനകൾക്കേ ഒരു പ്രത്യേക മണമുണ്ട് മോളെ. അവ പരിസരത്തെവിടെയോ ഉണ്ട്. ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ജനൽ വിടവിലൂടെ നോക്കി. നിലാവെളിച്ചത്തിൽ കണ്ടു, പ്ലാവിൻ്റെ ചുവട്ടിൽ ഒരുത്തൻ നിന്ന് ചക്ക പിഴുതു തിന്നുന്നു, ചില്ലകൾ ഒടിക്കുന്നു. പേടിച്ച് വിറച്ചുപോയി. ഒറ്റ വായ്ക്ക് ഒരു ചക്ക മുഴുവനും തിന്നും.
1: യ്യോ, എന്തൊരു വലിയ വായ്!
0: പിന്നെ അവർ തെങ്ങ് കുലുക്കി തേങ്ങയിടും, തേങ്ങ തിന്നും. വാഴത്തോട്ടത്തിൽ കയറി ചവിട്ടി ഒടിച്ച് കുലയും വാഴയും ഒക്കെ തിന്നും.
1: അപ്പോൾ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ പാടില്ലേ മുത്തശ്ശി?
0: ടോർച്ച് ലൈറ്റ് അടിക്കാൻ പാടില്ല, അവയ്ക്ക് ദേഷ്യം വരും. കലി ഇളകി കൊമ്പ് കുലുക്കി വാലുയർത്തി ചാടി വരും.
1: ഹോ, ഒരിക്കലും അതും കണ്ടു.
0: അടുത്തൊരു വീട്ടുകാരൻ ദൂരെ ആനച്ചൂര് വന്നയിടത്തേക്ക് ടോർച്ചടിച്ചു. അദ്ദേഹം ഞങ്ങളെ അപ്പത്തന്നെ ലാൻഡ് ഫോണിൽ വിളിച്ച് പുറത്തിറങ്ങരുത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി മോളിൽ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആ വീടിന് ഒറ്റക്കുത്ത്. ചുമരിടിഞ്ഞു പോയി. വിറച്ചുപോയി ഞങ്ങൾ. വീടിന് ചുറ്റും ലൈറ്റിട്ടാൽ കുഴപ്പമില്ല, പ്രകാശമുള്ളയിടത്തേക്ക് ആന വരില്ല എന്നാണ് വിശ്വാസം.
2: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം. ബന്ധപ്പെടേണ്ട നമ്പർ 97 47 11 14 97 47 13 21 47. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.40

0: 500,000 പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൗണ്ടുകളിൽ ലഭ്യമാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. നാലാം ദിനം അവസാനിക്കുമ്പോൾ 6 229 റൺസ് എന്ന നിലയിൽ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
4: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ശാസ്ത്രദീപ്തി.
7: പ്ലാസ്റ്റിക് ഇന്ന് ലോകം കീഴടക്കാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയിലും ഏറ്റവും ആഴമുള്ള മരിയാന ട്രെഞ്ചിലും പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒറ്റത്തവണ ഉപയോഗത്തിലുള്ളതും കനം കുറഞ്ഞതുമായ പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉത്പാദനവും സംഭരണവും രാജ്യവ്യാപകമായി നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു ശ്രമം ഉണ്ടായെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ അതിനെ ദുർബലമാക്കി. നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുവാൻ യാതൊരു നിലയിലും കഴിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനുള്ളത്. സർവ്വ മേഖലകളിലും പടർന്നു പിടിച്ച പ്ലാസ്റ്റിക്കിന്റെ അംശം മനുഷ്യന്റെ രക്തത്തിൽ വരെ സ്ഥിരീകരിച്ചത് അടുത്തിടെയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് വിക്ടർ വിസ്കാവോ എന്ന കടൽ യാത്രികൻ ലോകത്തെ ഏറ്റവും ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ മരിയാന ട്രെഞ്ചിൽ എത്തുകയുണ്ടായി. തണുപ്പുള്ളതും ഇരുമ്പിനെ പോലും പരത്തിയെടുക്കാൻ കഴിയുന്ന മർദ്ദവുമുള്ള അവിടെ വിചിത്രമായ ചില മത്സ്യങ്ങളെ കണ്ടതിനൊപ്പം അദ്ദേഹം കണ്ട മറ്റൊരു വസ്തു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മറ്റൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് ആയിരുന്നു അദ്ദേഹം അവിടെ കണ്ടത്. ആധുനിക ലോകത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരേ സമയം വലിയ ഉപയോഗമുള്ള വസ്തുവും അതേസമയം തന്നെ തലവേദനയും ആയി മാറിയ പ്ലാസ്റ്റിക് 11,000 മീറ്റർ വരെ ആഴത്തിൽ എത്തിപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. പ്ലാസ്റ്റിക് ഭൂമിയിൽ അഴുകാൻ 5,000 വർഷങ്ങളോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൾ. പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത ഭൂമിയിൽ കെട്ടിക്കിടക്കുന്നത് മാത്രമല്ല പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങൾ, അതിലേറെ അവ ജീവജാലങ്ങളുടെ ഭക്ഷ്യ ശൃംഖലയിൽ എത്തിച്ചേരുകയും ജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ജലജീവികളാണ് ഇവിടെ ഏറ്റവും ഭീകരമായ മുഖം കാണേണ്ടി വരുന്നത്. 2019 നവംബർ മാസത്തിൽ ഇറ്റലിയിലെ സെഫാലു ബീച്ചിൽ ചത്തടിഞ്ഞ 22 അടി നീളവും ഏകദേശം 7 വയസ്സ് പ്രായവുമുള്ള നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. ഷെൽ മത്സ്യങ്ങൾ, ഉപ്പ്, കുടിവെള്ളം, ബിയർ എന്നിങ്ങനെ മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ അംശങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് മനുഷ്യരിലെ രക്തത്തിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര ജേണലായ എൻവയോൺമെന്റ് ഇന്റർനാഷണലാണ് 22 പേരുടെ രക്തപരിശോധനയിൽ 17 പേരിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇത് മനുഷ്യ ശരീരത്തിലെ പോളിമർ സാന്നിധ്യത്തിന്റെ പ്രാഥമികമായതും നിർണായകവുമായതുമായ സൂചനകളാണ്. കൂടുതൽ ആളുകൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അന്തിമമായി ഇതിന്റെ കാഠിന്യം ഉറപ്പിക്കാൻ കഴിയൂ. 700 നും 500,000 നാനോമീറ്ററിനും ഇടയിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. 700 നാനോമീറ്റർ എന്നാൽ ഒരു മുടിയിടയുടെ വീതിയുടെ 140 തവണ ചെറിയ വലിപ്പം എന്നർത്ഥം. 50% ആൾക്കാരിലും ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിമറായ പോളി എത്തിലീൻ ടാർഫ്താലേറ്റ് അടങ്ങിയതായാണ് കണ്ടെത്തിയത്. 2 കണ്ടെത്തിയതാവട്ടെ ഭക്ഷണം പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന പോളിസ്റ്റൈറിനും ആയിരുന്നു. കൂടാതെ നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് കിറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന പോളി എത്തിലീൻ കൂടി രക്തത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. പരീക്ഷണം നടത്തിയവരിൽ വായു, ജലം, ഭക്ഷണം എന്നീ മാർഗങ്ങളിലൂടെ അവരുപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റുകൾ, ലിപ് ബാമുകൾ എന്നിവ അറിയാതെ വിഴുങ്ങുന്നതിലൂടെയും മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തിയേക്കുമെന്നാണ് നിഗമനം.
6: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്ര

0: ദീപ്തി.
1: സമയം 8 മണി കഴിഞ്ഞ് 6:25. FM ഈവനിംഗ് തുടരുന്നു.
2: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
3: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
4: ഈ പരിപാടിയുടെ പ്രായോജകർ
5: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലാക്ക, എറണാകുളം.
2: ഇന്ന് ഈ പരിപാടിയിൽ ഗർഭിണികളിലെ രക്താതിമർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം.
6: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഗർഭാവസ്ഥയിലുണ്ടാകുന്ന രക്താതിമർദ്ദത്തെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെയും കുറിച്ചുമാണ്. ഡോക്ടർ, ഗർഭകാലത്തെ ഹൈപ്പർ ടെൻഷൻ, രക്താതിമർദ്ദം എന്ന് പറയുന്നത് കൃത്യമായി എന്താണ്? ശരിക്കും സാധാരണ രക്തസമ്മർദ്ദത്തിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു?
7: ഗർഭകാലത്ത് ഉണ്ടാവുന്ന രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു 5 മാസം പിന്നീട് കഴിയുമ്പോഴാണ് നമുക്കിത് ലക്ഷണങ്ങൾ വരാൻ തുടങ്ങുന്നത്. അപ്പം ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രഗ്നൻസിൻ്റെ മുന്നേ തന്നെ BP കൂടുതലായിരിക്കും, പിന്നീട് പ്രഗ്നൻസി ടൈമിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ തികച്ചും നമുക്ക് പ്രഗ്നൻസിൻ്റെ ഡ്യൂറേഷനിൽ മാത്രം BP കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലത്തുള്ള രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്.
6: ജെസ്റ്റേഷണൽ
7: ഹൈപ്പർ ടെൻഷൻ. അപ്പം ഇത് കാണുന്നത് നമുക്ക് ഒരു 5 മാസം മുതലാണ്, അല്ലെങ്കിൽ 20 ആഴ്ച കഴിയുമ്പോഴാണ് തുടങ്ങുന്നത്. അപ്പം ഇത് നോർമൽ BPനേക്കാളും വ്യത്യസ്തം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം നമ്മളെ ഗർഭപാത്രത്തിലുള്ള പ്ലാസന്റ അല്ലെങ്കിൽ അഥവാ മറവിള്ള എന്ന് പറയുന്ന ആ ഒരു കോസോണ്ടാണ് നമുക്ക് BP കൂടുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ നമുക്ക് അത് പ്രസവിപ്പിക്കാന്നുള്ളതാണ്. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസ് എല്ലാം ഉണ്ട്. മെഡിക്കേഷൻസ് കൊണ്ട് കൺട്രോൾ ആവില്ല എന്നെങ്കിൽ നമുക്കത് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളെ നോർമൽ BPയും പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് BP ഉള്ള വ്യത്യാസം.
6: ശരിക്കും ഗർഭകാലത്ത് പലതരത്തിൽ വേണമെങ്കിൽ ഈ BP വരാമല്ലോ. പ്രീ ക്ലാംസിയ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണത, കോംപ്ലിക്കേഷൻ ഉള്ള ഒരവസ്ഥയുണ്ട്, അതല്ലെങ്കിൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും?
7: ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഞാൻ പറഞ്ഞ പോലെ ഈ പേഷ്യന്റിന് പ്രഗ്നൻസിന്റെ മുന്നേ അല്ലെങ്കിൽ തുടക്കത്തിൽ 1-2 മാസം മുതലേ BP കൂടാൻ തുടങ്ങും. പിന്നെ അത് ത്രൂ ഔട്ട് പ്രഗ്നൻസി നമുക്ക് കണ്ടിന്യൂസ് ഹൈ BP കിട്ടും. അപ്പൊ അതിനാണ് നമ്മൾ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അത് പ്രഗ്നൻസി കാരണം കൊണ്ട് ഉണ്ടാവുന്നതല്ല, പേഷ്യന്റ് ആദ്യമേ BP ഉള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. അത് തികച്ചും നമ്മളെ പ്രഗ്നൻസി കൊണ്ട് മാത്രം വരുന്ന ഒരു കോസാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഈ 5 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 ആഴ്ച മുതൽ കാണുന്ന BP ആണ് നമ്മളെ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതിൽ BP മാത്രമേ കൂടുള്ളൂ, വേറൊരു വ്യത്യാസങ്ങളോ ലിവറിൽ വ്യത്യാസങ്ങളോ കിഡ്നിയിൽ വ്യത്യാസങ്ങളോ ഒന്നും കാണില്ല. പിന്നെ കുറച്ചുകൂടി നമ്മളെ സിവിയർ ഫോമാണ് നമ്മളെ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. അതിൽ BP കൂടുകയും ചെയ്യും, പോരാത്തിന് നമ്മളെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ ലോസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ ലിവർ ഫങ്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ എല്ലാം എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടീനെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കോസാണ് നമ്മളെ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒന്നുകൂടി ഉള്ളത് എക്ലാംഷ്യ, അതായത് BP കൂടുമ്പോൾ അപസ്മാരം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപസ്മാരം വന്നു കഴിഞ്ഞാൽ അത് എക്ലാംഷ്യ എന്ന് പറയും.
6: പ്രീഎക്ലാംഷ്യ, എക്ലാംഷ്യ എന്നാണ് പറയുന്നത്. സാധാരണ ഗർഭിണികളിൽ എത്ര ശതമാനം പേർക്ക് ഇങ്ങനെ ഈ രക്താതിമർദ്ദത്തിന്റെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? എല്ലാവർക്കും ഇത് വരണമെന്നില്ലല്ലോ.
7: എല്ലാവർക്കും വരണമെന്നില്ല. ഒരു പ്രഗ്നൻസി ലേഡീസ് നമ്മൾ എടുത്താൽ ഒരു 10-20% പേഷ്യൻസിനാണ് ഇത് കണ്ടിട്ടുള്ളത്.
6: ഇതിന്റെ ഒരു കാരണം നമുക്ക് പറയാൻ പറ്റുമോ? ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷന്റെ ഒരു കാരണം
7: നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ പ്ലാസന്റയിൽ ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ വേണ്ടപ്പെട്ട ചേഞ്ചസ് വരാത്തോണ്ട് ബ്ലഡ് വെസൽസ് റിലാക്സ് ആവില്ല. അപ്പൊ ആ റിലാക്സ് ആവാത്തപ്പോൾ നമുക്ക് ശിശുവിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന കാരണമാണ് നമുക്ക് ഈ BP റൈസ് ഉണ്ടാവുന്നത്.
6: സാധാരണ ആർക്കൊക്കെയാണ് ഇതിന്റെ റിസ്ക് കൂടുതൽ? ഇപ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്കാണോ, അതോ ഒരുപക്ഷെ ആദ്യ ഗർഭം അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ട്വിൻസ് ആണ്, ഇരട്ടക്കുട്ടികളാണ്, അവർക്കൊക്കെ ഈ രക്താതിമർദ്ദം വരാനുള്ള സാധ്യത കൂടുതലാണോ?
7: തീർച്ചയായും ഇങ്ങനത്തെ പേഷ്യൻസിലാണ് നമ്മളിത് കൂടുതൽ കാണിക്കുന്നത്. അതായത് ആദ്യമായിട്ട് പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള ഒരു അമ്മ, അല്ലെങ്കിൽ 40 വയസ്സ്

0: മുകളിലുള്ള ഒരു അമ്മ. അപ്പൊ ഏജ് ഡിപ്പെൻഡന്റ് ആണ് ഈ പേഷ്യൻസിന് ബി പി കൂടാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തത് പറഞ്ഞ പോലെ ഒബേസിറ്റി, അതായത് വണ്ണം കൂടുതലുള്ള പേഷ്യൻസിന് ബി പി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പ്ലാസന്റ എത്രത്തോളം നമ്മളെ ഉള്ളിലുണ്ട് അപ്പൊ അത്രത്തോളം ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായും ട്വിൻ പ്രഗ്നൻസിയിൽ നമുക്ക് പ്ലാസന്റിന്റെ അമൗണ്ട് കൂടും. അപ്പൊ എത്രത്തോളം അത് കൂടുമോ ബി പി ചാൻസും കൂടും. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മോളാർ പ്രഗ്നൻസി, അതായത് മുന്തിരി കൊല എന്ന് പറഞ്ഞ പ്രഗ്നൻസി എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും, അതാണ്. അപ്പൊ അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ബി പിയുടെ ഒരു ചാൻസ് കൂടുതലാണ്.
1: ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന പോലെ ഈ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ സാധ്യത എങ്ങനെയാണ്?
0: അതെ, പ്രമേഹമുള്ളവർക്കും ഒബേസിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന്, ഇങ്ങനത്തെ പേഷ്യൻസിനും ബി പി കൂടാനുള്ള ചാൻസ് കൂടുതലായി കണ്ടിട്ടുണ്ട് നമ്മൾ.
1: സാധാരണ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ, കുടുംബത്തിൽ ഇത് മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നവർക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത അങ്ങനെ പറയാൻ പറ്റുമോ?
0: അതെ, അങ്ങനെയും പറയാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി നമ്മളെ അമ്മമാർക്കോ അല്ലെ നമ്മളെ സിബ്ലിംഗ്സിൽ ആരെങ്കിലും ഇങ്ങനെ ബി പി പ്രഗ്നൻസിയിൽ കൂടിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കും ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഹിസ്റ്ററി, അതായത് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ നമുക്ക് ബി പി കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറെ പ്രൊഫിലാക്സിസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഈ ഒരു പ്രഗ്നൻസിയിൽ കെയർ ചെയ്യാൻ പറ്റും.
1: സാധാരണ ഈ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്നൊക്കെ പറയാറുണ്ട്, വരുന്നത് അറിയില്ല പലപ്പോഴും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലേ എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഗർഭിണികളിൽ ഇതെങ്ങനെയാണ്, നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ അറിയാൻ കഴിയുമോ?
0: തീർച്ചയായും ഗർഭിണികൾക്ക് പലവർക്കും മനസ്സിലാവില്ല നമുക്ക് ബി പി കൂടുതലുണ്ട്, അങ്ങനെ കുറെ പേഷ്യൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ എല്ലാ മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ പേഷ്യൻസിനെ വിളിപ്പിച്ച് ചെക്കപ്പിന് വരാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു വെയിറ്റ് റെക്കോർഡിങ്ങും ബി പി റെക്കോർഡിങ്ങും എല്ലാ വിസിറ്റിലും ചെയ്യും. അപ്പൊ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും ബി പി കൂടുന്നുണ്ടോ ഇല്ലയോ. പിന്നെ അല്ലാതെ ചില ലക്ഷണങ്ങൾ, ഇപ്പോൾ തീവ്രമായ തലവേദന അല്ലെങ്കിൽ വയർവേദന, നീര് കൂടുക കാലിൽ, നോർമലി പ്രഗ്നൻസിയിലും നീര് കൂടും, പക്ഷെങ്കിൽ ഇത് റെസ്റ്റ് എടുത്താൽ പോലും മാറാത്തത്ര നീര് വരിക അല്ലെങ്കിൽ കണ്ണിൽ മങ്ങിച്ച വരിക, ഇങ്ങനത്തെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ പേഷ്യൻസിനോട് നമ്മൾ പറയാറുണ്ട് തീർച്ചയായും ഒന്ന് വന്ന് കാണിക്കാൻ. അപ്പോൾ ബി പിന്റെ ഒരു ലക്ഷണങ്ങളാണ് ഇതെല്ലാം.
1: അപ്പോഴേക്കും ഇത് പ്രീഎക്ലാംപ്സിയ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവുമ്പോൾ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും, അത് തന്നെയാണോ ഇത്?
0: പ്രീഎക്ലാംപ്സിയ എന്ന് പറഞ്ഞത് നമുക്ക് മൂത്രത്തിലൂടെ പ്രോട്ടീൻ ലോസ് ആവുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ബി പി കൂടിയ ഒരു പേഷ്യന്റിന് എന്തായാലും നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യിക്കും. അപ്പൊ ഒന്ന് ചെയ്യുന്നതാണ് നമ്മൾ യൂറിൻ ആൽബ്യൂമിൻ പറഞ്ഞ ടെസ്റ്റ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ലിവർ എൻസൈംസ് വ്യത്യാസം വരിക, കിഡ്നീന്റെ എൻസൈംസ് വ്യത്യാസങ്ങൾ വരിക, അല്ലെങ്കിൽ നീർക്കെട്ട് വരിക ലങ്സിൽ, ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളുടെ കൂടെ ആണെങ്കിലാണ് നമ്മൾ പ്രീഎക്ലാംപ്സിയ ഡയഗ്നോസിസ് ചെയ്യാം.
1: ഇത് നമ്മൾ ചികിത്സിക്കാതെ പോവുകയാണെങ്കിൽ ശരിക്ക് ഈ അമ്മയ്ക്ക് ഗർഭിണിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം?
0: ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഇത് അമ്മയ്ക്ക്, അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും. അപ്പൊ അമ്മയിൽ വരാൻ ഈ ഞാൻ പറഞ്ഞ പോലെ കിഡ്നി, ലിവർ എഫക്റ്റ് ആവാം, നമ്മളെ ബ്രെയിൻ എഫക്റ്റ് ആവാം, ശരീരം മൊത്തത്തിൽ എല്ലാ അവയവങ്ങളും എഫക്റ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വരാനുള്ളത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവാം. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവുകയാണെങ്കിൽ മദറിന് ബ്ലീഡിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബ്ലീഡിംഗ് ഉണ്ടായാൽ ഒരു ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. പിന്നെ തലച്ചോറിന് ബാധിക്കാം, അപ്പൊ അത് ഫർദർ നമുക്ക് എക്ലാംഷ്യ അല്ലെങ്കിൽ അപസ്മാരത്തിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്.
1: ഇത് കുട്ടിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും ശരിക്കും പറഞ്ഞാൽ?
0: കുട്ടിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട ബ്ലഡ് ഫ്ലോ കിട്ടില്ല, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കിട്ടാത്തതുകൊണ്ട് കുട്ടിയിലെ ഗ്രോത്ത് റിട്ടാർഡേഷൻ അഥവാ വളർച്ചക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടിയുടെ ചുറ്റുമുള്ള വെള്ളക്കുറവ് വന്നാൽ ഒളിഗോ ഹൈഡ്രോമിനിയോസ് പറയും, അപ്പൊ അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സിവിയർ കേസസിൽ കുട്ടി ഉള്ളിൽ തന്നെ മരിച്ചു പോകാനുള്ള ചാൻസസും ഉണ്ട്.
1: ഒരു ഗർഭിണിക്ക് രക്താതിമർദ്ദം ഉണ്ടെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കാരണം ഒന്നോ രണ്ടോ തവണ ബി പി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഗർഭാവസ്ഥയിൽ രക്താതിമർദ്ദം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതല്ലാതെ മറ്റെന്തെങ്കിലും പരിശോധന നടത്തേണ്ടതുണ്ടോ?
0: പ്രഗ്നൻസിയിൽ ബി പി കൺഫേം ചെയ്യുന്നത് രണ്ട് വാല്യൂ ഉണ്ട്, ഒന്ന് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും, ഒന്ന് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിന്റെ കട്ട് ഓഫ് 140, 140 മേലെയോ അല്ലെങ്കിൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 മേലെയോ കിട്ടുകയാണെങ്കിലാണ് നമ്മൾ ബി പി കൂടുതലാണ് പ്രഗ്നൻസിയിൽ എന്ന് പറയുന്നത്. 4-6 അവേഴ്സിന്റെ ഗ്യാപ്പിൽ രണ്ട് റീഡിങ്സ് എങ്കിലും മിനിമം കിട്ടണം. അങ്ങനെ രണ്ട് റീഡിങ്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കും, ഒരു കൺഫേം ചെയ്യും ഇതുവർക്ക് ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ളത്.
1: അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു മൂത്രപരിശോധന നടത്തിയാൽ നമുക്ക് മറ്റെന്തെങ്കിലും സങ്കീർണതകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയുമോ? ഇപ്പോൾ പ്രോട്ടീൻ കാണാം ചിലപ്പോൾ എന്ന് പറഞ്ഞല്ലോ ഡോക്ടർ, അപ്പോൾ മൂത്രപരിശോധനയും നിർദ്ദേശിക്കാറുണ്ടോ?
0: നമ്മൾ ബേസ് ലൈൻ ആയിട്ടൊരു മൂത്രപരിശോധന നടത്തും, യൂറിൻ ആൽബ്യൂമിൻ എന്ന് പറയുന്ന ടെസ്റ്റ്. കൂടാതെ നമ്മളൊരു LFT അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒരു റീനൽ ഫംഗ്ഷൻ
1: ടെസ്റ്റും
0: ഇത് ചെയ്തു വെക്കും. കാരണം നമുക്ക് എന്ന് മുതലാണ് ബി പി കൂടുതൽ എന്ന് ഒന്നും അറിയില്ല. അപ്പോൾ അതൊന്ന് ബേസ് ലൈൻ ആയിട്ട് ടെസ്റ്റ് ചെയ്തു വെക്കും. കാരണം നമുക്ക് പിന്നീട് ഭാവിയിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ

0: കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നുണ്ടോ അതോ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബേസ് ലൈൻ ആയിട്ട് അതെന്തായാലും ചെയ്തു വെക്കും. കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഒരു കണ്ണിന്റെ പരിശോധന, ഫോണ്ടോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു വെക്കും. ഇത് നമ്മൾ കണ്ണിൽ എന്തെങ്കിലും ബി പി റിലേറ്റഡ് ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കൂടുതലും കാണുന്നത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ആയ പേഷ്യന്റിലാണ്. അപ്പൊ നമ്മളിന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, അതായത് പേഷ്യന്റ് ആദ്യമേ ബി പി കൂടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ണിന്റെ പരിശോധനയും കൂടി ചെയ്തു വെക്കാറുണ്ട്.
1: ഇതോടൊപ്പം തന്നെ പലപ്പോഴും ഈ എച്ച് ഇ എൽ എൽ പി സിൻഡ്രോം അതെന്താണ് ശരിക്കും?
0: അത് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു നമ്മൾ ലിവർ എൻസൈം ആൾട്ടർ ചെയ്യുക, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവുക.
1: ഹെൽപ്പ് സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത്?
0: അതെ, ഹെൽപ്പ് സിൻഡ്രോം എന്നാണ് പറയുന്നത്.
1: എന്താണ് ഈ ഹെൽപ്പ് സിൻഡ്രോം?
0: അത് ഹെൽപ്പ് എന്ന് വെച്ചാൽ ഹീമോലൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈം, പിന്നെ ലോ പ്ലേറ്റ്ലെറ്റ്. ഇത് മൂന്നെന്ന് വെച്ചാൽ ഈ ബി പി കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ബി പി കൂടുതൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഹീമോലൈസിസ് അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് സെൽസ് പൊട്ടിപ്പോവുക, അത് പിന്നെ ഞാൻ പറഞ്ഞ ലിവർ എൻസൈംസിൽ മാറ്റം വരും, പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവുക. ഈ മൂന്നും കൂടെ കൂടി കമ്പൈൻ ആയിട്ട് വരുമ്പോഴാണ് ഹെൽപ്പ് സിൻഡ്രോം എന്ന് വരിക. അതൊരു സീവിയർ ഫോം ഓഫ് പ്രീ എക്ലാംഷ്യ എന്നാണ് നമ്മൾ പറയുക. അതായത് പ്രീ എക്ലാംഷ്യനേക്കാളും കുറച്ച് സീവിയർ സിറ്റുവേഷനിൽ. അപ്പൊ ഇത് എന്തായാലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. ഇത് പേഷ്യന്റിനെ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്.
1: ശരിക്കും എത്ര ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ബി പിയെ കുറിച്ച് ഒരു ഗർഭിണി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം?
0: ശ്രദ്ധിക്കേണ്ട സമയം 5 മാസം അല്ലെങ്കിൽ 20 ആഴ്ച കഴിയുമ്പോഴാണ്. 140 ദിവസത്തിന് ശേഷമാണ് പേഷ്യന്റിന് ബി പി കൂടാനുള്ള ചാൻസ് കണ്ടിട്ടുള്ളത്.
1: ഈ രക്താതിമർദ്ദം ഉണ്ടെങ്കിൽ ശരിക്കും നോർമൽ ഡെലിവറി, സാധാരണ പ്രസവം ആകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
0: ബി പി ഹൈ എന്നുള്ളതിന് മാത്രം നമുക്ക് നോർമൽ ഡെലിവറി പറ്റില്ല, അങ്ങനെയല്ല. ഇപ്പൊ ചിലവർക്ക് ബി പി നമുക്ക് മെഡിസിൻസ് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീട്ടിക്കൊണ്ട് പോവാം, ഒരു 38 ആഴ്ച വരെ പ്രഗ്നൻസി നീട്ടിക്കൊണ്ട് പോവാം. 38 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് മരുന്ന് വെച്ചൊക്കെ വേദന വരുത്തി നോർമൽ ഡെലിവറി സാധ്യതയുണ്ട്. പിന്നെ അതല്ല, ഒരു 30 ആഴ്ചന് മുന്നേ അല്ലെങ്കിൽ 32 ആഴ്ചയൊക്കെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് തീരെ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും.
1: ഈ ഗർഭകാലത്ത് ശരിക്കും ബി പിയുടെ മരുന്നുകൾ വളരെ സേഫാണ്, സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ?
0: നമുക്ക് നോർമൽ ബി പിനെ പോലെ എല്ലാ മരുന്നുകളും പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, അതായത് ആദ്യമേ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ആ മരുന്ന് ചേഞ്ച് ചെയ്യണം. ARB ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് പറഞ്ഞ ഇപ്പൊ നമ്മൾ നോർമലി കഴിക്കുന്ന ഗുളികകളാണ്, അത് നമുക്ക് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തായാലും പ്രഗ്നൻസി സേഫ് ആയ മരുന്നുകൾ, ലെബറ്റലോൾ പോലുള്ള ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: നമ്മുടെ ജീവിതശൈലിയിൽ, ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഈ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോ ഭക്ഷണം, അതല്ലെങ്കിൽ ഉപ്പിന്റെ ഉപയോഗം, എക്സസൈസ്, വിശ്രമം, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ?
0: പ്രഗ്നൻസി കൊണ്ട് വരുന്ന ബി പി ആണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഉപ്പ് നിയന്ത്രിച്ചാലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്താലോ ഒന്നും അത് ഒരു പരിധിവരെ അങ്ങനെ കുറയ്ക്കാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ബെഡ് റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്, പേഷ്യന്റിനോട് അധികം സ്ട്രെയിൻ ചെയ്യേണ്ട ബെഡ് റെസ്റ്റ് എന്നാലും അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ കാൽഷ്യം സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് പേഷ്യൻസിന്, അതുപോലെ തന്നെ റെഗുലർ ഒരു ചെറിയ വാക്ക്, ചെറിയ രീതിയിലൊരു എക്സസൈസ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല ഹെൽപ്പ് ചെയ്യോ
1: എന്നുള്ളത്.
0: ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ് നമ്മൾ പറയുന്നത്, കാരണം നമുക്ക് പ്രോട്ടീൻ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഹൈ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് പറയും.
1: അല്ലാതെ
0: ഉപ്പിന്റെ ഉപയോഗം പ്രത്യേകിച്ച് നിയന്ത്രിക്കാറില്ല, കാരണം അത് നോർമൽ ബി പി പേഷ്യൻസിനാണ് അത് ആവശ്യം.
1: ഇത്തരം രക്താതിമർദ്ദമുള്ള ഒരു ഗർഭിണിയെ നമുക്ക് എപ്പോഴാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത്? കാരണം ഇവർക്ക് ഒരു പ്രത്യേക പരിരക്ഷയുടെ ആവശ്യമുണ്ടോ?
0: അത് നമ്മൾ സീവിയറിറ്റിനെ ബേസ്ഡ് ഓൺ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, അപ്പോൾ നമ്മൾ മെഡിസിൻസ് കൊടുത്തു നോക്കും. മെഡിസിൻസിൽ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് മെഡിസിൻ കൊടുത്ത് വീട്ടിൽ വിടാം. പിന്നെ എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ പേഷ്യൻ്റിനെ തിരിച്ചു വിളിച്ച് ബി പി മോണിറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പോയിട്ട് പേഷ്യൻറ്റിനോട് പറയാം ബി പി മെഷർ ചെയ്ത് നോക്കാൻ. അപ്പോൾ അങ്ങനെ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാം. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ പ്രീ എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അഡ്മിഷൻ പറയും. അഡ്മിറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യും. കൂടാതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കും. അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൂടുതൽ കാണുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരും ഫർദർ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്.
1: ഈ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് അത്രയും ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ ആണ് അപ്പൊ ശരിക്കും അല്ലേ?
0: ശരിക്കും എക്ലാംഷ്യ എന്ന് പറഞ്ഞ എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ്. ഒരു പ്രാവശ്യം എക്ലാംഷ്യ അല്ലെങ്കിൽ അപസ്മാരം വന്നാൽ പിന്നെ നമുക്ക് പ്രഗ്നൻസി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നാണ്. അതിപ്പോ ഏത് വീക്ക് ഓഫ് പ്രഗ്നൻസി ആണെങ്കിലും അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യാന്നാണ് നമ്മളെ ഓപ്ഷൻ. അപ്പൊ നമ്മൾ കുഞ്ഞിനെക്കാളും കൂടുതൽ നോക്കുക മദറിന്റെ സേഫ്റ്റിയാണ്. അപ്പോൾ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് മദറിനെ സേഫ് ആക്കാന്നാണ് നോക്കുക.
1: ഈ ഗർഭകാലത്ത് വരുന്ന ഹൈപ്പർ ടെൻഷൻ, രക്താതിമർദ്ദം പ്രസവത്തിന് ശേഷം തനിയെ മാറുമോ അതോ പിന്നീട് നമ്മൾ എത്ര നാൾ ഇതിങ്ങനെ മോണിറ്റർ ചെയ്ത്

0: എത്ര നാൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം?
1: പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്നതിന്റെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നത് അതൊരു ഡെലിവറി കഴിഞ്ഞ് 12 ആഴ്ചേന്റെ ഉള്ളിൽ നമ്മളെ നോർമൽ ബി പിയിലോട്ട് പോകുന്നതാണ്. ഇല്ലെങ്കിലും ആ പേഷ്യന്റ് എന്തായാലും പിന്നീടും ചാൻസ് ഉണ്ട് ബി പി വരാൻ. അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യും.
0: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അക്ലാംഷ്യ അല്ലെങ്കിൽ അക്ലാംഷ്യ വന്ന ഗർഭിണികളുടെ ഗർഭം അപ്പൊ തന്നെ നമ്മൾ അലസിപ്പിക്കുക, അതല്ലെങ്കിൽ അപ്പൊ തന്നെ പ്രസവം നടത്തുകയാണ് പതിവെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് ഒരു ഗർഭിണിയാകുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ അവർക്ക് എന്തെങ്കിലും മുൻകരുതൽ എടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും മെഡിസിൻസ് അവർക്ക് ഒഴിവാക്കേണ്ട അങ്ങനെ വല്ല കാര്യമുണ്ടോ?
1: അങ്ങനത്തെ പേഷ്യന്റിനോട് നമ്മൾ നെക്സ്റ്റ് പ്രഗ്നൻസി ആവുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വന്ന് കാണിക്കാൻ പറയും. വന്ന് കാണിച്ചിട്ട് നമുക്ക് ആസ്പിരിൻ പറഞ്ഞ ടാബ്ലറ്റ് ഫസ്റ്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ബി പി കൂടാതെ ഈ പ്രഗ്നൻസിയിൽ നോക്കാൻ പറ്റും.
0: ഗർഭാവസ്ഥയിൽ ശരിക്കും രക്താതിമർദ്ദത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഡോക്ടർ, എന്തായിരിക്കും പറയുന്നത്? ഒരു ഗർഭിണിയോട് രക്താതിമർദ്ദം ഉണ്ടോ എന്ന് അറിയാനും എന്തെല്ലാം ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുക, അങ്ങനെ ഒരു ഉപദേശം നൽകാൻ കഴിയുമോ? ഇപ്പോൾ
1: അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യന്റിനോട് പറയും കാലിൽ നീര് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നോർമൽ ആയിട്ടും വരും, പക്ഷെ തീരെ നമ്മൾ റെസ്റ്റ് എടുത്താൽ പോലും ആ നീര് പോകുന്നില്ല. അല്ലെങ്കിൽ കണ്ണിൽ മങ്ങിച്ച വരിക, അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് വേഗം കൂടുക, ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ വേഗം വേഗം വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ വയറുവേദന വരിക, തലവേദന, മരുന്ന് കഴിച്ചിട്ട് പോലും തലവേദന കുറയാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു കുറച്ച് സിംപ്റ്റംസ് പറഞ്ഞു വിടും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വന്ന ഡോക്ടറെ ഒന്ന് കാണിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും.
0: ശരിക്കും ബി പി എത്ര ദിവസം ഇടവിട്ട് നമ്മൾ ഇങ്ങനെ മോണിറ്റർ ചെയ്യണം ഗർഭിണിയുടെ?
1: ബി പി നമ്മൾ ഇപ്പോൾ നോർമൽ ആണെങ്കിൽ ഇനീഷ്യലി നമ്മൾ ഒരു മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വന്നിട്ടൊന്ന് ബി പി മോണിറ്റർ ചെയ്യാം. ഇനി കൂടി നിൽക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ എന്തായാലും 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് മെഷർ ചെയ്യാൻ പറയും. ഒന്നെങ്കിൽ വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ബി പി മോണിറ്റർ ചെയ്യാൻ പറയും.
0: ഇപ്പോൾ ഗർഭാവസ്ഥയിൽ രക്താതിമർദ്ദം വരികയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ കൃത്യമായ ചികിത്സ തേടിയില്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും തന്നെ ആരോഗ്യത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഇതേക്കുറിച്ച് എല്ലാവരും ഒരു അവബോധമുള്ളവരാവണം, ഉടനെ ചികിത്സ തേടണം എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്.
1: തീർച്ചയായും അതെ, നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബി പി നിസ്സാരമായി കാണരുത്, ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് പ്രഗ്നൻസിയിൽ.
0: ഗർഭകാലത്തെ രക്താതിമർദ്ദത്തെയും അതുണ്ടാക്കാവുന്ന സങ്കീർണതകളെയും കുറിച്ച് ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: ഗർഭിണികളിലെ രക്താതിമർദ്ദം, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. ശ്രംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
2: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ
4: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
5: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
6: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
8: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
8: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.

0: ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം. നാളെ അവിട്ടം നാൾ വൈകുന്നേരം 4 മണിക്ക്.
1: ഇനി മുതൽ ഇനി മുതൽ ഇനി മുതൽ നീ ഒരു തമ്പുരാട്ടി.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
7: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
9: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്, അതിനകത്ത്
10: കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ, പുലരി

0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
1: പ്രിയ ശ്രോതാക്കളെ, മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
2: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
3: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
4: ടിവിയും AC അല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
5: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ ഭമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
6: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ് ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത് ഈവനിങ് മെലഡി. മഴൈ എന്ന തമിഴ് ചിത്രത്തിൽ എസ് പി ബി ചരൺ, സുമംഗലി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം ദേവിശ്രീ പ്രസാദ്.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
3: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
2: എന്നാ ഞാനും വരുന്നളിയാ.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം.

0: സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: സേവന വാർത്തകളുമായി എഫ് എം ഇവനിംഗ് തുടരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താത്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 1,00,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 crore രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 L 3 L ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻ സപ്ലൈ. ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: നാളെ ഉച്ചയ്ക്ക് 1 ആവണി പൊന്നുഞ്ഞാലിൽ നിങ്ങൾക്കൊപ്പം ബിജിബാൽ. പ്രായോജകർ മൈഡോപ്പ. പാർക്കിൻസൺസിനെ പ്രതിരോധിക്കാം നാച്ചുറലായി. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD, നെറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 3 രാവിലെ 10 പ്രിൻസിപ്പാൾ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 കഴിയട്ടെ.
7: 45
8: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 കിട്ടും.
9: മൈജി ഓണം മാസോണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: എന്താ ചേട്ടാ ഒരു വിഷമം?
11: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
8: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 1,00,000 വീതം ഉൾപ്പെടെ 30 crore ഓഫറുകളും സമ്മാനം.
12: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477224 1455 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0477224 1455.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
14: എന്നും രാവിലെ 10:30.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സമയം 8:40:21. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഗാനം കൂടി കേൾക്കാം. നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപുരം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: വലിയങ്ങാടിയിൽ നിന്നും അരി വരാതായതോടെ തക്ഷൻകുന്നിലെ ഒരു പീടികയിലും അരി കാണാതായി. വിശപ്പ് പതുക്കെ പതുക്കെ അവരെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു. പകരം എന്ത് കഴിക്കണമെന്നറിയില്ല. ഭക്ഷണമില്ലാതായതോടെ പലർക്കും രോഗം വന്നു. റൂറൽ ഡിസ്പെൻസറിയിൽ മരുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണാൻ വരുന്നവർ നിരാശരായി മടങ്ങുന്നത് കുഞ്ഞിക്കേളുവിനെ ദുഃഖത്തോടെ നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ. കോഴിക്കോട്ട് നിന്നും മരുന്ന് എത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമായിരുന്നു. വിശപ്പും രോഗവും നാട്ടുകാരെ എവിടെ എത്തിക്കുമെന്ന് ആർക്കും അറിയില്ല. ആദ്യമൊക്കെ വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ പലരും ഉറക്കെ കരഞ്ഞിരുന്നു. പിന്നെ പിന്നെ അതിനും കഴിയാതെയായി. അരിക്ക് പകരമായി ചോളവും മക്രോണിയും പീടികകളിൽ വന്നുവെങ്കിലും നാട്ടുകാർക്ക് അതിനോടൊട്ടും പ്രിയം തോന്നിയില്ല. ചോളം വറുത്തു പൊടിച്ച് കഴിക്കുവാനും മക്രോണി വേവിക്കുവാനും

0: വലിയ കഷ്ടപ്പാട് തന്നെയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. വറുത്ത ചോളം ചവച്ചതുകൊണ്ട് പലരുടെയും പല്ലുകൾ അടർന്നുപോയി. ചോളം പൊടിക്കാനും ഏറെ പ്രയാസമായിരുന്നു. മക്രോണി വേവിച്ചാൽ കുഴമ്പ് രൂപത്തിലാവും. അത് കഴിച്ച് പലർക്കും വയറിളക്കം പിടിപെട്ടു. മക്രോണി ദീനം എന്ന പേരിലാണ് ഇതറിയപ്പെട്ടത്. ഈ ദീനം പിടിപെട്ടവർക്ക് വീട്ടിനകത്തേക്ക് കയറാൻ കഴിയാതെ പറമ്പിന്റെ മൂലയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. മോന്തായം ചുവന്ന വീടുകൾക്ക് മുമ്പിൽ പലപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാമായിരുന്നു. ഓടിട്ട വീടുകളിൽ കഴിയുന്നവരിൽ പലർക്കും കൃഷിയുണ്ടായിരുന്നു. നെല്ല് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. മിക്കവാറും ദിവസങ്ങളിൽ അവിടെ കഞ്ഞിയോ ചോറോ വേവുന്നുമുണ്ടാകുമെന്നും നാട്ടുകാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിശന്നു വലഞ്ഞവർ അതിനു മുമ്പിൽ കൂടിയിരുന്നത്. ഉപ്പിട്ട കുറച്ച് കഞ്ഞിവെള്ളം തരുമോ എന്നാണ് അവർ വിളിച്ചു ചോദിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ നിന്നും അവർക്ക് കഞ്ഞിവെള്ളം കിട്ടി. അത് കുടിച്ച് അവർ വയറു നിറച്ചു. രാമറിന്റെ വീടിന് മുന്നിലെത്തുന്നവർക്ക് ഉപ്പിട്ട വെറും വെള്ളം മാത്രമല്ല കല്യാണി കൊടുത്തിരുന്നത്. വെള്ളത്തിൽ അല്പം വറ്റുമിടും. കഞ്ഞിയായി കിട്ടിയാൽ കുടിക്കുന്നവർക്ക് വലിയ സന്തോഷം തോന്നും. ഇത് കണ്ടപ്പോഴാണ് ഒരു നാൾ രാമറിന് ഒരാശയം തോന്നിയത്. നെല്ലുള്ളവരിൽ നിന്നും കുറച്ച് അരി വാങ്ങി കഞ്ഞിയാക്കി നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക. വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത്. തൻ്റെ ഉള്ളിലുള്ള കാര്യം ഉടൻ തന്നെ അയാൾ കല്യാണിയെ അറിയിച്ചു. എന്തു തോന്നിയാലും അത് അന്നേരം തന്നെ കല്യാണിയെ അറിയിച്ചില്ലെങ്കിൽ രാമറിന് സ്വസ്ഥത തോന്നില്ല. നാട്ടുകാർക്ക് കുറച്ചീസം കഞ്ഞി കൊടുത്താൽ എന്താ അപ്പോ? ഭാര്യയെ എന്ത് വിളിക്കണമെന്ന് ഒരുപാട് നാളായി ആലോചിച്ച ശേഷം കിട്ടിയതാണ് അപ്പോ എന്നുള്ള വിളി. അതിൽ ഒരു ഓമനത്വമുണ്ട്. കല്യാണിക്ക് സന്തോഷം. നിങ്ങൾക്ക് ഒറ്റക്കാവോ? പത്തായത്തിൽ വിത്തിനു വെച്ച നെല്ല് മാറ്റിവെച്ച പിന്നെ അധികമൊന്നും ഉണ്ടാവില്ല, ഭാര്യ അറിയിച്ചു. തന്റെ ആശയത്തോട് ഭാര്യയ്ക്ക് എതിർപ്പില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ രാമർക്ക് ആശ്വാസമായി. അയാൾ പറഞ്ഞു, ഒറ്റയ്ക്കല്ല ചെയ്യാൻ വിചാരിച്ചത്, അത് കൂട്ടിയാൽ കൂടുകയുമില്ല. കണ്ണച്ചനോടും ഗോയിന്ദൻ അടിയോടിയോടും പോക്കറാജിന്റെ മോനോടും കൂടെ ആലോചിച്ചതിന് ശേഷം ചെയ്യാന്നാ വിചാരിക്കുന്നത്. പൈച്ചും കൊണ്ട് നിലവിളിച്ച് നടക്കുന്ന നാട്ടുകാരെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഓരൊന്നുമില്ലാതെ നടക്കുക. നമ്മളാണെങ്കിൽ മൂന്ന് നേരം ഇല്ലെങ്കിലും ഒരു നേരമെങ്കിലും അന്നത്തിന്റെ ഭക്ഷണം കഴിക്കുക, അതൊരു പാപല്ലേ? രാമറിന്റെ നിലപാടിനെ കല്യാണി പിന്തുണച്ചു. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിന്റെ പുണ്യം ചെയ്യുന്നവർക്ക് കിട്ടും. വൈകിട്ട് കുഞ്ഞിക്കേളുവിനെയും ചേക്കുവിനെയും കണ്ടപ്പോൾ രാമർ ഈ ആശയം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അവരുടെ വീടുകളിൽ അരിഭക്ഷണം വെച്ചിട്ട് എത്രയോ നാളുകളായി. ഇടയ്ക്ക് രാമർ കൊടുത്തയക്കുന്ന നെല്ലുകുത്തിയാണ് കഞ്ഞിവെക്കുന്നത്. ചോറ് വെക്കുകയാണെങ്കിൽ അരി പെട്ടെന്ന് തീരുമെന്നുള്ളതുകൊണ്ടാണ് കഞ്ഞിയാക്കുന്നത്. കുഞ്ഞിക്കേളുവും ചേക്കുവും പറഞ്ഞു, രാമർ പറഞ്ഞത് വലിയൊരു കാര്യമാണ്, എന്നാൽ അതിഞ്ഞി ഒറ്റയ്ക്ക് ചെയ്യണ്ട. നെല്ലുള്ള വേറെയും പുരക്കാരിവിടെ ഉണ്ടല്ലോ, നമുക്ക് ഓരെയും ബന്ധപ്പെടാ. ഞാനും അത് ആലോചിച്ച്, രാമർ പറഞ്ഞു. അയിനും രാമർ മെനക്കെടേണ്ട, ഓരെ കാണുന്ന കാര്യം ഞാനേറ്റു, ചേക്കു അറിയിച്ചു. ചേക്കു ഒന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് മറ്റൊരാൾ ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. നാട്ടുകാരെ അറിയിക്കുക, കഞ്ഞിവെക്കാൻ ആളുകളെ വിളിക്കുക, വിതരണക്കാരെ ഏർപ്പാടാക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ചുമതല കുഞ്ഞിക്കേളു ഏറ്റു. ആഴ്ചയിൽ ഒരു ദിവസം വീതം കഞ്ഞി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അരി വേണ്ടത്ര കിട്ടുകയാണെങ്കിൽ അത് രണ്ട് ദിവസം വരെ ആകാമെന്നും തീരുമാനിച്ചു. കഞ്ഞി ഏറ്റുവാങ്ങാൻ എല്ലാവരോടും പാത്രങ്ങളുമായി വരാനാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഞ്ഞി ഉണ്ടാക്കി പകരാൻ നോക്കിയപ്പോഴാണ് ആരുടെയും കയ്യിൽ പാത്രമുണ്ടായിരുന്നില്ലെന്ന് കണ്ടത്. എന്താ പാത്രം കൊണ്ടുവരാത്തത്? ഞാളെന്ത് പാത്ര കൊണ്ടുവരിക? അങ്ങനത്തേതൊന്നും ഞാളെ പോരയിലില്ല. എന്തു ചെയ്യണമെന്നറിയാതെ രാമറും കുഞ്ഞിക്കേളുവും ചേക്കുവും പരസ്പരം നോക്കി. കഞ്ഞി കുടിക്കുവാൻ പറ്റിയ ഒരൊറ്റ പാത്രവും നാട്ടിലെ പാവപ്പെട്ടവരുടെ വീടുകളിലില്ല എന്ന അറിവാണ് അവരെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയത്. ആകെയുള്ളത് മൺചട്ടികളാണ്. ആന്തൂരാൻ കുന്നിൽ വെച്ച് മൺചട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വേവ് കഴിഞ്ഞ് പുറത്തെടുക്കുന്ന മൺചട്ടികളിൽ ചിലതിൻ്റെ വക്കിലോ അരികിലോ എന്തെങ്കിലും പൊട്ടുകൾ ഉണ്ടെങ്കിൽ ചന്തയിൽ കൊണ്ടുപോവില്ല. പാവപ്പെട്ട നാട്ടുകാർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും. അത്തരം ചട്ടികളാണ് വീടുകളിലുള്ളത്. അവരത് കഞ്ഞി കുടിക്കുവാൻ കൊണ്ടുവന്നിരുന്നുമില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: മഹിതം.

മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: ശ്രാവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സുദിനമാണ് തിരുവോണം. ഓണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. സപ്തചിരഞ്ജീവികളിൽ ഒരാളായ മഹാബലിയുടെ കഥയാണ് അവയിൽ പ്രധാനം. വീരോചനപുത്രനായ മഹാബലി എന്ന ദൈത്യരാജാവ് കേരളം ഭരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദാനശീലനായ അദ്ദേഹം തപസ് ചെയ്ത് ഇന്ദ്രനെ തോൽപ്പിച്ച് 3 ലോകത്തിനും രാജാവായി. മഹാബലിയുടെ അഹങ്കാരം തീർക്കാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. തപസ്സു ചെയ്യാൻ 3 അടി മണ്ണു ചോദിച്ചെത്തിയ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരു ദിവസം പ്രജകളെ സന്ദർശിക്കാൻ കേരളത്തിലെത്തുന്ന മഹാബലിക്കു നൽകുന്ന സ്നേഹാദരവാണ് ഓണാഘോഷം. വിഭവസമൃദ്ധമായ സദ്യയൊരുക്കിയും പൂക്കളമിട്ടും നാം മഹാബലിയെ വരവേൽക്കുന്നു. ഓണക്കോടി അണിഞ്ഞ് വിനോദങ്ങളിലേർപ്പെട്ട് നാം ഓണത്തെ ആഘോഷപൂർണമാക്കുന്നു. ഓണക്കാലം നമുക്ക് ഐശ്വര്യകാലമാണ്. മഴക്കാലം കഴിഞ്ഞ് ഇളവെയിൽ തെളിഞ്ഞ് പ്രകൃതി ഓണത്തിനായി ഒരുങ്ങുന്നു. എങ്ങും പൂക്കളുടെ വസന്തം നിറയുന്നു. ഓണം കാർഷിക ഉത്സവം കൂടിയാണ്. ജാതി മത ഭേദമില്ലാതെ മലയാളികൾ ലോകത്തെവിടെയും ഓണം ആഘോഷിക്കുന്നു. ഓണം സമത്വത്തിൻ്റെ ആഘോഷമാണ്. സങ്കടങ്ങൾ മറന്ന് ഒത്തുചേരാനുള്ള പങ്കുവയ്ക്കലിൻ്റെ ഉത്സവമാണ്. പുതിയ കാലത്ത് ഓണത്തിൻ്റെ നന്മയും തിളക്കവും മങ്ങിപ്പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തിരക്കുകളിൽ മുഴുകിപ്പോകുന്ന ആധുനിക മലയാളിക്ക് ഒരുമിച്ച് ചേരുന്നതിനും പങ്കുവയ്ക്കുന്നതിനും സമയമില്ല എന്നതാണ് സത്യം. ഭൗതികമായി ഏറെ പരിമിതികളുണ്ടായിരുന്ന പൂർവികരുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ സാഫല്യമായിരുന്നു ഓണം. കുറവുകളറിയാതെ ജീവിക്കുന്നവർക്ക് ഓണം നൽകുന്ന കൗതുകങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഓണം എക്കാലത്തും മനസ്സിൽ നിറയുന്ന നന്മയായിരിക്കട്ടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
3: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, 1000-ക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സമയം 8 മണി കഴിഞ്ഞ് 55:18. ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഉത്തരം, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാംനഗർ റിഫൈനറിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ റിഫൈനറി പ്രതിദിനം ഏകദേശം 1.24 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. ആഗോള എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ ഏകദേശം 1.6% ഇന്ത്യയുടെ മൊത്തം എണ്ണ ഉപഭോഗത്തിൻ്റെ 1/3 ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാംനഗർ റിഫൈനറി.
1: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്.

0: ഡോക്ടർ സരിത മഹേശ്വരൻ. 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത. 7:00 ഓണം കവിതാ നേരം പി രാമൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
1: കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: നാളെ രാവിലെ 8:00 ചിത്രപതംഗത്തിൽ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു 3-ാം ഭാഗം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. നാളെ ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നുഞ്ഞാൽ സംഗീത സംവിധായകൻ ബിജിബാൽ പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. ഉച്ചയ്ക്ക് 3:00 ശ്രാവണഹർഷം സംഗീതശില്പം. 4:00 ലവ് ഇൻ 70s, 50 ആണ്ട് മുമ്പത്തെ ഒരു പ്രണയകഥ, രചനാ സംവിധാനം MV ശശികുമാർ. നാളെ വൈകിട്ട് 4:00. രാത്രി 8:05 യുവവാണിയിൽ ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റയീസ മനാൽ പങ്കെടുക്കുന്നു 9-ാം ഭാഗം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കൾ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

0: ഡ്രോയിങ് ടു എ ക്ലോസ്. സ്മിതി എം പള്ളുരുത്തി, ആകാശവാണി ന്യൂസ്, തിരുവനന്തപുരം.
1: Eid al-Milad-un-Nabi, the birthday of Prophet Hazrat Muhammad, was celebrated today with religious fervor in various parts of the country. Milad processions were taken out to mark the occasion. In Kashmir, Eid al-Milad-un-Nabi was celebrated across the valley today with joy and enthusiasm. We have a report.
2: Thousands of devotees gathered at mosques and shrines across the valley and offered special prayers on the occasion. The largest gathering was held at the Hazrat Bal Shrine in Srinagar, where the holy relic of Prophet Muhammad was displayed, drawing thousands of devotees who offered prayers and sought blessings. Similar gatherings were held at major shrines and mosques in different parts of Kashmir. Devotees prayed for peace, harmony and prosperity in Jammu and Kashmir and for the well-being of people across the world. Meanwhile, Lieutenant Governor Manoj Sinha and Chief Minister Umar Abdullah greeted people on the occasion. Ishfaq Shah, Akashvani News, Srinagar.
1: The President, Vice President and Prime Minister have greeted people on the occasion of Onam and Eid-e-Milad. The Indian Institute of Creative Technologies, IICT, and Netflix have announced scholarships for 100 students to support next generation of Indian storytellers. Under this scholarship scheme, students will be provided up to 80% financial support across 6 professional programs comprising 2 one-year diploma programs and 4 six-month certificate programs. The announcement has come after Prime Minister Narendra Modi held a meeting with co-CEO of Netflix, Ted Sarandos, earlier this month. In men's cricket, hosts Sri Lanka reached 229 for 6 in their second innings at stumps on day 4 after receiving follow-on from India in the second and final test in Colombo. Sri Lanka now lead by 16 runs. Earlier in the day, the visitors enforced the follow-on after bowling Sri Lanka out for 290 in their first innings. India had declared their first innings at 503, powered by centuries from Dhruv Jorel and Devdutt Padikkal. The visitors are currently leading the two-match series 1-0. And now, before we end the bulletin, the headlines once again. Massive flash flood hits Nepal-Tibet border, claiming 46 lives and leaving nearly 500 people missing, including over 100 Indians. India assures all possible assistance as rescue and relief operations intensify in the Himalayan nation. Bihar and Uttar Pradesh step up preparedness amid possible rise in water levels of rivers after flash floods in the neighboring country. India and China reaffirm commitment to peace and tranquility in border areas, agree on 8-point consensus at 25th round of boundary talks in Beijing. And in men's cricket, India tighten grip on Colombo test as host Sri Lanka struggle at 229 for 6 in the second innings at stumps on day 4 after follow-on. That's all in the news at 9. Good night.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 15:10.
4: ഓണം കഥാവേളയിൽ ഇന്ന് ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന കഥ എസ് സിതാര എഴുതിയ സെന്ന.
5: കാട്ടുവഴിക്കിരുവശവും സ്വർണം പുതച്ച് പൂത്തുനിൽക്കുന്ന മഞ്ഞക്കുന്നകളായിരുന്നു. ഓരോ മരത്തിൽ നിന്നും ഇറ്റുവീഴുന്ന നിറത്തുള്ളികൾ, ഇലകളുടെ കൂടാരങ്ങൾ, കാറ്റിൽ പൊഴിയുന്ന നെടുവീർപ്പുകൾ. വനമേലാപ്പിൽ സൗമ്യവും ശാന്തവുമായി സൂര്യനൊപ്പം തൊട്ടുനിൽക്കുന്ന ഈ മരങ്ങൾ കാണുമ്പോലെ അത്ര നിഷ്കളങ്കരല്ലോ എന്ന് ദീപ്തി ഓർത്തു. മണ്ണിനോടടുക്കുമ്പോൾ അവയുടെ തടികൾക്ക് ധാർഷ്ട്യത്തിൻ്റെ കടുപ്പമേറുന്നു. വേരുകളിൽ അധിനിവേശത്തിൻ്റെ കയ്പുനീരുറയുന്നു. ഇരുണ്ട ജലപശിമയിലേക്ക് കാലുകളാഴ്ത്തെ അവ കൗശലത്തിൽ കുതിർന്ന മഞ്ഞിച്ച ഒരു വികൃതച്ചിരിയോടെ മൂരിനിവരുന്നു. കാടൊന്നടങ്കം വരാനിരിക്കുന്ന ആപത്സൂചനകളിൽ നടുങ്ങുന്നു. ഓർത്തു വന്നപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. രാധികയാണ്. എവിടെ എത്തി? അവൾ ചോദിച്ചു. എന്തായി, വല്ലതും നടക്കുമോ? ഡ്രൈവർ സീറ്റിൽ ഒറ്റനോട്ടവുമായിരിക്കുന്ന ജാഫറിനെ ഒന്ന് പാളി നോക്കി. മുക്കിയും മൂളിയും എന്തൊക്കെയോ പറഞ്ഞ് ദീപ്തി ഫോൺ വെച്ച് പുറകിലേക്ക് ഒന്നുകൂടി ചാരി. അവളുടെ മുഖത്ത് ഗൂഢമായ ഒരു ചിരി പരന്നു. പതുക്കെ കാർ ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു. മഞ്ഞിന്റെ പുകവലയങ്ങൾ ചുറ്റിത്തിരിയുന്ന പുരാതനമായ ഒരങ്ങാടി കടന്ന് തൂക്കുപാലം കയറിയിറങ്ങി അത് ഒരു മങ്ങിയ മലഞ്ചെരുവിലേക്ക് കിതച്ചു കയറി. ചരൽക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഒരൽപ്പം മുകളിലേക്ക് കയറുമ്പോൾ പഴയ എന്നാൽ മുഷിയാത്ത ഒരു സാധാരണ വീട്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഈർപ്പമുള്ള ചില്ലുജനലുകൾ. മുറ്റത്തിൻ്റെ ഒരറ്റത്ത് ചില പൂച്ചട്ടികൾ.

അതിനുള്ളിലെ മണ്ണിൽ മയങ്ങിക്കിടക്കുന്ന ഒന്നോ രണ്ടോ വാടിയ ചുവന്ന പൂക്കൾ. കാറിൽ നിന്നിറങ്ങിയതും തണുത്ത ഒരു കാറ്റ് ദീപ്തി ഉലച്ച് കടന്നുപോയി. ആദ്യത്തെ ആപത് സൂചന, വേരുകൾ അഴുത്തരുത്, കാറ്റു പറയുന്നു. തിരിഞ്ഞ് ഒഴുകിയൊലിച്ച് വേറെ ഏതെങ്കിലും മണ്ണിലേക്ക് പൊയ്ക്കോ. ഓ പിന്നെ, ദീപ്തി ചുണ്ടുകോട്ടി. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന മെലിഞ്ഞ സ്ത്രീയെ കണ്ടതും ചുണ്ടുകൾ വിനയം നിറഞ്ഞ ഒരു ചിരിയിലേക്ക് ഉടനെ വളയുകയും ചെയ്തു. ഉമ്മാ, ജാഫർ പതുക്കെ സ്ത്രീയെ ചുറ്റിപ്പിടിച്ചു, മുടിയിലൊന്ന് തടവി. പിന്നെ തിരിഞ്ഞ് ദീപ്തിക്ക് നേരെ കൈവിടർത്തി. ഇത് ദീപ്തി, സെന്ററിൽ എന്റെ അസിസ്റ്റന്റാണ്. ഉമ്മ ദീപ്തിയെ നോക്കി സ്വാഭാവികമായി ചിരിച്ചു. കൂടെ അതിഥിയുണ്ടാവുമെന്ന് മോൻ പറഞ്ഞില്ലായിരുന്നു. ദീപ്തി ഒന്ന് പരുങ്ങി. അവൻ തികച്ചും സ്വാഭാവികമായി തന്നെ ഉമ്മയെ ചുറ്റിപ്പിടിച്ച് മുന്നോട്ടേക്ക് നടക്കുകയാണ്. അതിനിടെ പഴയൊരു പാട്ട് മൂളുന്നുമുണ്ട്. പിന്നെ പെട്ടെന്ന് അത് നിർത്തി ചോദിച്ചു, ഉപ്പ ഓക്കെയല്ലേ? ഉമ്മയുടെ മറുപടി ദീപ്തി കേട്ടില്ല. അവർ പടികടന്ന് അകത്തേക്ക് കയറിയിരുന്നു. ധൃതിയിൽ അവൾ പുറകെ പോയി. ആദ്യത്തെ പടിയിൽ തന്നെ കാൽവിരൽ ചെന്നിടി ചിടറിയപ്പോൾ അടുത്ത ആപൽ സൂചന വന്നല്ലോ എന്ന് ഉള്ളിൽ മുറുമുറുത്തു. പിന്നെ ആ മുറുമുറുപ്പിനെ അടക്കം പിന്നിലുപേക്ഷിച്ച് ചെരിപ്പൂരി വീട്ടിനകത്ത് കാലുകുത്തി. ആ നിമിഷം കാലടികളിലെ ഞരമ്പുകൾ ഒന്ന് പിടഞ്ഞു. പുരാതനമായ ഏതോ പകയുടെ പൊള്ളൽ സൂചിക്കുത്തുകളായി തരിച്ചു കയറും പോലെ. ദീപ്തി ചുണ്ടിൻകോണുകൾ ഉയർത്തി പുച്ഛത്തോടെ ചിരിച്ചു. ഇല്ല, തിരിച്ചുപോകാൻ ഒരുക്കമല്ല. തണുത്ത നിലത്തേക്ക് കാലുകൾ അമർത്തിയുരുമി അവൾ മുന്നോട്ട് നടന്നു. അവളുടെ കാലടികൾക്കടിയിൽ വീട് കിതച്ചു ചൂളി. വാ, ഉപ്പയെ കണ്ടിട്ട് വരാം, ജാഫർ വിളിച്ചു. ആ വാചകം കേട്ടതും ദീപ്തിയുടെ മനസ്സ് വലിയൊരു ചുഴിയിലേക്ക് കൂപ്പുകുത്തി. നെഞ്ച് പടപടായിടിച്ചു. സ്വപ്നത്തിലെന്നോണം എണീച്ച് അവൾ അയാൾക്കും ഉമ്മയ്ക്കും പുറകെ പോയി. ആ വീടിന് ചേരാത്ത വിധത്തിൽ ഉപ്പയുടെ മുറി മനോഹരമായി അലങ്കരിച്ചിരുന്നു. അതിവൃത്തിയിൽ തിളങ്ങുന്ന വെളിച്ചം ചിതറുന്ന ഒരു മുറി. അതിന്റെ അരികിൽ ജനാലയും പുറം കാഴ്ചകളും കാണും വിധം ഒരു ഭീമൻ കട്ടിൽ. ഇളം നിറത്തിൽ മനോഹരമായ വിരികൾ. ചുമരിനോട് ചേർന്ന് നരച്ചു ക്ഷീണിച്ച ഒരാൾ പുറം തിരിഞ്ഞുകിടക്കുന്നു. അയാളുടെ വെണ്മയിൽ തിളങ്ങുന്ന മുണ്ടിനടിയിലൂടെ കട്ടിലിന് പുറത്തേക്ക് നീണ്ടുപോകുന്ന മൂത്രട്യൂബ് മാത്രം ആ മുറിയുടെ പൊതുവെയുള്ള പൊലിപ്പിന് ചേരാത്ത വിധം ചുളുങ്ങി ലജ്ജിച്ച് കിടപ്പുണ്ട്. അതിനെ മറച്ചിട്ട ചുവപ്പ് ഫ്ലാനലിന്റെ വിടവുകളിലൂടെ മഞ്ഞ നിറമുള്ള മൂത്രം അപകർഷതയോടെ ഒഴുകിപ്പോകുന്നത് കാണാം. ദീപ്തി പതുക്കെ കട്ടിലിനരികിലേക്ക് ഒരടി വെച്ചു. വൃദ്ധന്റെ പകൽ മയക്കം പൊടുതന്നെ മുറിഞ്ഞു. തലച്ചോറ് ജാഗരൂകമായി. അദൃശ്യമായ അപൽ സൂചനകളിൽ കുത്തിപ്പിടഞ്ഞ് അയാൾ ധൃതിയിൽ കൈകാലുകൾ ഇളക്കി. മുഖം ഇപ്പോഴും ചുമരിനു നേരെ തന്നെയാണ്. ദീപ്തി ആ കാഴ്ച മുഴുവനായും കാണുകയായിരുന്നു. പുറകോട്ട് തിരിഞ്ഞ് കട്ടിലിൽ കൈയും കാലും മടക്കി ചുരുണ്ടുകൂടി കിടക്കുന്ന അവശമായൊരു മനുഷ്യരൂപം. ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന വിസർജ്യക്കുഴൽ. അത് മറച്ചുവെക്കാനുള്ള ദയനീയ ശ്രമങ്ങൾ. ദീപ്തി ഒന്ന് നെടുവീർപ്പിട്ടു. പകുതി വിജയത്തിന്റെ നെടുവീർപ്പ്. തോൽവിയുടേതായ ഈ കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഒരുപക്ഷെ ജീവിതം മുഴുവൻ കാത്തിരുന്നത്. പക്ഷേ തീർന്നിട്ടില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ മുറിയിലെ സോഫയിലിരുന്ന് ദീപ്തി വൃദ്ധനെ സാകൂതം നോക്കി. അയാളെ ജാഫറും ഉമ്മയും കൂടി തലയിണകൾ കൂട്ടിവെച്ച് ചാരിയിരുത്തിയിരിക്കുകയാണ്. ഇളം നീലം ബ്ലാങ്കറ്റ് കൊണ്ട് അയാളുടെ കാലുകൾ മൂടിയിട്ടുണ്ട്. കണ്ണുകൾ തുറന്നിരിക്കുന്നു. പക്ഷേ ഒന്നും കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ദീപ്തി എപ്പോഴും ഉപ്പയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു, ജാഫർ രണ്ടുപേരോടുമായി ചിരിയോടെ പറഞ്ഞു. ഇവളൊരു ഫാനാ. ഉപ്പ എഴുതിയ ലേഖനങ്ങളൊക്കെ വള്ളിപുള്ളി വിടാതെ വായിച്ചിട്ടുണ്ട്. ആണോ? ഉമ്മ സന്തോഷത്തോടെ ചോദിച്ചു. ഉപ്പ എന്തേലും എഴുതിയിട്ട് എത്രയായി? ഈടെ ഒന്ന് വന്നല്ലോ, ദീപ്തി ഇടക്ക് കയറി. സെന്നയെപ്പറ്റി? സെന്ന? ഉമ്മ സംശയിച്ചു. സെന്ന എന്ന പേരുള്ള മഞ്ഞക്കൊന്ന, കാടൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധിനിവേശ കളസസ്യമില്ലേ? എന്തൊരു അടിപൊളി നിരീക്ഷണങ്ങളായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉമ്മയ്ക്കൊരൽപ്പം സങ്കടം വന്നതുപോലെ തോന്നി. മോള് വായിച്ചത് വേറെ ആരുടെയെങ്കിലും ആർട്ടിക്കിളാവും. ഉപ്പ ഒന്നും എഴുതാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നല്ല വർഷങ്ങളായിട്ട്. ആ, അത് വിട്, ജാഫർ നിസാരമായി പറഞ്ഞു. ഉമ്മ, അവള് ജൈവ അധിനിവേശങ്ങളെപ്പറ്റി റിസർച്ച് നടത്തുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ നിറച്ചും മെറ്റീരിയൽസ് തപ്പിയെടുത്ത് വായിക്കലാണിപ്പോൾ പണി. തല നിറച്ചും അതല്ലേ, കൺഫ്യൂഷൻ ആയതാവും. ഉമ്മ ചിരിച്ചു. ആ, ഞാനും അതാ ഓർത്തേ. സംസാരത്തിനിടെ ഉടനീളം വൃദ്ധനെ ശ്രദ്ധിക്കുകയായിരുന്നു ദീപ്തി. ഒരു നിമിഷത്തിലെങ്കിലും മുഖം മാറുമോ, ഇരുളുമോ, വിവരണമാകുമോ എന്നൊക്കെ. വൃദ്ധനാണെങ്കിൽ പിടികൊടുത്തതേയില്ല. ഉലഞ്ഞ ഉറക്കാത്ത കണ്ണുകളുമായി അങ്ങനെ ഇരിപ്പാണ്. മോളുടെ വീടെവിടെയാ? ഉമ്മ ചോദിച്ചു. കണ്ണൂരിൽ ഇരിക്കൂറിനടുത്താ. വൃദ്ധന്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ ദീപ്തി പറഞ്ഞു, നായാട്ടുപാറ. ആഹാ! ഉമ്മ അതിശയത്തിൽ ചിരിച്ചു. അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് റിസർച്ച് ആവശ്യങ്ങളുമായി ഉപ്പ വന്ന് താമസിച്ച കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്.

അന്ന് മോള് ജനിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ ജനിച്ചിട്ടുണ്ടാവില്ല, ദീപ്തിയുടെ സ്വരത്തിന് മൂർച്ച കൂടി. പക്ഷേ എൻ്റെ അമ്മയുണ്ടായിരുന്നു അവിടെ, അംബിക, അംബികാദേവി. നായാട്ടുപാറ വൃദ്ധൻ്റെ തലച്ചോറിൽ അദൃശ്യമായൊരു നാവിടറി ഊർത്തു. ചുണ്ടുകൂട്ടിപ്പിടിച്ച് വേദനിപ്പിച്ച് ഉമ്മ വയ്ക്കും പോലെ ഒരു മുള്ളോർമ്മ, അംബികാദേവി. അയാളുടെ നോട്ടം ഒന്ന് പാളി. ദീപ്തി വിജയസംതൃപ്തിയോടെ ഒന്നിളകിയിരുന്നു. നല്ല രസമുള്ള സ്ഥലപ്പേര് അല്ലേ, ഉമ്മ ചിരിയോടെ പറഞ്ഞു. നായാട്ടുപാറ ഞങ്ങളുടെ നാടുപോലൊക്കെ തന്നെയാണോ ആവോ? ഞാൻ വടക്കോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ നാട് പോലെയൊന്നുമല്ല, ദീപ്തി വൃദ്ധന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അളന്നു മുറിച്ചു പറഞ്ഞു. കുന്നും മലയൊക്കെയുണ്ട്, പക്ഷേ ഇവിടുത്തെ ടൈപ്പ് ചെടികളും മരങ്ങളും ഒന്നുമല്ല. എൻ്റെ വീടിന് ചുറ്റും നിറയെ കറുത്ത പാറക്കൂട്ടങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് കാക്കപ്പൂ നീലിച്ച് പൂത്തുകിടക്കും. അതിൻ്റെ ഒരു വശത്തൊരു പൊട്ടക്കിണറുണ്ട്, ഉള്ളു കാണൂല. നിറയെ മുള്ളും മുരടുക, പേരറിയാത്ത കുറേ ചെടികളും. അതിൻ്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞക്കോളാമ്പി. ദീപ്തിയുടെ വിവരണം നീണ്ടുപോയപ്പോൾ ഉമ്മ മനസ്സിലാകായ്മയോടെ എന്നാൽ ചിരിമായാതെ ജാഫറിനെ നോക്കി. ഓ മതി മതി, ജാഫർ പെട്ടെന്ന് എണീച്ചു. നാടിനെ പറ്റി പറയാൻ തുടങ്ങി അവൾക്ക് നൂറു നാക്കാ. നമുക്ക് ചായ കുടിക്കാം, ഉപ്പലേശം കടന്നോട്ടെ. രാത്രി ഭക്ഷണത്തിന് ശേഷം ഉമ്മ ദീപ്തിയെ അതിഥി മുറിയിൽ കൊണ്ടാക്കി. ജാഫർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. തിരിച്ചു പോകും മുന്നേ അവർ അവളുടെ തലയിൽ തടവി. എന്നാലും ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് കാര്യമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ദീപ്തി ഒരൽപ്പം നാണവും വിഡ്ഢിത്തവും അഭിനയിച്ച് കണ്ണുകൂമ്പിച്ചിരിച്ചു. വാതിലടച്ച് കിടക്കയിലേക്ക് നിവർന്നു വീഴുമ്പോഴേക്കും വീണ്ടും രാധികയുടെ കോളെത്തി. എന്തായി? അവൾ റിസീവറിനപ്പുറത്ത് കുസൃതി ചിരിച്ചു. ഭാവി അമ്മായി അമ്മയെയും അമ്മായിയപ്പനെയും കുപ്പിയിലാക്കിയോ? വല്ലതും നടക്കുവോ? ആവോ, ദീപ്തി ചിരിച്ചു. എന്തേലുമൊക്കെ നടക്കുമായിരിക്കും, അതൊക്കെ വിട്. നീ ഇത് കേട്ടെ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം മഞ്ഞക്കൊന്നയെപ്പറ്റി. ഒന്ന് തപ്പിയെടുത്തതാ, ഞാനിവിടെ ബിസി ആയി പോയതുകൊണ്ടാ. അടുത്ത ആർട്ടിക്കിൾ മഞ്ഞക്കൊന്നയെപ്പറ്റിയാണോ? അതിന് മാത്രമൊക്കെ ഉണ്ടോ അത്? പിന്നില്ലാതെ? കുറേ കാലമായി ഞാനിത് മനസ്സിലിട്ടുരുട്ടുന്നു. അവന്മാർ നമ്മളെ വിചാരിക്കും പോലെയല്ല, ഭീകരന്മാരാണ്. രാക്ഷസക്കൊന്നകളെന്നാ അവരെ വിളിക്കുന്നത്. പടർന്നു പടർന്നെല്ലാം വിഴുങ്ങി തിന്നുന്ന കാടിൻ്റെ അർബുദം. നമ്മുടെ കാടുകളുടെ നല്ലൊരു ശതമാനം ഇവർ കയ്യേറി നശിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളൊഴിച്ച് മറ്റൊരു മരത്തിനെയും ചെടിയും വളരാൻ അനുവദിക്കില്ല. അതിനായി എന്ത് വൃത്തികെട്ട കളിയും കളിക്കും. ഏറ്റവും കഷ്ടം ഇതുങ്ങളെ വംശനാശം ചെയ്യാനാവില്ല. മണ്ണിനുള്ളിൽ വിത്തിട്ട് വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരിക്കും. വെട്ടിമുറിച്ചാലും ചാവൂല. ഓ മതി, നിർത്ത്, രാധിക പറഞ്ഞു. എൻ്റെ അമ്മോ, എനിക്ക് തല ചുറ്റുന്നു. നിനക്ക് പിന്നെ എന്തേലും കിട്ടിയാൽ അതുതന്നെയാണല്ലോ മനസ്സിൽ. രാത്രി ഏറെ വൈകി ദീപ്തി എണീച്ച് മുറിക്കു പുറത്തിറങ്ങി. ഇടനാഴി താണ്ടി ജാഫറിൻ്റെ ഉപ്പയുടെ മുറിക്കു മുന്നിലെത്തി. വാതിൽ പൂട്ടിയിട്ടില്ല. അണക്കാതെ വെച്ച ബെഡ്റൂം ലാമ്പിൻ്റെ നീല വെളിച്ചത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന വൃദ്ധനെ വ്യക്തമായി കാണാം. ദീപ്തി ലൈറ്റിട്ടു. അയാൾ തന്നെയും വ്യക്തമായി കാണേണ്ടതുണ്ട്. കട്ടിലിനടുത്തേക്ക് പോയി അവൾ ഒരു വശത്ത് അയാൾക്ക് മുഖാമുഖം ഇരുന്നു. അയാൾ കണ്ണുകൾ തുറന്ന് ആദ്യമായി അവളെ ഒന്ന് നോക്കി. പുറത്ത് കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങിയിരുന്നു. വീട് ഒന്നടങ്കം കിടുങ്ങും പോലെ വിറക്കുന്നു. എവിടുന്നോ നാട്ടുമരങ്ങൾ മഴയത്തു ഉലഞ്ഞാടുന്ന ഇരമ്പൽ. അയാളുടെ വിശ്വസ്തരാണ്, തിരിച്ചുപോയെന്ന് പറയുകയാണ്. നിന്റെ വിത്തുകളി മണ്ണിൽ വേണ്ട എന്നും. അതിന് എന്റെ വിത്ത് നിങ്ങൾ തന്നെയല്ലേ ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ടത്? ദീപ്തി മുഖവര ഒന്നുമില്ലാതെ വൃദ്ധനോട് പറഞ്ഞു. എത്ര വർഷങ്ങളായി, ഇപ്പോഴാണ് ഞാൻ മുളച്ചെണീച്ചത്. വൃദ്ധന്റെ പുരികങ്ങൾ ഒന്ന് അനങ്ങിയതുപോലെ തോന്നി. ഇനി ഇങ്ങനെ ഒരു മരമായിട്ട് എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പോണം. ദീപ്തി അമർത്തിയ ശബ്ദത്തിൽ തുടർന്നു. അറിയോ, എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഇപ്പൊ വയ്യാണ്ട് കിടപ്പാ. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, എല്ലാ കണക്കുകളും പിന്തുടരുന്നുണ്ടല്ലോ ഈ കിടപ്പിലും. അച്ഛനെ നോക്കാൻ നല്ല പാടാണ്, മനസ്സ് നേരെ നിൽക്കാത്തതല്ലേ. മനസ്സ് നിറച്ചു മുറിവാണല്ലോ, എൻ്റെ അമ്മ കൊടുത്ത മുറിവ്, പിന്നെ നിഴല് പോലെ നിങ്ങളും. വൃദ്ധന്റെ കൺകോണുകളിൽ ചെറിയൊരു പതർച്ച വീണു. ദീപ്തി സംതൃപ്തിയോടെ അത് നോക്കി. ഇത്ര നല്ല കൃഷിക്കാരനായിട്ടും അച്ഛന് അമ്മയുടെ മനസ്സിലെ കളസസ്യങ്ങളെ വെട്ടി നശിപ്പിക്കാനായില്ല. നുഴഞ്ഞു കയറി വന്ന മൂന്നാമതൊരാൾ പാകിയിട്ട് പോയ പ്രണയത്തിന്റെ നശിച്ച കള. പ്രണയമൊന്നുമല്ല, വിഭ്രമം, ഒബ്സഷൻ, ഭ്രാന്ത് പിടിച്ച ലോയൽറ്റി. കൂടെ കിടക്കുമ്പോഴും അച്ഛനെ ഒന്ന് കണ്ണുയർത്തി നോക്കാത്തത്ര വേറൊരാളോടുള്ള വിധേയത്വം. നിങ്ങളൊരാളാണ് എൻ്റെ വീട് നരകമാക്കിയത്, എൻ്റെ അച്ഛൻ്റെ ജീവിതവും. ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതിയോ? വൃദ്ധൻ കണ്ണുകൾ ഇറുകി അടച്ചു. വർഷങ്ങൾക്ക് ശേഷവും മനസ്സിൽ നനഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന മട്ടിപ്പുഗന്ധം തലച്ചോറിലേക്ക് തികട്ടുന്നു. എത്ര ഒഴിച്ചു കളഞ്ഞിട്ടും കറ പോകാത്തത്. വീണ്ടും കണ്ണു തുറന്ന് അയാൾ ദീപ്തിയെ വെറുപ്പോടെ നോക്കി. ചില കളകൾക്ക് മരണമേയില്ല. വനമൊന്നാകെ നശിപ്പിച്ചിട്ടും ബാക്കിയായ

0: ഒരു പടുവിത്ത് ഇന്നിതാ മരമായി മുന്നിൽ വന്ന് ചില്ല പടർത്തുന്നു, ഭയപ്പെടുത്തുന്നു. വൃദ്ധന്റെ മുഖം ഒരു പുച്ഛച്ചിരിയിൽ കൂടി. ഇതെന്റെ കൃഷിയിടമാണല്ലോ. ഇവിടുത്തെ കാറ്റ്, മെരുങ്ങിയ മരങ്ങൾ, പതിഞ്ഞമർന്ന മണ്ണ്, പകയിൽ പൂത്ത വീട്, അനുസരണയുള്ള ഭാര്യയും മകനും ഒക്കെയും എന്റേത്. എന്റെ അനുവാദമില്ലാതെ ഒരധിനിവേശക്കാർക്കും ഇവിടെ വേരൂറപ്പിക്കാനാവില്ല. അതൊക്കെ വെറുതെ, ദീപ്തി ചീറി. എനിക്ക് വായിക്കാനാവും നിങ്ങളുടെ മനസ്സ്. പുതിയ കളകളുടെ തന്ത്രങ്ങളറിയാത്ത തളർന്നു കിടക്കുന്ന ഒരു വയസ്സിന് എന്താവാനാ? പ്രത്യേകിച്ച് നിങ്ങളുടെ മരുമോളായി ഞാൻ ഈ വീട്ടിലേക്ക് വരാനിരിക്കെ. ദീപ്തിയുടെ പുച്ഛച്ചിരി ഒന്നുകൂടി വിടർന്നു. നിങ്ങൾക്കറിയോ എത്ര കാലം തപ്പിയിട്ടാ നിങ്ങളെ എനിക്ക് കിട്ടിയതെന്ന്? നിങ്ങളെ അറിയാവുന്ന ഒരേ ഒരാൾ അംബികാദേവി എന്നെൻ്റെ അമ്മയായിരുന്നു. അവര് പൊട്ടക്കിണറ്റിൻകരയിൽ വിഷം കുടിച്ചു കിടന്ന് ചത്തു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആ കാഴ്ച ആദ്യം കണ്ടത് ഞാനായിരുന്നു. അവരുടെ നീലിച്ച ദേഹത്ത് ഉണങ്ങി മഞ്ഞിച്ച കോളാമ്പി പൂക്കൾ വീണുകിടന്ന ആ ഒരു കാഴ്ച മാത്രം എൻ്റെ മനസ്സിലുണ്ട്, ഇന്നും ഉണ്ട്. വളരും വരെ, വളർന്നിട്ടും ആ മഞ്ഞ ബോധത്തിൽ നിന്ന് പോയില്ല. അമ്മയുടെ കൂട്ടുകാരികൾ, അച്ഛൻ്റെ ഒരു പഴയ ഡയറി, അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന നിങ്ങളുടെ ഒരു പഴയ മാഗസിൻ ലേഖനം, അങ്ങനെ കുറേ തപ്പിത്തപ്പി നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളുടെ മോനെ തേടി പിടിച്ചു, സുഹൃത്താക്കി, പിന്നെ കാമുകനും. നിങ്ങളുടെ പഴയ ലേഖനങ്ങൾ വായിച്ചു പഠിച്ച് ആരാധന അഭിനയിച്ച് നിങ്ങളെ കാണാൻ ആഗ്രഹം പറഞ്ഞ് ഞാനിത് ഇവിടെ വരെ എത്തി. നിങ്ങളുടെ ബെഡ്റൂമിൽ ഇനിയൊന്നും നോക്കാനില്ല. നിങ്ങളെപ്പോലെ ഒരു നുഴഞ്ഞുകയറ്റക്കാരി കളയാവാൻ ഞാനും തീരുമാനിച്ചു. ഇനി നൂറ്റാണ്ടുകളോളം നിങ്ങളുടെ മണ്ണിനെ, വീടിനെ, ജീനുകളെ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. വൃദ്ധൻ കിതച്ചു. ഉരുവിടാനാകാത്ത ശാപവാക്കുകളിൽ കൂടിയ ചുണ്ടുകൾ കുതറി. കാറ്റെപ്പോഴോ നിന്നിരുന്നു. വീട് നിശബ്ദമായി തലകുനിച്ചിരുന്നു. ജനാലച്ചില്ലിലൂടെ ദൃശ്യമായ മരങ്ങൾ ചിത്രത്തിലെന്നതുപോലെ ചിറകുതുക്കി കൂനിക്കൂടിയിരുന്നു. അയാളെ നോക്കി ദീപ്തി പകയിൽ ചിരിച്ചുകൊണ്ടിരുന്നു. അതിനിടെ ഒരൽപ്പം അനക്കാവുന്ന ഇടതുകൈ ദ്രുതഗതിയിൽ നീട്ടി വൃദ്ധൻ സൈഡിലുള്ള കോളിംഗ് ബെൽ സ്വിച്ചിൽ തുടരെ തുടരെ അമർത്താൻ തുടങ്ങി. ദീപ്തി ഒന്ന് പതറി. അടുത്ത സെക്കൻഡിൽ അവൾ പാഞ്ഞുപോയി വൃദ്ധന്റെ മൂത്ര ട്യൂബിനെ മൂടിക്കിടന്ന ബ്ലാങ്കറ്റ് മാറ്റി. കട്ടിലിന്റെ ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്ന യൂറിൻ ബാഗ് നിമിഷാർത്ഥം കൊണ്ട് പൊക്കിയെടുത്ത് കിടക്കയിലേക്കിട്ടു. എന്നിട്ട് അതിന്റെ ക്യാപ്പ് വലിച്ചൂരി. ജാഫറും ഉമ്മയും ഓടിക്കിതച്ച് കയറി വരുമ്പോൾ ദീപ്തി വൃദ്ധന്റെ തല ചേർത്തുപിടിച്ച് ധൃതിയിൽ തടവുകയായിരുന്നു. വേഗം വാടാ, അവൾ പരിഭ്രമത്തോടെ ജാഫറിനെ വിളിച്ചു. ഉപ്പിയുടെ തല ചുമരിലോ മറ്റോ ഇടിച്ചെന്ന് തോന്നുന്നു. എന്തോ ഒച്ച കേട്ടിട്ടാണ് ഞാൻ ഓടി വന്നത്. മൂപ്പരെന്തോ വെപ്രാളത്തിൽ തിരിയാനും മറിയാനും നോക്കുമായിരുന്നു. അതിനിടയിൽ മൂത്രത്തിന്റെ ട്യൂബും വലിഞ്ഞുപോയിന്ന് തോന്നുന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാനാ ബെല്ലടിച്ചത്. ഉമ്മ ഓടിവന്ന് വൃദ്ധന്റെ തല ദീപ്തിയിൽ നിന്ന് അടർത്തി തന്നോട് ചേർത്തു. ജാഫർ സഹായി ചേച്ചിയെ വിളിക്കാൻ തിരിച്ചോടിപ്പോയി. മുറിയുടെ നടുവിൽ നിന്ന് ഗൂഢമായ ഒരു ചിരിയോടെ വൃദ്ധനെ നോക്കുകയായിരുന്നു ദീപ്തി. പകച്ച കണ്ണുകൾ, കോടി ഞെട്ടിത്തെറിക്കുന്ന ശരീരം, അതിലേക്ക് കുതിച്ചൊഴുകുന്നു കിടക്ക മുഴുവൻ പരന്ന മരുന്നിന്റെ ദുർഗന്ധമുള്ള മൂത്രം. അതിന്റെ തിളങ്ങുന്ന കടും മഞ്ഞ പൂത്തുകുതറുന്നൊരു മരമായി അയാളിലേക്ക് അധിനിവേശത്തിന്റെ വേരുകൾ അഴുത്തുന്നു. ഇതിനകം വന്നുകഴിഞ്ഞ ആപത് സൂചനകളിൽ നടുങ്ങി ജാഫറിന്റെ ഉപ്പ ദീപ്തിയെ ഉൾക്കിടലത്തോടെ നോക്കി. അയാളുടെ കാഴ്ചയിൽ അന്യാധീനപ്പെടാൻ പോകുന്ന ഒരു മുരടൻ കാട് വരണ്ട കാറ്റിനൊപ്പം കിതച്ചിളകി. അതിന്റെ ഉണങ്ങിയ മണ്ണിൽ സൂര്യനെ മറക്കുന്ന കടും മേലാപ്പുമായി ഒരു മഞ്ഞിച്ച മരം തീത്തുള്ളികൾ ഒട്ടിച്ചുകൊണ്ട് ആടി ഉലഞ്ഞു.
1: സെന്ന എസ് സിതാര എഴുതിയ കഥയാണ് ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓം ശാന്തി ഓം എന്ന ചിത്രത്തിൽ കെ പാടിയ ഗാനം, ഗാനരചന വിശാൽ, സംഗീതം വിശാൽ ശേഖർ.

കഹോന പ്യാർ ഹെ എന്ന ചിത്രത്തിൽ കുമാർ സാനു പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. രചന സാവൻ കുമാർ, സംഗീതം രാജേഷ് റോഷൻ. അടുത്ത ഗാനം പ്യാർ തോ ഹോന ഹീഥ എന്ന പടത്തിൽ റെമോ ഫെർണാണ്ടസ്, ജസ്പീന്ദർ നരൂല എന്നിവർ പാടിയത്. രചന സമീർ, സംഗീതം ജതിൻ ലളിത്.

സമയം 10 മണി കഴിഞ്ഞ് 1:49. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം മിഷൻ കാശ്മീർ, ഗായകർ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവരും സംഘവും. സമീറിൻ്റെ വരികൾ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: ചിത്രം മൊഹബത്തേൻ. ഗായകർ ഉദിത് നാരായൺ, ലതാ മങ്കേഷ്കർ, ഉദ്ധവ്, മനോഹർ ഷെട്ടി, ശ്വേത പണ്ഡിറ്റ് എന്നിവർ. രചന ആനന്ദ് ബക്ഷി, സംഗീതം ജതിൻ ലളിത്.
1: ഏക് ലഡ്കി തീ ദീവാനി സി, ഏക് ലഡ്കേ പേ വോ മർതി തീ, നസറേ ചുകാ കേ

അടുത്ത ഗാനം കുമാർ സാനു, അൽക്കായ ആഗ്നിക് എന്നിവർ പാടിയത് ചിത്രം അകേലേഹം അകേലെത്തും. രചന മജ്റു സുൽത്താൻപുരി, സംഗീതം അനു മാലിക്.

ചിത്രം ചോരി ചോരി ചുപ്കെ ചുപ്കെ. ഗായകർ ഉദിത് നാരായൺ, അൽക യാഗ്നിക്. ഗാനരചന അഞ്ജാൻ. സംഗീതം അനു മാലിക്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഷാൻ, സുനീതി ചൗഹാൻ എന്നിവർ പാടിയത് ചിത്രം താരാ രാംപം. ജാവേദ് അക്തറിൻ്റെ വരികൾ, സംഗീതം വിശാൽ ശേഖർ.

ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:30 മിനിറ്റ് 6 സെക്കൻഡ്.

ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളി മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു 100 ഓർമ്മകൾ വിരിയിക്കും. ഇപ്പോഴെന്തോ ഓണം, ഓണം അത് പണ്ടത്തെ ഓണം എന്നിങ്ങനെ അവൻ പറഞ്ഞെങ്കിൽ അവനെ പഴിക്കുന്നത് എന്തിനാ? മാറ്റങ്ങൾ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ മലയാളിക്കൊരു മടിയില്ല. ഇന്നത്തെ മാറ്റങ്ങൾ മുഴുവൻ അർത്ഥശൂന്യമാണെന്നും അഭിപ്രായമില്ല. എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന മലയാളി മനസ്സ് എന്നും പഴയ നന്മകളെക്കുറിച്ച് ഓർക്കുന്നു. ഒരുപക്ഷെ അല്പം ഗർവോടെ തന്നെ. മാറ്റങ്ങൾ ലോകതത്വമാണ്. ഈ കാലം അത്രയും കൊണ്ട് നേടിയ പുരോഗതി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമൂലം നമുക്ക് ലഭിച്ച സൗകര്യങ്ങളും വളർച്ചയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി നാം പ്രയോജനപ്പെടുത്തി. എന്നിരുന്നാലും വളരുന്ന നമ്മുടെ തകരുന്ന മൂല്യങ്ങളെപ്പറ്റിയും തളരുന്ന നന്മകളെപ്പറ്റിയും ഒരു ചിന്ത, അതായിരിക്കും മലയാളിയെ എന്നും ഗൃഹാതുരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏറെ നന്മകൾ കൈവിട്ടു പോയെങ്കിലും കൈവിട്ട നന്മയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നും ഓണം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളി ഓണത്തെ മറക്കാത്തതും.

കർക്കിടകത്തിൻ്റെ വറുതിക്കൊടുവിൽ കൊയ്ത്തുകഴിഞ്ഞുള്ള സമൃദ്ധിയിലായിരുന്നു നമ്മുടെ അന്നത്തെ ഓണം. പൊൻകതിരിനാൽ നിറയുന്ന പത്തായപ്പുരയുടെ നിറവായിരുന്നു ഓണം. ഇന്ന് നാം ഇവിടെ ഓർക്കുന്നതും ആ സമൃദ്ധി തന്നെ. പച്ചപ്പട്ടണിഞ്ഞ വയലുകളും പൊൻപ്രഭ പടർത്തുന്ന കതിരുകളും നമുക്ക് സമൃദ്ധിയുടെ അടയാളമായി. ഓർമ്മയുടെ ദൂരത്തുരുത്തുകളിലെവിടെയോ ഉയരുന്ന കൊയ്ത്തുപാട്ടിൻ്റെ ഈണവും പാടത്ത് മഴയായി പെയ്തിറങ്ങുന്ന കിളിക്കൂട്ടങ്ങളുടെ കളകളാരവവും രാത്രിയിൽ ദൂരവയലിൽ തെളിയുന്ന റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചവും ഉച്ചത്തിൽ പാടുന്ന വയൽനോട്ടക്കാരൻ്റെ ഈണവും എല്ലാം ഇന്നും മലയാളി കൂടെ കൊണ്ടു നടക്കുന്നു ഓർമ്മകളിൽ.

പൊന്നണിഞ്ഞു നിൽക്കുന്ന പാടങ്ങളും പൂക്കളുടെ മേളവും പാറി നടക്കുന്ന തുമ്പികളുടെ വർണ്ണവൈവിധ്യവും എല്ലാം ഭൂമിയെ ഓണക്കാലം മനോഹരിയാക്കുന്നു. പറപറയായി ഭൂമി കനിഞ്ഞു നൽകിയ പുലിമയുടെ ഓർമ്മകളും ഓണക്കാലം നമുക്ക് തരുന്നു.

ഓണം ഇന്ന് ഒരാഘോഷമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ടൂറിസം ആഘോഷവും ഓണക്കാലത്ത് തന്നെ. വയലുകൾ അപ്രത്യക്ഷമായെങ്കിലും പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യത്തെ മനസ്സുകളിലേക്ക് ആവാഹിക്കാൻ ഇവിടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എത്തുന്നവരെ ഇതാ ഈ മനോഹര തീരം ഓണപ്പൂക്കളമൊരുക്കി സ്വീകരിക്കുകയാണ്.

ഓണം പൂക്കളുടെ കാലമാണ്. തുമ്പയും ഇലഞ്ഞിയും അശോകവും വയലുകളിലെ വരിനെല്ലും എല്ലാം ശേഖരിക്കാൻ പൂക്കുടയുമായി നടന്നുപോയ കാലം ഓർമ്മകളായി നമ്മെ വലയം ചെയ്യുകയാണിവിടെ. മണമില്ലാത്ത നിറങ്ങളുടെ പൂ പാക്കറ്റുകളുമായി നീങ്ങുന്ന മലയാളിക്ക് ഓർമ്മകളിൽ പൂമണം പേറി വീശുന്ന വായു സമ്മാനിക്കുന്നത് വെറും ഗൃഹാതുരത മാത്രമല്ല, കൈവിട്ടുപോയ നന്മകളുടെ നറുമണം കൂടിയാണ്.

നിറനിറ പുലി പുലി പുലിയേ പുലി. ഓണം അങ്ങനെ പുലിയട്ടെ, സമൃദ്ധി സമ്മാനിച്ചുകൊണ്ട്, നന്മകളുടെ ഓർമ്മകൾ വർഷിച്ചുകൊണ്ട് ഓണം പുലിയട്ടെ. സമതയുടെ സാഹോദര്യത്തിൻ്റെ നേർക്കാഴ്ചകളാവട്ടെ ഓരോ ഓണക്കാലവും. ഈ ഓണക്കാലത്തും അരവയറും ഒഴിവയറുമായി കഴിയുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ടെന്നും നാം മനസ്സിലാക്കുക. അവർക്ക് അന്നമേകാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ഓർമ്മകളിൽ നന്മ ചുരിയുന്ന ഓണത്തിൻ്റെ വർത്തമാനത്തിൽ നന്മകളുടെ പൂക്കളം സൃഷ്ടിക്കാം. ചില്ലുജാലകം ഇവിടെ തീരുന്നു. ഓർമ്മകളിൽ വിരിയുന്ന നന്മകളുടെ ഏടുവയ്പ്പുകളുമായി ചില്ലുജാലകം ഇനിയും വരും. ശ്രോതാക്കൾക്ക് സമൃദ്ധിയുടെ, നിറവിൻ്റെ, സന്തോഷത്തിൻ്റെ വർണ്ണാഭമായ ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് വിട.

0: ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
2: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കൂറിയിട്ട് കുപ്പ

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444752212.

0: മലയാളം പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
1: നാളെ ചിത്രപതംഗത്തിൽ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു 3-ാം ഭാഗം.